ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 18, മലയാള വർഷം 1201, ഇടവം 25, 2026 ജൂൺ 8 തിങ്കളാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 47 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ.
1: ഉപകാരോപി നീചാനാം അപകാരായ വർത്തതേ പയപ്പാനം ഭുജങ്കാനാം കേവലം വിഷവർദ്ധനം. ദുർജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതുപോലും ഉപദ്രവമേ ഉണ്ടാകുകയുള്ളൂ. പാമ്പിനു പാൽ കൊടുത്ത് വിഷം വർദ്ധിപ്പിക്കുന്നതുപോലെയാണിത് എന്നർത്ഥം. ശ്രീബുദ്ധൻ തൻ്റെ സാരോപദേശങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് വേദനയും അപമാനവും ഉണ്ടാക്കിയ കാര്യങ്ങളെ പാഠമറന്നേക്കൂ. പക്ഷേ അവ നിങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന്. നമുക്ക് പരിചയമുള്ള പല കഥകളിലും ഇത് വളരെ വ്യക്തമാക്കുന്നതായി കാണാം. ഉദാഹരണത്തിന്, ഒരു കർഷകൻ നല്ല തണുപ്പുള്ള കാലാവസ്ഥ ഉള്ള ഒരു ദിവസം തന്നെ രക്ഷിക്കുന്നതിനായി കേണ അപേക്ഷിക്കുന്ന ഒരു പാമ്പിനെ കൂടയിലാക്കി തലച്ചുമടായി തൻ്റെ കുടിലിൽ കൊണ്ടുവന്ന് തീയടുപ്പിന് ഓരത്തായി കിടത്തി അതിനെ ചെറുചൂടുകൊടുത്ത് മരിക്കാറായതിനെ രക്ഷിക്കുകയുണ്ടായി. പക്ഷേ പാമ്പ് സുഖം പ്രാപിച്ചതിനു ശേഷം ആ കർഷകനെ തന്നെയാണ് ആദ്യം

0: അതിനെ ചെറുചൂടുകൊടുത്ത് മരിക്കാറായതിനെ രക്ഷിക്കുകയുണ്ടായി. പക്ഷേ പാമ്പ് സുഖം പ്രാപിച്ചതിനു ശേഷം ആ കർഷകനെ തന്നെയാണ് ആദ്യം കടിച്ച് കാലപുരിയിലേക്ക് അയച്ചത്. ഇതിൽ നിന്നുള്ള പാഠം എന്തെന്നാൽ, ദുഷ്ടസ്വഭാവമുള്ളവരുടെ സ്വഭാവം തീരെ മാറില്ല. അവർ ലഭിച്ച സഹായം മറന്ന് ദോഷം ചെയ്യും എന്നത് തന്നെ. അതുപോലെ തന്നെ മഹാഭാരതമെന്ന ഇതിഹാസത്തിൽ ധൃതരാഷ്ട്രർ തൻ്റെ പുത്രനായ ദുര്യോധനനെ അന്യായമായി പുത്രവാത്സല്യത്താൽ പിന്തുണച്ചു. അതിലൂടെ ദുര്യോധനന്റെ ദുഷ്ടതയാണ് വർദ്ധിക്കുകയുണ്ടായത്. ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധം പോലുള്ള മഹാവിപത്തുകളെ സംഭവിച്ചു. അതിൽ നിന്ന് ലഭിക്കുന്ന പാഠമെന്തെന്നാൽ, തെറ്റുകാരെ തിരുത്തുന്നതിനു പകരം പിന്തുണയ്ക്കുന്നത് വലിയ നാശത്തിന് വഴിയൊരുക്കും എന്നത് തന്നെ. അതേപോലെ തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു സുഹൃത്തിനെ നാം സഹായിക്കുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന് കളവ്, ചതി ചെയ്യൽ എന്നിവ. പിന്നീട് ആ സുഹൃത്ത് തന്നെ നമ്മെ വഞ്ചിക്കുകയോ ഏതെങ്കിലും നിയമക്കുരുക്കിൽ കുടുക്കുകയോ ചെയ്യാം. അതിൽ നിന്ന് ലഭിക്കുന്ന പാഠമെന്തെന്നാൽ, ദുഷ്ടപ്രവൃത്തിക്ക് പിന്തുണ നൽകുന്നത് ഒടുവിൽ നമ്മെ തന്നെ അതിൻ്റെ ഫലത്തെ ബാധിക്കുന്നു എന്നത് തന്നെ. അതിനാൽ അനാവശ്യ കരുണ കാണിക്കുമ്പോഴും അല്പം വിവേകം ആവശ്യമാണ്. ആരെ സഹായിക്കണം, എത്രത്തോളം സഹായിക്കണം എന്നുള്ള തിരിച്ചറിവ് വളരെ പ്രധാനവുമാണ്. ഉപകാരോപി നീചാനാം അപകാരായ വർത്തതെ പയപ്പാനം ഭുജങ്കാനാം കേവലം വിഷവർദ്ധനം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷ മലരി.
1: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത, ആലാപനം ഖാലിദ്.

0: reducing out-of-pocket expenditure and improving access to quality treatment through a vast network of empaneled public and private hospitals. The National Testing Agency, NTA, has released the exam city intimation slip for the NEET UG 2026 re-examination scheduled to be held on 21st of this month. The re-examination will be conducted in pen and paper mode from 2 p.m. to 5:15 p.m. across 551 cities in India and 14 cities abroad. The NTA clarified that the exam city intimation slip is not the admit card and is being issued solely to inform candidates about the city where their examination center will be located. The NTA has urged candidates to stay updated through its official websites for the latest announcements regarding the examination and admit card release. The NEET UG for admissions into medical courses took place on May 3rd this year but was cancelled by the NTA on May 12th amid allegations of paper leak. The CBI is currently investigating this matter and a retest is scheduled for June 21st. Lok Sabha Speaker Om Birla will inaugurate the three-day Zone 2 conference of the Commonwealth Parliamentary Association CPA India region in Chandigarh today. The conference is being hosted by the Haryana Legislative Assembly. The event will be attended by Rajya Sabha Deputy Chairman Harivansh, Haryana Chief Minister Naib Singh Saini, Haryana Assembly Speaker Harvinder Kalyan, presiding and deputy presiding officers from 15 legislatures across the country as well as members of legislative assemblies. During the inaugural session, Haryana Vidhan Sabha Speaker Harvinder Kalyan will deliver the welcome address. A special documentary showcasing the history and development of Haryana will also be screened on the occasion. This will be followed by address from Lok Sabha Speaker Om Birla, Rajya Sabha Deputy Chairman Harivansh and Chief Minister Naib Singh Saini. Iran has launched missiles at Israel, marking its first such attack since the 8th of April ceasefire, according to the Israel Defense Forces. Iran's state broadcaster also confirmed the launches. Following the Iranian launches, US President Donald Trump said he will tell Israeli Prime Minister Netanyahu not to carry out a retaliatory strike after Iran fired missiles at Israeli targets. President Trump said he wants Iran to stop firing missiles and return to negotiations. He also said Israel's earlier strikes were not coordinated with Washington and that he was not happy about it. The IDF said air raid sirens sounded in several areas after missiles were detected heading towards Israel. Israeli air defense systems intercepted two missiles with no immediate reports of casualties or damage. The Israeli military later warned of possible additional barrages. In tennis, Germany's Alexander Zverev clinched his maiden Grand Slam title, defeating Italy's Flavio Cuboli in a thrilling five-set final to win the French Open crown at Roland Garros. The world number 3 prevailed 6-1, 4-6, 6-4, 6-7, 6-1 in a 4-hour and 20-minute contest on court Philippe Chatrier. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ശിവസ്തുതികൾ, പി ജയചന്ദ്രൻ, ഉണ്ണിമേനോൻ എന്നിവർ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, സൈമർദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ഹരിതം. ജൈവകൃഷിയിൽ ജൈവവളങ്ങളുടെ പ്രസക്തി, വി കെ ശ്രീധരൻ സംസാരിക്കുന്നു. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ, ജാഗ്രത. 7:15 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ടവാര്യർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി. കുമാരനാശാന്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തിലെ ആദ്യഭാഗം അജിത സുരേഷ് ചൊല്ലുന്നു. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ്, കാഞ്ഞാണി, സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ, ഗാന സന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ

കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ കാഴ്ച. പുതിയ അധ്യയന വർഷവും കുട്ടികളുടെ കണ്ണുകളുടെ ആരോഗ്യവും. ഡോക്ടർ മിനു ദത്തുമായി YS പൗർണമി സംസാരിക്കുന്നു. ആദ്യ ഭാഗം 8:45 ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശ്രവ്യോത്സവം 2026 റിപ്പോർട്ട്. 9:15 ശ്രവ്യോത്സവം 2026 ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെ അവതരിപ്പിച്ച ശ്രുതിലയ സംഗമം സംഗീത വിരുന്ന് 1-ാം ഭാഗം. CS അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, അനു വേണുഗോപാൽ തവിൽ, വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഖടം, പല്ലാവൂർ ആദിത്യൻ ചെണ്ട ഇടയ്ക്ക, MD പോൾ കീബോർഡ്, പോൾ സി ഗിറ്റാർ, G ഗോവിന്ദ് കുമാർ പാശ്ചാത്യ താളവാദ്യം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 മലയർ കളിപ്പാട്ട്, വേലായുധനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 90 നിറവിൽ ആകാശവാണി. നവതി ആഘോഷിക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ശ്രോതാക്കൾ പങ്കെടുക്കുന്ന പ്രത്യേക തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, ദസ്തയവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും ഭാഗം 40, നാടകരൂപാന്തരം ഡോക്ടർ M രാജീവ് കുമാർ, സംവിധാനം PA ബിജു. 2:30 സ്വരസാഗരം, ശ്രീപാദ പിനാക പണിപാടിയ കൃതികൾ, ലാൽഗുഡി G ജയരാമൻ വയലിൻ, മുരുകഭൂപതി മൃദംഗം. 3:00 കാലാവസ്ഥ, വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 5:00 അക്ഷരശ്ലോകം, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, ട്രോളിംഗ് നിരോധനം, ആവശ്യകതയും പ്രസക്തിയും, ഡോക്ടർ സൂര്യ S അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഡോക്ടർ ശ്രീവത്സൻ J മേനോന്റെ സംഗീത കച്ചേരി. ശ്രീ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിൻ, ശ്രീ നാഞ്ചിൽ AR അരുൾ മൃദംഗം, ശ്രീ കടനാട് G അനന്തകൃഷ്ണൻ ഗഞ്ചിറ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz രാവിലെ 10:30 ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11:02 ഹലോ ആകാശവാണി ഫോണിൻ പരിപാടി. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് നായർ മറുപടി നൽകുന്നു. ഉച്ചകഴിഞ്ഞ് 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.

0: പി ജയചന്ദ്രൻ, ഉണ്ണിമേനോൻ എന്നിവർ പാടിയ ശിവസ്തുതികളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
7: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: ആകാശവാണി, തൃശൂർ.
8: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം, വിളംബരം.
9: പ്രായോജകർ
5: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
10: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് 100 നാൾ. പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കുകയും ലോകത്തെ ഇന്ധന പ്രതിസന്ധിയിലേക്കും വിലക്കയറ്റത്തിലേക്കും തള്ളിവിടുകയും ചെയ്ത US ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം 100 ദിവസം പിന്നിട്ടു. ഏപ്രിൽ 8 മുതൽ

0: ലിംഗ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും സംഘർഷഭരിതമാണ് ഇപ്പോഴും ഈ ദേശം. ആണവ പദ്ധതി ഉപേക്ഷിക്കാത്തതിന്റെ പേരിൽ ഇറാനെ US ഇസ്രായേലും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. അഭിനയ തികവും പ്രതിഭയും സമന്വയിപ്പിച്ച അതുല്യ വേഷപ്പകർച്ചകളിലൂടെ ആസ്വാദക മനസ്സിലിടം നേടിയ പ്രിയനടൻ സലീം കുമാറിന് കേരളം ഹൃദയവേദനയോടെ വിട നൽകി. ചിറ്റാറ്റുകരയിലെ ആലുമാവിലുള്ള അദ്ദേഹത്തിന്റെ വസതി ലോഫിംഗ് വില്ലയിലെ വളപ്പിൽ വെച്ച് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടന്നത്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡും നൽകിയാൽ അലോട്ട്മെന്റ് ഫലം പരിശോധിക്കാം. ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ള തിരുത്തലുകൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ മാസം 10 വൈകിട്ട് 5 വരെ അവസരമുണ്ട്. പാചകവാതക വിലയിൽ വീണ്ടും വർധന. വാണിജ്യ സിലിണ്ടറിന് 4 കൊണ്ട് 1422 രൂപ കൂട്ടിയതിന് പിന്നാലെയാണ് ഈ വർധന. ഇതോടെ ഗാർഹിക സിലിണ്ടറിന്റെ വില 913 രൂപയിൽ നിന്നും 942 രൂപയായി ഉയർന്നു. ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്കിൽ റെക്കോർഡ് ഇടിവ്. ദേശീയ തലത്തിലെ പ്രത്യുൽപാദന നിരക്ക് ഒരു സ്ത്രീക്ക് 2.1 എന്ന മാനദണ്ഡത്തിൽ നിന്ന് താഴ്ന്ന് 1.9 ആണവായുധ പരിപാടിയിൽ നിന്ന് ഉത്തരകൊറിയ പിന്തിരിയില്ലെന്ന് ചെയർമാൻ കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോ ജോങ്. ജോങ്ങിന്റെ നേതൃത്വത്തിലാണ് ഉത്തരകൊറിയ വിദേശകാര്യ നയങ്ങൾ ആവിഷ്കരിക്കുന്നത്. ജൂലൈയിലെ എണ്ണയുൽപാദനം ദിവസം 188,000 വീപ്പ് വർദ്ധിപ്പിക്കാൻ എണ്ണയുൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്സ് പ്ലസ് തീരുമാനിച്ചു. സൗദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈത്ത്, ഒമാൻ തുടങ്ങിയ ഒപെക്സ് പ്ലസ് രാജ്യങ്ങളിലെ മന്ത്രിമാരുടെ യോഗത്തിലാണ് തീരുമാനം. ന്യൂസിലാൻഡിനെതിരായ 1 ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 115 റൺസ് ജയം. ജയിക്കാൻ 2 254 വേണ്ടിയിരുന്ന കിവീസ് 138 റൺസിന് പുറത്തായി. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ കന്നിക്കിരീടം. 5 നീണ്ട ആവേശകരമായ ഫൈനലിൽ ഇറ്റലിയുടെ 10 സീഡായ ഫ്ലാവിയോ കൊബോളിയെയാണ് 2 സീഡായ സ്വരേവ് കീഴടക്കിയത്. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21A ബാച്ചിലെ 44 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് രാവിലെ 8 കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG Road തൃശൂർ. ജാഗ്രത.
7: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
6: ഫോൺ 9387168444.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം.
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
8: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
10: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: ഇനി അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം: ഏത് ദിനമാണ് ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം: ഏത് ദിനമാണ് ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്? ഉത്തരം രാവിലെ 7:55.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
8: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
7: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
0: അറിയിപ്പ്: കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
5: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

Regal Jewelers, manufacturers and wholesalers. പ്രക്ഷേപണത്തിൻ്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരവസരമൊരുക്കുന്നു തൃശൂർ നിലയം. 90 നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 0487-23-23-571, 0487-23-23-572 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട സമയം 1 മണിക്ക്.

0: ഇന്ന് രാവിലെ 8:45 ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശ്രവ്യോത്സവം 2026 റിപ്പോർട്ട്. രാവിലെ 8:45 9:15 ശ്രവ്യോത്സവം 2026 ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുൻപാകെ അവതരിപ്പിച്ച ശ്രുതിലയ സംഗമം സംഗീത വിരുന്ന് 1-ാം ഭാഗം. ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി, ഏത് ദിനമാണ് ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ. സമയം 6 മണി കഴിഞ്ഞ് 43:39. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: പറഞ്ഞു പറഞ്ഞു മടുത്തു.
3: എന്തുപറ്റി?
2: പുതിയ കിറ്റ് ബാഗ് വേണം.
3: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
2: കറക്റ്റ്.
3: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
4: RBI പറയുന്നു,
5: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മൻ.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2-ാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. വാർത്തകൾ വിശദമായി. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 എന്ന ദർശനം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംരംഭകത്വവും രാഷ്ട്രനിർമ്മാണവും ഒന്നിച്ച് മുന്നേറണമെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP 2-ാമത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോക്ടർ എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലിംഗരാജ് പാർട്ടിയിൽ

0: യും രഘു കൌട്ടിലെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിലെ ആർ കെ പുരത്തെ അയ്യപ്പ ക്ഷേത്ര സമുച്ചയത്തിൽ പുതുതായി നിർമ്മിച്ച ശബരീശം കെട്ടിടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ അയ്യപ്പൻ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പവിത്രമായ മൂല്യങ്ങളുടെ മൂർത്തിഭാവമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: വ്യക്തമായ നയനടപടികളിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ സുസ്ഥിരമായ പാരിസ്ഥിതിക പരിവർത്തനം നേടി. നമാമി ഗംഗെ പരിപാടിയിലൂടെ രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി വികസിപ്പിച്ചു. തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥ എന്നിവ ഈ കാലയളവിൽ പുനഃസ്ഥാപിക്കുകയും വിപുലമായ നദീ പുനരുജ്ജീവനം സാധ്യമാക്കുകയും ചെയ്തു. മലിനീകരണം കുറയ്ക്കുന്നതിനും ഗംഗാനദിയുടെയും പോഷകനദികളുടെയും പാരിസ്ഥിതിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2014 നമാമി ഗംഗെ പരിപാടി ആരംഭിച്ചത്. അനുവദിച്ച 524 പദ്ധതികളിൽ 355 ഈ വർഷം ഫെബ്രുവരി വരെ പൂർത്തിയായി. പദ്ധതിയിലൂടെ ഗംഗാനദിയുടെ ശുചിത്വത്തിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമായി. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ മിഷൻ വനങ്ങൾക്കും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും ഒരു മുൻനിര സംരംഭമാണ്. വനവിസ്തൃതിയിൽ ലോകത്ത് ഇന്ത്യ 9 സ്ഥാനത്തേക്ക് മുന്നേറിയത് ഇക്കാലയളവിലാണ്. 8.27 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് 262 കോടിയിലധികം തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നശീകരണം എന്നിവ രൂക്ഷമാകുമ്പോൾ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു സന്തുലിത സമീപനമാണ് 12 വർഷമായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളുകളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 പ്ലസ് 1 ക്ലാസ് ആരംഭിക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അന്തിമ കണക്കെടുപ്പിന് സമയപരിധി ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. 6 പ്രവൃത്തി ദിനത്തിലാണ് കണക്കെടുപ്പ് അന്തിമമാക്കൽ. സമ്പൂർണ്ണ പോർട്ടലിലാണ് കുട്ടികളുടെ UID അപ്ലോഡ് ചെയ്യുക. ഈ മാസം 21 നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്ന നഗരങ്ങളുടെ അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച നടന്ന പരാതിയെ തുടർന്ന് NTA റദ്ദാക്കുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടക്കും. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിനായുള്ള ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ സമുദ്ര ദിനാചരണ പ്രമേയം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 3 രണ്ടാം തവണയാണ് ഗാർഹിക പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണി

0: മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ഇന്നലെ സന്ധ്യയ്ക്ക് കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷം കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചപ്പോഴാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിക്കുമ്പോൾ മന്ദഞ്ചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 തവണ വലം വെച്ച ശേഷമാണ് ഇളനീർ കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വെപ്പ് പൂർത്തിയാവുന്നതോടെ എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. തുടർന്ന് ഇന്ന് രാത്രിയോടെയാണ് ഇളനീരാട്ടം നടക്കുക. വൈശാഖോത്സവത്തിലെ 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്.
0: മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2-ാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് നിലവിൽ 451 റൺസിന്റെ ലീഡുണ്ട്. 2-ാം ദിനം ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനം വകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ടീം നയിക്കുന്ന യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരം ഉണ്ടായിരിക്കും. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറച്ച് മലപ്പുറത്ത് ഫാൻസ് ഫുട്ബോൾ വിളംബര റാലി നടത്തി. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും ചേർന്നാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2-ാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. അഷ്ടമഃ ഭാരത ഇൻഡോനേഷ്യ സംയുക്ത ആയോഗസ്യ ഉപവേശനം ഹ്യഃ നവദില്യാം സമ്പന്നം. വിദേശമന്ത്രിണാ ഡോക്ടർ എസ് ജയശങ്കരേണ തസ്യ ഇൻഡോനേഷ്യ ദേശസ്യ സമകക്ഷിയേണ സുഗിയോനോ ഇത്യനേന ച സഭായാഃ സഹാധ്യക്ഷത കൃത. ഭാരത ഇൻഡോനേഷ്യ ദേശൌ രാജനൈതിക രക്ഷാസുരക്ഷാ സമുദ്രീയ വ്യാപാര നിവേശ ഔഷധീയ സ്വാസ്ഥ്യ സേവാഃ ഡിജിറ്റൽ ഊർജാ സമ്പർക്കഃ അന്തരിക്ഷം ശിക്ഷാ ദൂതാവാസ സംസ്കൃതി ക്ഷേത്രം ഇത്യാദീനാം വിവിധ ക്ഷേത്രേഷു സഹകാരം സുദൃഢം കർത്തും ചർച്ചിതവന്തൗ. ഉഭൗ നേതാരൗ പരസ്പര ഹിതാനാം ക്ഷേത്രീയസ്യ വൈശ്വികസ്യ ച വിഷയേപി വിചാരാണാം ആദാന പ്രദാനം അകുരുതാം. ഡോക്ടർ ജയശങ്കരഃ സ്വസ്യ പ്രാരംഭിക ഭാഷണേ ഉക്തവാൻ യത് ഉഭയോഃ രാഷ്ട്രയോഃ മധ്യേ സംയുക്ത ആയോഗഃ 4 വർഷാണാം അന്തരാലസ്യ അനന്തരം ആഹൂയതേ. അസ്മിനുപവേശനേ ദ്വൈപാക്ഷിക സംബന്ധേഷു മഹതേ പ്രഗതി അഭവത്. ലോക്സഭായാഃ അധ്യക്ഷഃ ഓം ബിർളാവര്യഃ അദ്യ ചണ്ഡീഗഢനഗരെ കോമൺവെൽത്ത് സംസദീയ സംഘസ്യ CPA ഇത്യസ്യ

0: പുലരിപ്പൂക്കളിൽ ആദ്യം.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8281200673. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1500 രൂപ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ MTech റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0494268-6214. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന കൂൺകൃഷി എന്ന വിഷയത്തിലെ

0: സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. വിലാസം CELKAU.IN/e-learning/REG. ജൂലൈ 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243866. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 8547-07-0773, 0487-23-70773. പരിശീലന ഫീസ് 1100 രൂപ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 8547-07-0773, 0487-23-70773.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജികർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ചാവക്കാട്.
5: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
7: പ്രായോജകർ
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
9: മാഡം, ഞാനൊരാഴ്ച ലീവ് ആയിരിക്കട്ടോ, അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
6: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
6: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: ജൈവ കൃഷിയിൽ ജൈവ വളങ്ങളുടെ പ്രസക്തി. വി കെ ശ്രീധരൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
11: ഇന്ന് നാം നേരിടുന്ന പ്രധാന പ്രശ്നം പ്രകൃതി ചൂഷണമാണ്. കൃഷിയിലും വ്യവസായത്തിലും പ്രകൃതി വിഭവ വിനിയോഗത്തിലുമൊക്കെ ഇവിടെയാണ് ജൈവ കൃഷിയുടെ പ്രസക്തി. പ്രകൃതി കൃഷിയാണ് അഭികാമ്യം. ഇതിൽ പ്രകൃതി തന്നെയാണ് സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ഇപ്പോൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ചൂഷണത്തിൻ്റെ തിക്ത ഫലങ്ങൾ. ഇലകളും കമ്പുകളും മറ്റും ജീർണിച്ച് ജൈവവളമുണ്ടാകുന്നു. ഇങ്ങനെ ചാണകം, ചാരം തുടങ്ങിയ സ്വാഭാവിക വളങ്ങൾ ചേർത്ത് ചെയ്യുന്ന കൃഷിയാണ് ജൈവകൃഷി. ഒപ്പം ചില രീതിശാസ്ത്രങ്ങളും ഇവിടെ ജൈവവളങ്ങളുടെ പ്രസക്തി മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഇന്നത്തെ അശാസ്ത്രീയവും അമിതവുമായ വള കീടനാശിനി പ്രയോഗങ്ങൾ കാരണം സൂക്ഷ്മജീവികളും തേനീച്ചകളും തുമ്പികളും പൂമ്പാറ്റകളും നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ പരാഗണം നടക്കുന്നതിന് തടസ്സമാകുന്നു, ആവാസ വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്നു. അതുകൊണ്ട് നാം പ്രകൃതി കൃഷിയിൽ ഏർപ്പെടണം. അതിന് നമുക്ക് ക്ഷമയും മനസ്സും ആവശ്യമാണ്. ജൈവകൃഷിയെയും ജൈവ വളങ്ങളെയും കുറിച്ച് അറിവ് നേടുകയും വേണം. ആദ്യം തരിച്ചുകിടക്കുന്ന ഭൂമിയിൽ വെള്ളരി കൃഷി ചെയ്യുന്നതാണ് അഭികാമ്യം. മണ്ണിലെ വിഷാംശം വെള്ളരി വലിച്ചെടുക്കുന്നു. വില കൂടിയ രാസവളങ്ങൾ

0: ഉപയോഗിച്ച് രാസകൃഷി ചെയ്ത് നാശം വിതച്ച് ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ലാഭേച്ഛയില്ലാതെ ജൈവകൃഷി ചെയ്ത് സ്വയം രക്ഷിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. ആദ്യമേ തന്നെ മണ്ണിൻ്റെ ഘടന മനസ്സിലാക്കാൻ മണ്ണ് പരിശോധന നടത്തണം. കുഴിയെടുക്കേണ്ടത് വിത്തിൻ്റെ കനമറിഞ്ഞ്. വിത്തിൽ ബീജാമൃതം നൽകുക വഴി മുളയ്ക്കുന്നതിന് ആക്കം കൂടും. വൈകുന്നേരങ്ങളിലാണ് വളപ്രയോഗം നല്ലത്. ഉണങ്ങിയ ചപ്പുചവറുകൾ ഉപയോഗിച്ച് പൊതയിടണം. പുളി, ജാതി തുടങ്ങിയ പുളിരസമുള്ള ചവറുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതുവഴി മണ്ണിരയുടെയും സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം ഫലപ്രദമായി നടക്കും. നാടൻ പശുവിൻ്റെ 1 കിലോഗ്രാം ചാണകം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തെളി എടുത്ത് ഉപയോഗിക്കാം. വളങ്ങളെല്ലാം പുളിപ്പിച്ച് ഉപയോഗിക്കണം. പുളിച്ച മോര് ഹോർമോണാണ്. അതുപോലെ തന്നെയാണ് തേങ്ങാവെള്ളവും. 1 ലിറ്റർ തേങ്ങാവെള്ളത്തിൽ 10 ലിറ്റർ വെള്ളം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങാവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് ചെടികളുടെ ഇലയിൽ വീഴത്തക്കവണ്ണം ഒഴിക്കുക. ഇലയിലെ കീടങ്ങൾ നശിക്കും. കാന്താരി, വെള്ളുള്ളി, സോപ്പുവെള്ളം കീടങ്ങളകറ്റാൻ നല്ലതാണ്. ചെടികളുടെ കുരുടിപ്പ് അടിയിലോട്ടാണെങ്കിൽ ഇലപ്പേനായിരിക്കും കാരണം. കുരുടിപ്പ് മുകളിലോട്ടാണെങ്കിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവും. 2 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ ഗോമൂത്രം, 50 ഗ്രാം വെളുത്തുള്ളി ചേർത്ത് വളമായി ഉപയോഗിക്കാം. എരുക്കിൻ്റെ ഇല വളമായി ഉപയോഗിക്കാം. ഇത് ബോറോണാണ്. മുരിങ്ങയില, ശീമക്കൊന്നയില എന്നിവ കീടനാശിനിയായി ഉപയോഗിക്കാം. അഭ്യസ്തവിദ്യരെല്ലാം വൈറ്റ് കോളാർ ജോലിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുകയാണല്ലോ. നല്ല കർഷകരാകുവാനോ കാർഷിക ജോലി ചെയ്യുവാനോ നാം ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ അടുത്ത തലമുറയിൽ അവബോധം സൃഷ്ടിക്കുന്നുമില്ല. ഇനിയെങ്കിലും അവരവർക്ക് ആവശ്യമുള്ളതെങ്കിലും സ്വയം ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടില്ലെങ്കിൽ നാട് തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് നമുക്ക് ജാഗരൂകരാകാം.
1: ജൈവകൃഷിയിൽ ജൈവവളങ്ങളുടെ പ്രസക്തി. വി കെ ശ്രീധരൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം
3: സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവ സേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവ സേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.
8: AIHMS ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
9: പ്രയോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
10: ഫോൺ 9387168444.
11: എയിംസ് ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
12: കേരളത്തിലുടനീളം സെന്ററുകൾ.
13: AIHMS ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
14: ഫോൺ 9387168444.
15: ജാഗ്രത, കരുതലോടെ ജനങ്ങൾക്കൊപ്പം.
16: ജാഗ്രതയിലേക്ക് സ്വാഗതം.
17: പ്രിയപ്പെട്ടവരെ, മഴയെ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. ചിലപ്പോൾ നനച്ചിരിക്കാതെ പെയ്ത് നനച്ചങ്ങ് കടന്നുപോകും. മറ്റു ചിലപ്പോൾ പെയ്തു പെയ്ത് പിരിയാൻ മടിച്ചു നിൽക്കും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തിപ്പെടുന്ന കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായി ഭരണകൂടവും കാലാവസ്ഥാ വകുപ്പുമെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. കാറ്റും മഴയും ശക്തമാകുമ്പോൾ സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. ഈ സാഹചര്യത്തിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇന്ന് ജാഗ്രതയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ ശ്രീ വൈശാഖാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം.
18: മഴ കനക്കുകയാണ്. അപ്പോൾ ഒരുപാട് മുൻകരുതലുകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണ്. പ്രത്യേകിച്ച് സ്കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്കൂളിലേക്ക് കുട്ടികളെത്തി തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത ഈ കാര്യങ്ങളിൽ വേണ്ടതാണ്. അപ്പോൾ സ്കൂൾ കുട്ടികളറിയാം, നമുക്ക് ഒരുപാട് പേര് പറമ്പുകളിലൂടെയും അതുപോലെ വഴികളിലൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. വെള്ളക്കെട്ടുകളും ജലാശയങ്ങളൊക്കെ കണ്ടെന്നിരിക്കും. യാതൊരു കാരണവശാലും കുട്ടികൾ നീന്തൽ അറിയാമെങ്കിലും അറിയില്ല എങ്കിലും ഈ വെള്ളക്കെട്ടുകളിലോ ജലാശയങ്ങളിലോ തൽക്കാലം ഇറങ്ങാൻ പാടില്ല. നമുക്കറിയാം, എല്ലാ ദിവസവും രാവിലെ നമ്മൾ എണീറ്റ ഉടനെ കാലാവസ്ഥ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റെഡ് ആണോ, ഓറഞ്ച് ആണോ, യെല്ലോ ആണോ, ഗ്രീൻ ആണോ എന്നൊക്കെ പറഞ്ഞ കാലാവസ്ഥ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട്

0: നമ്മുടെ ഗവൺമെന്റ് തരുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും മുൻകരുതലുകളുമാണ് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എടുക്കേണ്ടത്. റെഡ് അലർട്ട് ആണെന്നുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുന്ന അവധിയാണെങ്കിൽ അവധിയായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ജാഗ്രതാ നിർദ്ദേശം അതുപോലെ പാലിക്കുക എന്നുള്ളതാണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സിവിൽ ഡിഫൻസ് എന്നൊരു വിഭാഗം ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. ഒരു ഒന്നോ രണ്ടോ സിവിൽ ഡിഫൻസ് അംഗങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സിവിൽ ഡിഫൻസ് അംഗങ്ങളോടോ അത് കൂടാതെ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ബീറ്റ് ഓഫീസേഴ്സ് ഉണ്ട് എല്ലാ പഞ്ചായത്തിലും. ഇവരോട് മഴക്കാല കെടുതി ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അവർ അത് മുൻകൂറായി പരിശോധിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും. ഈ മഴക്കാല കെടുതിയോടൊപ്പം തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു അപകടമാണ് ഇടിമിന്നലുകൾ. യാതൊരു കാരണവശാലും കുട്ടികൾ ഒറ്റപ്പെട്ട മരച്ചുവട്ടുകളിലോ തുറസായ സ്ഥലങ്ങളിലോ ഇരിക്കുന്നതിനോ കളിക്കുന്നതിനോ പാടുള്ളതല്ല. അതുകൂടാതെ അതിരാവിലെ ജോലിക്ക് പോകുന്ന പത്രം പാല് തുടങ്ങിയ അപ്പൊ അവര് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം രാവിലെ വൈദ്യുത ലൈനുകൾ വെള്ളക്കെട്ടുകളിൽ വീണ് കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഉടൻ തന്നെ നമ്മൾ 1912 എന്ന നമ്പറിലേക്ക് വിളിച്ച് KSEBA അറിയിക്കുക. അതുകൂടാതെ നിർമ്മാണ തൊഴിലാളികളാണ് മറ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും അവർ ജോലി അവിടെ നിർത്തിവെക്കുകയും കാറ്റും മഴയും കഴിഞ്ഞതിന് ശേഷം മാത്രം നിർമ്മാണ പ്രവർത്തികൾ തുടരുകയും ചെയ്യുക. അതുകൂടാതെ യാതൊരു കാരണവശാലും മരത്തിന്റെ ചുവടിലോ വീഴാൻ സാധ്യതയുള്ള ബോർഡുകളുടെ ചുവട്ടിലോ നമ്മുടെ കാർ പാർക്കിംഗ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ജീവന് തന്നെ ഹാനികൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അത് ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണം പറയാം. കാരണം നമ്മൾ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ സഹപാഠിയോ ജലാശയങ്ങളിൽ പോയാൽ നമ്മൾ 4 രീതിയാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന 4 രീതികൾ ഇതൊക്കെയാണ്: റീച്ച്, ത്രോ, റോ, ഗോ. റീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ റീച്ച് ചെയ്യുക. ത്രോ എന്നാൽ കയറോ മറ്റ് ഉപാധികളോ എറിഞ്ഞു കൊടുക്കുക. റോ എന്നത് അദ്ദേഹത്തിനടുത്തേക്ക് വള്ളത്തിലോ ബോട്ടിലോ തുഴഞ്ഞ് അടുത്തേക്ക് പോവുക. ഗോ എന്നത് അദ്ദേഹത്തിനടുത്തേക്ക് നീന്തി എത്തുക എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ 3 സാഹചര്യങ്ങളും പ്രാവർത്തികമായില്ല എങ്കിൽ മാത്രം നമ്മൾ 4 സാഹചര്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ഇതുപോലെ വോളണ്ടിയറായിട്ട് സഹായങ്ങളോ അല്ലെങ്കിൽ സാമൂഹിക സേവനമോ ഒക്കെ ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാകും. അവർക്ക് വേണ്ടിയിട്ട് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ നമ്മൾ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനെ വാർത്തെടുക്കുന്നുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കുന്നതിനുള്ള നമ്പർ 101 ആണ്. തികച്ചും സൗജന്യമായ ഒരു സേവനമാണ്. മഴക്കാല കെടുതിയുമായി ബന്ധപ്പെട്ട ഏത് അപകട സാഹചര്യം വന്നാലും നിങ്ങൾ 101-ലേക്ക് വിളിക്കുക. ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ജാഗ്രതയോടുകൂടി ഈ മഴക്കാലം നമുക്ക് ഇരിക്കാം.
1: കാറ്റും മഴയും ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മുന്നറിയിപ്പുകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ വൈശാഖ്.
2: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം ജയ സിആർ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG Road, തൃശൂർ. ജാഗ്രത സമാപിക്കുന്നു.
3: പ്രയോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
4: ഫോൺ 9387168444.
5: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: പുലരിപ്പൂക്കളിൽ അടുത്തതായി
10: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
9: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: ഇന്ന് കാവ്യാഞ്ജലിയിൽ കുമാരനാശാന്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തിലെ ആദ്യ ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് ശ്രീമതി അജിത സുരേഷ്.
13: അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യ

0: ദൂരത്തൊരു രാജമല്ലി മരം പൂത്തുവിലസും പോലെ.
1: കുമാരനാശാന്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തിലെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ശ്രീമതി അജിത സുരേഷ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
4: പുലരിപ്പൂക്കളിൽ അവസാനമായി
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ
2: പ്രായോജികർ
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487299329.
6: കണ്ണാശുപത്രി എന്നാ അത്? നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
7: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
6: കൊള്ളാം, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
1: ഫോൺ 0487299329.
8: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
1: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
8: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ചാലക്കുടി താലൂക്ക് മറ്റത്തൂർ പഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തുള്ള ആരേശ്വരം പ്രദേശത്തെ

0: അഞ്ച് കുടുംബങ്ങളെ മറ്റത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഈ ക്യാമ്പ് പ്രവർത്തിക്കുന്ന ഔട്ടപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ എൽ കെ ജി യു കെ ജി വിഭാഗത്തിന് ഇന്ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന 2026 മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും പ്രജനന സജ്ജമായ മത്സ്യങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. സമുദ്രസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനായി ട്രോളിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെന്ന് ഫിഷറീസ് അധികൃതർ അറിയിച്ചു. സംസ്ഥാന തീരക്കടൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുവെന്ന് ഉറപ്പാക്കുന്നതിനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രോളിംഗ് ബോട്ടുകൾ ജൂൺ 9 വൈകുന്നേരത്തോടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് എന്നിവർ ഉറപ്പാക്കും. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. ജില്ലയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ 15 മുതൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ജില്ലയിൽ 2 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. കൂടാതെ ഫിഷറീസ് സ്റ്റേഷന്റെ കീഴിലുള്ള FRP വള്ളങ്ങളും കടൽ സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് വിന്യസിച്ചു. കോസ്റ്റൽ പോലീസ് ടോൾ ഫ്രീ നമ്പർ 1093.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജികർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299-3299.
2: സഹപ്രായോജകർ
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: അക്കൗണ്ടൻസ് അക്കാദമി, ചോദ്യം ഉത്തരം, ചിന്താ വിഷയം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
7: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള 1 മാസത്തെ എക്സാം പ്രാക്ടീസും.
8: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55. ഇന്നത്തെ ചോദ്യം ഉത്തരം, ചിന്താ വിഷയം.
9: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
10: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:56. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
11: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ വിശദമായി. പ്രതിരോധം, വ്യാപാരം, സമുദ്രസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ തന്ത്രപര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയുടെയും സംയുക്ത അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. വിവിധ പ്രാദേശിക ആഗോള സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിദ്യാസമ്പന്നരും വിദഗ്ധരും സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ

0: യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമ ബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമ ബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള എല്ലാ പൌരന്മാർക്കും തുല്യവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പശ്ചിമബംഗാളിലെ ദശലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയ ആരോഗ്യ ചെലവുകളിൽ നിന്നും സാമ്പത്തിക സുരക്ഷ നൽകുമെന്നാണ് വിലയിരുത്തൽ. ആയുഷ്മാൻ ഭാരത് പി എം ജെ എ വൈ ഗുണഭോക്താക്കൾക്ക് സെക്കൻഡറി ടെർഷറി കെയർ ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയിലും ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ക്രമക്കേടിനെ തുടർന്ന് കഴിഞ്ഞ മെയ് 3 നടന്ന പരീക്ഷ മെയ് 12 എൻ ജി എ റദ്ദാക്കിയിരുന്നു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhsc.portal.kerala.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൺ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡിഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകത്തിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലിയെയും BJP പ്രഖ്യാപിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര സുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സംരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായ ഹോർമൂസ് കടലെടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക ഫീച്ചർ ഒരുക്കുന്നു. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയാം. 2014 ആരംഭിച്ച നമാമി ഗംഗെ പരിപാടിയിലൂടെ വിപുലമായ നദീ പുനരുജ്ജീവനം നടത്തുകയും തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥകൾ എന്നിവ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ ദൌത്യം, മിഷൻ ലൈഫ്, അന്താരാഷ്ട്ര സോളാർ അലയൻസ് തുടങ്ങിയവ പരിസ്ഥിതി സംരക്ഷണത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത എടുത്തുകാട്ടുന്ന പദ്ധതികളാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജൂലൈ മുതൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന. സൌദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈറ്റ്, ഒമാൻ എന്നിവ ഉൾപ്പെടെ 7 OPEC+ രാജ്യങ്ങൾ അടുത്ത മാസം എണ്ണ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 1,88,000 ബാരൽ വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഈ വർഷം ഫെബ്രുവരി മുതൽ ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ആഗോള ഇന്ധന വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ഏപ്രിൽ 8 വെടിനിർത്തൽ കരാറിനു ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണം

0: ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ രണ്ട് മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ലെബനനിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്ന് ഇറാനും പ്രതികരിച്ചു. അതേസമയം പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായി ചേർന്നല്ല ഇസ്രായേലിന്റെ മുൻ ആക്രമണങ്ങളെന്നും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ സംഭാഷണത്തിന്റെ ഭാഷ അമേരിക്കയ്ക്ക് അറിയില്ലെന്നും അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബാഫ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിൽ ഉള്ളവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി സർവകലാശാല വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സ്വരേവ്. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂചലനം. മിൻഡാനാവോ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങളെക്കുറിച്ചോ ആളപായത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചില പ്രാദേശിക തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി തൃശൂർ.
3: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
4: ഗാനസന്ദേശം.
3: പ്രായോജകർ
5: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
3: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇന്ന് 53-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ജയയ്ക്ക് ആശംസകൾ നേരുന്നു പെരിങ്ങോട് നിന്നും അപ്പുക്കുട്ടൻ, ഉണ്ണി, വേലായുധൻ, ജിനി, രജിത, ഗിരിജ, അംബിക എന്നിവർ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കാവ്യമോൾക്ക് എല്ലാ നന്മകളും ആയുരാരോഗ്യ സൗഖ്യവും പ്രാർത്ഥനകളും നേരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നും അച്ഛൻ രവികുമാർ, അമ്മ പ്രീത, മറ്റു ബന്ധുമിത്രാദികൾ എന്നിവർ. കാവ്യമോൾക്കും ജയയ്ക്കും പിറന്നാൾ ആശംസകളോടെ ഗാനമിത. നാടോടി എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ, CO ആൻഡു മിൻമിനി എന്നിവർ പാടിയത്. വരികളിൽ ONV കുറുപ്പ്, സംഗീതം SP വെങ്കിടേഷ്.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം, ചിന്താ വിഷയം,
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
7: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃശൂർ രാമവർമ്മപുരം ഗവൺമെന്റ് ഹിന്ദി അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ 2026-27 അധ്യയന വർഷത്തിൽ ഹിന്ദി അധ്യാപക തസ്തികയിലുള്ള 2 ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. BA ഹിന്ദി, MA ഹിന്ദി, BEd ഹിന്ദി, കേട്ടറ്റ് കാറ്റഗറി 3 എന്നിവയാണ് അടിസ്ഥാന യോഗ്യത. MEd, MA എഡ്യൂക്കേഷൻ എന്നീ യോഗ്യതകളുള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഇന്ന് രാവിലെ 11 ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-233-3340. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. MSW യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-40 മധ്യേ. മലയാളം, ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. വേർഡ് പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കണം. സാമൂഹ്യ സേവന മേഖലകളിൽ പ്രവർത്തി പരിചയമുള്ളവർക്കും മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട

0: ക്ഷേമ പദ്ധതികളുടെ നിർവഹണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ മുൻ പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ഫോട്ടോ, യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 10 രാവിലെ 10 അയ്യന്തോൾ കളക്ടറേറ്റിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരണം. ഫോൺ നമ്പർ 0487-2321-702. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂരിൽ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് ഒരു വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 12 രാവിലെ 10 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. മാസശമ്പളം 44,100 രൂപ. വിശദ വിവരങ്ങൾ അറിയുന്നതിന് kaeu.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. ഫോൺ നമ്പർ 0494-2686-214. പുല്ലൂറ്റ് KKTM സർക്കാർ കോളേജിൽ ബോട്ടണി വിഷയത്തിൽ താൽക്കാലിക അതിഥി അധ്യാപകരുടെ ഒഴിവുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗസ്റ്റ് അധ്യാപക പാനലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വയസ്സ്, യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 12 രാവിലെ 10:30 കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0480-280-2213. തൃശൂർ ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ സർജറി യൂണിറ്റിലെ നിലവിലെ ഒഴിവുകളിലേക്ക് വെറ്റർനറി സർജന്മാരെ താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പരമാവധി 89 ദിവസത്തേക്കായിരിക്കും നിയമനം. MVSC ബിരുദവും KSVC രജിസ്ട്രേഷനുമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. മുൻപറഞ്ഞ യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ BVSC ബിരുദവും KSVC രജിസ്ട്രേഷനുമുള്ളവരെയോ WVS ട്രെയിനിങ് ലഭിച്ച വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷനുള്ള ബിരുദധാരികളെയോ പരിഗണിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട അസൽ രേഖകളും പകർപ്പുകളും സഹിതം ഈ മാസം 12 രാവിലെ 10:30 തൃശൂർ പറവട്ടാനിയിലുള്ള ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ നടത്തുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2361-216. തൊഴിലവസര വാർത്തകളാണ് കേട്ടത്.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00.
3: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
0: ആകാശവാണി തൃശൂർ. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. നേരം എന്ന ചിത്രത്തിൽ സച്ചിൻ വാര്യർ പാടിയത്. വരികൾ സന്തോഷ് വർമ്മ, സംഗീതം രാജേഷ് മുരുകേശൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:15 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025131199.
5: ആരോഗ്യക്കുറിപ്പുകൾ. തൈറോയ്ഡ് ഗ്രന്ഥികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. എല്ലാ വർഷവും മെയ് 25 ലോക തൈറോയ്ഡ് ദിനമായി ആചരിക്കുന്നു. തൈറോയ്ഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാലും ഇതേക്കുറിച്ച് അവബോധം ഇല്ലാത്തതിനാൽ, രോഗനിർണയം നടത്താത്തതിനാലും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഈ ദിനാചരണത്തിന് പ്രസക്തിയേറുകയാണ്. ഇന്ത്യൻ തൈറോയ്ഡ് സൊസൈറ്റിയുടെ കണക്കനുസരിച്ച് ഭാരതത്തിൽ ഏകദേശം 42 ദശലക്ഷം പേർക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങളുണ്ട്. ഇത്തരം രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയുമാണ്. അതിനാൽ തന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കേണ്ടതും അത്യാവശ്യമായി മാറുന്നു. തൈറോയ്ഡ് ഗ്രന്ഥികളുടെ ആരോഗ്യത്തെക്കുറിച്ചും അതിനാവശ്യമായ ജീവിതശൈലി നിയന്ത്രണങ്ങളെക്കുറിച്ചും ഈ അവസരത്തിൽ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്നു. 2026 ലോക തൈറോയ്ഡ്

0: തൈറോയ്ഡ് ദിനത്തിന്റെ പ്രമേയം തൈറോയ്ഡ് ആൻഡ് ന്യൂട്രീഷൻ അഥവാ തൈറോയ്ഡും പോഷകങ്ങളും എന്നതായിരുന്നു. ലോകവ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളിൽ ക്ലോസിംഗ് ദ ഗ്യാപ് ബിറ്റ്വീൻ സിംറ്റം ഓൺസെറ്റ് ആൻഡ് ടൈംലി ഡയഗ്നോസിസ് അഥവാ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതും കൃത്യമായ ചികിത്സ ലഭിക്കുന്നതും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നതും ലക്ഷ്യമിടുന്നു. ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഗോയിറ്റർ, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഗ്രേവ്സ് ഡിസീസ്, തൈറോയിഡ് ക്യാൻസർ എന്നിവയാണ് പ്രധാനമായും കണ്ടുവരുന്ന തൈറോയിഡ് രോഗങ്ങൾ. കാരണങ്ങളില്ലാത്ത ക്ഷീണം, ഭാരവ്യത്യാസം, മുടികൊഴിച്ചിൽ, മൂഡ് സ്വിങ്സ് തുടങ്ങിയ പ്രാഥമിക ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ T3, T4, TSH തുടങ്ങിയവ ഉൾപ്പെടുന്ന തൈറോയിഡ് പരിശോധന നടത്തിയാൽ രോഗനിർണയം എളുപ്പത്തിലാകുകയും ഭാവിയിലെ സങ്കീർണതകൾ കുറയ്ക്കുകയും ചെയ്യാം. തൈറോയിഡ് ഗ്രന്ഥി ആവശ്യത്തിന് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നു. ഇത് ശരീരപ്രക്രിയകളെ മന്ദഗതിയിലാക്കുന്നു. നിരന്തര ക്ഷീണം, ഭാരം കൂടുക, വരണ്ട ചർമ്മം, മലബന്ധം, വിഷാദം ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളായി കാണാറുണ്ട്. ഇതിനു വിപരീതമായി അമിതമായി തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണമാകുന്നു. ഭാരക്കുറവ്, കൂടിയതോ ക്രമരഹിതമായതോ ആയ ഹൃദയമിടിപ്പ്, ചൂട്, വിയർപ്പ്, ഉറക്കപ്രശ്നങ്ങൾ എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളായി കാണാറുണ്ട്. തൈറോയിഡ് തകരാറുകൾ സ്ത്രീകളിലാണ് പൊതുവെ കൂടുതൽ കാണപ്പെടാറുള്ളത്. അയഡീൻ കുറവ്, ഹോർമോൺ മാറ്റങ്ങൾ, സമ്മർദ്ദം ഇവയെല്ലാം തൈറോയിഡ് തകരാറിന് കാരണമാകാറുണ്ട്. വീട്ടിലുള്ളവർക്കാർക്കെങ്കിലും തൈറോയിഡ് പ്രശ്നങ്ങളുടെ ചരിത്രമുണ്ടെങ്കിൽ നേരത്തെ തന്നെ പരിശോധിക്കുകയും ജീവിതശൈലി ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. തൈറോയിഡ് ഗ്രന്ഥികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
4: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. മൃദുല ഫർണിച്ചർ വേൾഡ്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
5: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജികർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ആകാശവാണി തൃശൂർ.
9: അക്കൗണ്ടൻസ് അക്കാദമിനിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
8: പ്രായോജികർ
10: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
11: വിസിറ്റ് www.accountantsacademy.in.
12: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
13: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
14: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
8: ചോദ്യമിതായിരുന്നു, ഏത് ദിനമാണ് ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത്? ഉത്തരം, June 8. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും June 8 ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നു. 2026 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം, പുനർവിചിന്തനം ചെയ്യുക, നമുക്കറിയാവുന്ന ലോകത്തിനപ്പുറം നമ്മുടെ സമുദ്രവുമായുള്ള ഒരു പുതിയ ബന്ധം എന്നതാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഏത് ദിനമാണ് ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത്? ഉത്തരം, June 8. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും June 8 ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നു. 2026 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം, പുനർവിചിന്തനം ചെയ്യുക, നമുക്കറിയാവുന്ന ലോകത്തിനപ്പുറം നമ്മുടെ സമുദ്രവുമായുള്ള ഒരു പുതിയ ബന്ധം എന്നതാണ്. ചിന്താവിഷയം, വിജയകരമായ ജീവിതം നയിക്കാൻ ലക്ഷ്യബോധവും അറിവ് നേടാനുള്ള നിരന്തരമായ ശ്രമവും കഠിനാധ്വാനവും ഏകാഗ്രതയും അത്യന്താപേക്ഷിതമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. വിജയകരമായ ജീവിതം നയിക്കാൻ ലക്ഷ്യബോധവും അറിവ് നേടാനുള്ള നിരന്തരമായ ശ്രമവും കഠിനാധ്വാനവും.

0: ഏകാഗ്രതയും അത്യന്താപേക്ഷിതമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
2: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
4: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇന്ന് രാവിലെ 8:45 ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശ്രവ്യോത്സവം 2026 റിപ്പോർട്ട്. 9:15 ശ്രവ്യോത്സവം 2026 ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെ അവതരിപ്പിച്ച ശ്രുതിലയ സംഗമം. സംഗീത വിരുന്ന് 1 സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, അനു വേണുഗോപാൽ

0: 9-15 ശ്രവ്യോത്സവം 2026 ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെ അവതരിപ്പിച്ച് ശ്രുതിലയ സംഗമം സംഗീത വിരുന്ന് 1-ാം ഭാഗം സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, അനു വേണുഗോപാൽ തവിൽ, വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഘടം, പല്ലാവൂർ ആദിത്യൻ ചെണ്ട ഇടയ്ക്ക, എം ഡി പോൾ കീബോർഡ്, പോൾ സി ഗിറ്റാർ, ജി ഗോവിന്ദകുമാർ പാശ്ചാത്യ താളവാദ്യം.
1: ഡോക്ടർ പ്രിൻസ് സ്റ്റീഫൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസ് സ്റ്റീഫൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.

0: Front page headline in the Statesman writes, Nepal signals pragmatic reset in ties with India during foreign minister's visit, backing bilateral route on border issue. Ministry of Home Affairs approves deployment of 670 companies of CAPFs, marking one of the largest ever multi-layered security arrangements for Amarnath Yatra, reports the Asian Age. An editorial in Hindustan Times states how SAARC offers India what other forums cannot. It empowers Delhi amidst global turmoil with no guarantee needed from any external actor in setting the terms of the organization. In an extraordinary arrangement, NEET paper setters to be in lockdown till re-exam, no phone, net, team housed at secret location, says the Times of India. The Economic Times states, lay old town to get heritage makeover to enhance infrastructure and improved public amenities. The Indian Express quoting the government says, despite second price revision of LPG gas cylinder since crisis in West Asia, oil marketing companies are still losing 700 rupees. And finally, in a historic first for Punjab, celebrated music composer and singer A.R. Rahman delivered a live performance at the Attari border on Sunday, paying tribute to the border security force through a stirring rendition of his patriotic song, Jai Ho, notes the Tribune. And with that, it's back to you, Anuja.
1: Thank you, Renu. And now before we end the bulletin, the headlines once again. West Bengal set to become 36th state or union territory to implement Ayushman Bharat Pradhan Mantri Jan Arogya Yojana. National Testing Agency releases exam city intimation slip for NEET UG 2026 re-examination scheduled to be held on the 21st of June. Lok Sabha Speaker Om Birla to inaugurate Commonwealth Parliamentary Association India Region Zone 2 conference in Chandigarh today. New Delhi says Indonesia is a key pillar of India's Act East policy. Iran fires waves of missiles at Israel for first time since April ceasefire. And in tennis, Germany's Alexander Zverev secures his maiden Grand Slam title. And with that, we end the morning news. Have
2: Agashavani, Trishur.
3: Arya Eye Care Hospital, Vadakke Stand, Thrissur, Samarpikkunnu.
2: Kaazhcha.
3: Prayojagar.
2: Arya Eye Care Hospital, Thrissur.
3: Phone 8129-110-887.
4: Kannada vachu maduttho, engil ningalude kannada ozhivakkam.
5: Adhe, nammude Arya Kannashupathriyil poyal kannada ozhivakkam. Adum athyadhunika German technology Trans PRK laser treatmentilude.
3: Arya Eye Care Hospital, Vadakke Stand, Thrissur.
5: Phone 8129-110-887.
3: Branchukal, Chairpan, New Bus Stand, Kunnangulam.
2: Arya Eye Care Super Speciality Eye Hospital.
6: പുതിയ അധ്യയന വർഷവും കുട്ടികളുടെ കണ്ണുകളുടെ ആരോഗ്യവും ഡോക്ടർ മിനു ദത്തുമായി YS പൗർണമി സംസാരിക്കുന്നു.
7: പുതിയൊരു അധ്യയന വർഷാരംഭം കുട്ടികളുടെ ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയമാണ് അധ്യയന വർഷാരംഭം. മറ്റ് ശാരീരിക അവയവങ്ങളുടെ ആരോഗ്യത്തെപ്പോലെ തന്നെ കണ്ണുകളുടെ ആരോഗ്യവും ഈ സമയത്ത് ഏറെ ശ്രദ്ധ നൽകേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിൽ ആദ്യമായി പഠിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വായനാശീലത്തെ, എഴുത്തിനെ, പഠനത്തെ ഒക്കെ ബാധിക്കുന്നു നേത്ര ആരോഗ്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമ്മോടൊപ്പം ഡോക്ടർ മിനു ദത്താണുള്ളത്. നമസ്കാരം മാഡം.
8: നമസ്കാരം.
7: പുതിയ സ്കൂൾ വർഷം തുടങ്ങിക്കഴിഞ്ഞു. കുട്ടികളുടെ കണ്ണുകളുടെ ആരോഗ്യം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അധ്യയന വർഷാരംഭത്തിൽ കുട്ടികളുടെ കണ്ണുകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്?
8: വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ ഫേസിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്കറിയാം വിദ്യാഭ്യാസത്തിൽ കണ്ണ് കാഴ്ചയാണ്. ഇതിൽ മാതാപിതാക്കൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതുവരെയും നമ്മുടെ ഒരു കുട്ടീനെ കണ്ണ് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഭാഷയിൽ പറയുകയാണ്, ആദ്യമായിട്ട് നിങ്ങൾ ഇതുവരെയും സ്വന്തം മക്കളുടെ കാഴ്ചശക്തി പരിശോധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് ആദ്യം തന്നെ തിരുത്തുക. പോയിട്ട് എവിടെ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉള്ള അവിടെ പോയിട്ട് കാഴ്ച പരിശോധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് അറിയുള്ളൂ. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളിൽ നമ്മൾ സ്കൂൾ സ്ക്രീനിങ്സ് നടത്താറുണ്ട്. സ്ക്രീനിങ് നടത്തുമ്പോഴാണ് കുറേ പേർക്ക് അറിയാം ഒരു കണ്ണിൽ കാഴ്ചയുണ്ട്. അതുകൊണ്ട് ആ കുട്ടി പറയുന്നില്ല, കംപ്ലയിൻ്റ് ഇല്ല, കണ്ണോണ്ട് കാണുന്നോണ്ട് നമ്മളൊക്കെ

0: ഇൻഷുറൻസ് പറയുന്നില്ല, മറ്റേ കണ്ണിൽ കാഴ്ച ഇല്ല എന്നുള്ള കാര്യം. പക്ഷെ നമുക്കറിയാലോ, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ വലിയ ഉന്നത ജോലികൾ, ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ പൈലറ്റ് ആവുക അല്ലെങ്കിൽ ലോക്കോമോ ട്രെയിനിങ്, പിന്നെ ആർമി, എല്ലാവർക്കും നമ്മുടെ രണ്ട് കണ്ണിലും ഈക്വൽ വിഷൻ ഉണ്ടാവണം അങ്ങനൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാനും എല്ലാത്തിനും. അപ്പം അതറിയാതെ പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കൾ അറിയില്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾക്ക് തോന്നാണ് നമ്മുടെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ കാഴ്ചശക്തി നോക്കുക എന്നുള്ളത് ഒരു പ്രിലിമിനറി, ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ സ്കൂളുകളിൽ നടത്തുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫലപ്രദമാണ്, കാരണം ഓപ്റ്റോമെട്രിസ്റ്റുകളാണ് അവിടെ വന്ന് ചെയ്യുന്നത്, അവരെത്രത്തോളം ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല. ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട്, ഒരു ഓഫ്തമോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പ്രിലിമിനറി സ്ക്രീനിങ്, ഇപ്പോൾ കുറേ പേരൻസ് അവെയറുമാണ് കേട്ടോ.
1: തീർച്ചയായിട്ടും കാഴ്ച പോലുള്ള പരിപാടികൾ അതിന് ഒരു പ്രചോദനം കൂടിയാവും എന്ന് കരുതുകയാണ്. ഏത് പ്രായത്തിലുള്ള കുട്ടികളെയാണ് കാഴ്ചശക്തി പരിശോധിക്കാനായിട്ട് കൊണ്ടുവരേണ്ടത്?
0: ശരിക്കും പറയാൻ വെച്ചാൽ നമ്മളൊരു പ്രോട്ടോകോൾ പറയാൻ വെച്ചാൽ, ജനിച്ച വീണ ഒരു ന്യൂ ബോൺ കുട്ടിയെ തൊട്ട് നമ്മളതൊന്നും നിരീക്ഷിക്കും. കാരണം ന്യൂ ബോൺ ആയ നമ്മുടെ കണ്ണുകളൊക്കെ ഫോം ചെയ്തിട്ടില്ലേ, ഉള്ളിൽ റെഡ് റിഫ്ലക്സ്, അതായത് നമുക്ക് ചിലപ്പോൾ കഞ്ചിനേറ്റൽ കാറ്ററാക്ട് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടാകും, ജന്മനാളുള്ള തിമിരം, അതൊക്കെ കണ്ടുപിടിക്കാൻ ശരിക്കും ഒരു ഓഫ്താമോളജിസ്റ്റ് നോക്കണം എന്നില്ല. അവിടെ ന്യൂ ബോൺ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പീഡിയാട്രിഷ്യൻ ഉണ്ടാവും, അവരെന്നെ ഒന്ന് നോക്കും, ഒരു സ്ക്രീനിങ് ചെയ്യും, റിഫ്ലക്സ് ഉണ്ടോ, ഗ്രോസ് ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് എന്തായാലും, അങ്ങനെ ഒരു ഫിസിക്കൽ അബ്നോർമാലിറ്റി ഉണ്ടോയെന്ന് അവരെന്നെ കണ്ടുപിടിക്കും, ഉണ്ടെങ്കിൽ അവർ റെഫർ ചെയ്യും. പിന്നെ കാണിക്കേണ്ടത് യൂഷ്വലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിക്കുമ്പോൾ, ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഒന്നോ രണ്ട് വയസ്സിനിടയിലാണ് സാധാരണ ഈ കോങ്കണ്ണ് ഡെവലപ്പ് ചെയ്യുക. കാരണം അതിന് മുമ്പ് ഒന്നൊന്നര വയസ്സ് വരെ ഒരു കുഴപ്പമുണ്ടാവില്ല, രണ്ട് വയസ്സാകുമ്പോഴാണല്ലോ കുട്ടികൾ ഉപയോഗിച്ച് തുടങ്ങുക, കണ്ണ് ഡിസ്റ്റൻസിലേക്കും ടി വി കാണാനും അടുത്തേക്കും എഴുതാനൊക്കെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ രണ്ട് വയസ്സാവും, അവരുടെ ഒബ്സർവൻസ് തുടങ്ങുമ്പോൾ, അപ്പോഴായിരിക്കും ഈ കോങ്കണ്ണൊക്കെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ കോങ്കണ്ണ് പോലത്തെ എന്തെങ്കിലും കണ്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഉപദേശിക്കുക, അത് മാറും, അത് കുഴപ്പമില്ല, അത് കൊണ്ടേ കാണിക്കേണ്ട എന്നൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ കാണിക്കണം. പിന്നെ നമുക്ക് ശരിക്കും പറയാൻ വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ സ്കൂളിലേക്ക് ചേർത്തല്ലേ, എൽ കെ ജി യു കെ ജിയിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലായിരിക്കും, അത് ചേർത്തനേക്കാളും മുമ്പ് ഈ പറഞ്ഞ പോലെ വെക്കേഷൻ ഏപ്രിൽ മെയ് സമയത്ത് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം കുട്ടിക്ക് അങ്ങനത്തെ വൈകല്യങ്ങളല്ലേ. കാരണം എത്രയോ കുട്ടികളാണെന്നറിയോ, നമുക്ക് അറിയില്ല, ചിലപ്പോൾ പഠന വൈകല്യം എന്ന് പറഞ്ഞിട്ട് തെറ്റിപ്പോണ കാര്യങ്ങളുണ്ട്, പക്ഷെ അത് കുട്ടിക്ക് കാണാതെ ആയിരിക്കും, കാണാതെ ആകുമ്പോൾ ശ്രദ്ധിക്കാണ്ടിരിക്കും, ആ ശ്രദ്ധക്കുറവ് ചിലപ്പോൾ കാഴ്ചയില്ലാണ്ടായിരിക്കാം, അത് ആ കുട്ടിക്ക് പറയാനോ പറഞ്ഞ് മനസ്സിലാക്കാനോ പറ്റില്ല. അപ്പം അവിടെയും ഈ പറഞ്ഞ പോലെ ഒന്ന് സ്കൂളിൽ പോണേക്കാളും മുമ്പ് ഒന്ന് വിഷ്വൽ ടെസ്റ്റ്, വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്, അത് അത്ര കോസ്റ്റ്ലി ഉള്ളൊരു കുട്ടിയുടെ ഭാവിക്ക് അത് നിർണായക.
1: പലപ്പോഴും ഈ പഠന വൈകല്യങ്ങളുണ്ട് കുട്ടിക്ക് എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ വിളിക്കുകയും പിന്നീടാണ് കാഴ്ചശക്തിക്ക് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാകുകയും ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും പഠനത്തിന് തൊട്ട് മുൻപ് തന്നെ കുട്ടിയെ കണ്ണുകൾ കാണിക്കുന്നതാണ് നല്ലത്.
0: ഒരു അഞ്ചു വയസ്സിൽ കാണിക്കണം എന്നാണ്.
1: പലപ്പോഴും പല മാതാപിതാക്കളും പരാതി പറയാറുണ്ട്, കുട്ടി ടി വി ഓൺ ചെയ്താൽ വളരെ അടുത്ത് പോയി നിൽക്കുന്നു, അതുപോലെ തന്നെ മൊബൈൽ വളരെ കണ്ണിന്റെ അടുത്തേക്ക് പിടിക്കുന്നു, ഇത് ശരിക്കും അവരുടെ കാഴ്ചശക്തിക്ക് പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും.
0: അതെ അതെ, അത് ഒരു ഫസ്റ്റ് ലക്ഷണമാണ്, കാരണം പാരന്റ്സ് നോട്ടീസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിംറ്റമാണ്, അടുത്ത് പോണു, എത്ര പിന്നിലേക്ക് ചീത്ത പറഞ്ഞിരുത്തിയാലും പിന്നെ തന്നെ ഓട്ടോമാറ്റിക്കലി അടുത്തടുത്ത് പോയി കാണുന്നു, ഇത് കാണാതെയാണ് അവർ അങ്ങനെയുള്ളൊരു ടെൻഡൻസിയിലേക്ക് പോകണം. പിന്നെ ഒരു കാര്യമുണ്ട്, ചെറിയ സിലിണ്ടറിക്കൽ പവർ എന്ന് പറയും, നമ്മൾ സിലിണ്ടർ കൃഷ്ണമണിയുടെ വളവ് കൊണ്ടുള്ള പവർ, അത് കുട്ടികളെ ചിലപ്പോൾ കണ്ണ് ചേരിച്ച് നോക്കും, ഒരു ഹെഡ് ടിൽട്ട് എന്ന് പറയും, നമ്മൾ ടിൽട്ട് ചെയ്ത് വിളിച്ച് അവർക്ക് കുറച്ച് ഫോക്കസ് കറക്റ്റ് ആവും, അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടികളെ നേരെ പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചെരിഞ്ഞു പോകണ്ടോ നോക്കുമ്പോൾ, ആ ഹെഡ് ടിൽട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കൊക്കെ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന വൈകല്യങ്ങളാണ് അതൊക്കെ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
2: കാഴ്ച.
3: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
2: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ഫോൺ 8129110087.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ആര്യ ഐ കെയർ കാഴ്ച തുടരുന്നു.
1: ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് കണ്ണട ഉപയോഗിക്കേണ്ടി വരുമ്പോൾ, തീർച്ചയായിട്ടും കുട്ടിക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും അതൊരു തലവേദനയായി മാറാറുണ്ട്. കാരണം കുട്ടികൾ കണ്ണട പൊട്ടിക്കും, അല്ലെങ്കിൽ അത് കാണാതെ പോകും, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പ്രായത്തിലെ കുട്ടികൾ കണ്ണട വെക്കേണ്ടി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത്?
0: കുട്ടികൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു കുട്ടീനെ കണ്ടു, നല്ല പവർ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തു, ക്ലാസ് എന്തായാലും വെക്കണം എന്ന് പറയണം, പക്ഷെ കുട്ടിക്ക് 4-5 വയസ്സായിട്ടുണ്ടാവുള്ളൂ. മാതാപിതാക്കളെ ആദ്യത്തെ റിയാക്ഷൻ ഒരു ഡിനയല, കുട്ടിക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ടാന്നൊക്കെ പറയും. ചിലപ്പോൾ കുട്ടി വായിക്കാറായിട്ടില്ലല്ലോ, അവനെ നമ്മൾ വായിപ്പിക്കുമ്പോൾ നമുക്ക് ശരിക്കും കിട്ടാഞ്ഞിട്ടാന്നുള്ള രീതിയിലാണ് മാതാപിതാക്കളുടെ റിയാക്ഷൻ വരിക. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഒരിക്കലും പവർ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക്. കുട്ടികൾക്ക് പവർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറയും, രണ്ട് മെത്തേഡ് ഉണ്ടല്ലോ, സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായമായവർ ചെയ്യുന്ന പോലെ നമ്മൾ

0: വായിപ്പിക്കുന്നു. ആ വായിക്കുന്നതിനനുസരിച്ച് ലെൻസ് പവർ മാറ്റിയിട്ട് കൊടുത്ത് ക്ലിയർ ആവണത് ആ ഒരു പ്രിസ്ക്രിപ്ഷനാണ് നമ്മൾ കൊടുക്കുക. കുട്ടികൾക്ക് ഒരിക്കലും സബ്ജക്റ്റീവ് ടെസ്റ്റ് കൊടുക്കുന്ന കുട്ടികൾ പല ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, അവർ പറയണത് കറക്റ്റ് ആയിരിക്കില്ല. ഒന്നാമത് ചിലപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ വായിക്കാൻ ലെറ്റേഴ്സ് കൃത്യമായിട്ട് വായിക്കാൻ അറിവുള്ള പ്രായമായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും സബ്ജക്റ്റീവ് ടെസ്റ്റിൽ കൂടെ അല്ല പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക. വി ഡു ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡൈലേറ്റ് ചെയ്ത് കണ്ണിൽ കൃഷ്ണമണി വികസിപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ലൈറ്റ് പാസ് ചെയ്ത് റെറ്റിനോസ്കോപ്പി എന്ന് പറയും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്, ശരിക്കും നമ്മൾ സ്കെയിലൊക്കെ വെച്ച് മെഷർ ചെയ്യണം, അതാണ് ഈ ഒബ്ജക്റ്റീവ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ കൊടുക്കുക, അത് ആദ്യത്തെ കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ മാതാപിതാക്കളുണ്ട്, ഇവ വായിച്ചു തുടങ്ങാത്ത കാരണമാണ് വായിക്കാത്തത്, അല്ലാണ്ട് പവർ ഉള്ളതുകൊണ്ടല്ല എന്നാണ് ആദ്യത്തെ അവരുടെ റിയാക്ഷൻ. പക്ഷേ അങ്ങനെയല്ല ശരിക്കും. നമ്മൾ ശരിക്കും കുട്ടികൾക്ക് അങ്ങനെ ഒരു അവർ വായിക്കണതനുസരിച്ചല്ല നമ്മളെടുക്കുക. നമ്മളെടുക്കുക ശരിക്കും ഒബ്ജക്റ്റീവ് മെത്തേഡ് വെച്ചിട്ടാണ്. എന്നിട്ട് ഇത് റീകൺഫേം ചെയ്യും ചെയ്യും. അത് ഭയങ്കര ഡിനയൽ. നമ്മൾ ഇപ്പോൾ ഒരു 100 പേജിൽ നിന്ന് കണ്ട ഒരു 60% മാതാപിതാക്കൾക്കും അങ്ങനത്തെ ഒരു ഫീലിങ്ങാണ്. അത് കുട്ടിക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് ശരിക്കുള്ള പവറല്ല. പിന്നെ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയും ഇത്രയും ചെറുപ്പത്തിലുള്ള കുട്ടീനെ കന്നഡ വെക്കേണ്ടി വന്നാൽ ഇനി തുടർച്ചയായിട്ട് കന്നഡ വെക്കേണ്ടി വരും, കന്നഡ ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു മിഥ്യാധാരണയുണ്ട്, ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂടി കൂടി വരും പവർ. അങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളവിടെ വളരെ കുറവാണത്, എന്നാലും ഉണ്ട് നല്ല ഹൈ ക്ലാസ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് പാരൻസ് പോലും. ഇപ്പം അവർ ഐ ടി ഫീൽഡിലും ഇതിലൊക്കെ പ്രൊഫസേഴ്സ് ഒക്കെ ആയിരിക്കും, പക്ഷെ അവർക്ക് പോലും കണ്ണിൻ്റെ കാര്യത്തിൽ ഒരു ഡിനയൽ ഫേസ് ആണ് നമ്മുടെ സ്വന്തം കുട്ടിക്ക്. അതുണ്ടാവാൻ വഴിയില്ല. ഞങ്ങൾക്ക് ആർക്കും കന്നഡയില്ല, ഇങ്ങനെ കുട്ടിക്ക് കന്നഡ വന്നാൽ അത് വേറൊരു ക്വസ്റ്റ്യൻ. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ജനറ്റിക് ആവണമെന്നില്ല, ക്ലാസ്സിൻ്റെ പവർ വരാം. അതാപ്പം ഇതാൾക്ക് ആദ്യം ഒരു അവബോധം വേണം എന്ന് പറയും ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ.
1: ഇപ്പോൾ ഈ വിഷൻ്റെ, അതായത് ലോങ് സൈറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലാതെ വേറെ എന്തൊക്കെ കണ്ണിൻ്റെ പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവാൻ സാധ്യത?
0: ആക്ച്വലി കോമൺ ആയിട്ടുള്ളൊരു സംഭവം അലർജിയാണ്. നമ്മൾ കണ്ടിട്ട് കുറേ സാധാരണഗതിയിൽ ചെറിയ പിള്ളേർക്കാണ് ഈ അലർജി കൂടുതൽ, കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മച്ചുവർ ആണ്. ഒരു ഇമ്മച്ചുവർ ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ട് നമ്മൾ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ എൻവയോൺമെൻറ്റൽ പൊള്യൂഷൻ കൂടുതലാണ്, കാറ്റും ഡസ്റ്റും അലർജി കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അലർജി വളരെയധികം കൂടി വന്നിരിക്കുക, പൊള്യൂഷൻ ആവാം, കാര്യം അതായിരിക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക്സ്, അങ്ങനത്തെ കുറേ എക്സ്ട്രാ സാധനം, കോസ്മെറ്റിക്സ്, കുട്ടികളെ കുറേ പൗഡറൊക്കെ ഇടിപ്പിച്ച് അതൊക്കെ എഴുതിച്ച് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നുള്ള അലർജി, അങ്ങനെ അലർജി ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അലർജി നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറില്ല. നമുക്കത് ആ സിംറ്റംസൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ മാറില്ല. മാറാണ്ടാവുമ്പോൾ പിന്നീട് പാരൻസിന് വീണ്ടും ഒരു വിഷമമാണ്. മാറി മാറി മാറി ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയും, മാറി ഒരു ഡോക്ടറെ കാണിച്ചു, പിന്നെ മറ്റേ ഡോക്ടറെ കാണിച്ചു, പിന്നെ മറ്റേ ഡോക്ടർ അത്. പക്ഷെ അവർ പറയണത് മുഴുവൻ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ടാവില്ല, കാരണം ഈ അലർജി എന്നുള്ള അസുഖം പെട്ടെന്നൊന്നും മാറിക്കിട്ടണമല്ല. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം മെച്ചുവർ ആകുമ്പോഴും അത് മാറുള്ളൂ, ചിലപ്പോൾ പ്യൂബർട്ടി വരെ. ഇപ്പോൾ ഒരു 5 വയസ്സിലെ അലർജി തുടങ്ങാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 15-18 വയസ്സ് വരെ ഇത് തുടരാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായി, കാരണം നമുക്ക് അലർജിക്ക് പെട്ടെന്ന് മാറണം, എക്യൂട്ട് സിംറ്റംസ് മാറാൻ നമ്മൾ സ്റ്റിറോയിഡ് ഡ്രോപ്സാണ് കൊടുക്കുക. അത് കൊടുക്കാണ്ട് നിവർത്തിയുമില്ല, അത് കൊടുത്താലേ പെട്ടെന്ന് മാറുള്ളൂ. പക്ഷേ ഈ സ്റ്റിറോയിഡ് ഡ്രോപ്സിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് കുറേയേറെ പ്രശ്നങ്ങളുണ്ടാവും, കണ്ണിലെ പ്രഷർ കൂടാം, കണ്ണിലെ തിമിരം വരാം. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ച് നമ്മൾ പറയാം ഈ സ്റ്റിറോയിഡ് ഇസ് എ ഡബിൾ എഡ്ജ്ഡ് വെപ്പൺ എന്ന് പറയും. അത് ഉപയോഗിക്കാൻ അറിയണ ആൾ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ, കാരണം അതിന് നല്ല ഗുണങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാം, നമ്മുടെ സിംറ്റമാറ്റിക്കിൽ നമ്മൾ പെട്ടെന്ന് ബെറ്റർ ആവും. പക്ഷേ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു തുള്ളിയിട്ട് വിടാമെന്ന് വെച്ചാൽ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതറിയണം. അതല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് ഈ അലർജി വരാതിരിക്കാൻ. കൃത്യമായിട്ട് ഡെയിലി മരുന്ന് വേറെ ഉണ്ട്, ആൻറ്റി ഹിസ്റ്റമിൻസ് ഉണ്ട്, വേറെ കുറേ മോളിക്യൂൾസ് ഉണ്ട് സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്ട്സ് ഇല്ലാതെ. പക്ഷേ ഇത് വരാതിരിക്കാനായിട്ട് ലോങ് ടേം യൂസ് ചെയ്യാനുള്ളത് അങ്ങനത്തെ ഡ്രോപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പാരൻസ് ആണ്, കാരണം കുട്ടികൾക്ക് ഇതൊന്നും പറയാനോ ചെയ്യാനോ അവർക്ക് തന്നെ പോയി ട്രീറ്റ് ചെയ്യാനുള്ളത് ഇല്ല. അപ്പോൾ പാരൻസ് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം അലർജി എന്ന് പറയുമ്പോൾ. നമ്മൾ പല പല ഡോക്ടേഴ്സിനും പോയി കാണിക്കാൻ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയണം ഇങ്ങനെയാണ് ഇതിൻ്റെ, അല്ലെങ്കിൽ പെട്ടെന്ന് മടുക്കാനും പാടില്ല ട്രീറ്റ്മെൻറ്. കാരണം അത് എത്ര നാളെ ഒഴിക്കണം, മാറുന്നില്ലല്ലോ. അതങ്ങനെ തന്നെയാണ്, അതിന് ടൈം എടുക്കും മാറാനായിട്ട്, അതുണ്ടാവണം. പിന്നെ ഒരു കാര്യം, ഇത് മടുത്തിട്ട് ആൾക്കാർ നിർത്തും, ട്രീറ്റ്മെൻറ്റ് നിർത്തും. അപ്പോൾ കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, കണ്ണ് ചൊറിയുക, ചുമന്നിരിക്കുക, അതിൽ കൂടെ കടന്നു പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ട്, വായിക്കാനും ബുദ്ധിമുട്ട്, വിഷ്വൽ എഫക്ട്സിനെ ബാധിക്കും. പിന്നെ കണ്ണ് റബ് ചെയ്യുമ്പോൾ ഈ കൃഷ്ണമണി വളയും, കെരട്ടോകോണസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സിവിയർ ആയിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കോർണൽ ഒപ്പേസിറ്റി വരാനും കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് വിശ്വാസ്യതയുള്ള ഒരു ഡോക്ടറെ കിട്ടിയാൽ അവർ നിങ്ങളത് ഗൈഡ് ചെയ്യും, ഇതെങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഇത് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മൾ എടുക്കും, നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വെയിറ്റ് ചെയ്യാനും അതിനെപ്പറ്റി ഒരു സമാധാനപരമായ ഒരു അപ്രോച്ച് ഉണ്ടാവും അതിനോട്.
1: പണ്ടൊക്കെ ഇപ്പോൾ പലതരത്തിൽ കൺമഷിയൊക്കെ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു.

0: ഇന്നിപ്പോൾ എല്ലാം വിപണിയിൽ നിന്ന് വാങ്ങുന്നു. തീർച്ചയായിട്ടും അതിൽ കെമിക്കൽസ് ഉണ്ട്. നേരത്തെ മാഡം പറഞ്ഞതുപോലെ പൗഡർ ആയാലും കൺമഷി ആയാലും ഒക്കെ കണ്ണിലേക്ക് പോകുന്നൊരവസ്ഥ. ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ ഉപയോഗം വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ,
1: ഞാൻ തീർത്തും നോ പറയുന്ന ഒരു സംഭവമാണ്. കോസ്മെറ്റിക്സിൻ്റെ ആവശ്യം പിള്ളേർക്ക് ഇല്ലല്ലോ. ഒന്നാമത് അവർക്ക് ആ ഏജല്ല, നമ്മളായിട്ട് അത് കുത്തിയേൽപ്പിക്കേണ്ട ഒരു സംഭവമല്ല. വലുതായിട്ട് നമ്മളുടെ ഈ റിസ്കിൽ നമുക്ക് എന്ത് നമ്മൾ നല്ല ബ്രാൻഡ് നോക്കി ചെയ്യാൻ ഓക്കെ. പക്ഷെ കുട്ടികളുടെ മേലെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണല്ലോ, കണ്ണെഴുതലും മുട്ടെടുത്തലും പൗഡർ ഇടലും അതൊക്കെ ഒരു അത് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
0: ഇത് കണ്ണുകളെ
1: ബാധിക്കാം. കാരണം ഈ പറഞ്ഞ പോലെ ബാധിക്കാമെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും പറയും എത്ര ചെറുപ്പത്തിൽ നമ്മൾ ഇട്ട് തുടങ്ങിയതാണ് അങ്ങനെ ഇങ്ങനെ. പക്ഷെ എന്തിനാണ് എന്നുള്ളൊരിത് ആണ്. ഇവർ ബാധിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോസ്മെറ്റിക്സ് ഒന്നും നമുക്ക് ടെസ്റ്റഡ് അല്ല. ഇപ്പോൾ ഫെയർനെസ് ക്രീംസ് വരെ പിള്ളേരെ തേപ്പിച്ചു കൊടുക്കുന്ന പാരൻസ് ഉണ്ട്. അവരുടെ മനസ്സിൽ ആ ഒരു സൗന്ദര്യത്തിൻ്റെ ബോധം കാരണം ഈ ഫെയർനെസ് ക്രീംസ് ഹെവി മെറ്റൽസ് ഭയങ്കര കൂടുതലാണ്. ഈ മെർക്കുറി, ലെഡ് എമോൺ, അത് പഠിച്ചിട്ട് കിഡ്നി ഫെയിലിയർ വന്ന പിള്ളേരും ഉണ്ട്. അതാ ഞാൻ പറയണത്. അപ്പം നമ്മുടെ സൗന്ദര്യബോധം കുട്ടികളെ അടിച്ചേൽപ്പിക്കരുതല്ലോ. അവർക്ക് വലുതായിട്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാം, തീർത്തും ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ.
2: പുതിയ അധ്യയന വർഷവും കുട്ടികളുടെ കണ്ണുകളുടെ ആരോഗ്യവും. ഡോക്ടർ മീനു ദത്തുമായി YS പൗർണമി സംസാരിച്ചതിൻ്റെ ആദ്യ ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ചയിലെ കാഴ്ച പരിപാടിയിൽ കേൾക്കാം.
3: കാഴ്ച
2: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇയൻ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. കാഴ്ച സമർപ്പിച്ചത്
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: കന്നഡ വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കന്നഡ ഒഴിവാക്കാം.
5: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കന്നഡ ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
5: ഫോൺ 8129110887.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
5: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
3: ആകാശവാണി തൃശൂർ. ശ്രവ്യോത്സവം 2026 റേഡിയോ റിപ്പോർട്ട്. ഭാരതമൊട്ടാകെ ഒരു വർഷമായി ആകാശവാണിയുടെ നവതി ആഘോഷങ്ങൾ നടന്നുവരികയാണ്. കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേജ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. June 5 തൃശൂർ ആകാശവാണി നിലയം കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ തൃശൂർ KT മുഹമ്മദ് സ്മാരക റീജിയണൽ തിയേറ്ററിൽ ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുകയുണ്ടായി. ശ്രോതാക്കളുടെ വൻ പിന്തുണയോടെ നടന്ന ആ പരിപാടിയുടെ ശബ്ദചിത്രമിതാ.

0: ആകാശവാണി സിഗ്നേച്ചർ ട്യൂൺ കേൾപ്പിച്ചുകൊണ്ടുണർന്ന അരങ്ങിൽ തുടർന്ന് വന്ദേ മാതരമാണ് ഉയർന്നത്.
1: സഹൃദയരെ, ശബ്ദത്തിന്റെ അപാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 വർഷങ്ങൾ പിന്നിടുന്ന ഈ വേളയിൽ ആകാശവാണി തൃശൂർ നിലയം സാഭിമാനം കാഴ്ചവെക്കുന്നു ശ്രവ്യോത്സവം 2026.

0: സാംസ്കാരിക പുരോഗതിയുടെ ചരിത്രത്തിന് ശാസ്ത്രം നൽകിയ അത്ഭുത സംഭാവനയാണ് ശബ്ദ തരംഗങ്ങളെ അപാരമായ ശ്രവണ സാധ്യതകളിലേക്ക് നയിക്കുന്ന പ്രക്ഷേപണം എന്ന കല. 1800കളുടെ അവസാനം ആരംഭിച്ച പ്രക്ഷേപണ പരീക്ഷണം ഭാരതത്തിലെത്തിയത് 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ രൂപീകരണത്തോടെയാണ്.
1: 1936 June 8 ഓൾ ഇന്ത്യ റേഡിയോ എന്ന നാമത്തിൽ പ്രക്ഷേപണം ആരംഭിച്ച് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ പ്രക്ഷേപണ ശൃംഖലയായി മാറി ആകാശവാണി എന്നത് സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയ ചരിത്രം.
0: ആകാശവാണിയുടെ മഹത്തായ 90 വർഷങ്ങൾ പിന്നിടുന്ന ഈ അവസരത്തിൽ ആ ആഘോഷത്തിലും തൃശൂർ നിലയം പങ്കുചേരുകയാണ്. വിജ്ഞാനത്തിന്റെ തരംഗങ്ങളും

വിനോദത്തിൻ്റെ ശ്രവ്യരൂപങ്ങളും പകരുന്ന ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന ശ്രവ്യോത്സവത്തിൻ്റെ ഉദ്ഘാടന വേളയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭദ്രദീപം തെളിയിച്ച് ശ്രവ്യോത്സവം 2026 ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടർ ശ്രീമതി ശിഖ സുരേന്ദ്രൻ IAS അവർകളെ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു.

0: ഞാനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നടത്തിയ ഒരു മേജർ എക്സസൈസ് എന്ന് പറയുന്നത് എലക്ഷൻസ് ആയിരുന്നു. അപ്പോൾ എലക്ഷൻസിന് നമുക്ക് ഒത്തിരി സന്ദേശങ്ങൾ നമ്മുടെ ആളുകൾക്ക് നൽകാനുണ്ടായിരുന്നു, വോട്ടേഴ്സിന് നൽകാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിന് നൽകാനുണ്ടായിരുന്നു. എലക്ഷനിൽ ഭാഗഭാഗമാകുന്ന ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒത്തിരി മെസ്സേജസ് പാസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ആകാശവാണി തൃശ്ശൂർ നല്ലൊരു സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിന് ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ശരിക്കും എഴുന്നേറ്റ് കഴിയുമ്പോൾ മുതൽ കേൾക്കുന്ന ഒരു സൗണ്ട് എന്ന് പറയുന്നത് ആകാശവാണിയിൽ റേഡിയോയിൽ വന്നിരുന്ന സൗണ്ടുകൾ തന്നെയാണ് ആദ്യമൊക്കെ കേൾക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു വിളക്ക് കൊളുത്തിയപ്പോൾ നമ്മൾ കേട്ട മ്യൂസിക് പണ്ട് കേൾക്കാറുണ്ട്, അതേ മ്യൂസിക് തന്നെയാണ്. അതിനുശേഷം ഒരു ഷിഫ്റ്റായിട്ടാണ് പിന്നെ ആശാലത ചേച്ചിയും അതുപോലെ ബാലകൃഷ്ണൻ സാറിൻ്റെയൊക്കെ പ്രോഗ്രാംസൊക്കെ വന്ന് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബത്തിലുള്ളവർക്ക് മൊത്തം തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് റേഡിയോ വയ്ക്കുക എന്ന് പറയുന്നത് ഒരു ദിനചര്യയുടെ ഭാഗമായിരുന്നു. അത് കേട്ടുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വളരെ സംക്ഷിപ്ത രൂപത്തിൽ പറയുന്ന പ്രധാന വാർത്തകളാവട്ടെ, അല്ലെങ്കിൽ ഡൗട്ട് ചോദിക്കാനായിട്ട് ഡോക്ടേഴ്സിന് വെച്ചിട്ടുള്ള സെഷൻസ് ആവട്ടെ, പിന്നെ എനിക്ക് തോന്നുന്നു ഞാനടക്കം പാട്ടുകൾ ആവശ്യപ്പെട്ടിട്ട് അന്ന് ആകാശവാണിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. കിട്ടാനൊക്കെ അന്ന് ഭയങ്കര പാടായിരുന്നു. ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ചിലപ്പോൾ ആശാലത ചേച്ചിയുടെയൊക്കെ പ്രോഗ്രാമിലൊന്ന് കോളെടുത്തിട്ട് പാട്ടൊക്കെ കിട്ടുക. ആ ഒരു കാലം എന്ന് പറയുന്നത് എനിക്കെപ്പോഴും ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. ഇപ്പോൾ റേഡിയോ എന്ന് പറയുന്നത് ആ പണ്ട് ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നിങ്ങൾ ഒത്തിരി ആൻറ്റീക്കായിട്ടുള്ള പഴയ റേഡിയോകളൊക്കെ വെച്ചിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി മൊബൈലിലുണ്ട്. നമ്മൾ വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ കേട്ടുകൊണ്ട് പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു ആകാശവാണിയുടെ ഒരു പ്രത്യേകത എപ്പോഴും വളരെ ചുരുക്കത്തിൽ, അതായത് അനാവശ്യ സംസാരങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ഓരോ പ്രോഗ്രാംസ് അടുക്കും ചിട്ടയോടും കൂടി ഇത്രയും വർഷമായിട്ട് കാത്തു സൂക്ഷിക്കുന്നത്, അതായത് പുതിയ ട്രെൻഡുകൾക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ട് ചെയ്യാമെന്നോ അങ്ങനെയൊന്നും നോക്കാതെ ആ പഴയ ചിട്ടയോടുകൂടി എന്താണ്, നമ്മൾ കാലത്തിന് അതീതമായിട്ട് ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകളുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ കാലത്തിന് അതീതമായി ചിന്തിച്ച സിനിമകളുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഫർണിച്ചർ വീടുകൾ ആർക്കിടെക്ചർ ഉണ്ടെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആ കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ പോലും അതിൻ്റെ ആ ഒരു ക്ലാസിക്കൽ ഫീലിംഗ് നഷ്ടപ്പെടുത്താതെ ഇപ്പോഴും കൊണ്ടുപോകുന്ന ഒന്നാണ് ആകാശവാണി.
1: നവമാധ്യമങ്ങളുടെ ഈ വേലിയേറ്റ കാലത്തും പ്രൗഢിയോടെ നിലകൊള്ളുന്ന ആകാശവാണിയുടെ പ്രസക്തി വിളിച്ചോതുന്നവയാണ് ഇത്തരം ഉത്സവങ്ങൾ. ആമുഖ പ്രഭാഷണത്തിനായി ആകാശവാണി തൃശൂർ നിലയത്തിന്റെ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ശ്രീ പി ജി രാജേന്ദ്രനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
2: ആകാശവാണി 1936 ആൾ ഇന്ത്യ റേഡിയോ എന്നുള്ള നാമകരണം ചെയ്ത് തുടങ്ങിയത്. 1956 നമ്മൾ കേരളത്തിലെ മൂന്നാമത്തെ ആകാശവാണി നിലയമായിട്ട് തൃശ്ശൂർ തുടങ്ങി. 1973 20 kW ട്രാൻസ്മിറ്റർ പ്രക്ഷേപണി സ്റ്റുഡിയോ അടക്കം നമ്മുടെ ഇപ്പോൾ നിലകൊള്ളുന്ന സ്ഥലത്തെ രാമവർമ്മപുരത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1994 100 kW അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. ഇപ്പോഴും നല്ല നിലയിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നു. 2014 നമുക്ക് പുതിയ രീതിയിലുള്ള FM ട്രാൻസ്മിറ്റർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആകാശവാണി എല്ലാ നിലയിലും ഡിജിറ്റലൈസ് ചെയ്ത് പ്രക്ഷേപണം തുടർന്നുകൊണ്ടിരിക്കുന്നു. പുതിയ രീതിയിലുള്ള മൊബൈൽ വഴി ലോകമെമ്പാടും എവിടെ നിന്നും ഏത് സ്റ്റേഷൻ വേണമെങ്കിലും നമുക്ക് ട്യൂൺ ചെയ്യുന്ന രീതിയിലുള്ള ലൈവ് സ്ട്രീമിംഗ് എല്ലാ ആകാശവാണി നിലയങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ റേഡിയോ തന്നെ നമ്മൾ ആശ്രയിക്കണം എന്നുള്ള ഇത് മാറി മൊബൈൽ വഴിയും നമ്മുടെ എല്ലാ പ്രോഗ്രാംസും എല്ലാവർക്കും ഓരോ ഇൻഡിവിജ്വലിൻ്റെയും കയ്യിൽ എത്തിക്കൊണ്ടിരിക്കുന്നു.
3: 1956 നവംബർ 4 ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ അനുബന്ധ നിലയമായി കാർഷിക പ്രക്ഷേപണത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ആരംഭിച്ച തൃശൂർ ആകാശവാണിയുടെ ഇപ്പോഴത്തെ പ്രോഗ്രാം മേധാവി ശ്രീമതി ജയ സി ആറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സഹർഷം ക്ഷണിക്കുന്നു.
4: ആകാശവാണി 90 പ്രക്ഷേപണം പൂർത്തിയാക്കുമ്പോൾ വിവിധ പരിപാടികളാണ് കഴിഞ്ഞ 1 വർഷമായി രാജ്യമെമ്പാടും വിഭാവനം ചെയ്തത്. കേരളത്തിലെ ആകാശവാണി

0: ഞങ്ങൾ സംയുക്തമായി പ്രക്ഷേപണം ചെയ്ത കാത്തതും കാതോർത്തതും എന്ന പരിപാടി. തൃശൂർ നിലയത്തിൻ്റെ പ്രക്ഷേപണ പരമ്പരയായ 90 നിറവിൽ ആകാശവാണി എന്ന മറ്റൊരു പരിപാടി, അതുപോലെ യുവവാണി ഔട്ട്റീച്ച് പ്രോഗ്രാംസ് എന്നിങ്ങനെയുള്ള നിരവധി പരിപാടികളാണ് കഴിഞ്ഞ ഒരു വർഷമായി തൃശൂർ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നത്. ഹൃദയസ്വരങ്ങൾ, കാതോട് കാതോരം, ഓർമ്മച്ചെപ്പ് എന്നീ പേരുകളിലായി പ്രക്ഷേപണം ചെയ്ത 90 നിറവിൽ ആകാശവാണി എന്ന പരമ്പരയിലൂടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലെ പ്രമുഖരും പ്രക്ഷേപകരും ശ്രോതാക്കളും അവരുടെ ആകാശവാണി അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുകയുണ്ടായി. വിവിധ കോളേജുകളിൽ സംഘടിപ്പിച്ച യുവവാണി ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ എസ്എ കോമ്പറ്റീഷൻസ്, എക്സ്റ്റെമ്പർ ക്യൂസ് മത്സരങ്ങൾ എന്നീ ഇനങ്ങളിൽ വിദ്യാർത്ഥികളുടെ നിർണായകമായ പങ്കാളിത്തമുണ്ടായിരുന്നു. മത്സരത്തിൽ വിജയികളായവർക്ക് ആകാശവാണിയുടെ ഔദ്യോഗിക മുദ്ര പതിപ്പിച്ച സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് സമ്മാനിച്ചു. കൂടാതെ ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ വന്ന് യുവവാണി പരിപാടികൾ അവതരിപ്പിക്കുവാനുള്ള അവസരവും ആ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ന് ആകാശവാണി നവതിയുടെ നിറവിലെത്തി നിൽക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ വിലമതിക്കാനാവാത്ത സുപ്രധാനമായ പങ്കുവഹിച്ച കലാ, സാഹിത്യ, സാംസ്കാരിക, സംഗീത മേഖലകളിലെ പ്രമുഖരെയും ഊർജമായി ഒപ്പമുണ്ടായ ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ച, ഇപ്പോഴും സേവനമനുഷ്ഠിക്കുന്ന എല്ലാ ജീവനക്കാരെയും ആദരപൂർവ്വം ഓർക്കുന്നു.
1: ഭാരതത്തിൻ്റെ ശബ്ദമായി ആകാശവാണി മാറിയിട്ട് 90 വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണിയുടെ ജൈത്രയാത്രയെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും വിശദമാക്കുന്ന നവതി പ്രഭാഷണങ്ങളിലേക്ക് കടക്കുകയാണ് ഇനി. പ്രക്ഷേപണത്തിൻ്റെ നാൾ വഴികളിൽ തനതു മുദ്ര പതിപ്പിച്ച മാധ്യമമാണ് ആകാശവാണി. ഭാരതത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ആകാശവാണിയുടെ മുദ്ര. ഇതേക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ആകാശവാണിയുടെ ഒട്ടേറെ നിലയങ്ങളുടെ സാരഥ്യം വഹിക്കുകയും വൈവിധ്യമാർന്ന കാലിക പ്രസക്തമായ ഒട്ടേറെ പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്ത ആകാശവാണി റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ശ്രീ KA മുരളീധരനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു.
2: കാഴ്ചയുടെ നൈരന്തര്യം ചിലപ്പോൾ കാണികളെ മുഷിപ്പിക്കും, എന്നാൽ കേൾവിയിൽ അങ്ങനെയല്ല. സോപാന സംഗീതം എടുക്കുക, കാഴ്ചയിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ വർണ്ണവൈവിധ്യം കേൾവിയിലാണ് കിട്ടുന്നത്. ഇക്കാര്യത്തിൽ ആകാശവാണി തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനന്യത, ഒരു യുണീക്നെസ് എടുത്തു പറയേണ്ടതുണ്ട്. ക്ഷേത്രവാദ്യങ്ങളുടെ സംഗമം എന്ന് വിളിക്കാവുന്ന ഇലഞ്ഞിത്തറമേളവും മഠത്തിൽ വരവും തത്സമയം പ്രക്ഷേപണം ചെയ്യുന്നതിലൂടെ ശ്രവ്യകലയ്ക്കൊരു പുതിയ മാനം നൽകിയ നിലയമാണ് തൃശ്ശൂർ. അത് പറയുമ്പോൾ ചെമ്പൈ സംഗീതോത്സവവും ഇവിടെ പറയേണ്ടി വരും. അത് ക്ലാസിക്കൽ സംഗീത കച്ചേരിക്ക് ഉപരി അതൊരു ദേശത്തിൻ്റെ സംഗീത ഉത്സവമായി മാറ്റിയെടുത്തത് ആകാശവാണിയാണ്. ഒരിക്കൽ പ്രസിദ്ധ സാഹിത്യകാരൻ VK പറയുകയുണ്ടായി, തൃശ്ശൂർ പൂരത്തിലെ തിരക്കും ചൂടുമൊന്നും അറിയാതെ വീട്ടിലിരുന്ന് മഠത്തിൽ വരവും ഇലഞ്ഞിത്തറമേളവും ആസ്വദിക്കാൻ കഴിയുന്നത് ഒരു സുഹൃതം തന്നെയാണെന്ന്. കാഴ്ചയുടെ പൂരത്തേക്കാൾ ഇവിടെ കേൾവിയുടെ പൂരം കൂടുതൽ ആകർഷകമാകുന്നു. ദൃശ്യകലകളെ അതിൻ്റെ വർണ്ണവൈവിധ്യങ്ങളോടെ അവതരിപ്പിക്കാൻ കഴിയില്ലെന്നത് ശ്രവ്യമാധ്യമത്തിൻ്റെ ഒരു പരിമിതി തന്നെയാണ്. കുടമാറ്റം ഒരു സമ്പൂർണ്ണ ദൃശ്യരൂപമാണ്. എന്നാൽ അതിൻ്റെ ദൃക്സാക്ഷി വിവരണത്തിലൂടെ അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നു. അന്ധരായ പല ശ്രോതാക്കളും പറഞ്ഞിട്ടുണ്ട്, കുടമാറ്റവും പൂരപ്പറമ്പിലെ കാഴ്ചകളും തെക്കോട്ടിറക്കവും ഒക്കെ അവർ കണ്ടത് റേഡിയോയിലൂടെയാണെന്ന്. നാടകങ്ങൾക്ക് പുതിയൊരു അരങ്ങ് സംഭാവന ചെയ്ത മാധ്യമമാണ് റേഡിയോ. സ്റ്റേജ് നാടകത്തിൻ്റെ ശബ്ദരൂപമല്ല അത്, ഒരു പുതിയ കലാരൂപമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് പാശ്ചാത്യ ലോകത്താണ് ജനിച്ചതെങ്കിലും ഇന്ത്യയിൽ ഏറെ പ്രചാരം സിദ്ധിച്ച ശ്രവ്യ കലാരൂപമാണ്. സാംസ്കാരികവും സാമൂഹികവുമായി ജനതയുടെ ഉണർവിനാണ് ആ മാധ്യമത്തെ ആകാശവാണി ഉപയോഗിച്ചത്. ആകാശവാണിയുടെ ഏറ്റവും ശക്തമേറിയ ഒരു ആയുധമായി റേഡിയോ നാടകം മാറുകയാണ് ഉണ്ടായത്. ഇന്നും ശക്തമായ പ്രചരണോപാധിയാണല്ലോ നാടകം. ഇത് ഫലപ്രദമായി ഉപയോഗിച്ച മാധ്യമമാണ് റേഡിയോ. ഇന്ത്യയൊട്ടാകെ റേഡിയോ നാടകത്തിന് വലിയ ജനസമ്മതി ഉണ്ടായിരുന്നു. സാമൂഹിക അവബോധവും പ്രതിജ്ഞാബദ്ധതയും നവോത്ഥാനവും സദാചാരവും ദേശഭക്തിയും ഇങ്ങനെ പലവിധ വിഷയങ്ങൾ നാടകത്തിനായി നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ആ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് അന്ന് നാടകങ്ങളുടെ ഷെഡ്യൂൾ തയ്യാറാക്കിയിരുന്നത്. സാംസ്കാരികമായ ഒരു സംക്രമണം സംഭവിക്കുകയായിരുന്നു. നൈതികതയുടെയും പൗരബോധത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും പാഠങ്ങളായിരുന്നു ആ നാടകങ്ങളെല്ലാം. സമൂഹത്തിൻ്റെ കണ്ണാടിയായി ഭാവനാപൂർണമായി ഫിക്ഷണലൈസ് ചെയ്യുന്നതിനപ്പുറം സമൂഹത്തിലെ മാറ്റങ്ങൾക്കുതകും വിധം കലാരൂപങ്ങളെ സൃഷ്ടിക്കുക, പ്രക്ഷേപണം ചെയ്യുക എന്നതായിരുന്നു ആകാശവാണിയുടെ ലക്ഷ്യം. ഈ ദൗത്യം മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന് പുതിയ കാലത്ത് പുതിയ മാധ്യമാന്തരീക്ഷത്തിൽ ചോദ്യം ഉയർന്നേക്കാം. ജാതിയുടെ

0: യും മതത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും പേരിൽ വിഘടിച്ചു നിൽക്കുന്ന ഒരു ജനത. കോളനി വാഴ്ച ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിയമം പാലിച്ച് മനുഷ്യരെ പലതട്ടിൽ അന്യോന്യം പോരടിപ്പിച്ചുകൊണ്ടിരുന്ന കാലം. ആ കാലത്തിൻ്റെ അന്ത്യത്തിൽ ദേശീയ പ്രക്ഷേപണ ശൃംഖലയായി രൂപം കൊണ്ട ആകാശവാണിക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറെയായിരുന്നു. സാമൂഹികവും സാംസ്കാരികവുമായി ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഭരണപരവും ധാർമ്മികവുമായ പ്രക്രിയയുടെ ഭാഗമായിരുന്നു ആകാശവാണി.
1: തൻ്റെതായ ശൈലിയിലൂടെ റേഡിയോ ടെലിവിഷൻ രംഗത്ത് സ്ഥാനമുറപ്പിച്ച പ്രതിഭ, പ്രക്ഷേപണ കലയെ സ്നേഹിക്കുന്ന ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും ഫ്ലവേഴ്സ് ചാനൽ മാനേജിംഗ് ഡയറക്ടറും 24 ചാനൽ ചീഫ് എഡിറ്ററുമായ ശ്രീ ആർ ശ്രീകണ്ഠ നായരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെയൊക്കെ പ്രഭാതങ്ങൾ ഏറെ ചടുലതയോടെ നിർത്തുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ആർ ശ്രീകണ്ഠ നായർ. മാധ്യമരംഗത്ത് ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
2: റേഡിയോ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് വലിയ കരുത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രക്ഷേപകനാണ് ഞാൻ. 1984

0: ഉയർത്തിക്കൊണ്ടുവരുന്ന ഭരണപരവും ധാർമ്മികവുമായ പ്രക്രിയയുടെ ഭാഗമായിരുന്നു ആകാശവാണി.
1: തൻ്റെതായ ശൈലിയിലൂടെ റേഡിയോ ടെലിവിഷൻ രംഗത്ത് സ്ഥാനമുറപ്പിച്ച പ്രതിഭ, പ്രക്ഷേപണ കലയെ സ്നേഹിക്കുന്ന ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും ഫ്ലവേഴ്സ് ചാനൽ മാനേജിംഗ് ഡയറക്ടറും 24 ചാനൽ ചീഫ് എഡിറ്ററുമായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെയൊക്കെ പ്രഭാതങ്ങൾ ഏറെ ചടുലതയോടെ നിർത്തുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ. മാധ്യമരംഗത്ത് ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
2: റേഡിയോ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് വലിയ കരുത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രക്ഷേപകനാണ് ഞാൻ. 1984 തൃശ്ശൂർ ആകാശവാണിയിൽ ജോലിയിൽ ചെല്ലുന്നത്. ഇത്രയും കാലത്തെ റേഡിയോ ബന്ധവും ടെലിവിഷൻ ബന്ധങ്ങളും എനിക്കുണ്ട്. എൻ്റെ വാർത്തയ്ക്ക് മുന്നിലേക്ക് നടന്നു കയറിയാൻ ഞാൻ ഇപ്പോഴും എൻ്റെ പ്രക്ഷേപണത്തിൻ്റെ കരുത്ത് വെച്ച് അനുവദിക്കുന്നില്ല. എന്താണ് ഒരു റേഡിയോയുടെ കുഴപ്പം എന്ന് ഒരാൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കടൽക്കരയിൽ ഒരു കാമുകനും കാമുകയും കൂടി ഇരിക്കുമ്പോൾ അവർ മൗനത്തിലാണെങ്കിൽ അത് പറയണം. അതാണ് ഈ റേഡിയോയുടെ പ്രശ്നം. അതായത്, എത്ര നേരമായി, നീ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്ന് കാമുകൻ പറഞ്ഞാലേ കാമുകി മൗനത്തിലാണെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ കറണ്ട് പോയെന്ന് വിചാരിക്കും. അതുപോലെ കാലൻ ഇപ്പോൾ പോത്തിൻ്റെ പുറത്ത് വരുവാണെങ്കിൽ അതും പറയണം, പോത്തിൻ്റെ പുറത്ത് ഇതാ കാലൻ വരികയാണ്, ഓ ഇന്ന് നല്ല കാഴ്ചയാണ് എന്ന് പറയണം. അപ്പം നമുക്ക് മാത്രമല്ല, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുകയാണെങ്കിലും റേഡിയോയിലാണെങ്കിൽ പറഞ്ഞേ പറ്റൂ, ഓ ഞാനിപ്പോൾ മരിക്കുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വിറയൽ വരികയും ഈ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൃദയസ്തംഭനം വന്ന് ഞാനിപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് ശ്രോതാക്കൾ എന്ന് പറഞ്ഞാലേ ഇയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇയാളെ ചാക്കാലെ അടുത്തു എന്നുള്ളത് ശ്രോതാവിന് മനസ്സിലാവും. അപ്പോൾ അത് എത്ര സുഖകരമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. എൻ്റെ ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ ഞാൻ ഈ തെങ്ങിൻ്റെ മണ്ടയിലേക്ക് ആളുണ്ടോ നോക്കിയിട്ട് ഉറപ്പിച്ച് കേൾക്കുന്ന ഒരു സംഭവമായിരുന്നു രാമേന്ദ്രൻ ചേട്ടൻ്റെ ശബ്ദം അനിയിരിക്കുന്നത്. കൗതുക വാർത്തകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സത്യത്തിൽ എന്നെ ആകാശവാണിയിലേക്ക് വലിച്ച അടുപ്പിച്ച ആളാരാണെന്ന് ചോദിച്ചാൽ രാമേന്ദ്രൻ ചേട്ടനാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യവും അതിലെ നാടകീയതയും എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ഈ ആകാശവാണിയിലും ദൂരദർശനിലും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, അവിടെ എന്തെങ്കിലും സേവനമനുഷ്ഠിക്കാനുള്ള അവസരം ഉണ്ടായാൽ ഞാനിപ്പോഴും കൈവിടത്തില്ല. കാരണം ഇത് നമുക്ക് പെറ്റമ്മ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വികാരമാണ് ഈ തൃശ്ശൂരിലെ ആകാശവാണി നിലയം.
3: പത്രപ്രവർത്തകനായി ആരംഭിച്ച ശബ്ദമേഖലയിൽ തൻ്റെതായ ഒരു കൂട്ടം പരിപാടികളിലൂടെ മുദ്ര പതിപ്പിച്ച മാധ്യമ പ്രവർത്തകൻ, കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ പ്രക്ഷേപണത്തിലും കൊണ്ടുവന്നയാൾ, നൈമിഷിക മാധ്യമം എന്ന് പറയാറുള്ള ആകാശവാണിയുടെ മലയാള പ്രക്ഷേപണ നാൾവഴികൾക്ക് ലിഖിത രൂപം ഉണ്ടാക്കുക എന്ന ശ്രമകരമായ ദൗത്യം കൂടി ഏറ്റെടുത്ത വ്യക്തിയാണ് ശ്രീ ഡി പ്രദീപ് കുമാർ. അദ്ദേഹത്തെ ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ സാദരം ക്ഷണിക്കുന്നു.
4: ഞാനൊക്കെ 85 മാതൃഭൂമിയുടെ തിരുവനന്തപുരം ഡെസ്കിൽ നിന്ന് എൻ്റെ മാധ്യമ ജീവിതം ആരംഭിക്കുമ്പോൾ അവിടെ മേശപ്പുറത്ത് ഒരു റേഡിയോ ഉണ്ട്. അതിനുശേഷം ഞാൻ പല പത്രങ്ങളിലും പോയിട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കൊച്ചി ഡെസ്കിൽ 89 ചെല്ലുമ്പോഴും മേശപ്പുറത്തൊരു റേഡിയോ ഉണ്ട്. അതിന് രണ്ട് മുഖ്യ ഉപയോഗം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മലയാള പത്രങ്ങളിൽ അന്ന് അതാത് സംഭവങ്ങൾ ഡൽഹിയിൽ നിന്നുള്ള വാർത്തകളെല്ലാം മാധ്യമ പ്രവർത്തകരും കേൾക്കും. അന്ന് ഭരണഘടനയെക്കുറിച്ചുള്ള വാർത്തകൾ, ആസൂത്രണത്തെക്കുറിച്ചുള്ള വാർത്തകൾ, പൊതുഭരണത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ സംഭവിക്കുന്ന അതാത് സമയങ്ങളിൽ റേഡിയോയിൽ കേൾക്കും. ധാരാളം പദങ്ങൾ, ഇംഗ്ലീഷ് പദങ്ങൾ അതിൽ വരും. അതിന് തത്സമയമാണ് റേഡിയോയിൽ അതിൻ്റെ പരിഭാഷ വരുന്നത്. മുഴുവൻ മലയാള പദങ്ങളും, ഞാൻ പറഞ്ഞ പൊതുവ്യവഹാരത്തിലുള്ള പദങ്ങൾ ആദ്യമായി മലയാളത്തിൽ ഉപയോഗിക്കുന്നത് വാർത്തകളിലാണ്. ഇത് മലയാളത്തിൻ്റെ മാത്രം കാര്യമല്ല, എല്ലാ ഭാഷകളിലെ ഉള്ള മുഴുവൻ പദങ്ങളും അതാത് ഭാഷകളിൽ ആദ്യം ഉപയോഗിക്കുന്നതും അതിന് പ്രചാരം കൊടുക്കുന്നതും പിന്നെ പത്രങ്ങൾ അവരെ പിന്തുടരുകയാണ്. നമ്മളെല്ലാം വാർത്തകൾ എഴുതിയെടുക്കുമ്പോൾ പുതിയ വാക്കുകൾ വരുമ്പോൾ ഡെസ്കിലിരുന്ന് സബ് എഡിറ്റർമാരും റിപ്പോർട്ടർമാരും ഈ പുതിയ പദങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കും. കാര്യം പിന്നീട് PTIയോ UNAയോ റോയിറ്ററോ ഒക്കെ വാർത്ത നൽകുമ്പോൾ ഈ ആകാശവാണി വാർത്താ മുറിയിൽ നിന്നും വിവർത്തനം ചെയ്യപ്പെട്ട വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഭാഷയ്ക്ക് അങ്ങനെ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. രാമാനന്ദ സാഗർ സംസ്കൃത വാർത്ത വായിച്ചത് ഇപ്പോഴും മിമിക്രിയായിട്ട് ആൾക്കാർ അവതരിപ്പിക്കുന്നുണ്ട്. സംസ്കൃതത്തെ വലിയ ശാസ്ത്ര സാങ്കേതിക പദങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പദങ്ങളും അതാത് ദിവസം വാർത്ത തയ്യാറാക്കുന്ന ആൾക്കാർ ഒരു ബുക്കിൽ അവിടെ എഴുതി വെക്കും. മൃതഭാഷ എന്ന് വിധിക്കപ്പെട്ട സംസ്കൃതത്തെ പുനരുജ്ജീവിപ്പിച്ചത്, പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ആകാശവാണിയുടെ സംസ്കൃത വാർത്തകളാണ്. ആയിരക്കണക്കിന് പദങ്ങൾ, സംസ്കൃത വാർത്ത ഏതെങ്കിലും ദിവസങ്ങൾ കേട്ടു നോക്കുക, ആയിരക്കണക്കിന് പദങ്ങൾ ഇംഗ്ലീഷ്

0: വാക്കല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ മലയാളത്തിൻ്റെ മാധ്യമങ്ങളിൽ പോലും നമ്മൾ കഴിയുന്നത് ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കും. സംസ്കൃത വാർത്തകളിൽ തനി സംസ്കൃത പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. വാർത്താ വായനക്കാർ എല്ലാ ദിവസവും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസ്കൃത ഭാഷയുടെ പദസമ്പത്ത് കൂട്ടുന്നതിൽ ആകാശവാണി വാർത്തകൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്.
1: സംഗീതം എന്ന കലാരൂപത്തെ ജനങ്ങളിലേക്ക് അടുപ്പിച്ച മാധ്യമമാണ് ആകാശവാണി. ശ്രവ്യ മാധ്യമം എന്ന നിലയിൽ പ്രക്ഷേപണത്തിലെ ഏറെ പങ്കും സംഗീതത്തിനായി നീക്കിവെച്ച ആകാശവാണി എന്നും ജനങ്ങൾക്ക് ഹിതകരമായ സംഗീതം പകർന്നു നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ബഹുജനഹിതമായ സംഗീതത്തിൻ്റെ 90 വർഷങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുവാനായി നിരവധി വർഷം സംഗീത വിഭാഗത്തിൽ പ്രവർത്തിച്ച ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ എസ് നാരായണ നമ്പൂതിരിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
2: ലളിത സംഗീതം എന്നുള്ള ഒരു വലിയ ശാഖയ്ക്ക് ആകാശവാണിയോളം സംഭാവന നൽകിയ മറ്റേതെങ്കിലും മാധ്യമമുണ്ടോ എന്നെനിക്കറിയില്ല. ഇതിന് ഉപോത്ബലകമായി ഞാനൊരു സംഭവം പറയാം. ഇതിലെ കഥാനായകൻ മറ്റാരുമല്ല എം ജി രാധാകൃഷ്ണൻ. അദ്ദേഹം ചലച്ചിത്രങ്ങളിലൂടെയൊക്കെ പ്രശസ്തനാകുന്നതിന് മുൻപുള്ള ഒരു കാലം അദ്ദേഹം തന്നെ തൃശൂർ നിലയത്തിൽ വന്ന ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞതാണ്. തൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറെ കാണുവാൻ എം ജി രാധാകൃഷ്ണൻ കോഴിക്കോട് അടുത്തൊരു പ്രദേശത്ത് എത്തുന്നു. ഒരു ഗ്രാമപ്രദേശമാണ്. അന്നത്തെ നാട്ടിൻപുറത്തെ ഒരു പച്ചക്കറി പലവ്യഞ്ജനക്കട, അവിടെ ചെന്ന് അദ്ദേഹം ഈ ഡോക്ടറുടെ പേര് ചോദിക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് ആലപ്പുഴ നിലയത്തിൽ കൂടിയുള്ള ലളിത സംഗീത പാഠം പ്രക്ഷേപണം ചെയ്യുന്നത്. എം ജി രാധാകൃഷ്ണൻ ചോദ്യം ചോദിക്കുന്നതും അവിടെ എം ജി രാധാകൃഷ്ണൻ പാട്ട് പഠിപ്പിക്കുന്നതും, ഇപ്പം എം ജി രാധാകൃഷ്ണൻ ഇവർക്ക് ആർക്കും അറിയില്ല, കാരണം അന്ന് ഈ ദൃശ്യമാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ ഒന്നുമില്ല. അപ്പോൾ എം ജി രാധാകൃഷ്ണൻ്റെ രൂപം എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. എം ജി രാധാകൃഷ്ണൻ ചോദിക്കുന്നത് ഇന്ന ഡോക്ടർ എവിടെയാണ് താമസം, ആ കടക്കാരൻ മറുപടി നൽകിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴത്തേക്കും റേഡിയോയിൽ കൂടി ലളിത സംഗീത പാഠം തുടങ്ങി. ഒന്ന് ശ്രദ്ധിച്ച ശേഷം അദ്ദേഹം എം ജി രാധാകൃഷ്ണനോട് പറയുകയാണ്, ഇത് നിങ്ങളുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന്. എം ജി രാധാകൃഷ്ണൻ പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. കടക്കാരന് വിശ്വാസമായില്ല, നിങ്ങളാണോ എം ജി രാധാകൃഷ്ണൻ? അതെ, ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ പാട്ട് പഠിപ്പിക്കുന്നത്? അതെ, ഞാൻ തന്നെ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. പിന്നീട് എം ജി രാധാകൃഷ്ണൻ പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കാം. അവിടെ ഒരു ചെറിയ ഒരു കൂട്ടം കൂടി, വടക്കൻ ഭാഷയിലെ കൂട്ടം കൂടുതൽ വഴക്കുണ്ടാക്കുക എന്നുള്ളതാണ്, ഇതങ്ങനല്ല, ആളുകൾ കൂടി എം ജി രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആളുകൾ ഈ എലി മാളത്തിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ കുറച്ച് പേർ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഇറങ്ങി വന്നു തുടങ്ങി. അങ്ങനെ അവർ എല്ലാവരും കൂടി എം ജി രാധാകൃഷ്ണനെ ഈ ഡോക്ടറുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിൽ മമ്മൂട്ടി നിൽക്കുമ്പോൾ ഇന്നസെൻ്റ് കുറച്ച് നാട്ടുകാരെ കൂട്ടി വരുന്ന ഒരു രംഗം മനസ്സിൽ സങ്കല്പിക്കുക, ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഇത്രയും പേർ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ എം ജി രാധാകൃഷ്ണനെ ദൂരെ നിന്ന് ഡോക്ടർ കാണുന്നില്ല. ഡോക്ടർ ആദ്യം മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഇന്നലെ ഒന്നും സർജറി ഒന്നും ചെയ്തില്ലല്ലോ, ഈ നാട്ടുകാരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ് എന്നുള്ളൊരു ആശങ്ക ഡോക്ടറിലുണ്ടായി. പക്ഷേ എം ജി രാധാകൃഷ്ണൻ മുന്നിൽ കണ്ടപ്പോഴേക്കും ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ കാണുക പോലും ചെയ്യാതെ വെറും കേൾവിയിലൂടെ മാത്രം സുപരിചിതമായ ഒരു ശബ്ദം ഒരു ശ്രോതാവ് തിരിച്ചറിയുകയും അത് എം ജി രാധാകൃഷ്ണനാണ് എന്നറിഞ്ഞപ്പോൾ അതൊരു നാട്ടിൻപുറത്ത് ഒരു വലിയ ഒരു കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് അന്ന് എം ജി രാധാകൃഷ്ണൻ സൂചിപ്പിച്ചത്. അപ്പോൾ അതാണ് ആകാശവാണിയുടെ വ്യാപ്തി.
3: നവതി ആശംസകൾ നേരുകയാണ് ഇനി ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ചിലർ. ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ പി ആർ വിപിൻകുമാറിനെ സാദരം ക്ഷണിക്കുന്നു.
4: നിറവ് അല്ലെങ്കിൽ 90 years ഓഫ് സർവീസ്, അതിനെ 90-ൻ്റെ നിറവിലെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത തൃശ്ശൂർ ആകാശവാണിയുടെ സാരഥികൾക്ക് നമോവാകം. കാരണം ഒരു സുന്ദരമായ പദമാണ് നിറവ്. ഞാൻ എന്നും കേൾക്കും പൗർണമി ദിവസേന കാലത്ത് 90-ൻ്റെ നിറവിൽ ആകാശവാണി എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ആ നിറവ് നമ്മുടെ മനസ്സിലിങ്ങനെ കത്തിജ്വലിക്കുകയാണ്. അപ്പോഴാണ് എവിടെ നിന്നാണ് നിറവ് എന്നത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നത് എന്ന് ഞാൻ കുറേ നാൾ ആലോചിച്ചു. അങ്ങനെ പിന്നീടാണ് അതൊരു ചെറിയ കവിതയാണ്, ചെറുതല്ല, വലുത് കവിത, സൂര്യഗീതമാണ് ONV. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, സ്വസ്തി ഹേ സൂര്യ തേ സ്വസ്തി, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയ പാത്രത്തിൽ നിന്ന് ഉറന്നൊഴുകുന്ന ചുടുപാൽ വെളിച്ചം കുടിച്ച് ഇവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവൻ്റെ ഉന്മത്ത നൃത്തം, ആ നിറവാണ്. അതുപോലെ നമ്മുടെയൊക്കെ മനസ്സിനെ ഉദ്ദീപിച്ച് സംസ്കാരമുണ്ടാക്കാൻ 90 വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആകാശവാണിക്ക് എല്ലാ നവതി ആശംസകളും.
1: നാടകങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും

0: പരിചിതമായ ശബ്ദം, പരിചിതമായ നാമം, ശ്രീമതി ജി കെ ഗീത, ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
1: ആകാശവാണി എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആകാശവാണി കേൾക്കുന്ന സ്ത്രീകളാണ്. കാരണം രാവിലെ അടുക്കളയിൽ ആ റേഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ സമയം ഇന്ന് നമുക്ക് ടൈം പീസോ ക്ലോക്കോ ഒന്നും അടുക്കളയിൽ ആവശ്യമില്ല. കറക്റ്റ് സമയമാണ് ഓരോ പ്രോഗ്രാമും. ആ സമയം നമുക്കറിയാം, എത്ര സമയത്ത് ന്യൂസ്, ഇന്ന സമയത്ത് ഇന്ന പ്രോഗ്രാം. അങ്ങനെ റേഡിയോ കേട്ടിട്ട് വിവരങ്ങളും സന്തോഷവും എല്ലാം കിട്ടുകയും ചെയ്യും. കൂടുതൽ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായ സമയത്തിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊരു കാര്യമാണ്. ഇപ്പം മറ്റേ വിഷ്വൽ മീഡിയ ആണെങ്കിൽ നമ്മൾ സമയം ചിലവാക്കിയതിന് മുമ്പിൽ പോയിരിക്കണം. ഇന്ന് റേഡിയോ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഏത് കൊണ്ട് നടന്ന് കേൾക്കാനാണെങ്കിലും വീട്ടിലകത്തിരുന്ന് കേൾക്കാനാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റേഡിയോ ആണ്. അപ്പം ഇന്നലെ കൂടെ ഞാനൊരു തയ്യക്കട ചെന്ന് ഒരു സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ റേഡിയോ വെച്ചിരിക്കുന്നു, തൃശ്ശൂർ ആകാശവാണി കേട്ടോണ്ടിരിക്കുന്നു. വളരെ അഭിമാനം തോന്നി, കാരണം നമ്മുടെ ആ റേഡിയോ ഇപ്പോഴും കേൾക്കുന്ന ധാരാളം ആളുകളുണ്ട്.
2: അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന മൊഴിയഴകിൻ്റെ ഉടമ ആകാശവാണിയിലെ റിട്ടയർ സീനിയർ അനൗൺസർ കെ ആർ ചാർലിയെ നവതി ആശംസകൾക്കായി ക്ഷണിക്കുന്നു.
3: റേഡിയോ കേൾക്കാൻ, ടി വി കാണാൻ, പുസ്തകം വായിക്കാൻ, ഇപ്പോൾ കവിതയൊക്കെ വായിക്കാൻ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ എല്ലാ കാലത്തും അതുണ്ടായിരിക്കും. പണ്ടൊക്കെ പറയാറുണ്ടല്ലോ, ഒരു ധാന്യമണിയിൽ ഇത് ഇന്ന ആൾക്കുള്ളതാണ് എന്ന് ദൈവം എഴുതിയിടും എന്ന് പറഞ്ഞ പോലെ റേഡിയോ കുറേ പേർക്ക് വേണ്ടി എല്ലാ കാലത്തും ഉണ്ടായിരിക്കും.
2: ഭാഷയെയും സംസ്കാരത്തെയും ആഴത്തിലറിയാനും സംഗീത മധുരം നുകരാനും വാർത്താശകലങ്ങളുടെ നേരറിയാനും പ്രചോദനമാകുന്ന ആകാശവാണി ഒരുക്കുന്ന ശ്രവ്യോത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി തൃശൂർ നിലയത്തിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീമതി അഞ്ജു പി അർജുനനെ സാദരം ക്ഷണിക്കുന്നു.
4: ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റേഡിയോ പ്രക്ഷേപണ ശൃംഖലയായ ആകാശവാണി ഭാരതത്തിൻ്റെ പ്രക്ഷേപണ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ആകാശവാണി 90th വാർഷികം ആഘോഷിക്കുകയാണ്. 2026 June 8 വരെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി ഭാരതത്തിലെ ആകാശവാണി നിലയങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പ്രക്ഷേപണ പരിപാടികളും യുവവാണി ഔട്ട്റീച്ച് പരിപാടികളും ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുൻപാകെ അവതരിപ്പിക്കുന്ന പരിപാടികളുമടക്കം നിരവധി പരിപാടികൾ. നവതിയുടെ നിറവിൽ ആകാശവാണി എത്തി നിൽക്കുമ്പോൾ ആകാശവാണി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുമായി സഹകരിച്ച് ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്ന ഈ സുവർണവേളയിൽ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്.

തുടർന്ന് വേദിയിൽ സി എസ് അനുരൂപ്, ഡോക്ടർ കെ ജയകൃഷ്ണൻ എന്നിവർ നയിച്ച ശ്രുതിലയ സംഗമം അരങ്ങേറി.

ഇതുവരെ കേട്ടത് ശ്രവ്യോത്സവം 2026 റേഡിയോ റിപ്പോർട്ട്. ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂൺ 5 തൃശൂർ ആകാശവാണി നിലയം കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ തൃശൂർ KT മുഹമ്മദ് സ്മാരക റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിച്ച ശ്രവ്യോത്സവം 2026 ശബ്ദചിത്രം. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.

അറിയിപ്പ്. പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരവസരമൊരുക്കുന്നു തൃശൂർ നിലയം. 90 നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ്

0: ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 04 87 23 23 57 1, 04 87 23 23 57 2 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട സമയം ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
1: 2ാമത്തെയും 4ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി തൃശൂർ. ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂൺ 5-ാം തീയതി തൃശൂർ ആകാശവാണി നിലയം കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ തൃശൂർ KT മുഹമ്മദ് സ്മാരക റീജിയണൽ തിയേറ്ററിൽ നടത്തിയ ശ്രവ്യോത്സവം 2026 അരങ്ങേറിയ CS അനുരൂപ്, ഡോക്ടർ കെ ജയകൃഷ്ണൻ എന്നിവർ നയിച്ച ശ്രുതിലയ സംഗമത്തിൻ്റെ ശബ്ദലേഖനമിതാ.

0: പ്രിയപ്പെട്ടവരെ, മലയാളിയുടെ വിപുലവും ആഴമേറിയതുമായ ശ്രവ്യ സംസ്കാരത്തിന് ഊടും പാവും നെയ്ത മാധ്യമമാണ് ആകാശവാണി എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. നാട്ടിൻപുറത്തെ കവലകളിലെ ചായക്കടകളിൽ റേഡിയോയിലൂടെ കേട്ട വാർത്തകൾക്കും വിജ്ഞാന ശകലങ്ങൾക്കും ഒപ്പം തന്നെ അവരുടെ ആസ്വാദന രുചിഭേദങ്ങൾക്ക് അനുസൃതമായ സംഗീത വിരുന്നും എന്നും ഒരുക്കാറുണ്ട് ആകാശവാണി.
1: ഭാരതീയ സംഗീതത്തിലെ അധികാരിയെ പരിചയപ്പെടുത്തിക്കൊണ്ടും തനത് കലാകാരന്മാരുടെ അന്യം നിന്ന് പോകുന്ന ശ്രവ്യകലകൾ പരിചയപ്പെടുത്തിക്കൊണ്ടും ജനപ്രിയ സംഗീതമായ ചലച്ചിത്ര ഗാനങ്ങളെ ശ്രോതാക്കളിൽ എത്തിച്ചുകൊണ്ടും സംഗീതത്തിന്റെ ചാരത്ത് എന്നുമുണ്ടാകും റേഡിയോ എന്ന പാട്ടുപെട്ടി.
0: ശ്രവണ സുഖത്തിന്റെ മനോഹര നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ശ്രുതിലയ സംഗമത്തിന്റെ ഭാഗമായ കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം. ശ്രീ സി എസ് അനുരൂപ്, എ ഗ്രേഡ് ആർട്ടിസ്റ്റായി ആകാശവാണിയിൽ 1993 തൃശ്ശിനാപ്പള്ളിയിൽ ആരംഭിച്ച ഔദ്യോഗിക ജീവിതം. ഫ്യൂഷൻ സംഗീതത്തിലൂടെ കടൽ കടന്നും എത്തിയ യശസ്.
1: മൃദംഗം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
0: തവിൽ ശ്രീ അനു വേണുഗോപാൽ.
1: ഘടം ശ്രീ വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത്.
0: ചെണ്ട ഇടയ്ക്ക എന്നിവ ശ്രീ പല്ലാവൂർ ആദിത്യൻ.
1: കീബോർഡ് ശ്രീ എം ഡി പോൾ.
0: ഗിറ്റാർ ജെന്നിഫർ പോൾസി സൈസ.
1: പാശ്ചാത്യ താളവാദ്യം ശ്രീ കണ്ണൻ മണ്ണാർക്കാട്.

0: ഭാഷകളും സംസ്കാരങ്ങളും വ്യത്യസ്തമായാലും ഹൃദയം ഒന്നു തന്നെയാണെന്ന സന്ദേശം നൽകുന്ന അമരഗാനം ദൂരദർശനിലൂടെ നമ്മൾ ഏറെ കേട്ടാസ്വദിച്ച മിലേ സുർ മേരാ തുമാര.
1: ഓരോ സ്വരവും ചേർന്ന് ഒരു രാഷ്ട്രത്തിന്റെ ഹൃദയമിടിപ്പാകുന്ന മിലേ സുർ മേരാ തുമാര.

സപ്തസ്വരങ്ങളുടെ മാധുര്യവും മലയാള സംഗീതത്തിന്റെ അനശ്വര സൗന്ദര്യവും ഒരുമിച്ച് കോർത്തിണക്കിയ മനോഹര സംഗീത സംഗമം ശിവരഞ്ജിനി രാഗത്തെ അടിസ്ഥാനമാക്കി ചുറ്റപ്പെടുത്തിയ ഒരു സംഗീതമാലയിലേക്ക്.

ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂൺ 5-ാം തീയതി തൃശൂർ ആകാശവാണി നിലയം കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ തൃശൂർ KT മുഹമ്മദ് സ്മാരക റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിച്ച ശ്രവ്യോത്സവം 2026 അവതരിപ്പിക്കപ്പെട്ട CS അനുരൂപ് ഡോക്ടർ K.ജയകൃഷ്ണൻ എന്നിവർ നയിച്ച ശ്രുതിലയ സംഗമത്തിന്റെ ശബ്ദലേഖനം ഇതിന്റെ അവസാന ഭാഗം നാളെ രാവിലെ 9:30 കേൾക്കാം. നിർവഹണം YS പൗർണമി.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചുള്ള ഭയപ്പാടും തെറ്റായ ധാരണകളും മാറ്റുന്നതിനും സമൂഹത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും ഇങ്ങനെയൊരു ദിനാചരണം നടത്തി വരുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത്തരത്തിലൊരു ദിനാചരണം നടത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പൊതുജനം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ അത് എത്രയും നേരത്തെ ട്യൂമറിന് കാരണമാണോ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ചികിത്സ എത്രയും നേരത്തെ ആരംഭിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം സൃഷ്ടിക്കാനും ബ്രെയിൻ ട്യൂമർ ഉള്ള രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയുമാണ് ഈ ബ്രെയിൻ ട്യൂമർ ഡേ ആചരിക്കുന്നത്. കാരണം പലതരം ട്യൂമറുകളെ അപേക്ഷിച്ച് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ആൾക്കാരിൽ അവരുടെ ഒരു 5 ഇയർ സർവൈവൽ റേറ്റ്, അതായത് അത് ബാധിച്ചവരിൽ 5 വർഷം എത്ര പേർ ജീവിച്ചിരിക്കുമെന്നുള്ള സാധ്യത അതിന്റെ തരം അനുസരിച്ച് ചിലതരം ട്യൂമറുകളിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പൊതുജനത്തിന് നല്ല അവബോധം ആവശ്യമാണ്.
1: മാഡം, എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതുതരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും 2 തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ളിലെ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമ ആയിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകളുണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൂടാതെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റ് രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന്

0: പറ്റുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം, അത് കൂടുതലും വെസ്റ്റേൺ നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത്, ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ ഡി എൻ എയിൽ ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്, P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോ ഫൈബ്രമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലീറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് എബ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം, ല്യൂക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
0: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോ കോർട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോർട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സംഭാഷണത്തിനെ, സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറിലെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന നിയന്ത്രിക്കുന്ന സെറിബല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ച എത്തിയതിനു ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിന് ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാവുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്നി ഉണ്ടാകുക, ബോധക്ഷയം ഉണ്ടാവുക, വശന്തളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന ആഴ്ചകൾക്കും മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മാഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോൾ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ ഒരു 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ ഒരു 40 മുതൽ 70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന,

0: തലവേദനയോടത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർന്ന തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് നിന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധന രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്, അതേ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റ് പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പം ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡി പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിന് ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനിനേക്കാൾ ഏറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്, നമ്മുടെ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പോൾ PET സ്കാൻ, ഫങ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിങ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ളത് അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണ്ണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളടുത്തുള്ള ബയോപ്സി പരിശോധന അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ രോഗത്തിന്റെ ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറി ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായിട്ടുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്, അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിൻ്റെ ചുറ്റളവ് നിന്ന് ക്യാൻസറസ് സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിൻ്റെ ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്, അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്, കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക് ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ, അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോതെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റു ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അത് കൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം USA അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് Grade 4 പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിൻ്റെ ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദന വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം തേടേണ്ടതുമാണ്.
1: ബ്രെയിൻ

0: ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ടൂർണമെന്റ് എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയ ഗാനം. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ദീപക് ദേവ്.

0: മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റിവാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോട്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.

0: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: അമ്പിളി എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. സ്വർണവില കുറഞ്ഞു. കേരളത്തിൽ നിന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 95 രൂപ കുറഞ്ഞ് 13,905 രൂപയ്ക്കും, പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരവസരമൊരുക്കുന്നു തൃശൂർ നിലയം. 90-ൻ്റെ നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ് ഫോൺ ഇൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 0487-23-23-571, 0487-23-23-572 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട സമയം ഉച്ചയ്ക്ക് 1 മണി മുതൽ.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
6: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 27 സെക്കൻഡ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹേഡ്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ. FM 101.1 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. ഇടുക്കി ഗോൾഡ് എന്ന ചിത്രത്തിൽ ജോബ് കുര്യൻ പാടിയത്. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ.

വിനീത് ശ്രീനിവാസൻ, ദിവ്യസ് മേനോൻ എന്നിവർ പാടിയത്. വരികൾ വിനായക് ശശികുമാർ, സംഗീതം ഷാൻ റഹ്മാൻ, ചിത്രം ഹെലൻ.

സിദ് ശ്രീറാം, ഐശ്വര്യ എന്നിവർ പാടിയത്. ജോപോളിന്റെ വരികൾക്ക് സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ, ചിത്രം ഡിയർ കോംറേഡ്.

കെ എസ് ഹരിശങ്കർ, ഗൗരിലക്ഷ്മി എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. ചിത്രം ലവ് ആക്ഷൻ ഡ്രാമ.

സിദ് ശ്രീറാം പാടിയത്. മനുമഞ്ജത്തിന്റെ വരികൾക്ക് സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ. ചിത്രം ഹൃദയപൂർവം.

ആകാശവാണി തൃശൂർ FM 101.3 MHz-ൽ അല്പസമയത്തിനകം അടുത്ത പരിപാടി കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിൽ റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാരതത്തിന്റെ ആകെ IT രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സുപ്രധാന വിഷയത്തെക്കുറിച്ചാണ്. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ അഥവാ STPI, അതിന് കീഴിൽ വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പുകൾ. നമുക്കറിയാം, ഒരു കാലത്ത് IT കമ്പനികൾക്ക് മാത്രം പ്രാപ്യമായിരുന്ന സാങ്കേതിക സൌകര്യങ്ങളും വിപണിയും ഇന്ന് പുതുതലമുറ സ്റ്റാർട്ടപ്പുകൾക്കും വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ STPIക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, ഫണ്ടിംഗ് സഹായങ്ങൾ, മെന്റർഷിപ്പ് എന്നിവ നൽകിക്കൊണ്ട് യുവ സംരംഭകരെ ആഗോളതലത്തിലേക്ക് ഉയർത്താൻ STPI ഒരുക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന് ഇതെങ്ങനെ കരുത്താകുന്നു? ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായരാണ്. സ്വാഗതം സർ.
2: ഗുഡ് മോർണിംഗ്
1: സർ. സാധാരണക്കാർക്ക് വളരെ ലളിതമായിട്ടൊന്ന് പറയാമോ, എന്താണ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യുന്നത്?
2: സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഒരു അട്ടോണമസ് ബോഡിയാണ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ കീഴിലുള്ള. ഇത് ബേസിക്കലി നമ്മൾ സോഫ്റ്റ്വെയർ എക്സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്ത ഒരു ബോഡിയാണ്. 1991 തൊട്ട് പ്രവർത്തിക്കുന്നു, നമ്മൾ 35 വർഷം കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് 2016 ശേഷം നമ്മുടെ പ്രൊഫൈലിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഞങ്ങൾ ഈ സ്റ്റാർട്ടപ്പുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ആക്ടിവിറ്റിയിലോട്ട് കുറച്ചുകൂടെ ഫോക്കസ് ചെലുത്തി ഒരുപാട് സ്കീംസ് നമ്മൾ ഇതിലേക്ക് വേണ്ടി വകവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2-3 സ്കീമെന്ന് എടുത്തു പറയത്തക്ക സ്കീമെന്ന് പറയുന്നത് ഒരു സെൻറ്റർ ഫോർ ഓന്റർപ്രീനർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 25 സെൻറ്റർ ഫോർ ഓന്റർപ്രീനർഷിപ്പ് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അക്രോസ് ഇന്ത്യയിൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻക്യുബേഷൻ ഫെസിലിറ്റി ആയിട്ട് ഒരു 23 ലക്ഷം സ്ക്വയർ ഫീറ്റ് അക്രോസ് ഇന്ത്യ നമ്മളുടെ സെൻറ്റേഴ്സിലുണ്ട്. നമ്മുടെ സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 73 സെൻറ്റേഴ്സ് ഇന്നിപ്പം ഇന്ത്യയിൽ നിലവിലുണ്ട്. അതിൽ 65 സെൻറ്റേഴ്സ് ഉള്ളത് Tier 2, Tier 3 സിറ്റീസിലാണ്. അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 23 ലക്ഷം സ്ക്വയർ ഫീറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു NGIS എന്ന് പറഞ്ഞിട്ടൊരു നെക്സ്റ്റ്

0: ജനറേഷൻ ഇൻക്യുബേഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടൊരു സ്കീമും കൂടെ ഞങ്ങൾ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കി. ആ സ്കീം ഓൾമോസ്റ്റ് ഒരു 300 ഇൻക്യുബേറ്റ്സിന് വേണ്ടിയിട്ട് മാത്രം, ഈ 300 സ്റ്റാർട്ടപ്സിന് വേണ്ടി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തായിരുന്നു. അതിനൊരു നിശ്ചിത ബഡ്ജറ്റ് ഔട്ട്ലൈ ഉണ്ടായിരുന്നു. അത് ആ സ്കീം ഓൾമോസ്റ്റ് ടു ദ എൻഡ് ആണ് അതിപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് സ്ഥാനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ചെയ്തു വരുന്നത്. ഇതിൻ്റെ പുറകെ നമ്മൾ ഒരുപാട് വേറെ ഈവൻസും മറ്റതുമൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്.
1: ഈ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ ഏത് സംരംഭത്തെയാണ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്?
0: സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. അത് ഈ മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലെ ഒരു DPIIT എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന ഒരു റെക്കഗ്നിഷൻ എടുത്താൽ മാത്രമേ സ്റ്റാർട്ടപ്പിനെ ഇന്ത്യയിൽ നമ്മൾ റെക്കഗ്നൈസ് സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. സി അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു LLP ആവാം, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം. ഇങ്ങനെ ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഇൻകോപ്പറേറ്റ് ചെയ്ത് 10 ഇയേഴ്സിനുള്ളിലായിരിക്കണം ഇവരുടെ ആ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 10 ഇയേഴ്സ് കടക്കാൻ പാടില്ല. അങ്ങനെ ഒരു എൻറ്റിറ്റിയെ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയും. വിത്ത് സം അതർ കണ്ടീഷൻസ്, അവരുടെ ടേൺ ഓവർ ഈ 10 കൊല്ലത്തിനുള്ളിൽ 100 crores കടക്കരുത്.
1: ഓ,
0: അങ്ങനെ ഒരു കണ്ടീഷനും കൂടെ ഇതിനകത്തുണ്ട്.
1: ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: കോട്ടയം ജില്ല തമ്പലക്കാടിന്ന് ഇപി ഗോപാലകൃഷ്ണൻ.
1: ഗോപാലകൃഷ്ണൻ സാറിന് സംസാരിച്ചോളൂ കേട്ടോ സാറിനോട്.
0: നമസ്തേ, ഗുഡ് മോർണിംഗ്.
2: സാറേ നമസ്കാരം,
0: പറഞ്ഞോളൂ.
2: ഈ STP ഏതെല്ലാം മേഖലകളിലാണ് നമ്മുടെ ഇപ്പൊ പ്രവർത്തനം, അതായത് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നത് ഏതെല്ലാം മേഖലകളിലാണ്? അതുപോലെ കേരളത്തില് അതിന്റെ ഓഫീസ് ഉണ്ടോ, അതിന്റെ പ്രവർത്തനം അങ്ങനെയുള്ള?
0: ആദ്യം ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. ആദ്യം നമുക്ക് കേരളത്തിനകത്ത് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഡയറക്ടറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റും ലക്ഷദ്വീപും കൂടെ ചേർന്നാണ് ട്രിവാൻഡ്രം ഡയറക്ടറേറ്റിൻ്റെ ജുറിസ്ഡിക്ഷൻ. ഓക്കെ, ഇങ്ങനെ അപ്പോൾ ട്രിവാൻഡ്രത്ത് നമുക്കൊരു വലിയൊരു ഓഫീസുണ്ട് ടെക്നോപാർക്കിനുള്ളിൽ. സിമിലർലി നമുക്ക് കൊച്ചിയിലും കിൻഫ്രയ്ക്കകത്ത് നമുക്കൊരു ഓഫീസുണ്ട്. ഓക്കെ, ഈ രണ്ട് സ്ഥലത്തും സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 35 സ്റ്റാർട്ടപ്സ് ആൾറെഡി ഇൻക്യുബേറ്റഡ് ആണ്. ഇനിയും നമുക്ക് കൊടുക്കാനായിട്ട് സ്പേസ് ഉണ്ട്. പിന്നെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് വരികയാണെങ്കിൽ ഏതൊക്കെ ഡൊമൈനുകളിലാണ് നമ്മൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൊമൈൻ സെൻട്രിക്കായിട്ട് ഒന്നുമേ ഇല്ല. ഇതിന് നമ്മൾ അഗ്രിടെക് ആവാം, എജ്യൂടെക് ആവാം, മെഡിടെക് ആവാം, അല്ലെങ്കിൽ IoT ആവാം, AR VR ആവാം, ഫിൻടെക് ആവാം, ബ്ലോക്ക് ചെയിൻ ആവാം, എന്തും, AI ആവാം, ഡേറ്റ അനലിറ്റിക്സ് ആവാം. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു IT എലമെന്റ് ഉണ്ടാവണം. ഒരു ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മളൊരു കമ്പ്യൂട്ടറായിട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു IT എലമെന്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ അതൊരു ഇന്നോവേഷൻ ആയിട്ടുള്ള ഒരു ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിൽ കൺസിഡർ ചെയ്യാൻ പറ്റും.
2: അപ്പൊ അതിന്റെ സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മളിപ്പോ അതിന്റെ സാമ്പത്തികം മറ്റു കാര്യങ്ങളും എല്ലാത്തിലും ഈ ഹെൽപ്പ് കിട്ടുമായിരിക്കും.
0: കിട്ടും. സി കേരളത്തിനകത്ത് മാത്രം പ്രവർത്തിക്കണമെങ്കിൽ, കേരളത്തിന്റെ മാത്രം സ്കീമുകൾ അവൈലബിൾ ആണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അക്രോസ് ഇന്ത്യ നിങ്ങൾക്ക് ഈ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെങ്കിൽ DPIIT എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആ റെക്കഗ്നിഷൻ കൂടെ എടുക്കേണ്ടി വരും. മോസ്റ്റ്ലി എല്ലാ സ്കീംസിനും മിക്കവാറും ഒക്കെ ഇപ്പൊ കേരളത്തിലുള്ളവരും ഒരു ഹൈ ഫണ്ടിങ് സപ്പോർട്ട് വരുന്ന സമയത്ത് DPIIT റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്.
2: അല്ല, ഞാൻ ഓർത്ത എന്നല്ല, ഈ ഹൈ ടെക്നോളജി ഉപയോഗിച്ചുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള.
0: അല്ല അല്ല, അത് സെപ്പറേറ്റ് വേറൊരു കാറ്റഗറി ഉണ്ട്. നോർമൽ സ്റ്റാർട്ടപ്പ് ഉണ്ട്, നോർമൽ സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഡീപ് ടെക് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു സർ. പറഞ്ഞല്ലോ, 2016 ശേഷമാണ് ഈ ഒരു ഗിയർ ചേഞ്ച് STPI വളർത്തിയത്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അത്. എങ്ങനെയാണ് ഇന്ത്യ?
0: സി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2015 എനിക്ക് വേണം ഇൻഡിപെൻഡൻസ് ഡേ അനൗൺസ്മെന്റിൽ പ്രധാനമന്ത്രി പറഞ്ഞതായിരുന്നു ഇങ്ങനെ സ്റ്റാർട്ടപ്പുകൾക്ക് നമുക്കൊരു ഫോക്കസ് നൽകി നമ്മളും സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വളർത്തിക്കൊണ്ടുവരികയും. അന്ന് നമ്മൾ വളരെ പുറകിലായിരുന്നു. സ്റ്റാർട്ടപ്പ് ഇൻഡെക്സ് നോക്കുമ്പോഴത്തേക്ക്, വേൾഡ് ഇൻഡെക്സ് നോക്കുമ്പോൾ വളരെ പുറകിലായിരുന്നു. ഇപ്പം നമ്മൾ വി ആർ സ്റ്റാൻഡിങ് അറ്റ് 3rd പൊസിഷനിലാണ്. യു എസ്

0: യുഎസും ചൈനയും കഴിഞ്ഞാൽ തേർഡ് പൊസിഷനിലാണ് ഇന്ത്യ. സോ അന്ന് ആ ഫോക്കസ് കൊടുത്തതുകൊണ്ട് മാത്രം ഒരുപാട് സ്കീംസും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരുപാട് പദ്ധതികളും ഒക്കെ നമ്മളന്ന് പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് വഴി ഇത് ലോഞ്ച് ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു എക്കോസിസ്റ്റം, ഒരു ട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അന്ന് തൊട്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ മൂന്ന് സ്കീംസ് അല്ലെങ്കിൽ ഈ കുറച്ചും കൂടെ ഇൻക്യുബേഷൻ ഫെസിലിറ്റി ഉണ്ടാക്കാൻ തുടങ്ങിയത്. നമുക്ക് അന്നൊക്കെ ഒരു 40% മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതിനുശേഷം കുറച്ചും കൂടെ ഒരു ആക്റ്റീവായിട്ട് ഫ്രണ്ടിലോട്ട് വരികയും നമ്മളൊരു 73 സെൻറ്റർ വരെ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് 23 ലക്ഷം സ്ക്വയർ ഫീറ്റ് കിട്ടി ഇപ്പം നമുക്കുള്ളത്, നിലവിലുള്ളത്.
1: നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ഷിബി, ഞാൻ കോയമ്പത്തൂർ നിന്ന് വിളിക്കുന്നത്.
1: ഷിബി അല്ലേ?
2: അതെ അതെ,
1: സംസാരിച്ചോളൂ.
2: ഞാൻ നെറ്റ്വർക്ക് ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിലെ കൺസൾട്ടന്റ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോ എനിക്ക്
1: സർ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ?
2: ഓക്കെ ഓക്കെ, ഞാൻ നെറ്റ്വർക്ക് ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിലെ കൺസൾട്ടന്റും ട്രെയിനറായിട്ട് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്ക് 30,000 സ്റ്റുഡൻസ് ഇല്ലാനും പ്ലാറ്റ്ഫോമിലും ഒക്കെ ഉണ്ട്. അപ്പോ ഞാനൊരു AI. ഹലോ സാർ,
0: കേൾക്കാം? പറഞ്ഞോളൂ.
2: ഇപ്പൊ ഞാനൊരു AI പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളിൽ ഒരു പ്രൈവറ്റ് AI ആയിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഡേറ്റ പ്രൈവസി വേണ്ട കമ്പനികളിലൊക്കെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ അവരുടെ ഡേറ്റ വെളിയിൽ LLM തൊട്ട് എക്സ്പോസ് ആവാത്ത രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോ പ്രോഡക്റ്റ് റെഡിയാണ്, വെബ്സൈറ്റും ഡെമോ ഒക്കെ റെഡിയാണ്. ഇപ്പൊ പക്ഷേ ഞാനിത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് പ്രോഡക്റ്റിന്റെ റെക്കഗ്നീഷനോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ബാക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്
0: ആദ്യം ചെയ്യാനുള്ളത്, ഇപ്പൊ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തില്ലെന്ന് പറയുമ്പോ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ടോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതുവരെ.
2: ഇപ്പൊ എനിക്ക് MSME ഒരു രജിസ്ട്രേഷൻ ഉണ്ട്.
0: ഓക്കെ, ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഇൻകോർപ്പറേഷൻ എടുക്കണം. ഈ MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ മിനിസ്ട്രിയിൽ ചെന്നിട്ട് എവിടെയെങ്കിലും ഒരു നമ്മുടെ സ്ഥാപനം ഫേം എന്നുള്ള രീതിയിൽ ഒരു രജിസ്ട്രേഷൻ ആദ്യം എടുക്കണം. എടുത്തതിന് ശേഷം സ്റ്റാർട്ടപ്പ് DPIIT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ചെന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ക്വാളിഫൈ ആകുന്നതായിരിക്കും മിക്കവാറും. ഓക്കെ, അപ്പം കാരണം ഈ രജിസ്റ്റർ ചെയ്ത് 10 കൊല്ലത്തിനകത്താണ് എപ്പോഴും വേണമെങ്കിലും നമുക്ക് DPIIT റെക്കഗ്നേഷൻ എടുക്കാൻ പറ്റുന്നത്. പിന്നെ 10 കൊല്ലത്തിനകത്ത് 100 കോടി ടേൺ ഓവറും കടക്കാതിരിക്കുക. പക്ഷേ അതൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് കംപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ DPIIT റെക്കഗ്നീഷനും എടുത്തിട്ട് ഈ കമ്പനി രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം DPIIT എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ സ്റ്റാർട്ടപ്പ് എന്നുള്ള കാറ്റഗറിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. പിന്നെ ഇന്ത്യക്കകത്തുള്ള ഈ നിങ്ങളെ ഡൊമൈനിൽ റിലേറ്റഡ് ആയിട്ട് ഒരു ചാലഞ്ച് പ്രോഗ്രാമോ കണ്ടസ്റ്റോ വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൽ പിച്ച് ചെയ്യണം. അതായത് എന്റെ സൊല്യൂഷൻ ഇതാണ്, വാട്ട് ഈസ് ദ ഇന്നോവേഷൻ യു ആർ ഗിവിംഗ്, അതാണ് മെയിൻ ആയിട്ടുള്ളത്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഇന്നോവേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കണം, ഒരു ഇമ്പാക്ട് ഫുൾ ആയിരിക്കണം. അങ്ങനത്തെ ഒരു സാധനത്തിന് മാത്രമേ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ഈ സൊല്യൂഷൻ, ആ AI കൊണ്ടുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നത്, അത് എന്തൊക്കെ ഇന്നോവേഷൻസ് ആണ് ഐ മീൻ തരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ പിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ സൊല്യൂഷൻ നല്ലതാണെന്നെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകും. അത് ഓരോ സ്കീം അനുസരിച്ചാണ്, ചിലപ്പോൾ ഒരു സിംഗിൾ സ്റ്റേജുള്ള പ്രോഗ്രാം ആയിരിക്കാം, ചിലപ്പോൾ ഒരു സെക്കൻഡ് 2 സ്റ്റേജുള്ള പ്രോഗ്രാം ആയിരിക്കാം. ആ പ്രോഗ്രാമിൽ പോകുമ്പോഴത്തേക്ക് അപ് ടു നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ ഒരു 25 ലാഖ് വരെ സീഡ് ഫണ്ട് നമ്മൾ നൽകാറുണ്ട്, അപ് ടു 25 ലാക്സ്. ഓക്കെ, അതിൻ്റെ മുകളിലും ചില സ്കീംസൊക്കെ ഉണ്ട്, ഈ TDF എന്ന് പറഞ്ഞിട്ടും പിന്നെ ഡിഫെൻസിൻ്റെയൊക്കെ സ്കീമുകളിലൊക്കെ 1 കോടിയൊക്കെ ഫണ്ടിങ് കൊടുക്കുന്ന ഒരുപാട് സ്കീംസും ഉണ്ട്. അപ്പം ബേസിക്കലി ചെയ്യേണ്ടത് ഇൻകോർപ്പറേറ്റ് ചെയ്യുക, കമ്പനിയായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടും ചെയ്യാം, കമ്പനിയായിട്ട് ചെയ്യാം, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ചെയ്യാം, എന്തുമായിട്ട് വേണമെങ്കിലും ചെയ്യാം. അത് ചെയ്തതിന് ശേഷം DPIIT റെക്കഗ്നീഷൻ എടുക്കുക. ഓക്കെ, പിന്നെ കേരളത്തിനകത്തുള്ള സ്കീം വേണമെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ റെക്കഗ്നീഷൻ എടുക്കാം. കോയമ്പത്തൂർ ആണെങ്കിൽ എനിക്ക് കോയമ്പത്തൂരിലും തമിഴ്നാടിന്റെ ഈ സ്റ്റാർട്ടപ്പിന്റെ റെക്കഗ്നീഷൻ എടുക്കാം. അതിനും അവിടെ നമ്മുടെ STPI സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ദേ വിൽ ഹെൽപ് യു. കോയമ്പത്തൂരിൽ തന്നെ ഓഫീസ് ഉണ്ട് ഞങ്ങൾക്ക്, കോയമ്പത്തൂരിൽ തന്നെ ഓഫീസ് ഉണ്ട് ശരവണം പട്ടിയിൽ.
1: സാർ, ഇദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ സാധാരണക്കാരൻ പറയുകയാണെങ്കിൽ എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, അതിന് STPIക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും?
0: അതും ചെയ്യാൻ പറ്റും. സി, അത് അതാണ് ഒരുപാട് പ്രോഗ്രാംസിൽ ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ITയുമായിട്ട് ബന്ധപ്പെട്ട കോളേജുകളിൽ പോയി നമ്മൾ

0: ഒരുപാട് പ്രോഗ്രാംസ് ഔട്ട്റീച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി തരികയാണ്. സി അങ്ങനെ നമ്മൾ റീസെൻ്റായിട്ടൊരു അമൽ ജ്യോതി കോളേജിൽ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 23 ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമിന് പോയിരുന്നു. അവിടെയും പോയി, പിന്നെ ഒരു എറണാകുളത്ത് ആലുവയ്ക്കടുത്തൊരു കോളേജിലും കൂടെ പോയിരുന്നു. അപ്പോൾ ആലുവയ്ക്കടുത്തുള്ള കോളേജിലുള്ള പിള്ളേർ രണ്ട് പെൺകുട്ടികൾ ചേർന്നിട്ട് എന്തോ സാനിറ്ററി നാപ്കിൻസിൻ്റെ റിലേറ്റഡ് ആയിട്ട് എങ്ങാണ്ട് ഒരു ഇന്നോവേഷൻ പ്രപ്പോസൽ വെക്കുകയും അത് സെലക്ട് ആകുകയും സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അവർ സെലക്ട് ആകപ്പെട്ടു. പിന്നെ അവർക്കത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഡൈലമയിൽ അവർ പിന്നെ ഫർദർ പ്രൊസീഡ് ചെയ്തില്ല. പക്ഷെ അവർ സെലക്റ്റഡ് ആയിരുന്നു. സോ അങ്ങനെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിക്കും ഇതിനകത്ത് വരാൻ പറ്റും. സി ഈ ഡീപ് ടെക് എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വരും. അത് സ്റ്റുഡൻറ്റിന് പറ്റില്ല.
1: ഇതിലേക്ക് നമുക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: മുനിയർ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം നെടുമങ്ങാടാണ്. ഞാൻ ഈ സ്റ്റാർട്ടപ്പ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ള സ്റ്റാർട്ടപ്പ് കൊണ്ട് ഉദ്ദേശിച്ചു.
0: അതെ അതെ.
2: അപ്പൊ ഈ സംരംഭം തുടങ്ങുക എന്ന് വെച്ചാൽ നല്ല ക്വാളിഫൈഡ് ആയവർക്ക്, ക്വാളിഫൈഡ് കുറഞ്ഞവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു
0: ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതൊരു പുതിയൊരു ഐഡിയ ആയിരിക്കണമെന്നേ ഉള്ളൂ. പണ്ട് ആൾറെഡി നമുക്ക് കണ്ടും കേട്ടതുമായിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കാൻ പാടില്ല. ഒരു ഇന്നോവേറ്റീവ് ആയിട്ട്, അതായത് ഏറ്റവും പുതിയ ഐഡിയ ആയിരിക്കണം. അതുകൊണ്ട് ഈ പബ്ലിക്കിനൊരു, നമ്മുടെ മാസസിനൊരു പ്രയോജനമുള്ള ഒരു സാധനമായിരിക്കണം. ഒന്നുകിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഉപകാരപ്പെടണം. അങ്ങനത്തെ രീതിയിലുള്ള എന്ത് ഐഡിയ ആയിരുന്നാലും കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതിനൊരു എലിജിബിലിറ്റിയോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഒന്നും പ്രശ്നമല്ല. ഒന്നും പ്രശ്നമല്ല. 60 വയസ്സിലും 70 വയസ്സിലും ഒക്കെ ആവാം, അതൊന്നും പ്രശ്നമേ അല്ല. ആദ്യം ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുക. ആ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പബ്ലിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ഏത് തരത്തിൽ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷവും ആദ്യം കേരളത്തിലായതുകൊണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ റെക്കഗ്നേഷൻ എടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് DPIIT രജിസ്ട്രേഷൻ എടുക്കാം. കുറച്ചും കൂടെ ഒക്കെ സ്കെയിൽ ചെയ്ത് പോകണമെങ്കിൽ ആ സമയത്ത് അത് ആവാം. കൂടുതൽ വിശദമായിട്ട് അറിയാനായിട്ട് നിങ്ങൾ ഐഡിയ ഞങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാലും മതി. ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇന്നോവേറ്റീവ് ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കേരള സ്റ്റാർട്ടപ്പ് മിഷനെ ബന്ധപ്പെട്ടാലും കുഴപ്പമില്ല, അവർക്കും സഹായിക്കാൻ പറ്റും. ടെക്നോ പാർക്കിലാണ്, ടെക്നോ പാർക്കിനുള്ളിലാണ്. അതെ,
2: ടെക്നോ പാർക്കിനുള്ളിൽ
0: അന്വേഷിച്ചാൽ മതി. പിന്നെന്ത്? ആ എന്തും ആവാം. അതിലും ഈ ടെക്നോളജി എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആക്ച്വലി ഈ എന്തെങ്കിലും ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടോ? അതെ അതെ.
2: സർക്കാർ സബ്സിഡി മറ്റ് സംവിധാനങ്ങളെല്ലാം
0: അത് കിട്ടും. അത് എത്രത്തോളം എലിജിബിൾ ആവുന്നോ അത്രത്തോളം കിട്ടാം. അങ്ങനെയല്ല, ഒരു 25 ലക്ഷം വരെ നമുക്ക് സീഡ് ഫണ്ട് സപ്പോർട്ട് നല്ല ഐഡിയക്ക് കൊടുക്കാൻ പറ്റും.
2: ലോണ്
0: സെക്കൻഡറി ആണ്. ഈ സീഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ചടയ്ക്കേണ്ട അല്ലാത്ത ഫണ്ടാണ്. ഓക്കെ, ലോൺ എന്നുള്ളത് അതിന് ശേഷമുള്ളതാണ്.
2: വ്യവസായ വകുപ്പ് 30% സബ്സിഡി കൊടുക്കുന്നുണ്ട് വനിതകൾക്കും OBC 30%. അതുപോലെ അപ്പൊ ലോൺ എടുത്താൽ 35% കഴിഞ്ഞിട്ട് തിരിച്ചടക്കാൻ വരുന്ന സംരംഭം പറയുന്നുണ്ട്. അതുപോലെ ഇതിന് തിരിച്ചടക്കേണ്ടാത്ത
0: പല പല ഡിപ്പാർട്ട്മെന്റുകൾക്കും പല തരത്തിലുള്ള സ്കീംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ചിലർക്ക് ഈ ITയുമായിട്ട് ബന്ധപ്പെട്ടത് ഞങ്ങളുടെ സ്കീം വഴി കവർ ചെയ്യും. ചിലപ്പോൾ വേറെ പല ടെക്നോളജിയുമായിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. അങ്ങനത്തെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഓരോ തരത്തിലുള്ള ലോണുകളും സപ്പോർട്ട് സഹായങ്ങളുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
1: ഓക്കെ, അദ്ദേഹത്തിന് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് STPI ഇതുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്? ഈ ടെറിട്ടോറിയൽ ഡിഫറൻസ് മാത്രമാണോ അതോ?
0: അല്ല, ടെറിട്ടോറിയൽ ഡിഫറൻസ് എന്നുള്ളത് ഒരു പ്രൈമറി സാധനമാണ്. പക്ഷേ അതിലുപരി അവർക്കും കുറേ സ്കീംസ് ഉണ്ട്. പക്ഷേ അവരുടെ സ്കീം നമ്മുടെ സ്കീം വെച്ച് നോക്കുമ്പോൾ അവരുടെ എല്ലാ സ്കീംസും ലിമിറ്റഡ് ടു കേരള സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ കേരള ഓൻട്രപ്രീനേഴ്സിന് വേണ്ടി മാത്രമാണ്. പക്ഷേ നമ്മുടെ സ്കീംസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലിമിറ്റ് ഓപ്പൺ ടു പാൻ ഇന്ത്യ. ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുറേ കേരള സ്റ്റാർട്ടപ്സ് ഞങ്ങളുടെ ഭുവനേശ്വറിലുള്ള പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവിടെ സെലക്ട് ആവുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് സീഡ് ഫണ്ടിങ് കിട്ടി. കുറേ ആൾക്കാർ

0: ഹൈദരാബാദിൽ കിട്ടി, കുറേ പേർക്ക് ബാംഗ്ലൂരിൽ കിട്ടി. ഓരോ സ്കീം, നമ്മൾ എല്ലാ സ്കീംസും ഓരോ സമയത്തായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. അതെല്ലാം ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനൽസ് വഴിയൊക്കെ നമ്മൾ അതാത് സമയങ്ങളിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്കീം കണ്ടിട്ട് അവർക്ക് ഉചിതമായിട്ട് അവർ എലിജിബിൾ ആവുന്നതാണെങ്കിൽ അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ സെലക്ട് ആവും.
1: ഓക്കെ, സാർ പറഞ്ഞല്ലോ 25 ലാക്സ് വരെ സീഡ് ഫണ്ട് ആയിട്ട് കൊടുക്കും. ഇതുപോലെ മറ്റിളവുകളും സൗകര്യങ്ങളും എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
0: ഇതുപോലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെന്റർഷിപ്പ്, ഒരു 500 മെന്റേഴ്സ് ഞങ്ങളുടെ ഈ സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. 500 മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി സ്റ്റാൾവാർഡ്സ് ആണ്. സോ ഈ 500 മെന്റേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടും. സോ അവർക്ക് അവരുടെ ഐഡിയ എങ്ങനെ ഒരു MVP എന്നൊക്കെ പറയും, മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്നൊക്കെ പറയും, ആ സ്റ്റേജിലോട്ട് എത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഐഡിയ കുറച്ചും കൂടെ ഒന്ന് പുഷ്ടിപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും.
1: നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ. പേരും സ്ഥലവും പറഞ്ഞിട്ട് പറഞ്ഞോളൂ, എന്താണ് സംശയം?
2: ഞാൻ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് നമ്മുടെ ഒരു ഫണ്ടിന് ഫ്രീ ആയിട്ട് ഫണ്ട് കിട്ടുമെന്ന് ഞാനെ കുറിച്ച് അറിയാനായിരുന്നു.
1: എന്താണ് സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ടത്? വിശദാംശം സാറിനോട് ചോദിച്ചോളൂ.
0: ഹലോ, പറഞ്ഞോളൂ.
2: ആ സാറേ, ഫണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നെ സാറ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. അപ്പൊ എനിക്കൊരു ചെറിയ ഫുഡിന്റെ തുടങ്ങണമെന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണ്? പിന്നെ
0: എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി
2: നമ്മള് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാന്ന് വെച്ചാണ് ഉദ്ദേശിക്കുന്നത്.
0: ഓർഡർ അനുസരിച്ച് ഫുഡ് ഡെലിവറി, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഫുഡ് ഡെലിവറി. അതിനൊരു ആപ്പ് വഴി ലോൺ അല്ലാത്ത ഫണ്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പ് വഴിയുള്ള ഫണ്ടുകളൊക്കെ മിക്കവാറും എല്ലാ ഫണ്ടുകളും ഒക്കെ ഒരു ഈ IT എലമെൻ്റ് ഉള്ള ഒരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു ആപ്പോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അത് മുഖേന നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ ക്വാളിഫൈ ആവുള്ളൂ. അല്ലാതെ വെറും ഫുഡ് എന്തേ അതിനൊരു IT, നിങ്ങളുടെ ഒരു ഈ IT അറിയുന്ന ആരെങ്കിലും ഉണ്ടോ കൂടെ, നിങ്ങളുടെ ആ ഈ ഒരു പാർട്ട്നേഴ്സായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ആരെങ്കിലും ഉണ്ടോ? ആ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുമായി ചേർന്ന് ഇതാണ് എൻ്റെ ഐഡിയ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരിതിനെ കംപ്ലീറ്റ്ലി ഒരു മൊബൈലിലുള്ള ഒരു ആപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തപ്പെട്ട ഒരു അപ്ലിക്കേഷനായിട്ടോ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ചെയ്യുന്ന പോലെ ഒരു അതിലൊരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും ക്വാളിഫൈ ആവുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫണ്ട് കിട്ടും. ആ ഒരു നല്ലൊരു എലമെന്റ് ആണ് അല്ലൊരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെതെങ്കിൽ ഡെഫിനറ്റ്ലി എലിജിബിൾ ഫണ്ട് കിട്ടുന്നതായിരിക്കും.
1: ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പൊ എല്ലാവർക്കും അറിയേണ്ടത് ഫണ്ടിനെ കുറിച്ചാണ്. ഇത് ലോൺ ഇല്ലാത്ത ഫണ്ട് എത്രത്തോളം കിട്ടും എന്നുള്ളത്.
0: സീഡ് ഫണ്ട് അപ് ടു 25 ലാക്സ് വരെ കൊടുക്കും. അതിപ്പം ചിലപ്പോ ഈ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിക്ക് എടുത്തു കഴിഞ്ഞാല് ഒരു 6 മാസം അവർക്കൊരു സ്റ്റൈഫൻ്റ് പോലെ 10,000 കൊടുത്തിട്ട് അങ്ങനെ 6 മാസം അവരെ ഒന്ന് മെന്റർഷിപ്പ് ഒക്കെ പ്രോഗ്രാം വഴി കടത്തിവിട്ടതിന് ശേഷം അവരുടെ ഐഡിയാസിനെ അവർക്ക് ഒരു വയബിൾ പ്രോഡക്റ്റായിട്ട് മാറ്റാനും അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് MVP ആയതിന് ശേഷം അവർക്ക് മാർക്കറ്റിലോട്ട് അവർക്കിത് എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ള സപ്പോർട്ട് കൊടുക്കാനും അത് കഴിഞ്ഞതിന് ശേഷം റവന്യൂ വന്നു തുടങ്ങിയ ശേഷം ട്രാക്ഷൻ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെയാണ് ഒരു അക്സലറേഷൻ എന്നുള്ള ഒരു സാധനത്തിലോട്ട് പോകുന്നത്. പിന്നെ അതങ്ങനെ ഓരോ സ്റ്റേജിലോട്ട് പോയി പോയി സീരീസ് A സീരീസ് B എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇത് IPO ചെന്ന് അവസാനിക്കും. ഒരു കമ്പനി IPO ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു മെർജർ ആൻഡ് അക്വിസിഷൻ നടക്കും, അങ്ങനെ ഒരു വലിയൊരു കമ്പനിയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. ഈ നമ്മൾ കണ്ട ഈ ഫേസ്ബുക്കും ആമസോണും ഒക്കെ ഒരു ബൂട്ട്സ്ട്രാപ്ഡ് ആയിട്ട് വന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. ഇന്നത് വലിയ കമ്പനിയാണ്. ഈ ഇന്ത്യയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സെറോദ, ഇങ്ങനെ ഒരുപാട് ആപ്സ് ഉണ്ട്. ഈ സെറോദ എന്ന് പറഞ്ഞാൽ ഫിൻടെക്കിലുള്ള ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്പാണ്. ഇപ്പോൾ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും സെറോദ എന്നുള്ളൊരു ആപ്പ്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് വന്ന സ്റ്റാർട്ടപ്പുകളാണ്. അവരൊക്കെ വലിയൊരു IPO ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവർ പുറത്തു വന്നു, വലിയ കമ്പനിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നു.
1: ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വരാൻ പറ്റും. ഒരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ
1: ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം, ഇതാരാണ്? ആ, എവിടെ നിന്നാണ്? പറഞ്ഞോളൂ. റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെച്ചിട്ട് സാറിനോട് സംസാരിച്ചോളൂ
3: കേട്ടോ.
0: ഹലോ, പറഞ്ഞോളൂ.
3: നമസ്തേ. എനിക്ക് ഒരു 4 ലക്ഷം സ്ഥലമുണ്ട്. അപ്പം എനിക്ക് കൃഷി ചെയ്യാൻ താല്പര്യമാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഈ

0: സ്ത്രീയുണ്ട്, അത് ഞാൻ ചേട്ടന്റെ ലോണ് തരില്ല എന്ന് പറഞ്ഞു. വളരെ താല്പര്യം ബാങ്കിൽ ചേട്ടൻ. അപ്പൊ അങ്ങനെ ആ രീതിയിൽ സ്റ്റാൻഡെടുത്ത് ചെറിയ ലോണുകൾ കിട്ടുന്നുണ്ടെങ്കിലും പദ്ധതി അറിയാമോ സാറേ?
1: അത് ഈ പറഞ്ഞത് ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ലോണാണ്. അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മൾ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ലോൺ മീൻ ഫണ്ടിങ് സപ്പോർട്ട് മാത്രമാണ് ചെയ്യാറുള്ളത്. അല്ലാത്ത ഫണ്ടിങ് സപ്പോർട്ട് മൊത്തവും സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി നിങ്ങളുടെ ബ്ലോക്ക് വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് ഡെവലപ്മെൻറ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ് ഓഫീസേഴ്സ് വഴിയൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതായിരിക്കും.
2: അതെ, സംരംഭങ്ങളെ കുറിച്ചുള്ള ഇപ്പം അമ്മയുടെ തന്നെ സ്ഥലത്തെ വെച്ച് എന്തെങ്കിലും സംരംഭം തുടങ്ങാനാണെങ്കിൽ അതിൻ്റെ ഐ ടിയുടെ എന്തെങ്കിലും ഉള്ള ഒരു കമ്പോണന്റ് അതിലുണ്ടെങ്കിൽ അപ്പോഴാണ് ഇന്നത്തെ ഹലോ ആകാശവാണി കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫണ്ട് അല്ലാത്ത രീതിയിലുള്ള അസിസ്റ്റൻസ്.
1: ഫണ്ട് അല്ലാത്ത, ഞാൻ പറഞ്ഞു മെന്റർഷിപ്പ് ഒരു ഫേമസ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് അക്സസ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അവർ ഏത് മാർക്കറ്റിൽ അവർക്ക് അത് പിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആ കണക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു സ്റ്റേജ് കടന്നു പോകുമ്പോഴത്തേക്ക് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് ശരിക്കും ഫണ്ട് ഇതിൽ കൊടുത്തിട്ട് ഒരു ഇക്വിറ്റി ഡൈല്യൂഷനൊക്കെ ചെയ്ത് അവർക്ക് കുറച്ചും കൂടെ വന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. സി റവന്യൂ വന്നാൽ മാത്രം പോരല്ലോ, പിന്നെ അവർക്കൊരു കൂടെ ഒരു എക്സ്പാൻഷൻ സ്കീം കാണും, ഒരു സ്കെയിലിംഗ് അപ്പ് കാണും. ഈ ഈ കംപ്ലീറ്റ് ജേർണിയിൽ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം സപ്പോർട്ട് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പേര് സയൂജ് എന്നാണ്, സയൂജ്. ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഏതാണ്ടൊരു നമ്മൾ ഒരു 7500 യൂസേഴ്സ് അതിൽ ആൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഇതിൽ സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഓൻട്രപ്രീനേഴ്സിന് ചെയ്യാം, ഇൻക്യുബേറ്റേഴ്സിന് ചെയ്യാം, മെൻറ്റേഴ്സിന് ചെയ്യാം, അക്സലറേറ്റേഴ്സിന് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഫണ്ടിങ് ഏജൻസിക്ക് ചെയ്യാം. ഇവരെല്ലാം അതിനകത്ത് രജിസ്റ്റേർഡ് ആണ്. അപ്പം ഇതിനകത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റാർട്ടപ്പിന് എന്തെങ്കിലും ഒരു സ്റ്റേജിൽ അവർ സ്ട്രക്കായി നിൽക്കുമ്പോഴത്തേക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ സി ദിസ് ഈസ് മൈ പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ, വേറെ ആരെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് സയൂജ് എന്നാണ്. 7500 യൂസേഴ്സ് അത് ആൾറെഡി അവൈൽ ചെയ്യുന്നുണ്ട്. പിന്നെ സോറി, പിന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് ഈ ആൾക്കാർ റിസോഴ്സിനെ കണ്ടെത്താനും ഭയങ്കരമായിട്ട് ഒരു സഹായിക്കും. എന്തെങ്കിലും അവർക്ക് പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫ്ര റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പിയേഴ്സ് ആയിട്ടുള്ളവർ അവരെ സഹായിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് സയൂജ് ആണ്.
2: ഈ ഒരു സ്റ്റാർട്ടപ്പിന് എത്ര നാളാണ് ഇങ്ങനെ ഒരു അസിസ്റ്റൻസ് കിട്ടുക?
1: അത് ഫസ്റ്റ് 10 years ഓഫ് ഈ റഫ് പീരീഡാണ്. ഇൻകോർപ്പറേറ്റ് ചെയ്ത് 10 വർഷത്തിനുള്ളിൽ. ഇപ്പം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ 2000 ചെയ്തിട്ടുണ്ടെങ്കിൽ 2010 അവർ കഴിഞ്ഞു. പിന്നെ അവർക്ക് സ്റ്റാർട്ടപ്പ് സ്റ്റേറ്റസ് ആയിട്ട് അവർക്ക് വരാനേ പറ്റില്ല. അപ്പം നമുക്ക് 10 എന്ന് പറയുമ്പോൾ ഇപ്പം 2026 നടക്കുന്നത്. അപ്പോൾ 16 ശേഷം ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനി ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 സ്റ്റാർട്ടപ്പ് ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റും.
2: ഓക്കെ,
1: 10 അല്ലെങ്കിൽ 100 കടക്കരുത്.
2: ഓ,
1: ഈ രണ്ട് കണ്ടീഷൻ ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ളത്.
2: 100 ടേൺ ഓവർ
1: കടക്കരുത്.
2: ഓക്കെ, ഒരു ശ്രോതാവ് കൂടെ നമ്മളിപ്പം ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ
1: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: നമസ്കാരം മാഡം, എന്റെ പേര് രാഹുൽ എന്നാണ്.
2: എവിടുന്നാണ് രാഹുൽ?
3: ഞാൻ തൃശ്ശൂർ നിന്നാണ്.
2: സംസാരിച്ചോളൂ സാറിനോട്.
1: ഹലോ, പറഞ്ഞോളൂ.
3: നമസ്കാരം സാർ.
1: നമസ്തേ
3: സാർ. പുതിയതായിട്ട് ഇപ്പോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് സാർ ഇപ്പോ പറഞ്ഞല്ലോ ഐ ടി എനേബിൾഡ് എന്തെങ്കിലും കമ്പോണന്റ് ഉണ്ടെങ്കിലേ നമുക്ക് അതിന്റെ ബാക്കി സപ്പോർട്ട് കിട്ടും.
1: അത് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ വഴി, അതായത് ഈ ഐ ടി സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് STP എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഞങ്ങൾ ഐ ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏജൻസിയാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു വിങ് ആണ്. അപ്പം ഞങ്ങൾ കൊടുക്കുന്ന എല്ലാത്തിലും ഒരു ഐ ടി എലമെൻ്റ് അതിനകത്ത് ഉണ്ടാവും. ഈ ഐ ടി ഇലക്ട്രോണിക്സ് അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ കോമ്പണൻ്റ് ഉള്ള ഒരു സാധനമായിരിക്കും നമ്മൾ വഴി കിട്ടുന്ന എല്ലാ സ്റ്റാർട്ടപ്പുകളും. അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പിനെയാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. ഇപ്പം അഗ്രികൾച്ചർ, പ്യൂർ അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പാണ്, അതിലൊരു ഐ ടി എലമെൻറ്റും ഇല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കീം കാണും.
3: ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം, ഓൾറെഡി എക്സിസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഐ ടി പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ, സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള, അപ്പോൾ എനിക്കിപ്പോൾ അതിനകത്ത് എൻ്റെ കല്ലറിന് ആയിട്ട് ഓൺബോർഡ് ചെയ്ത് ചെയ്യാനായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും സെറ്റപ്പ് കിട്ടും? അതാ ഞാൻ സ്വന്തമായിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ
1: സി അതിന്റെ ഒരു റീസെല്ലറോ ഡിസ്ട്രിബ്യൂട്ടറോ അങ്ങനെയൊക്കെ ആകാനായിട്ട് അവരുമായിട്ട് തന്നെ ഡയറക്റ്റ് ബന്ധപ്പെടണം. നിങ്ങൾ അതിന് കോമ്പറ്റീറ്റീവായിട്ട് ഇതിന് ഈ പറഞ്ഞ ആപ്പുകൾക്ക് കോമ്പറ്റീറ്റീവായിട്ട് ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷനോ

0: സർവീസോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഇന്നോവേഷൻ കോമ്പണൻ്റ് ഉള്ള സാധനമാണെങ്കിൽ നമ്മുടെ സ്കീമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
1: താങ്ക് യു.
0: താങ്ക് യു
1: സർ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ നെക്സ്റ്റ് ജനറേഷൻ സ്റ്റാർട്ടപ്പ് ചാലഞ്ച് കോൺടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള പദ്ധതികൾ എങ്ങനെയാണ് ഈ ഇതുവഴി പ്രയോജനപ്പെടുത്തുക?
0: സി എൻ ജി ഐ എസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ ഇൻക്യുബേഷൻ സ്കീം. അതൊരു 300 സ്റ്റാർട്ടപ്പുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു 95 കോടി ഫിനാൻഷ്യൽ ഔട്ട്ലേ ഉദ്ദേശിച്ചുകൊണ്ട് പുറത്തു വന്ന ഒരു സ്കീമായിരുന്നത്. അതിൽ നമ്മളൊരു സെലക്ട് ചെയ്ത 300 സ്റ്റാർട്ടപ്പിനെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഞങ്ങളതിലൊരു ഈ പറഞ്ഞ 95 കോടി ഫണ്ട് ഡിസ്പേഴ്സ് ചെയ്യുകയും ചെയ്തു. അതിൽ 25 lakhs വരെ സീഡ് ഫണ്ട് കൊടുത്തിരുന്നു. പല ടെക്നോളജിയിലുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യുകയും ഈ ചാലഞ്ചും കണ്ടസ്റ്റും അതിലുള്ള എനിക്ക് വേണം ഒരു 9 round പ്രോഗ്രാംസ് നമ്മൾ ചുനൌത്തി എന്ന് പറയുന്ന ഒരു പേരിൽ, ചുനൌത്തി 1.0, 2.0, 10, 11, 12 അങ്ങനെ എന്തോ 10-12 ചാലഞ്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ പ്രോഗ്രാംസ് വഴിയും ഞങ്ങൾ സെറ്റ് ഓഫ് ഒരു 40-45 സ്റ്റാർട്ടപ്പ്, ഒരു 300 അപ്ലിക്കേഷൻസ് വരും. പക്ഷെ ഫൈനൽ സ്റ്റേജിലോട്ട് പോകുമ്പോഴേ അത് സ്ക്രൂട്ടിനൈസ് പോകുമ്പോഴത്തേക്ക് ഒരു 40-45 സ്റ്റാർട്ടപ്പുകളും ഓരോ സ്റ്റേജുകളിലും നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ഒരു 9-10-12 എഡിഷൻ കൊണ്ട് അത് ഫുള്ള് പൂർത്തിയാക്കി. അതിലും ഈ പറഞ്ഞ പോലെ ഈ സ്റ്റാർട്ടപ്പ് ജേണിയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ, ഈ മാർക്കറ്റ് കണക്റ്റും ഫണ്ടിങ് സപ്പോർട്ടും മെൻറ്റർഷിപ്പും സ്കെയിലപ്പ് ചെയ്യേണ്ട ഫണ്ടുകളും ഇതെല്ലാം, പിന്നെ ഇൻഫ്രാസ്ട്രക്ചറും, മാത്രമല്ല ക്ലൗഡ് പ്രൊവൈഡേഴ്സിൻ്റെ സപ്പോർട്ട്, പിന്നെ ഒരു സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, NPST എന്ന് പറഞ്ഞിട്ട് SPST എന്ന് പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, ഇതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട്, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ സെൻറ്റേഴ്സിൻ്റെ എല്ലാ പ്രസൻസിലും പോയിട്ട് അവർക്ക് എന്ത് വേണമെങ്കിൽ അവിടെ ആ നമ്മുടെ സെൻറ്ററിൽ എന്ത് സർവീസ് അവൈൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർക്ക് ലെവറേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ എല്ലാം കൂടെ ആയിരുന്നു ആ ഒരു സ്കീം. ആ സ്കീം ഇപ്പോൾ തത്സമയം ക്ലോസ്ഡ് ആണ്. അത് 300 സ്റ്റാർട്ടപ്പ്, അത് ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ്.
1: ഇങ്ങനെ വരുന്ന സ്റ്റാർട്ടപ്പുകൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട്?
0: സി ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ്സുകൾക്കൊക്കെ ഓൾമോസ്റ്റ് നല്ല സക്സസ് പാത്താണ് ഉള്ളത്. സി ചിലപ്പോൾ ദേർ മേ ബി ഡിലേ ബിക്കോസ് ടെക്നോളജി കീപ്പ് ഓൺ ചേഞ്ചിങ്, അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഡിലേ വരുമെന്നല്ലാതെ, നമ്മുടെ ഈ പറഞ്ഞ പോലെ 300 സ്റ്റാർട്ടപ്പുകളിൽ നിന്നുമാണ് ചിലപ്പോൾ നമ്മളൊരു 300 എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു ആൾമോസ്റ്റ് ഒരു അപ്ലിക്കൻസ് വന്നത് ഒരു 3000-4000 അപ്ലിക്കൻസ് വന്നിരിക്കും. അതിൽ നിന്നാണ് 300 നമ്മൾ സ്ട്രീം ഡൗൺ ചെയ്ത് വന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻസ് ആണ് പല ഒരു 3 phase ഇതിനെ സ്ക്രീൻ ചെയ്താണ് ഇത് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഇന്നോവേഷൻ ഉള്ള ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ അവർക്കൊരു വയബിൾ പ്രോഡക്റ്റ് കാണും, ഒരു പ്രോട്ടോടൈപ്പ് കാണാം, അങ്ങനത്തെ രീതിയിലുള്ളവരായിരിക്കും എടുക്കുക. അപ്പോൾ മോസ്റ്റ്ലി അവരുടെ സക്സസ് എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് സക്സസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ അതർ ഫാക്ടേഴ്സ് ഓൾസോ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ അടുത്ത് വരുന്നവരൊക്കെ ഓൾമോസ്റ്റ് ദേ ആർ ക്വൈറ്റ് ഹാപ്പി വിത്ത് ദ ഫെസിലിറ്റീസ് ആൻഡ് ദ കൈൻഡ് ഓഫ് സപ്പോർട്ട് വിച്ച് വി ഡെലിവർ.
1: ഓക്കെ, എല്ലാവർക്കും ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിലും ഏതൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും അവർക്ക് അവരുടെ ബെനിഫിറ്റ് ആണല്ലോ. അപ്പോൾ ഇതിൽ വരുന്ന ബെനിഫിറ്റ്സിൽ ടാക്സ് ബെനിഫിറ്റ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്?
0: ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് ഓരോ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളാണ്. സി ഇപ്പോൾ ഒഡീസയിലും തെലങ്കാനയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നാഷണൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനമുണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കീഴിൽ. അതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് കുറേ കംപ്ലയൻസുകൾക്ക് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ട, അങ്ങനെ ഒരു ഓവറോൾ ഇന്ത്യയിൽ എവിടെ ആയിരുന്നാലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ട, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ട, അങ്ങനെ ഒരു ഇളവുണ്ട്. പിന്നെ ഈ സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് 25% ആണ് ബേസിക്കലി നോർമലി ഉള്ള ഒരു ഒരു എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ അലൗഡ് ആയിട്ടുള്ളത്. പക്ഷേ സ്റ്റാർട്ടപ്പ് എന്നുള്ള കാറ്റഗറി റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ 50% വരെ സ്വെറ്റ് ഇക്വിറ്റി അവർക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസോപ്പ് എന്ന് പറഞ്ഞിട്ട് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ, അതും ഇതിനകത്ത് കുറച്ച് റിലാക്സേഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ റിലാക്സേഷൻസ് ഉണ്ട്. പിന്നെ അത് പോയിട്ട് ഈ ടാരിഫ് റിലീഫ്സ് കൊടുക്കാറുണ്ട്. അത് പലപ്പോഴും ഓരോ സ്റ്റേറ്റ് ഡിപ്പെൻഡൻ്റാണ്. അത് പ്രത്യേകിച്ച് നമുക്ക് എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെ എന്ന് പറയാൻ പറ്റില്ല. പല സ്റ്റേറ്റിലും കുറേ സ്റ്റാറ്റിറ്ററി അല്ലെങ്കിൽ ഇങ്ങനത്തെ കംപ്ലയൻസ് റിലേറ്റഡ് സാധനങ്ങൾ കുറച്ച് റിലാക്സേഷൻ, അല്ലെങ്കിൽ ഈ എക്സ്റ്റെൻഡഡ് ഡേറ്റ് ഓഫ് കംപ്ലയൻസ് ഫൈലിംഗ്, അങ്ങനെയൊക്കെ ഉള്ള പ്രൊവിഷൻസും കിട്ടാറുണ്ട്.
1: ഈ AIയുടെ കടന്നു വരവോടുകൂടി സ്റ്റാർട്ടപ്പുകളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: അപ്പോൾ എല്ലാവർക്കും ഒരു AI കോമ്പണൻറ്റും കൂടെ കൊണ്ടുവന്നാൽ കൊള്ളാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. കാരണം ഓട്ടോമാറ്റിക്കലി അവരെന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലോട്ട് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും.
1: അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്.
0: അതായത് ഇന്ത്യയിൽ 2 തരം സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ ഉണ്ട്. ഒന്ന് നോർമൽ സ്റ്റാർട്ടപ്പ്, മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് എന്നുള്ളത്. ഇതിന് രണ്ടും കാറ്റഗറിയിൽ ഡിഫറൻസ്, എലിജിബിലിറ്റി ഡിഫറൻസ് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞത്

0: ഇൻകോർപ്പറേറ്റ് ചെയ്ത് 10 ഇയേഴ്സ് നോർമൽ സ്റ്റാർട്ടപ്പിന്. പക്ഷേ ഇവർക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് 20 ഇയേഴ്സ് വരെ ദേ വിൽ ബി കോൾഡ് എ സ്റ്റാർട്ടപ്പ്. അതുപോലെ 100 കോഴ്സ് ആണ് ഇവരുടെ ടേൺ ഓവർ കടക്കരുതെന്ന് പറഞ്ഞത്, മറ്റവർക്കാണെങ്കിൽ 300 കോഴ്സ് വരെ ആകാം. സോ അതാണ് അങ്ങനെ ഒരു ഡീപ് ടെക് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദേ ഓൾവേസ് വിൽ ട്രൈ ടു ഹാവ് സം ഈ AI അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് ഉള്ള ഒരു സാധനം കൊണ്ടുവരാനും പറ്റും. കുറച്ചും കൂടെ ദേ ക്യാൻ മേക്ക് തിങ്സ് ഫാസ്റ്റർ.
1: ഇവർക്ക് പ്രത്യേകിച്ച് ലാബ് സൗകര്യങ്ങളോ അങ്ങനെ
0: നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ സെൻറ്റർ ഓഫ് ഓന്റർപ്രീനർഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, 25 എണ്ണം അക്രോസ് ഇന്ത്യയിൽ നിലവിലുണ്ട്. 25 എണ്ണം ഇപ്പോൾ റീസെൻ്റ് കഴിഞ്ഞ ദിവസം ഇനോഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് 25 എണ്ണം ഉണ്ട്. ഈ 25 എണ്ണത്തിലും എല്ലാ സെൻറ്ററുകളിലും നമുക്കൊരു സ്പെസിഫിക് ലാബുകളുണ്ട്. അതായത് ഇപ്പം ഹൈദരാബാദിലെ ആ ഫെസിലിറ്റിയുടെ പേര് ഇമേജ് എന്നാണ്. അവിടെ ഒരു മൊബൈൽ ക്യാപ്ചർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ്റെ ഒരു ലാബുണ്ട്. പിന്നെ ഓട്ടോണമസ് കണക്റ്റഡ് ഈ വെഹിക്കിൾ EV വെഹിക്കിൾസിനൊക്കെ ഒരു പൂനെയിൽ ഒരു ലാബുണ്ട്, അത് ഓട്ടോമൊബൈൽ ലാബ്. പിന്നെ ഒരു മെഡിക്കൽ ഇലക്ട്രോണിക്സ് ലാബുണ്ട്, അത് നമുക്ക് പാട്നയിലുണ്ട്. പിന്നെ എന്ന് പറഞ്ഞ AR VR ലാബുണ്ട്, അത് ന്യൂറോൺ COE എന്ന് പറഞ്ഞിട്ട് അത് മൊഹാലിയിലുണ്ട്. പിന്നെ ഭുവനേശ്വറിലെ MTEC എമർജിങ് ടെക്നോളജിയുടെ ലാബുണ്ട്. പിന്നെ ഇൻഡസ്ട്രി 4.0 ടെക്നോളജീസിനൊരു ലാബുണ്ട്, അത് വിശാഖപട്ടണത്തുണ്ട്. IoT ഒരു ലാബുണ്ട്, അത് ഇറ്റ് ഈസ് ഇൻ ബാംഗ്ലൂരു. ഫിൻടെക്കിന് ഈ പറഞ്ഞ പോലെ സാൻഡ് ബോക്സും മറ്റ് സൊല്യൂഷൻസൊക്കെ ഉള്ളൊരു ലാബുണ്ട്, അത് ഫിൻബ്ലൂ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലും ഗാന്ധിനഗറിലും ഉണ്ട്. ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ലാബ്, ഈ പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് അനുയോജ്യമായ ഒരു ലാബുകൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ സെൻറ്റർ ഓഫ് എക്സലൻസും സെൻറ്റർ ഓഫ് ഓന്റർപ്രീനർഷിപ്സും ഓരോ ഡൊമൈൻ ഫോക്കസ്ഡ് ആണ്. ചിലത് അഗ്രി ഡൊമൈനിൽ റിലേറ്റഡ് ആയിട്ട് ഫസൽ എന്ന് പറഞ്ഞിട്ട് പൂനെയിലുണ്ട്, ചിലത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അതും പൂനെയിലാണ്, പിന്നെ ചിലത് ഈ ഫിൻടെക്കിന് വേണ്ടിയിട്ട് ചെന്നൈയിലും ഇത് പറഞ്ഞു. അതുപോലെ നോർത്ത് ഈസ്റ്റിൽ 8 ലാബുകളുണ്ട്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ 8 എണ്ണമുണ്ട്, 8 COE ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 24 COEs ഓൾറെഡി ലോഞ്ച്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒന്നും കൂടെ ലോഞ്ച് ചെയ്തു.
1: ഈ മെട്രോ നഗരങ്ങളിലല്ലാണ്ട് മറ്റ് ഗ്രാമീണ നഗരങ്ങൾ,
0: ഞങ്ങളുടെ 73 സെൻറ്ററുകൾ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇന്ത്യയിലൊട്ടാകെ, അതിൽ 65 സെൻറ്ററുകളും Tier 2 Tier 3
1: ഓക്കെ.
0: സി ഞങ്ങളിപ്പം തമിഴ്നാട് തന്നെ എടുത്തു കഴിഞ്ഞാൽ മധുരയിൽ ഓഫീസുണ്ട്, കോയമ്പത്തൂരിലുണ്ട്, തിരുച്ചിയിലുണ്ട്, തിരുനെൽവേലിയിലുണ്ട്, പോണ്ടിച്ചേരിയിലുണ്ട്. അതുപോലെ ട്രിവാൻഡ്രം കേരളം എടുത്തു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ഉണ്ട്. പോസിബിളി കോഴിക്കോട് വന്നുകൂടാന്നൊന്നുമില്ല, കോഴിക്കോടുള്ള പ്രപ്പോസൽസും ഇൻ ഡിസ്കഷനിലാണ്. സോ അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും ഒരു മിനിമം ഒരു more than 2 centers നമുക്ക് STP ഉണ്ട്. കാശ്മീർ തൊട്ട് കന്യാകുമാരി എടുക്കുമ്പോഴാണ് 73 സെൻറ്റേഴ്സും, അതിൽ 65 സെൻറ്റേഴ്സും Tier 2 Tier 3
1: ഓക്കെ. ഇപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ഈ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് മുതൽ ഓഫീസ് സ്പേസ് മുതൽ കമ്പ്യൂട്ടറുകൾ മുതൽ, അപ്പോൾ അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്യുബേഷൻ്റെ ഇത് ഈ 25 lakhs പെടുമോ? ഇത്
0: 23 lakhs സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞതിൽ അതിൽ നമുക്ക് 2-3 തരം ഇൻക്യുബേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് റാ ഇൻക്യുബേഷൻ സ്പേസ്, അതായത് വെറും സ്പേസ് മാത്രം ഉണ്ടാക്കി കൊടുക്കും, അതായത് 4 ചുവരുള്ള ഒരു സ്ഥലമായിരിക്കും. അതിനകത്ത് കമ്പനിക്ക് അനുയോജ്യമായിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഇൻറ്റീരിയർ ഫർണിഷ് ചെയ്ത് അവർക്ക് ഉപയോഗിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് റോ ഇൻക്യുബേഷൻ. വേറെന്ന് പറയുന്നത് സെമി ഫർണിഷ്ഡ് ഇൻക്യുബേഷൻ. അതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എയർ കണ്ടീഷനിങ്ങും മറ്റുള്ള പ്ലഗ് പോയിൻസും നെറ്റ്വർക്കും മറ്റതുമൊക്കെ നമ്മൾ പ്രൊവിഷൻ ചെയ്ത് കൊടുക്കും, അത് സെമി ഫർണിഷ്ഡ് ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്ലഗ് ആൻഡ് പ്ലേ. പ്ലഗ് ആൻഡ് പ്ലേ ഇൻക്യുബേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ലാപ്ടോപ്പുമായിട്ട് വരിക അല്ലെങ്കിൽ ഒരു സിസ്റ്റമായിട്ട് വരിക, എല്ലാ സാധനങ്ങളോടെ ഉണ്ടാവും, അതാണ് പ്ലഗ് ആൻഡ് പ്ലേ. ഇങ്ങനെ നമുക്ക് 3 തരം ഇൻക്യുബേഷൻസ് ഉണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മളൊരു 23 lakh sq ft അക്രോസ് ഇന്ത്യ ഉള്ളത്.
1: ഓക്കെ. ഇവര് ഇപ്പോൾ ഒരു ടീമുണ്ട്, പക്ഷേ വീട്ടിലിരുന്നാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്, ഓഫീസ് മുറിയില്ലാണ്ട് ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അവർക്കൊരു കോ വർക്കിംഗ് സ്പേസ് ആയിട്ട് STPL
0: അതും കൊടുക്കുന്നുണ്ട്, കോ വർക്കിംഗ് സ്പേസ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. സി നമ്മുടെ അടുത്ത് ഇപ്പോൾ വരുമ്പോഴത്തേക്ക് ഒരു റൂമിനകത്ത് ചിലപ്പോൾ 20 seats കാണും, വേറെ റൂമിൽ ഒരു 10 seats കാണും, വേറെ റൂമിൽ 5 seats കാണും, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള കോൺഫിഗറേഷൻസ് ആയിരിക്കും ഉള്ളത്. എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, ഒരു സീറ്റ് ആയിരുന്നാലും നമ്മൾ കൊടുക്കും, 2 seats ആയിരുന്നാലും കോ വർക്കിംഗ് സ്പേസിൽ കൊടുക്കും. അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർക്ക് കാണില്ല, പക്ഷേ ദേ ക്യാൻ യൂസ്. അങ്ങനത്തെ രീതിയിൽ കോ വർക്കിംഗ് സ്പേസും കൊടുക്കാറുണ്ട്. കാരണം ഒരുപാട് കമ്പനീസ് ഇപ്പം പോസ്റ്റ് കോവിഡ് നോക്കുമ്പോൾ 100 പേരുള്ള കമ്പനിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് ശേഷം എല്ലാവരും ഈ വർക്ക് ഫ്രം ഹോം തുടങ്ങിയ ശേഷം പലർക്കും തിരിച്ചു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അവർ അങ്ങനെ രീതിയിൽ അങ്ങ് സെറ്റായി. അപ്പോൾ കമ്പനികൾക്കിപ്പം ഇവരെ ഓഫീസിൽ കൊണ്ടുവരാനായിട്ട് കുറച്ച് ചാലഞ്ച് ഉണ്ട്. അപ്പോൾ ഇവർ കുറച്ച് ഫ്രീ ആയിട്ട് പ്രൊഡക്ടിവിറ്റി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ അവരാലോചിക്കാൻ തുടങ്ങി. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്തോ, ദിസ് ഈസ് ദ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പഴയ പണ്ട് ഒരു 40 seats വേണ്ടി വന്ന സ്ഥലത്ത് ഇപ്പോഴവർക്കൊരു 10 seats മതിയാവും. പിന്നെ ഡൗൺ സൈസും അപ്സൈസും ഒക്കെ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, അതും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്.

0: ഇപ്പം മെൻറ്റേഴ്സിനെ കൊടുക്കുമെന്ന് പറഞ്ഞു. മെൻറ്റേഴ്സിനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണോ കൊടുക്കുന്നത്, അതോ ഇപ്പം ഐഡിയ ആയിട്ട് വരുന്നവർക്ക് തന്നെ ഇങ്ങനെ മെൻറ്റേഴ്സിനെ കൊടുക്കും? എങ്ങനെയാണ് ഈ മെൻറ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്?
1: മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞ ഈ സയൂജ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ പൂളിനകത്ത് നമ്മൾ രജിസ്റ്റേർഡ് മെൻറ്റേഴ്സ് ഉണ്ട്, 500+ മെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൽ പല മെൻറ്റേഴ്സും പല ഡൊമൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ചിലർ ഈ എജ്യൂടെക് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ കണക്റ്റഡ് ആയിരിക്കും, ചിലർ ആണെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ വേറെ AI കണക്റ്റഡ് ആയിരിക്കും, ചിലർ വേറെ എന്തെങ്കിലും അഗ്രിടെക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, ചിലർ മെഡ്ടെക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് നമ്മളൊരു മെൻറ്ററിനെ കണക്ട് ചെയ്ത് കൊടുക്കുകയും മെൻറ്റർ കണക്ട് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അത് 1-to-1 ആയിട്ടുള്ള സെഷൻസ് എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
0: ഈ ലീഗൽ അഡ്വൈസസ് ഒക്കെയോ?
1: ആ, അതും കൊടുക്കാറുണ്ട്. ലീഗൽ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. കാരണം അതിനകത്ത് അഡ്വക്കേറ്റ്സ് ഉണ്ടാവും, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ടാവും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ IPR ഫയൽ ചെയ്യാനായിട്ടുള്ള കുറച്ചും കൂടെ ഫാസ്റ്റ് അസസ് അത് അക്സസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ പല കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള മെൻറ്റേഴ്സ് സപ്പോർട്ടും നമ്മുടെ ഈ പൂളിനകത്തുണ്ട്.
0: ഓക്കെ. ഇനി ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഉണ്ടാക്കി, അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നറിയില്ല, അതിൻ്റെ അസിസ്റ്റൻസ് എങ്ങനെയാണ്?
1: അതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ് കണക്ട്. മാർക്കറ്റ് കണക്ട് എന്നുള്ളത് എന്ന് പറയുമ്പോഴേ ഒരുപാട് എക്സിബിഷൻസും കാര്യങ്ങളും വെച്ചിട്ട് അവിടെ നമ്മൾ ഈ ഇവരെ ഷോക്കേസ് ചെയ്യിപ്പിക്കും. ഒരു എക്സിബിഷൻ ഹാളിൽ ഒരു വലിയൊരു ഹാൾ എടുത്തിട്ട് മേ ബി ഒരു 25 or 50 സ്റ്റാർട്ടപ്പിനോടെ നമ്മൾ എക്സിബിറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഈ കസ്റ്റമേഴ്സ് വരികയും അവരുടെ റിക്വയർമെൻറ്റ് ഇവരുടെ പ്രോഡക്റ്റിനെ ഇവർക്ക് ഡിസ്പ്ലേ ചെയ്യാനും ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അവിടെ ഒരുപാട് ഇൻട്രാക്ഷൻസ് നടക്കുകയും അതുവഴി ഒരുപാട് ബിസിനസ് കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ഇപ്പോൾ നാഷണൽ ഇന്ത്യ AI മിഷൻ്റെ കോൺഫറൻസ് ഞങ്ങളാണ് ഡൽഹിയിൽ നടത്തിയത്. അപ്പോഴത്തേക്ക് കണക്റ്റായി കഴിഞ്ഞ ഒരു 2-3 ആൾക്കാർക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് പോലും കണക്റ്റായി കിട്ടി എന്നുള്ള റീസെൻ്റായിട്ട് നമ്മളെ സെക്രട്ടറി റീസെൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ഇപ്പോൾ പലരും നമ്മുടെ ഇവിടെ വിളിച്ചവർ ചോദിച്ചത് ഫുഡിൻ്റെ കാര്യമാണ്, ചോദിച്ചത് ഫുഡ് പ്രോസസ്സിംഗ് ആണ് എല്ലാവരും. ഈ ഫുഡ് പ്രോസസ്സിംഗ് ആണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന?
1: അതൊരു അങ്ങനെയല്ല, അതൊരു എന്താ പറയുക, ഒരു റീജിയണലി ഉള്ള ഒരു മേ ബി ഒരു ഫ്ലേവർ ആയിരിക്കാം. അതർവൈസ് അത് മാത്രമല്ല, ഒരുപാട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൻടെക്കിൽ ഒരുപാട് വരുന്നുണ്ട്, എജ്യൂടെക്ക് മെഡ്ടെക്ക് എല്ലാം ആൾമോസ്റ്റ് മിക്സഡ് ആണ്. എജ്യൂടെക് മെഡിക്കൽ ടെക്കിലൊക്കെ ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഞങ്ങളുടെ അടുത്തുണ്ട്. ഒരു കമ്പർസമായിട്ട് അവർ ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യുന്നവരുമാണ്.
0: ഓക്കെ. ഇതിൻ്റെ ഒരു ജേണി ഒന്ന് ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ, സാറിൻ്റെ അടുത്തൊരു ആപ്ലിക്കേഷൻ വന്ന് ഇത് എക്സ്റ്റാബ്ലിഷ് ആവുന്ന വരെ ഒരു ജേണി നമ്മൾ ഇത്രയും നേരം പറഞ്ഞെങ്കിലും അതിൻ്റെ ഒരു ജേണി ഒന്ന് പറയാം.
1: ഞങ്ങൾ സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു കാറ്റഗറി ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നില്ല.
0: സാർ ഒരു മിനിറ്റ്, നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
2: ഹലോ
0: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ശിവകുമാർ എന്നാണ്, ഞാൻ പത്തനംതിട്ടയിൽനിന്നാണ് വിളിക്കുന്നത്.
0: സംസാരിച്ചോളൂ.
1: ഹലോ, പറഞ്ഞോളൂ.
2: ഹലോ, നമസ്കാരം സാർ. ഞാൻ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പം കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, ക്ലിയർ ചെയ്യാൻ വേണ്ടി
1: വിളിച്ചു.
2: സാർ, നമ്മളിപ്പോ ആക്ച്വലി നമ്മള് ജമ്മു ത്രൂ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഗവൺമെന്റിന്, ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് വഴി. അപ്പം നമ്മള് ഹാർഡ്വെയർ പ്രൊഡക്റ്റ് ഒരെണ്ണം നമ്മള് ആഡ് ചെയ്യാൻ നോക്കുമ്പം OEM അപ്രൂവല് പോകണം, OEM ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ആലോചിക്കുന്നുണ്ട് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ്, നമ്മള് കുറച്ച് പ്രൊഡക്റ്റുകള് സംഭവം നമ്മൾ പുറത്തുനിന്ന് വരുന്ന കുറെ പ്രൊഡക്റ്റുകൾ നമുക്ക് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അതിന് അതും ഇതൂടെ ജമ്മു ത്രൂ നമുക്ക് കൊടുക്കുന്നതിന് അതിനെ പറ്റി ഒന്ന്
1: ഇത് ബേസിക്കലി ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമല്ല, എന്നിരുന്നാലും അറിയുന്നിടത്തോളം പറയാം. കാരണം ജമ്മെന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്ട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഈ മാർക്കറ്റ് പ്ലേസ് ആണ് ജമ്മെന്നുള്ളത്. ഓക്കെ, ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് ആണ്. പക്ഷെ ഇതിനകത്ത് മേക്ക് ഇൻ ഇന്ത്യ കോമണന്റ് ആണോ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപനങ്ങൾക്ക് വാങ്ങാനും പറ്റുള്ളൂ. ഒന്നോ രണ്ടോ റെയർ എക്സെപ്ഷൻസ് മേ ബി ഈ സ്പേസിലുള്ളവർക്കും ഡിഫൻസിലുള്ളവർക്കും എടുക്കാമെന്നല്ലാതെ മറ്റുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷൻസൊക്കെ ഇപ്പോൾ ഒരു സിസ്റ്റം വാങ്ങണമെങ്കിൽ പോലും ജമ്മു വഴിയെ വാങ്ങാവൂ. അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് അത് അതിൻ്റെ ഇത്രയും പോർഷൻ ഇതിനകത്ത് ഇന്ത്യക്കകത്ത് മേക്ക് ഇൻ ഇന്ത്യ ആയിരിക്കണം എന്നുള്ള എലമെൻറ്റ് വേണം എന്നൊക്കെ ഉള്ളൊരു ഒരു ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ അതിനെ കടത്തി നമുക്ക് വേറെ ഒന്നും വാങ്ങാനും പറ്റില്ല. അതാണ് ജമ്മിനകത്തുള്ള സംഭവം. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഈ വെളിയിനൊരു സാധനം വാങ്ങിയിട്ട് ഇതിനകത്ത് വിടുമ്പോഴത്തേക്ക് അത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പോളിസി അത് വയലേറ്റ് ചെയ്യും. അപ്പോൾ അത് എത്രത്തോളം ഓർക്കാവുന്ന, പക്ഷേ ജെമ്മിൻ്റെ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് OEM സപ്പോർട്ട് കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ഒരുവിധം അവർക്ക് സപ്പോർട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
2: അപ്പം നമ്മളല്ല ഇതിനകത്ത് ഇപ്പം നമ്മൾ ചെയ്യുന്നോണ്ടേ നമുക്കൊരു

0: പ്രൊഡക്റ്റ് ഇപ്പൊ നമുക്ക് നിലവില് നമുക്ക് തുടങ്ങിയാൽ കൊള്ളാം എന്നുണ്ട്. ഹാർഡ്വെയർ പ്രൊഡക്റ്റ്
1: അത് ചെയ്യാം, അത് ചെയ്യാം. അതിന് ഈ സി അത് എന്ത് പ്രോഡക്റ്റാണെന്ന് ആദ്യം അറിയണം. അതൊരു ഐ ടി പ്രോഡക്റ്റ് ആണെങ്കിൽ അതൊരു സ്റ്റാർട്ടപ്പുമായിട്ട് രജിസ്റ്റർ ചെയ്ത് ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടണം. എന്നിട്ട് നമുക്ക് ഈ സ്കീമുകളിൽ
0: നിലവിലൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
1: ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിനകത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നിങ്ങൾക്ക് ആദ്യം അവിടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടാം. അത് കഴിഞ്ഞിട്ട് ഡി പി ഐ ഐ ടിയുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ റെക്കഗ്നേഷൻ എടുക്കാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഏത് ഫീൽഡ് അല്ലെങ്കിൽ ഏത് ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ടതെന്നുള്ളത് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാംസ് വരുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫണ്ടിങ് സപ്പോർട്ടും മറ്റുള്ള ഈ പറഞ്ഞ എല്ലാ സപ്പോർട്ടും കിട്ടും.
2: ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ജേർണിയെ കുറിച്ചായിരുന്നു.
1: സ്റ്റാർട്ടപ്പ് ജേർണി എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. സോ ഇതൊരു ഐഡിയ എന്ന് പറയുന്ന സ്ഥലത്താണ് തുടങ്ങുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഐഡിയ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു സീനിയർ സിറ്റിസിനൊരു ഐഡിയ പെട്ടെന്ന് ഉണ്ടാവാം. റീസെൻ്റായിട്ട് ആരോ ഒരു ഞാനൊരു ഡിസ്കഷനിൽ കേട്ടതാണ്, ഈ മാൻ ഹോൾ ഉണ്ടല്ലോ, മാൻ ഹോള് ഒരുപാട് സ്ഥലം എല്ലാ സിറ്റിയിലും മാൻ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഏതൊരു 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തി, ഒരു കുട്ടി, ഒരു മാൻ ഹോളിൻ്റെ ആ ജോമെട്രിക് ആ ഡൈമെൻഷന് വേണ്ടിയിട്ടൊരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ടാക്കുകയും അതൊരു ബെസ്റ്റ് ഐഡിയ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു ഓൾ ഇന്ത്യ ലെവലിൽ. സോ അങ്ങനെ അത് വളരെ സില്ലിയായിട്ടൊരു സാധനമാണ്, പക്ഷെ ഒരുപാട് പേർക്കത് ഉപകരിക്കുന്ന ഒരു സാധനമാണ്. പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു നോർമൽ മാസിന് വേണ്ടി അത് ഒത്തിരി പ്രയോജനപ്പെടുത്തുന്ന ഒരു സാധനമാണ്. അങ്ങനത്തെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും കൊണ്ടുവരേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരുപാട് നമ്മളിപ്പം സാധാരണ കണ്ടുവരുന്ന എല്ലാ സൊല്യൂഷൻസും ഇപ്പോൾ ആൾറെഡി അവൈലബിൾ ആണ്. ഈ ഒരു ഇന്നോവേഷൻ പണ്ട് നമ്മൾ ഈ കോക്കനട്ട് തേങ്ങ പൊളിക്കുന്നത് പണ്ട് എല്ലാവരും വേറെ രീതിയിലായിരുന്നു. ഒരു സാധനം വന്നതിന് ശേഷം അതൊരു ഇന്നോവേഷനാണ്, അതൊരു അമൽ ജ്യോതിയിലുള്ള ഒരു പ്രൊഫസറിൻ്റെ ഒരു ഇന്നോവേഷനാണ് അത്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സാധനം കൊണ്ടുവന്നാൽ മാത്രമാണ് സക്സസ്ഫുൾ സ്റ്റോറി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ ഈ ഐഡിയയിൽ നിന്ന് തുടങ്ങും, ഐഡിയയിൽ നിന്ന് തുടങ്ങിയിട്ട് അതൊരു പ്രോട്ടോടൈപ്പായിട്ട് മാറ്റും. പ്രോട്ടോടൈപ്പ് ആയതിനു ശേഷം അവരതിനപ്പോൾ അതൊക്കെ അവർക്ക് പിന്നെ അതിന് മാർക്കറ്റിലോട്ട് കൊണ്ടുപോയി റവന്യൂ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ സ്കെയിൽ ചെയ്ത് അവരങ്ങോട്ട് വലിയ കമ്പനിയായി മാറും.
2: ഓക്കെ,
1: ഇതാണ് സാധാരണ ഉള്ളത്. ഇതിൻ്റെ ഇടയിൽ ആദ്യം കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി എല്ലാ സ്റ്റാർട്ടപ്പും, ഞാനൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ ലോണിന് പോകില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള സേവിങ്സും ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ളതൊക്കെ വാങ്ങിയിട്ടൊരു അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരാണ് ബൂട്ട്സ്ട്രാപ്ഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സേവിങ്സ്, കൂടുതൽ ലോണൊന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ സ്മോൾ സേവിങ്സും മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നിന്ന് വാങ്ങിയിട്ടും നമ്മൾ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് ബൂട്ട്സ്ട്രാപ്ഡ് എന്ന് പറയാൻ പറ്റും. അതാണ് ബൂട്ട്സ്ട്രാപ്ഡ് സ്റ്റാർട്ടപ്പ്. സോ ബൂട്ട്സ്ട്രാപ്ഡ് സ്റ്റാർട്ടപ്പ് ഇങ്ങനെ അതൊരു പരിധി വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അതിലിപ്പം അതിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രോഡക്റ്റ് വിൽക്കുന്നു, അതിൽ 100 രൂപ നമ്മൾ ഇട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കി, 150 രൂപ വിൽക്കുന്നു, അപ്പം നമുക്ക് 50 രൂപ പ്രോഫിറ്റ് കിട്ടി. 50 രൂപയാണ് നമ്മുടെ അടുത്തുള്ള മണി. ആ 150 വെച്ചിട്ട് വീണ്ടും നമ്മൾ 2 എണ്ണം ഉണ്ടാക്കുന്നു, 300 ആക്കുന്നു. അങ്ങനെ നമുക്ക് ഒരു ഗ്രാജുവൽ ജേണിയെ നമുക്ക് അതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ബൂട്ട്സ്ട്രാപ്പിൽ. പക്ഷേ എപ്പോഴും സ്കെയിൽ ചെയ്യണമെങ്കിൽ വെളിയിൽ നിന്നൊരു ഫണ്ട് കൂടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഒന്ന് നമ്മൾ സക്സസ് ആയല്ലോ, അപ്പോൾ നമ്മളൊരു 100 എണ്ണം സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ 100 എണ്ണം ഒട്ടും നമ്മൾ വെയിറ്റ് ചെയ്യാതെ വീണ്ടും നമ്മൾ സ്കെയിലപ്പ് ചെയ്ത് പോകാനായിട്ടാണ് ഈ മാർക്കറ്റ് ആക്സസും ഈ സ്കെയിലപ്പും ഈ ഫണ്ടുകളൊക്കെ സ്വീകരിക്കുന്നത് കൊണ്ടാണ്. സീരീസ് എ ഫണ്ട്, സീരീസ് ബി ഫണ്ട്, ഇങ്ങനെ ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. ഫൈനൽ സ്റ്റേജിലെത്തുമ്പം മെർജർ ആൻഡ് അക്വിസിഷനിൽ പോവും, അല്ലെങ്കിൽ ഒരു ഐ പി ഒ ആയിട്ട് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറും.
2: ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കാറ്റഗറീസ് ഇപ്പോൾ
1: ഡി പി ഐ ടിയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് നിലവിൽ 237,000 സ്റ്റാർട്ടപ്പ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കകത്ത്. ഇതിനകത്ത് 75,000 പരം സ്റ്റാർട്ടപ്പ് വിമൻ ലെഡ് ഓന്റർപ്രീനേഴ്സ് ആണ്, വിമൻ ലീഡ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ അപ്പോൾ 75,000 ഈ ആൾമോസ്റ്റ് 1/4 ആണ്. 2.5 1/4 75,000 ആൾമോസ്റ്റ് 2.37 ആണുള്ളത് ബേസിക്ക്, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ 75,000 പ്ലസ് വിമൻ ഓൺ സ്റ്റാർട്ടപ്സ് ആണുള്ളത്. സോ അപ്പം പിന്നെ ചില പ്രോഗ്രാംസ് എസ് ടി പിയിൽ തന്നെ ചില പ്രോഗ്രാംസ് നമ്മൾ സ്പെസിഫിക്കലി പറയുന്നു, ഇത് വിമൻ ഓന്റർപ്രീനേഴ്സ് ആണെങ്കിൽ എക്സ്ട്രാ ദിസ് ബെനിഫിറ്റ് ഓൾസോ വിൽ ബി ഗിവൺ, അങ്ങനെ പറയാണ്. പിന്നെ വിമൻ ഓന്റർപ്രീനേഴ്സിന് വേണ്ടി മാത്രം നമ്മൾ ചാലഞ്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ എൻ ജി എസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ. അങ്ങനെ ഒത്തിരി ഒരുപാട് ഈ റിസർവ്ഡ് കമ്മ്യൂണിറ്റീസിന് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് സ്കീം പറയുന്നോ ഇതൊക്കെ നമ്മൾ കംപ്ലൈ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്.
2: ഓക്കെ, ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ ആണെങ്കിലും സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആണെങ്കിലും എസ് ടി പി ഐക്ക് ഇത്രയും കാലത്തെ ഒരു ഫങ്ഷനിങ്ങിൽ എത്രത്തോളം മാറ്റം ഇന്ത്യയുടെ ഭൂപടത്തിൽ

0: കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഹൗ ഈ വളർച്ച എത്രത്തോളം ഉണ്ടെന്നാണ് സാറിന്?
1: സി, നമ്മുടെ ഈ സ്റ്റാർട്ടപ്പും സിഇഒയുമായിട്ട് ഈ പറഞ്ഞ സിഇഒയി സെൻറ്റർ ഫോർ എൻ്റർപ്രണർഷിപ്പും പിന്നെ എൻ ജി എസും ഇത് രണ്ടും കൂടെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മൾ 2000 പരം സ്റ്റാർട്ടപ്പുകൾ നമ്മൾ ഓൺബോർഡ് ചെയ്ത് മെൻറ്ററിങ് ചെയ്ത് അവർക്ക് ഫണ്ട് സപ്പോർട്ട് കൊടുത്ത് എല്ലാ ഈ ഫുൾ സൈക്കിളിൽ കൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു 600 കോടിയോളം ട്രാൻസാക്ഷൻസ് ഈ ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ വഴി വന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 600 crore പ്ലസ് ട്രാൻസാക്ഷൻസ് ടേൺ ഓവർ നടത്താൻ പറ്റിയിട്ടുണ്ട്
0: ഇത്രയും വർഷത്തിനിടയിലാണോ?
1: ഈ ഒരു ലാസ്റ്റ് മേ ബി 2016 ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിത് ചെയ്തത്. പിന്നെ ഒരു നമ്മുടെ ഈ പറഞ്ഞ 2000 പരം സ്റ്റാർട്ടപ്പിനകത്ത് 1166 IPRs ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സോ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ നമ്മളൊരു കൺസിഡറബിൾ എമൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ടു ബി എക്സാക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളൊരു 75,000 വിമൻ ലെഡ് ഓൻട്രപ്രീനേഴ്സ് ഉണ്ടായിരുന്നു. ഒരു 1,17,28,000 എംപ്ലോയ്മെൻറ്റ് ഈ അക്രോസ് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു മോർ ദാൻ ഒരു 4 lakh നമ്മളും ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു സ്കെയിലിൽ പറയുകയാണെങ്കിൽ STP ചെയ്ത കോൺട്രിബ്യൂഷൻ അതാണ്.
0: ബട്ട് എന്നാലും ഇത്രയും ഈ ഒരു ജേർണിയിൽ ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഈ സ്റ്റാർട്ടപ്പിൻ്റെ വരുമ്പോൾ ഉള്ള ചാലഞ്ചസ് ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ട്? എന്തൊക്കെയാണ് സാറിന് ഇങ്ങനെ പോയിന്റ് ഇട്ട് പറയാൻ പറ്റുന്ന ചാലഞ്ചസ്?
1: സി, ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ലൊരു ഫൗണ്ടിങ് ടീം വേണം. ഫൗണ്ടേഴ്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടിങ് ടീം ഉണ്ടെങ്കിൽ നല്ലൊരു ഐഡിയ ക്യാൻ ബി ടേൺ ടു എ ഗുഡ് പ്രോഡക്റ്റ് ഓർ സർവീസ്. ദെൻ പിന്നെ ഒരു നല്ലൊരു ഈ പറഞ്ഞ പോലെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ കൂടെ പോവുകയാണെങ്കിൽ അവർക്ക് വേറെ എല്ലാ ഈ നെഗറ്റീവ്സും എല്ലാം നമുക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവ്സ് മാത്രം നോക്കി എക്സ്പാൻഡ് ചെയ്ത് നല്ലൊരു ജേണിയിലോട്ട് പോകാൻ
0: പറ്റും.
1: പലർക്കും ഐഡിയ ഉണ്ട്. പല കുട്ടികൾക്കാണ് ഒരുപാട് ഐഡിയ ഉള്ളത്. യങ് ജനറേഷൻ ഏറ്റവും കൂടുതൽ ഐഡിയ ഉള്ളത്. മറ്റുള്ളവരൊക്കെ ഈ ഐഡിയ എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ ഐഡിയയിൽ തന്നെ അവർ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത്. മറ്റവർക്ക് അങ്ങനെയല്ല, ഒരു ഡിസ്ട്രപ്റ്റീവായിട്ടൊരു ഐഡിയയുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അത് നല്ലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. സി, അത്രയും ജോബ് ക്രിയേഷൻ ഉണ്ടാവും, അത്രയും ടേൺ ഓവർ ഉണ്ടാവും, അത്രയും വിസിബിലിറ്റി വരും, അത്രയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൗണ്ടിങ് ടീം സ്ട്രോങ് ആയിരിക്കുക, നല്ലൊരു ഐഡിയ, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു റിയലൈസ്. പക്ഷേ ആ ഒരു നമ്മുടെ ടാർഗറ്റും നമ്മുടെ ഗോളും എല്ലാം ഒരു അച്ചീവബിളും അല്ലെങ്കിൽ മെഷറബിളായിട്ട് നമ്മൾ വയ്ക്കുക. ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടൊരു ഗോളും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റൊക്കെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനം ഒരു മെഷറബിൾ സാധനമായിട്ട് നമ്മൾ എയിം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഈസിലി.
0: അല്ല, പണ്ടൊക്കെ പറയായിരുന്നു ഈ റെഡ് ടേപ്പിസത്തിൽ കുടുങ്ങി പലതും മുന്നോട്ട് പോവില്ല, ഐഡിയ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ദാറ്റ് അവരെ ഇങ്ങനെ പുഷ് ബാക്ക് ചെയ്ത ഫാക്ടേഴ്സ് ഒരുപാട് ഇൻഡസ്ട്രിയിലുണ്ടെന്ന് പറയായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ മാറ്റം വന്നിട്ടുണ്ട്?
1: അതിലൊക്കെ ഒരുപാട് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാലമാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്കിപ്പോൾ. കാരണം അതൊക്കെ ഒത്തിരി ഈ ടെക്നോളജിയുടെ അഡ്വൻറ്റ് കൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അവിടെ ഒന്നും വരുന്നില്ല, ഈ ഒരു ഫാക്ടേഴ്സ് വരുന്നത്. ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് എല്ലാം ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നു, റെക്കഗ്നിഷൻ ഓൺലൈനിൽ നടക്കുന്നു, സീഡ് ഫണ്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നു, പിച്ച് ഓൺലൈനിൽ പിച്ച് ചെയ്യുന്നു, ഫണ്ട് ഓട്ടോമാറ്റിക്കലി ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ ഇതിൽ ക്രെഡിറ്റ് ആവുന്നു. അവിടെ ഒന്നും വരുന്നില്ല,
0: ഒരു
1: ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല. അവർ റൂമിൽ ഇരുന്നിട്ട് തന്നെ പൈസ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർക്കൊരു ബിസിനസ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അവർ ഓൺലൈൻ മീഡിയ ഉപയോഗിച്ച് തന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്നു, റവന്യൂ വരുന്നു ഉടനെ തന്നെ. അതുകൊണ്ട് അതൊരു വിഷയമല്ല ഇപ്പോഴും.
0: ഇപ്പോഴത്തെ കോളേജസിലേക്ക് ഇതിൻ്റെ അവയർനെസ് കൊടുക്കാനുള്ള എന്തെങ്കിലും, കാരണം കുട്ടികളാണല്ലോ ഈ പറയുന്ന.
1: ഞങ്ങൾ ഈ എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമല്ല, സയൻസ് ഗ്രാജുവേറ്റ്സ് ഉള്ള സ്ഥലത്തും ഈ MCAയും MSc IT MSc കമ്പ്യൂട്ടർ സയൻസും അങ്ങനെയുള്ള സ്ഥലത്തും ഞങ്ങൾ ഒരുപാട് പോയിട്ട് ഈ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ എല്ലാ പ്രോഗ്രാംസും ആരെന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്, ഐഡിയക്കാണ് ഇമ്പോർട്ടൻ്റ്. ഐഡിയ ഇന്നോവേറ്റീവ് ആണോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഐഡിയ ആണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പം നമുക്ക് സ്റ്റുഡൻ്റ് എന്നുള്ളൊരു വേർതിരിവ് അവിടെ ഇല്ല. ആരായിരുന്നാലും ഐഡിയ ഈസ് ഗുഡ് മീൻസ് വിൽ ടേക്ക്.
0: ഓക്കെ. STPIയുടെ വളർച്ച അല്ലെങ്കിൽ STPIയുടെ ജേർണി എന്ന് പറയുന്നത് 35 years ഒരു ജേർണിയാണ്. മുന്നോട്ടുള്ള വീക്ഷണം എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ടാർഗറ്റ്സ്?
1: സി, മുന്നോട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ AI വന്നതോടുകൂടി എല്ലാവർക്കും ഒരു ഫിയർ ഉണ്ട്. ഇപ്പം AI വിൽ കംപ്ലീറ്റ്ലി എല്ലാ എംപ്ലോയ്മെൻറ്റും നമുക്ക് പോവും. ഇത് നമ്മൾ സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ AI തന്നെ സംസാരിച്ച് ക്ലോസ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർക്ക് ഒരു ഫിയർ ഉണ്ട്. പക്ഷേ ആ ഫിയർ അല്ല വേണ്ടത്. നമ്മൾ അതിനനുസരിച്ച് കുറച്ചും കൂടെ നമ്മൾ റീപൊസിഷൻ ചെയ്തിട്ട് നമ്മുടെ ഈ ടെക്നോളജിയെ കുറച്ചും കൂടെ അഡോപ്റ്റ് ചെയ്ത് നമ്മൾ ഈ ടെക്നോളജി റൈഡ് ചെയ്ത് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും സജ്ജമാകുക എന്നുള്ളതാണ് നമ്മുടെ പുതിയ ഡയറക്ഷൻ. അതാണ് മിനിസ്ട്രിയുടെ ഡയറക്ഷനും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രസൻസ് 73 സെൻറ്റർ എന്നുള്ളത് മേ ബി 65 സെൻറ്ററാണ് നമുക്ക്

0: ഇത് നമുക്ക് ടിയർ 2 ടിയർ 3 ഗോയിങ് ഫോർവേഡ് മിനിസ്റ്റർ എന്ത് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഡിസ്ട്രിക്ട് ഓഫ് ഇന്ത്യ ഷുഡ് ഹാവ് എ സോഫ്റ്റ് എസ് ടി പിയുടെ ഒരു പ്രസൻസ് വേണം അല്ലെങ്കിൽ സപ്പോർട്ട് സെല്ല് വേണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പം 35th ആനിവേഴ്സറിയിൽ സംസാരിച്ചപ്പോഴത്തേക്ക്. അപ്പം നമ്മൾ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ഇതിനനുസരിച്ച് ഈ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മളെ കാര്യങ്ങൾ നമ്മൾ റീഇൻവെൻ്റ് ചെയ്ത് നമ്മളൊന്നും കൂടെ റീപൊസിഷൻ ചെയ്ത് പോകാമെന്നുള്ള പരിപാടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
1: ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ട ഒരാൾ എസ് ടി പി ഐനെ സമീപിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഓഫീസിൽ തന്നെ വരണോ ബാക്കി എന്തെങ്കിലും ഓൺലൈൻ?
0: സി എസ് ടി പിയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് എസ് ടി പിയിൽ വരേണ്ട ആവശ്യമേ ഇല്ല. അവർ സ്റ്റാർട്ടപ്പ് ആയി റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം മാത്രം എസ് ടി പിയുടെ സ്കീമുകളിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതാണ് അവിടുത്തെ വ്യത്യാസം. ഈ സ്റ്റാർട്ടപ്പ് ആവണമെങ്കിൽ അവരൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുക, അത് എം സി എ മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ചെന്ന് അവർ രജിസ്ട്രേഷൻ എടുക്കുക. അത് കമ്പനിയോ പാർട്ട്ണർഷിപ്പോ എന്തോ ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആ രജിസ്ട്രേഷൻ എടുത്താലും മതി. അതിനുശേഷം അവർ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഡി പി ഐ ഐ ടി റെക്കഗ്നീഷനാണ് എടുക്കേണ്ടത്, എസ് ടി പിയുടെ റെക്കഗ്നീഷനല്ല എടുക്കേണ്ടത്. അതിനുശേഷം അവർക്ക് ഓരോ പ്രോഗ്രാമിലും അവർക്ക് ഓരോ ചാലഞ്ച് പ്രോഗ്രാം അല്ലെങ്കിൽ ഓരോ കോണ്ടസ്റ്റിൽ അവർക്ക് ഫണ്ട് വേണമെങ്കിൽ മാത്രമാണ് നമ്മളെ സ്കീം വഴി വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് അയാളുടെ വ്യത്യാസം. പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഞാൻ പറഞ്ഞ പോലെ കേരള സ്റ്റേറ്റിനകത്ത് റെക്കഗ്നീഷൻ കിട്ടണമെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ പോയി അവർക്കൊരു സിംഗിൾ വിൻഡോ പ്രോസസ്സൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അവർ നമ്പറൊക്കെ കൊടുക്കും, റെക്കഗ്നീഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദേ വിൽ ബി റെക്കഗ്നൈസ്ഡ് ഇൻ കേരള.
1: ഓക്കെ, ഇപ്പോൾ സാർ നമ്മൾ അന്ന് പറഞ്ഞ ഇപ്പോൾ എൻ ജി ഐസിൻ്റെ കോൺടെസ്റ്റ് പോലെ ഇതുപോലെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന കോൺടെസ്റ്റുകളല്ലാതെ എസ് ടി പി ഐ കോൺടെസ്റ്റുകൾ?
0: ആ, കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ ഒരു സ്കീം ഇപ്പോൾ പറഞ്ഞു. നമ്മൾക്ക് ഇപ്പോൾ എൻ ജി ഐ എസ് എന്നുള്ള സ്കീം പറഞ്ഞത് 300 സ്റ്റാർട്ടപ്പുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് പല പല പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റും സൊല്യൂഷൻസും കണ്ടെത്തുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അപ്പോൾ ആ സ്കീമിന് നമ്മൾ അതിന് നമ്മൾ പല പല ഈവൻസ് ആയിട്ട് ഒരു 10-12 എഡിഷനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്ത് ഓരോ പ്രാവശ്യം ഓരോ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചു. ഒരു പ്രാവശ്യം ചോദിച്ചു ഹെൽത്ത് സെക്ടറിൽ എന്തൊക്കെ പ്രോബ്ലംസാണ്, ഇന്ന ഇന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റാണുള്ളത്, നിങ്ങൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് കൊണ്ടുതരാൻ പറഞ്ഞപ്പം അതുമായിട്ടുള്ള സൊല്യൂഷൻസ് ഉള്ള അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്സ് വരും. നമ്മൾ ഒരു ഐ ഒ ടി റിലേറ്റഡ് ആയിട്ട് പോകുമ്പം ഐ ഒ ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അവർ അതുമായിട്ട് വരും. ഇപ്പോൾ അഗ്രികൾച്ചറിൽ തന്നെ ഐ ഒ ടി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്യുക, ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഉണ്ട്. അപ്പം അതാത് ആ ഈ സ്കീംസിനെ എങ്ങനെ റൺ ചെയ്യുന്നുള്ളത് നമ്മുടെ ഒരു വിഭാവനയിൽ നമ്മൾ കൊണ്ടുവരികയും നമ്മളതിനൊരു 10-12 എഡിഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുള്ളത്.
1: അതിന് നല്ല രീതിയിൽ റെസ്പോൺസും ലഭിച്ചു?
0: ശരിക്കും റെസ്പോൺസ് ഉണ്ടായിരുന്നു, അത് ഫുള്ളി സക്സസ്ഫുൾ പ്രോഗ്രാം ആയിരുന്നു.
1: ഓക്കെ, ഇത്രയും നേരവും നമ്മളോടൊപ്പം സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ എസ് ടി പി ഐയുടെ കീഴിൽ വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് സംസാരിച്ചത് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായരാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അവരുടെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചുള്ള ആശങ്കകൾ ദൂരീകരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. നാളെ ഒരിക്കൽ നമ്മുടെ നല്ലൊരു ഇന്ത്യ, എന്താ പറയുക, ഷൈനിങ് ഇന്ത്യയിലേക്ക് വളരാനുള്ള ഉള്ളൊരു ഊർജം ഈ പരിപാടി നൽകിയെന്നും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും നേരം സംസാരിച്ച സാറിന് ആകാശവാണിയുടെ പേരിലും ഒപ്പം ഈ വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നമ്മുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്.
0: ഓ, താങ്ക് യു.
2: ഹലോ ആകാശവാണി, തത്സമയം ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ. അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് റൂബി ബാബു. അണിയറയിൽ ശ്രീജ ഉണ്ണികൃഷ്ണൻ, വി സുരേഷ് കുമാർ, എൻ സുനിത, അനീഷ് പി നായർ.

0: വേലായുധനം സംഘവും അവതരിപ്പിച്ച മലയർക്കളിപ്പാട്ട് സമാപിച്ചു.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

അറിയിപ്പ്. പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ദിനമായ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി ഒരവസരമൊരുക്കുന്നു തൃശൂർ നിലയം. 90 നിറവിലെ നിൽക്കുന്ന ആകാശവാണിക്ക് ആശംസകൾ നേരാനായി ഒരുക്കുന്ന ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പറുകൾ 0487-232-3571, മറ്റൊരു നമ്പർ 0487-232-3572. നമ്പറുകൾ ആവർത്തിക്കാം: 0487-232-3571, മറ്റൊരു നമ്പർ 0487-232-3572. ഓർക്കുക, ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

ആകാശവാണി തൃശൂർ. ഇനി പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ.

0: പ്രധാന വാർത്തകൾ. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന യാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90th വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്നു മുതൽ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ദരിദ്ര വിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള സർക്കാരിന്റെ 12 വർഷത്തെ യാത്രയിൽ നിരവധി പരിവർത്തനങ്ങൾ സാധ്യമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന കുതിപ്പിന്റെ കാതലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജൻധൻ അക്കൌണ്ടുകൾ, സ്വച്ഛ്ഭാരത് PM ആവാസ് യോജന, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ എല്ലാ സംരംഭങ്ങളും ജനങ്ങൾക്ക് ആത്മാഭിമാനവും അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചവയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആകാശവാണി ഇന്ന് 90th വാർഷികം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ സാംസ്കാരിക പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു സവിശേഷ നിമിഷത്തെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. 1986 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഇന്ന് 591 സ്റ്റേഷനുകളുള്ള ആകാശവാണി 23 ഭാഷകളിലും 146 ഭാഷകളിലും പ്രക്ഷേപണം നടത്തുന്നു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രത്യാക്രമണം. അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. ഇറാനെതിരായ സൈനിക ആക്രമണങ്ങളിൽ US പങ്കുചേർന്നാൽ ഇറാഖിലെ US സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാഖിലെ ഷിയ സായുധ സംഘമായ കഥൈബ് ഹിസ്ബുള്ളയുടെ ഭീഷണി. രാജ്യത്തിന്റെ വ്യോമാതിർത്തി 72 മണിക്കൂർ അടച്ചതായി ഇറാഖിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിനോട് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗതമന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു.
1: മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് സൌജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം, APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാനിപ്പോ പറയുന്നത് 15th സൗജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10th ക്യാബിനറ്റ് പ്രഖ്യാപിച്ചു.
0: ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്തെ 200 വീടുകളിൽ ആരോഗ്യ സർവേയും ബോധവൽക്കരണവും നടത്തി. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. സൂര്യനെല്ലി സ്വദേശിയ മാരിയാണ് മരിച്ചത്. മാരിയോടൊപ്പം ഉണ്ടായിരുന്ന മകൾക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. വനംവകുപ്പും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തുടരുന്നതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് അഴിമതിരഹിത റവന്യൂ ഓഫീസുകൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബ് മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. ബന്ധുനിയമനങ്ങളെ ന്യായീകരിക്കില്ലെന്നും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദു കൃഷ്ണ വിലയിരുത്തി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത്. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മന്ത്രി ദേശീയപാത അധികൃതരോട് നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_

0: TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഈ മാസം 21-ന് നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്നു മുതൽ പരിശോധിക്കാം. അഡ്മിഷൻ vhscportal.kerala.gov.in സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിലുള്ളവരും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. നഗര ഗ്രാമീണ മേഖലകളിലെല്ലാം ശക്തമായ മഴ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
2: തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരുകയാണ്. ജില്ലയിലെ മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ഉൾപ്പെടെ മഴ സജീവമാണ്. ശക്തമായ മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നഗരത്തിലെ ചിലയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിൽ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
1: ജലനിരപ്പ് ഉയരുന്നതിനാൽ തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ലെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഇറ്റലിയുടെ ഫ്ലാബിയോ കൊബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സുരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സുരേവ്. കണ്ണൂർ പ്ലസ് ക്ലബ് സംഘടിപ്പിച്ചു വരുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്ന്. ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷൻ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിലുള്ള പ്രദർശന മത്സരവും ഉണ്ടാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. തലശ്ശേരി മൈസൂർ മാക്കൂട്ടം ചുരംപാതയിൽ വൻ ഗതാഗത കുരുക്ക്. പുലർച്ചെ 1 മണിക്ക് തുടങ്ങിയ വാഹനക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിയതാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണമായി പറയുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിനുള്ള ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രി ഇളനീർവെപ്പ് ആരംഭിച്ചു. വൈശാഖ മഹോത്സവത്തിലെ 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസനയാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90-ാം വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭാ യോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
4: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ. തിരുവനന്തപുരം ഐരാണിമുട്ടം

0: ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു.
1: ഒരു കുട്ടിക്ക് തന്റെ കഴിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള ആരോഗ്യകരമായ സാഹചര്യമാണ് കുട്ടികളിലെ ആരോഗ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശൈശവത്തിന്റെ അവസാനം മുതൽ കൗമാരം വരെയാണ് ബാല്യകാലമായി പരിഗണിക്കപ്പെടുന്നത്. മനോഹരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഓരോ കുഞ്ഞിന്റെയും ബാല്യം കടന്നുപോകുന്നത്. കുട്ടികളുടെ വളർച്ചയും വികാസവും ബാല്യകാല ആരോഗ്യത്തിൽ ഒരു സുപ്രധാന പങ്കുവഹിക്കുന്നു. വളർച്ചയും വികാസവും ഒന്നുപോലെ കരുതാമെങ്കിലും ഇവ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. വളർച്ച എന്നത് കുട്ടിയുടെ ശരീരത്തിലുണ്ടാവുന്ന അളക്കാൻ കഴിയുന്ന മാറ്റമാണ്. ഉയരം വയ്ക്കുക, ഭാരം കൂടുക തുടങ്ങിയവ വളർച്ചയിൽ പെടുന്നു. എന്നാൽ വികാസം എന്നത് കുട്ടിയുടെ മാനസികവും സാമൂഹികവും വൈകാരികവുമായ കഴിവുകളിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റമാണ്. സംസാരിക്കാൻ പഠിക്കുന്നത്, ചിന്തിക്കുന്നത്, മറ്റുള്ളവരുമായി ഇടപെടാൻ പഠിക്കുന്നത് തുടങ്ങിയവ വികാസത്തിൽ ഉൾപ്പെടുത്താം. ജനനം മുതൽ 12 മാസം വരെയുള്ള ഘട്ടത്തിലാണ് ശാരീരിക വളർച്ചയും വികാസവും ഏറ്റവും ദ്രുതഗതിയിൽ നടക്കുന്നതെങ്കിലും അതിനുശേഷമുള്ള 4 വർഷവും വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. കുട്ടികളിലെ ഈ വളർച്ചാഘട്ടങ്ങളെ പ്രധാനമായും ശാരീരിക വികാസം, മാനസിക അഥവാ ബൗദ്ധിക വികാസം, ഭാഷാ വികാസം, സാമൂഹിക വികാസം എന്നിവയായി തരംതിരിക്കാം. ശാരീരിക വളർച്ചയും വികാസവും. കുട്ടികളിൽ ഭാരവും ഉയരവും ക്രമമായി വർദ്ധിക്കണം. ഇത് എല്ലുകളുടെയും പേശികളുടെയും ശരിയായ വളർച്ചയെ സൂചിപ്പിക്കുന്നു. കുട്ടികളുടെ തലയുടെ ചുറ്റളവ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുന്നത് തലച്ചോറിന്റെ വളർച്ച മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ചലനശേഷി അഥവാ മോട്ടോർ സ്കിൽസ്, അതിൽ സ്ഥൂല ചലനശേഷിയും സൂക്ഷ്മ ചലനശേഷിയും ഉൾപ്പെടുന്നു. കൈകാലുകൾ ഉപയോഗിച്ച് കുട്ടി നടത്തുന്ന വലിയ ചലനങ്ങളാണ് സ്ഥൂല ചലനങ്ങൾ. തല ഉറയ്ക്കുക, ഇരിക്കുക, നടക്കുക തുടങ്ങിയ സ്ഥൂല ചലനങ്ങളിൽ പെടും. എന്നാൽ കൈവിരലുകൾ പോലുള്ള ചെറിയ പേശികളുടെ ഏകോപിതമായ ചലനങ്ങളിലൂടെ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് സൂക്ഷ്മ ചലനങ്ങൾ. വസ്തുക്കൾ പിടിക്കുക, എഴുതുക, വരയ്ക്കുക തുടങ്ങിയവ സൂക്ഷ്മ ചലനങ്ങളിൽ പെടുന്നു. ഓരോ പ്രായത്തിലും കുട്ടി കൈവരിക്കേണ്ട ചില നാഴികക്കല്ലുകളുണ്ട്. ഇവ കൃത്യസമയത്ത് സംഭവിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് കുട്ടിയുടെ നാഡീവ്യൂഹത്തിന്റെ വളർച്ചയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ബാഹ്യഘടകങ്ങളിൽ ഒന്നാണ് പോഷകാഹാരം. ശാരീരിക വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും ആവശ്യമായ വൈറ്റമിനുകളും മിനറലുകളും പ്രോട്ടീനും അടങ്ങിയ സമീകൃത ആഹാരമാണ് കുട്ടികൾക്ക് ലഭിക്കേണ്ടത്. ഇതിന്റെ അഭാവം വളർച്ചയെ ബാധിക്കുന്നു. പോഷകങ്ങളുടെ ആഗിരണം നടക്കാതിരുന്നാലും ശാരീരിക വളർച്ചയെ ബാധിക്കും. ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തി ആഹാരത്തിലെ പോഷകങ്ങൾ ശരീരം ശരിയായി ആഗിരണം ചെയ്യാൻ ഹോമിയോപ്പതി മരുന്നുകൾ സഹായിക്കുന്നു. ജനിതക ഘടകങ്ങൾ വളർച്ചയുടെ അടിസ്ഥാനപരമായ അളവ് നിശ്ചയിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. ചില ജനിതക രോഗങ്ങൾ അല്ലെങ്കിൽ ശാരീരിക വൈകല്യങ്ങൾ പാരമ്പര്യമായി കിട്ടാം. ജനിതക ഘടകങ്ങൾ മൂലമുള്ള വളർച്ചാ പ്രശ്നങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ സമഗ്ര പ്രത്യേകതകളും കണക്കിലാക്കി കണ്ടുപിടിക്കുന്ന ഹോമിയോപ്പതിക് കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്നുകൾ ഒരു പരിധിവരെ സഹായിക്കുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള രോഗങ്ങൾ കുട്ടിയുടെ ശാരീരിക വളർച്ചയെ മന്ദീഭവിപ്പിക്കാം. ഇതിന് ഘടനപരമായ ഹോമിയോപ്പതി മരുന്നുകൾ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ച് രോഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നു. അതുവഴി കുട്ടിയുടെ സ്വാഭാവിക വളർച്ച സായത്തമാക്കാൻ സാധിക്കുന്നു. ശരീരത്തിലെ എൻഡോക്രൈൻ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ കുട്ടികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തകരാറുകൾക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഫലപ്രദമാണ്. ഉറക്കവും വ്യായാമവും വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഘടകങ്ങളാണ്. ഹോർമോണുകൾ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉറക്കത്തിലാണ്. അതിനാൽ കുട്ടികൾക്ക് കൃത്യമായ ഉറക്കം അത്യാവശ്യമാണ്. ശാരീരികമായ വളർച്ച പോലെ തന്നെ പ്രധാനമാണ് കുട്ടികളുടെ മാനസികവും ബൗദ്ധികവുമായ വികാസം. ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കുട്ടിയുടെ കഴിവ് വികസിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഇതിൽ പ്രധാനമായും ബൗദ്ധിക വികാസം, ഭാഷാ വികാസം, വൈകാരിക വികാസം, സാമൂഹിക വികാസം എന്നിവ ഉൾപ്പെടും. ബൗദ്ധിക വികാസം. ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്വന്തമായി ചിന്താശേഷി കൈവരിക്കാനുമുള്ള കുട്ടിയുടെ കഴിവാണിത്. ബൗദ്ധിക തലങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ജീൻ പിയാഷെ ബൗദ്ധിക വികാസം 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു എന്ന് സമർത്ഥിക്കുന്നു. 2 വയസ്സുവരെയുള്ള സെൻസോറി മോട്ടോർ ഘട്ടത്തിൽ കുട്ടികൾ തങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെയും ശാരീരിക ചലനങ്ങളിലൂടെയും ലോകത്തെ അറിയുന്നു. 2 മുതൽ 7 വയസ്സുവരെയുള്ള പ്രീ ഓപ്പറേഷണൽ ഘട്ടത്തിൽ ഭാഷയും ചിഹ്നങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങുമെങ്കിലും കാര്യങ്ങളെ യുക്തിസഹമായി ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കൂടാതെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന സ്വാർത്ഥ കേന്ദ്രീകൃത ചിന്താഗതിയും ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുണ്ട്.

0: എന്നും ഇവർ കരുതുന്നു. 7 മുതൽ 11 വയസ്സുവരെയുള്ള കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടത്തിൽ തങ്ങളുടെ കൺമുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്നു. 11 വയസ്സ് മുതലുള്ള ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടത്തിൽ സങ്കീർണമായ ആശയങ്ങളെക്കുറിച്ചും സാങ്കല്പികമായി ചിന്തിക്കാനും പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണുവാനും ഉള്ള ഉയർന്ന ചിന്താശേഷി കൈവരുന്നു. ഈ ഘട്ടങ്ങൾ കുട്ടിയുടെ മാനസിക വളർച്ച വിലയിരുത്താൻ വളരെ സഹായകരമാണ്. കുട്ടിയുടെ മാനസികവും പാരമ്പര്യവുമായ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ശേഷം നിശ്ചയിക്കുന്ന അനുയോജ്യമായ ഹോമിയോപ്പതി മരുന്നിന് കുട്ടിയുടെ ബുദ്ധിവികാസത്തെ ഒരു പരിധിവരെ സഹായിക്കാൻ സാധിക്കുന്നു. ഭാഷാവികാസം. ആശയവിനിമയം നടത്താനുള്ള കുട്ടിയുടെ കഴിവ് ആദ്യ മാസങ്ങളിൽ കരച്ചിലിലൂടെയാണ്, പിന്നീട് ആംഗ്യത്തിലൂടെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. ക്രമേണ ചെറിയ വാക്കുകൾ മുതൽ വലിയ വാക്യങ്ങൾ വരെ സംസാരിക്കാൻ പഠിക്കുന്നു. സംസാര വൈകല്യങ്ങളോ സംസാരിക്കാൻ തുടങ്ങുന്നത് വൈകുന്നതോ ആയ കുട്ടികൾക്ക് അനുയോജ്യമായ ഹോമിയോപ്പതി ഔഷധം നൽകാവുന്നതാണ്. കുട്ടിയുടെ ബുദ്ധിവികാസത്തിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് അവരുടെ വൈകാരിക വളർച്ചയും. ഒരു കുട്ടി സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനും അവ പ്രകടിപ്പിക്കാനും നിയന്ത്രിക്കാനും പഠിക്കുന്ന പ്രക്രിയയാണ് വൈകാരിക വികാസം എന്ന് പറയുന്നത്. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. 2 വയസ്സുവരെയുള്ള പ്രായത്തിൽ കരച്ചിലിലൂടെയും ചിരിയിലൂടെയും വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നു. 2 മുതൽ 5 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു തുടങ്ങുന്നതേയുള്ളൂ. അതുകൊണ്ട് ഈ പ്രായത്തിൽ അമിതമായ വാശിയും ദേഷ്യവും സാധാരണമാണ്. 5 മുതൽ 12 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ കൂട്ടുകാരുടെ പ്രാധാന്യം കൂടുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും തോൽവികളെയും വിജയങ്ങളെയും ഉൾക്കൊള്ളാനും ഈ ഘട്ടത്തിൽ കുട്ടി പഠിക്കുന്നു. ഭയം, അപകർഷതാബോധം, മത്സരബുദ്ധി എന്നിവയും ഈ സമയത്ത് പ്രകടമാകാം. ചില കുട്ടികൾ വൈകാരിക വികാസം കൃത്യമായ രീതിയിൽ നടക്കാതെ വരുമ്പോൾ അത് അവരുടെ പെരുമാറ്റത്തെയും പഠനത്തെയും ബാധിക്കാം. കുട്ടികളിൽ കാണുന്ന പ്രധാന വൈകാരിക പ്രശ്നങ്ങളായ ആശങ്ക, വിഷാദം, അമിതകോപം, ആത്മവിശ്വാസക്കുറവ്, പരീക്ഷാപേടി തുടങ്ങിയവയ്ക്ക് വ്യക്തിഗതമായ ഹോമിയോപ്പതി മരുന്നുകൾ നൽകുന്നുണ്ട്. ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ ശാരീരിക മാനസികാരോഗ്യം പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് സാമൂഹികാരോഗ്യം. ഒരു കുട്ടി മറ്റുള്ളവരുമായി ഇടപഴകാനും സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനും സമൂഹത്തിലെ മൂല്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കാനും പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വികാസം എന്ന് പറയുന്നത്. ഇത് കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തെയും മാനസിക ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. പ്രായത്തിനനുസരിച്ച് കുട്ടികളുടെ സാമൂഹിക പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. 2 മാസമാകുമ്പോൾ തങ്ങളെ നോക്കി ചിരിക്കുന്നവരെ തിരിച്ചു നോക്കി ചിരിക്കുന്നതിലൂടെ ഇവരുടെ സാമൂഹിക വികാസം തുടങ്ങുന്നു. 1 മുതൽ 3 വയസ്സുവരെയുള്ള ടോട്ട്ലർ ഘട്ടത്തിൽ കുട്ടികൾ പ്രധാനമായും ഒരേ സ്ഥലത്തിരുന്ന് അവരവരുടെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്നു. കളിപ്പാട്ടങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ ഈ ഘട്ടത്തിൽ അവർ മടി കാണിക്കുന്നു. 3 മുതൽ 5 വയസ്സുവരെയുള്ള പ്രീസ്കൂൾ ഘട്ടത്തിൽ കുട്ടികൾ മറ്റുള്ളവരുമായി ചേർന്നു കളിക്കാൻ തുടങ്ങുന്നു. കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കാനും ഊഴം കാത്തു നിൽക്കാനും പഠിക്കുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും ഈ പ്രായത്തിൽ അവർക്ക് സാധിക്കുന്നു. 6 മുതൽ 12 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ സുഹൃത്തുക്കളുടെ സ്വാധീനം കൂടുന്നു. കൂട്ടായ്മകൾ ഉണ്ടാക്കാനും ഗ്രൂപ്പ് നിയമങ്ങൾ അനുസരിക്കാനും പരസ്പരം ഒത്തുപോകാനും കുട്ടികൾ പഠിക്കുന്നത് ഈ പ്രായത്തിലാണ്. കുടുംബം, പഠിക്കുന്ന വിദ്യാലയങ്ങൾ, സുഹൃത്തുക്കൾ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ ഒരു കുട്ടിയുടെ സാമൂഹിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സമൂഹവുമായി ഇടപെടുമ്പോൾ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതിയായ നാണം, ഉൾവലിയൽ, മറ്റു കുട്ടികളുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട്, അക്രമ സ്വഭാവം അവയിൽ ചിലതാണ്. ഹോമിയോപ്പതി ചികിത്സാശാസ്ത്രം ഒരു സമഗ്രമായ സമീപനമാണ് കാഴ്ചവെക്കുന്നത്. വ്യക്തിഗതമായ ചികിത്സ നൽകുന്നതിലൂടെ അവരുടെ ആരോഗ്യത്തിന് ശക്തമായ അടിത്തറ ഏകുന്നു. ഇവ കൂടാതെ മാതാപിതാക്കളുടെ കരുതലും സ്നേഹനിർഭരമായ അന്തരീക്ഷവും തുല്യ പ്രാധാന്യം അർഹിക്കുന്നു.
1: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത.

0: പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യു ജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21st. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ വഹിച്ച നിർണായക പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി രിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലിനെയും BJP പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് UG പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21st പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് NTA അറിയിച്ചു. കഴിഞ്ഞ മാസം 12 നടന്ന നീറ്റ് UG പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാഖ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. April 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90th വാർഷികം ഇന്ന്. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100 വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90th വാർഷികത്തിൽ ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു.
1: ബഹുത് ഖുഷി കെ സാത്ത് പൂരെ ആകാശവാണി പരിവാർ കോ ബധായി ദേത്ത ഹൂ. 90 ആപ്നെ പൂരാ കിയാ ഹൈ. 90 പൂരാ ഹോനെ പർ മേരെ ശുഭകാംനായേ ഹൈ. പൂരാ ദേശ് ആകാശവാണി കെ സാത്ത് ജുഡാ ഹുവാ ഹൈ. ആകാശവാണി കെ മാധ്യമ സേ ഹമാരാ ഭാരത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് രഹേ മേരാ യഹ് ശുഭകാംനായേ.
0: ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ KYC റദ്ദാക്കിയെന്നും 24 മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ BSNLന്റെ പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം KYCയുമായി ബന്ധപ്പെട്ട് BSNL യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. 2 ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഉത്തരകൊറിയയിൽ എത്തി. കഴിഞ്ഞ 7 ആദ്യമായാണ് അദ്ദേഹം പ്യോങ്യാങ് സന്ദർശിക്കുന്നത്. റഷ്യയുമായി ഉത്തരകൊറിയ അടുത്ത ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സാമ്പത്തിക സഹകരണം, കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. ജമ്മു കശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ദർശനത്തിന് തീർത്ഥാടകരുടെ വൻ തിരക്ക്.

0: ദർശനം സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ നിരവധി തവണ താൽക്കാലികമായി നിർത്തിവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മുഖ്യമന്ത്രി VD സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി CP ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു.
2: 42% കൃഷിഭൂമി കുൽമിലാക്കെ ബ്രിക്സ് കൺട്രീസ് കെ പാസ് ഹൈ, ഉത്പാദന മേ ഭി 42% സെ ജ്യാദാ ഹിസ്സ ബ്രിക്സ് കൺട്രീസ് കാ ഹൈ. 58 കറോഡ് കിസാൻ പൂരി ദുനിയാ മേ ഹൈ, ഉസ്മേ സെ ലഗ്ഭഗ് 70% ഛോട്ടേ കിസാൻ ബ്രിക്സ് കൺട്രീസ് മേ നിവാസ് കർതേ. 68% കൃഷി ജോതേ ബ്രിക്സ് കൺട്രീസ് കെ പാസ് 68%. ദുനിയാ കി ഖാദ്യ സുരക്ഷ ഭി ബഹുത് ഹദ് തക് ഇൻ പർ നിർഭർ കർതി ഹൈ. ഇസ്ലിയേ ബ്രിക്സ് ജബ് കൃഷി കെ ബാരേ മേ ചർച്ച കർതാ ഹൈ തോ വോ ചർച്ച കേവല ബ്രിക്സ് തക് സീമിത് നഹീ രഹതി, വോ ദുനിയാ കി ഖാദ്യ സുരക്ഷ കോ ഭി പ്രഭാവിത് കർതി ഹൈ.
0: ഇന്ന് ലോക സമുദ്ര ദിനം. സമുദ്ര സുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാബ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് UG പുനഃപരീക്ഷ നഗര കേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി തൃശൂർ.

ആകാശവാണി നവതി ആഘോഷങ്ങളുടെ സമാപന ദിവസമായ ഇന്ന് ആകാശവാണിക്ക് ആശംസകൾ നേരുന്നതിനും ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനുമായി ഒരുക്കുന്ന പ്രത്യേക ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ 9 പതിറ്റാണ്ടുകളായി ഭാരതത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയുടെ ചരിത്രത്താളുകളിൽ ചേർന്നു നിൽക്കുന്ന പ്രക്ഷേപണ പാരമ്പര്യമാണ് ആകാശവാണിയുടേത്. പണ്ടുമുതൽ ആധുനിക ഇന്ത്യയുടെ വളർച്ചയിലും രാജ്യത്തിന്റെ ഹൃദയമിടിപ്പായി മാറിയ മാധ്യമം. കാലമെത്ര മാറിയാലും എത്ര പുത്തൻ സാങ്കേതികവിദ്യ വന്നാലും വിശ്വാസ്യതയും പ്രതിബദ്ധതയും കൈമുതലാക്കി ഇന്നും ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ് ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ ആശംസകൾ നേരുന്നതിനും പ്രിയപ്പെട്ട ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനും വിളിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 0487

0: ാക്കി ഇന്നും ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ് ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ ആശംസകൾ നേരുന്നതിനും പ്രിയപ്പെട്ട ആകാശവാണി ഓർമ്മകൾ പങ്കുവെക്കുന്നതിനും വിളിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 04872323571, മറ്റൊരു നമ്പർ 04872323572. നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ശ്രീദേവി, ഇരിങ്ങാലക്കുടയിൽ.
0: ഇരിങ്ങാലക്കുടയിൽ നിന്ന് ശ്രീദേവി, ആദ്യമായിട്ടാണോ ആകാശവാണിയിലൂടെ സംസാരിക്കുന്നത്?
1: അല്ലല്ല, ഞാൻ
0: വിളിച്ചിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ പ്രത്യേക ലൈവ് ഫോണിൻ പരിപാടിയിലെ ആദ്യത്തെ കോളറാണ്, പറഞ്ഞോളൂ. ആകാശവാണി ആയിട്ടുള്ള ഓർമ്മകള്, ആശംസകളൊക്കെ പറഞ്ഞോളൂ.
1: ആകാശവാണി ആയിട്ടുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പം മുതൽ ആകാശവാണി റേഡിയോ കേൾക്കുന്ന ഒരാളാണ്. ആദ്യമൊക്കെ കത്തുകൾ എഴുതാറുണ്ട്, പക്ഷെ അതൊന്നും കിട്ടാറില്ല അന്ന്. അങ്ങനെ പിന്നെ അധികം അങ്ങനെ ഇതല്ലാത്ത കാലല്ലേ. ഇപ്പൊ ഞാൻ ആകാശവാണിയിലേക്ക് ഹലോ ജോയ് ആൽക്കാസ് എന്ന പരിപാടിയിലേക്ക് വിളിക്കാറുണ്ടായിരുന്നു. ഗാനതരംഗിണി എനിക്ക് വിളിച്ചു കിട്ടി. എനിക്ക് ഇപ്പൊ അങ്ങനെ കിട്ടുമ്പോ ഭയങ്കര
0: സന്തോഷാണ്.
1: പണ്ട് ഒരു ചെറിയ റേഡിയോ അലമാരിയുടെ മുകളില് വെച്ചിരുന്ന് ടി വി കാണുന്ന പോലെയാണ് അന്ന് റേഡിയോ എല്ലാരും കേൾക്കാറ്. റേഡിയോയിലെ പരിപാടികളൊക്കെ കേട്ട് പാട്ടുകളൊക്കെ കേൾക്കണത്, അതിന്റെ സംഗീതം രജനി എല്ലാം എഴുതി വെക്കും. എഴുതി വെച്ച ബുക്കുകൾ ഇന്നും ഞാൻ
0: സൂക്ഷിക്കുന്നുണ്ട്. അത്രയേറെ ഇഷ്ടമാണല്ലേ ആകാശവാണി.
1: റേഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം പോലെയാണ്. എന്ന് പറയാ, ഏറ്റവും അടുത്തൊരു കൂട്ടുകാരി എന്നൊക്കെ പറയില്ലേ,
0: അതെ
1: അതുപോലെ.
0: അതെ, ആത്മാർത്ഥത ഉള്ളത് കൊണ്ടായിരിക്കാം ആദ്യത്തെ കോളർ ആയിട്ട് തന്നെ കിട്ടിയത് അല്ലേ.
1: എനിക്ക് ഹലോ ജായ ആൽക്കാസിലേക്ക് വിളിക്കുമ്പോ
0: കിട്ടാറുണ്ട്.
1: വിളിക്കുമ്പോ തന്നെ അതുപോലെ കിട്ടാറുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു
0: സന്തോഷം.
1: അതുപോലെ തന്നെ ഈ പഠിക്കണ കാലത്തൊക്കെ വിദ്യാഭ്യാസ രംഗം അങ്ങനെയുള്ള പരിപാടികളൊക്കെ കേട്ട് അതിലെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. പിന്നെ ഞാൻ പഠിക്കുമ്പോ ഉപന്യാസങ്ങളൊക്കെ എഴുതണത് ഈ റേഡിയോയിലെ പല പരിപാടികളും കേട്ടിട്ട്
0: അറിയിക്കുന്ന
1: ഒരു അറിവിൽ നിന്നാണ്. അങ്ങനെ ആകാശവാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തലത്തിലുള്ളവർക്കും ഉപകാരപ്രദമായ,
0: ഏത് പ്രായത്തിലുള്ളവർക്കും അവർക്ക് അനുസരിച്ച് നിലകൊള്ളുന്ന ഒരു മാധ്യമം കൂടിയാണ് ആകാശവാണി.
1: അതെ,
0: കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒറ്റപ്പെടുന്നവർക്കാണെങ്കിലും അതെ, എന്നും ഒരു കൂട്ടായിട്ട് ആകാശവാണി ഉണ്ടാവാറുണ്ട്. അപ്പോ ഒരുപാട് നന്ദി ശ്രീദേവി. ഇനി ആശംസകൾ എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് അടുത്ത കോളറിലേക്ക് പോകേണ്ടത്.
1: നമുക്ക് ചെറുപ്പം മുതലേ കേൾക്കണതല്ല അപ്പൊ ആകാശവാണി ഈ 90-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇതുപോലെ തന്നെ നല്ല പരിപാടികൾ ഇനിയും പ്രേക്ഷകർക്ക്
0: കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്.
1: ഈ
0: പിന്തുണ ഇന്നും ഉണ്ടാവണം കേട്ടോ.
1: ഒരുപാട് കാലം
0: താങ്ക് യു.
1: എല്ലാവിധ ആശംസകളും
0: താങ്ക് യു.

0: നൂറിന്റെ
1: ഹലോ,
0: ഇന്റർനെറ്റിലാണ് ശ്രോത.
1: ആരാണ്
0: ഹലോ,
1: സംസാരിക്കുന്നത്?
0: ഞാൻ പരത ഉണ്ണി വളാഞ്ചേരിയാണ്. ഞാൻ
1: വേഗം പറഞ്ഞോളൂ,
0: ഇന്ത്യയിൽ
1: ഓർമ്മകൾ വേഗം പങ്കുവെച്ചോളൂ.
0: ഓർമ്മകൾ പറയാം. ഒരുപാട് 40-45 കൊല്ലത്തോളമായിട്ട് റേഡിയോ കേൾക്കുന്ന ശ്രോതാവാണ്. 40 കൊല്ലമായിട്ട് കത്തുകൾ അയച്ച് റേഡിയോ ആയിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ശ്രോതാവാണ് ഞാൻ. എനിക്കിത് കേട്ടപ്പോ പറയാതിരിക്കാൻ കഴിയില്ലേ. 90-ന്റെ നിറവിൽ ആകാശവാണി എല്ലാ നിലയങ്ങളും സമുചിതമായി ആഘോഷിക്കുന്നുണ്ട്. തൃശൂർ നിലയം ഫ്രീഡേ ആഘോഷിച്ച് ഗംഭീര പരിപാടികളെ റിപ്പോർട്ടൊക്കെ കേട്ടു. വലിയ വലിയ പ്രഗത്ഭരായ റിട്ടയർ ഉദ്യോഗസ്ഥന്മാര് ഡയറക്ടർമാരൊക്കെ സംസാരിക്കുന്നത് കേട്ടു.
1: അവരുടെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
0: പ്രഭാഷണങ്ങൾ കേട്ടു. അവരിതൊക്കെ ചിലരെ അറിയുകയും ചെയ്യും. നാരായണ നമ്പൂതിരിയെ പോലുള്ളവരൊക്കെ അറിയും. പ്രദീപകുമാർ സാറിനെയും പലരെയും അറിയും. പണ്ടത്തെ നിലയങ്ങൾ തൃശ്ശൂർ നിലയത്തിൽ 5 തവണ ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ 1 തവണ അവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്.
1: അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതാണ് ആകാശവാണിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങൾ അല്ലേ?
0: പിന്നെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ ആകാശവാണി. ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും 19-ൽ 2019-ൽ വന്ന് അവതരിപ്പിച്ചിട്ട് അങ്ങനെ പല പ്രാവശ്യം 5-6 പ്രാവശ്യം വന്നു എന്നെ ഓർമ്മ.

0: പിന്നെ വന്നിട്ടുണ്ട് വലിയ ഇവര്
1: മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു ഓർമ്മയുണ്ടോ പങ്കുവെക്കാൻ?
0: മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാന് 40 or 35 കൊല്ലം മുമ്പേ തോന്നുന്നുണ്ട് ഒരു പ്രാവശ്യം നിലയത്തിൽ വന്നപ്പോ ഒന്നും അങ്ങോട്ട് കാണാനൊന്നും സമ്മതിച്ചില്ല. അതൊരു മറക്കാനാണ് അനുഭവത്താ. പിന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് റേഡിയോ ജനകീയമായപ്പോ എനിക്ക് സന്തോഷം തോന്നി. കാരണം ശ്രോതാക്കളുമായിട്ട് അത്ര അടുപ്പം പറ്റി. അന്ന് എന്താ വെച്ചാ അവിടെ സെക്യൂരിറ്റിക്കാരകത്തേക്ക് വിട്ടില്ല,
1: പെർമിഷൻ ഉണ്ടായിരുന്നില്ല.
0: ഇല്ല, അന്ന് കത്ത് വായിക്കുന്ന മണികണ്ഠനാരും തങ്കമണി ചേച്ചി സുഭാഷ് സാറ് സി പി രാജശേഖരൻ എം ഡി രാജേന്ദ്രൻ ഇവരെ കാണണമെന്നുള്ള അതിയായ മോഹം കൊണ്ട്
1: വന്നതാണ്.
0: പക്ഷെ സെക്യൂരിറ്റിക്കാര് വിട്ടില്ല, കാരണം നിയമം അനുവദിക്കില്ല, ഞങ്ങൾക്ക് അനുവാദം ഇല്ല,
1: അതെ,
0: ആരും ശ്രോതാക്കളെ വിടാൻ പാടില്ല, പാസ് വേണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അവര്.
1: അപ്പൊ നമുക്ക് ആ ഓർമ്മയിൽ നിന്ന് ഒരു ആശംസകളോടെ അടുത്ത കോളറിലേക്ക് പോകേണ്ടതുണ്ട്. ആശംസകളോടെ നമുക്ക് അപ്പോ എന്താ ഇനി പറയാനുള്ളത്?
0: ഇനി പറയാനുള്ളത് ആശംസകൾ അർപ്പിക്കുന്നു. കാരണം ഇപ്പോ ഇത്രയും ജനകീയമായ ഇപ്പോ നല്ല നല്ല പരിപാടികൾ കൊല്ലം കൊല്ലം ചേർന്ന് മാറ്റങ്ങൾ വരുത്തിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ റേഡിയോ ജനങ്ങളൊക്കെ ഇറങ്ങിച്ചെന്നു ഏറ്റവും വലിയ കാരണം. ആ മറ്റൊരു അവിടെ ആ പരിപാടി അവതരിപ്പിക്കാൻ അവസരം ഇല്ലായിരുന്നു. ഈ കത്തുകളിലൂടെ മാത്രല്ലാതെ ഫോണിൻ പരിപാടി ഇല്ലാത്തൊരു കാലമായിരുന്നു ഞാൻ കേൾക്കണ കാലത്ത്. ഇപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയണു. ഏത് നിലയാംഗത്തിൽ
1: കൂടുതൽ കൂടുതൽ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നു.
0: അപ്പൊ ശ്രോതാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ശ്രോതാക്കളും റേഡിയോ ഒന്നെന്ന് പറഞ്ഞ പോലെ
1: അതെ ആശംസകൾ പോലെ തന്നെ ആകട്ടെ. നമുക്ക് ഒന്നായി നമുക്ക്
0: ഒന്നായി
1: അതെ നമുക്ക് ഒന്നായിട്ട് മുന്നോട്ട് പോകാം. സന്തോഷം തുടർന്നും ഈ ഒരു സഹകരണം സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്ന വിചാരിക്കും.
0: ഓക്കെ,
1: താങ്ക് യു.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. തൃശൂർ ആകാശവാണി.
1: നമസ്കാരം. പട്ടയപാടത്തുനിന്നാണ്.
0: പട്ടയപാടത്തുനിന്ന് ആരാണ് സംസാരിക്കുന്നത്?
1: റഫീഖ്.
0: റഫീഖ്. റഫീഖ് ആദ്യമായിട്ടാണോ ആകാശവാണിയിലൂടെ? വിളിച്ചിട്ടുണ്ട് അല്ലേ. ആഹാ, വേഗം.
1: 5 മാസമായി.
0: 5 മാസമായി അല്ലേ. അപ്പൊ വേഗം ആകാശവാണി ഓർമ്മകളും ആകാശവാണി കേൾക്കുന്ന അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല് ഞാന് എന്റെ കുട്ടിക്കാലം മുതല് റേഡിയോ കേൾക്കണതാണ്. അന്ന് ഗാനത്തിനങ്ങനെ ബുധനാഴ്ചകളായിരുന്നു രാത്രി. അന്ന് ഞാന് ഒരു 89 ഓർമ്മയാണെന്ന് തോന്നുന്നു. ആ കാലഘട്ടത്തിലാണ് അന്ന് ഞാന് ബുധനാഴ്ച അതിനായിട്ട് കാത്തിരിക്കും പാട്ട്
0: കേൾക്കാനായിട്ട്.
1: പിന്നെ 95 നല്ല ഓർമ്മയൊക്കെയുണ്ട്, നല്ല പാട്ടുകളും ഇതൊക്കെയായിട്ട്.
0: അപ്പോ മറക്കാനാകാത്ത ഒരു അനുഭവം പറയാനാണെങ്കിൽ, ഏതെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി ഏതാ? ചലച്ചിത്ര ഗാന പരിപാടിയാണോ അല്ലെങ്കിൽ? പാട്ട് തന്നെയാണ് അല്ലേ. പാട്ട്. അപ്പോ അന്ന് മുതൽ ഇന്ന് വരെ ആകാശവാണിയോടൊപ്പം യാത്ര ചെയ്യുന്നു അല്ലേ. സന്തോഷം. ആശംസകൾ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി?
1: ഈ 90 എല്ലാവിധ ആശംസകൾ.
0: താങ്ക് യു. അപ്പോ ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇനി ഒരു അവസരത്തിൽ നമുക്ക് കേൾക്കാം. അടുത്ത.
1: താങ്ക്
0: യു. ഹലോ.
2: ഹലോ.
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെച്ച് സംസാരിക്കാമോ?
2: ആ കുറച്ച് വെച്ചു, കുറച്ച്.
0: പേര് പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ചെർപ്പളശ്ശേരി. ആഹാ, റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ് ആകാശവാണിയുടെ? അപ്പോ ഇഷ്ടപ്പെട്ട പരിപാടി ഏതാ? നിറയുണ്ടല്ലേ. അതിലേതെങ്കിലും ഒരെണ്ണം പറയാനായിട്ട് പറയുകയാണെങ്കിൽ, പണ്ട് കേട്ട ഒരു പരിപാടിയിൽ ഒരു ഓർമ്മ പറഞ്ഞേ. ഏത്? ഏറ്റവും
2: രാത്രി രഞ്ജിനി ഉണ്ട്, അതൊക്കെ
0: ഭയങ്കര ഇഷ്ടായിരുന്നു അല്ലേ. അതെ, അത് ഓരോരോ മാറ്റങ്ങളിലൂടെ ഇപ്പോഴും നമ്മള് കേൾക്കുന്നുണ്ട്. ചലച്ചിത്രഗാന പരിപാടികളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും സജീവമായിട്ട് ലിസണേഴ്സിനിടയിൽ ആകാശവാണി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം.

0: രാവിലെ കുറേ നേരം കേൾക്കും.
1: ആ രാവിലെ കേൾക്കും അല്ലേ, വാർത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കും.
0: ആരോഗ്യത്തെ പറ്റി പറഞ്ഞു, എല്ലാം നല്ല പരിപാടിയാണ്.
1: അതെ, വിജ്ഞാനപ്രദമാണ്. എല്ലാ അറിവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം ഈ ദിവസം സംസാരിക്കാൻ കഴിഞ്ഞതില്ല കേട്ടോ.
0: ഓക്കെ,
1: നന്ദി. നമുക്കൊരു ഗാനം കേൾക്കാം, അതിനുശേഷം ശ്രോതാക്കളിലേക്ക് എത്താം.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.

0: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
1: പ്രായോജകർ
0: മന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
3: സിആർഎപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: അടുത്ത കോളറിലേക്ക് പോകാം നമുക്ക്. ഹലോ.
7: ഹലോ,
6: നമസ്കാരം.
7: നമസ്കാരം. 90-ന്റെ നിറവിലെ ആകാശവാണിക്ക് അഭിനന്ദനങ്ങളും ആശംസകളും
6: നേരുന്നുണ്ടോ? റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ, അല്ലെങ്കിൽ ഒന്ന് നീങ്ങി നിന്ന് സംസാരിച്ചാലും മതി. പേര് പറഞ്ഞോളൂ, ആരാണ്?
7: രാജനാണ്.
6: അതെല്ലേ, അപ്പോ പറഞ്ഞോളൂ ആകാശവാണി ഓർമ്മകളും ആശംസകളൊക്കെ.
7: ആശംസകൾ ഹൃദയബന്ധങ്ങളുടെ കാരണാചരടാണ് ആകാശവാണി. അവിടെ ദുഃഖങ്ങളും പരിഭവങ്ങളും സന്തോഷങ്ങളും ആശംസകളും ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി എന്ന ശ്രവണ മാധ്യമത്തിന് കഴിയുള്ളൂ. മറ്റേത് ദൃശ്യമാധ്യമങ്ങൾക്കും കഴിയാത്ത ഒരു കഴിവ് ആകാശവാണിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഈ 90-ന്റെ നിറവിൽ ആകാശവാണി ഇത്ര, അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ നിലയത്തിൽ ഒരുപാട് വിജ്ഞാനപ്രദമായ കാലത്ത് 5:55 മുതൽ സുഭാഷിതം കഴിഞ്ഞ് എല്ലാവിധ പരിപാടി, സുഭാഷിതം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വിജ്ഞാനത്തിന്റെ നിറകയിൽ നിൽക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്.
6: നല്ല ചിന്തകളോടെയാണ് ഇപ്പോഴും നമ്മുടെ ഒരു ദിവസം ആരംഭിക്കാറുള്ളത് അല്ലേ?
7: ഒരു ദിവസം ആരംഭിക്കുന്നത് അതിലൂടെ നമുക്ക് കിട്ടുന്ന ഊർജവും അതിന് തൃശ്ശൂർ ആകാശവാണിക്ക് നല്ലൊരു പങ്കുണ്ട്. മറ്റുള്ള പരിപാടി പാട്ടോർമ്മകൾ, നമ്മൾ പോയ കാലത്ത് ഓർത്തെടുക്കാൻ ഒരു പാട്ടോർമ്മ എന്ന പരിപാടി, അത് നല്ലൊരു പരിപാടിയായിട്ടാണ് കാണുന്നത്. ഈ റേഡിയോ കുടുംബം എന്നും ഈ ആകാശവാണി എന്ന ശ്രവണ മാധ്യമത്തിൽ കൂടെ തന്നെയാണ്. റേഡിയോ, റേഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക, അത് കേട്ടിരുന്ന
6: കേൾക്കുന്നവർക്കും. അപ്പൊ ഒരുപാട് സന്തോഷം, തുടർന്നും ഇതുപോലെ സജീവമായി പങ്കെടുക്കാം.
7: ആകാശവാണിക്ക് ഈ റേഡിയോ കുടുംബത്തിന്റെ ആശംസകൾ നേരാണ്.
6: നന്ദി. അപ്പൊ നമുക്ക് ഇനി ഒരു അവസരത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം.
7: ആയിക്കോട്ടെ.

0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് വനജ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: വനജ, കണ്ണൂരിൽ നിന്നും അങ്ങ് ദൂരം നിന്നാണല്ലേ സംസാരിക്കുന്നത്?
1: ദൂരത്താണ്.
0: അവിടെ ക്ലിയർ ആയിട്ട് റേഡിയോ കേൾക്കും അപ്പോ? തൃശ്ശൂർ
1: മുൻപൊക്കെ നല്ല ക്ലിയർ ഉണ്ടാവുമായിരുന്നു. റേഡിയോയിൽ തന്നെ എല്ലാ പരിപാടികളും കേൾക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അങ്ങനെ അത്ര ക്ലിയർ കിട്ടുന്നില്ല.
0: ഫോണിലൂടെയാണ് ആകാശവാണി കേൾക്കാറുള്ളത്. എന്തുകൊണ്ടാണ് തൃശ്ശൂർ നിലയം കേൾക്കാൻ കാരണം?
1: തൃശ്ശൂർ നിലയം പറഞ്ഞാല് എല്ലാ നിലയും ഞാൻ
0: കേൾക്കാറുണ്ട്.
1: തിരുവനന്തപുരം, ആലപ്പുഴയും തൃശ്ശൂരും ഒക്കെ കേൾക്കാറുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴയാണ് അവിടെ ഒന്നും കൂടി ക്ലിയറിലൊക്കെ കിട്ടുക.
0: ഇപ്പോഴല്ല
1: കേട്ടോ, മുൻപ് ഞാനൊരു 80 മുൻപ് എന്ന് പറഞ്ഞ പോലെ കേൾക്കാൻ തുടങ്ങിയതാണ്. എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കേൾക്കുന്ന എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ ഗാനോത്സവം, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും,
0: ചലച്ചിത്ര ഗാന പരിപാടികളാണ് താല്പര്യം,
1: എല്ലാം കേൾക്കാറുണ്ട്.
0: അന്ന് മുതലേ കത്തെഴുത്ത് പങ്കാളിത്തം എങ്ങനെയായിരുന്നു? ആകാശവാണിയുമായിട്ട് പരിപാടികളിൽ പങ്കെടുക്കുന്നതൊക്കെ എങ്ങനെയായിരുന്നു?
1: ഇതിലൂടെ ഫോണിലൂടെയാണ് അധികം
0: പങ്കെടുക്കില്ലേ.
1: കണ്ണൂരിൽ വിളിക്കുകയും കൊച്ചി വിളിക്കുകയും എല്ലാവരും വിളിക്കുക, സംസാരിക്കുക ഒക്കെ ചെയ്യും. എല്ലാ പരിപാടികളും നല്ല പരിപാടികളാണ്. ഞാൻ റേഡി തന്നെയാണ് എഫ്എം ഒക്കെ വന്നത് 90s. അത് ഈ പിന്നെ കണ്ണൂര് എഫ്എം ഒക്കെ വന്നത്
0: അതിന്
1: മുന്നേ ഈ പിന്നെ തൃശ്ശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ തന്നെയല്ലേ കേൾക്കുന്നത്.
0: ഒരു പരിപാടി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പരിപാടിയുണ്ടോ? പണ്ടത്തെ ഏതെങ്കിലും ഒരു പരിപാടിയോ, അല്ലെങ്കിൽ ഓർമ്മകളിൽ ഇപ്പോഴും ആകാശവാണി എന്ന് വിചാരിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന
1: പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നാടകങ്ങൾ നമ്മൾ കാത്തിരിക്കുമായിരുന്നു കേൾക്കാനൊക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്നില്ല. മറ്റു സ്ഥലങ്ങളിൽ നിന്നെല്ലാം കേൾക്കുമല്ലോ.
0: അതെ അതെ അതെ, നമുക്ക് പണ്ട് നമുക്കൊരു നിലയം മാത്രല്ലേ അല്ലെ, നമ്മുടെ പരിധിക്കുള്ളിൽ
1: ദിവസങ്ങളിലൊന്നുകൊണ്ട് കാത്തിരിക്കുമായിരുന്നു. ശബ്ദരേഖ അങ്ങനെയുള്ള നവതിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്നും യുവത്വ ആകാശവാണിക്ക് അത്ര എനിക്ക് പറയാനുള്ളൂ.
0: ആശംസിക്കുകയാണ് അല്ലെ, ഒരുപാട് സന്തോഷം അത്ര ദൂരം ആയാലും നമ്മളെ വിളിച്ചതിന്. അപ്പൊ
1: ഇന്നത്തെ ദിവസം കിട്ടിയതിൽ എനിക്ക് സന്തോഷം.
0: അപ്പൊ

0: ഞങ്ങൾക്ക് തിരിച്ചും. അപ്പോ ഇനി ഒരു അവസരത്തിൽ നമുക്ക്
1: ഞാൻ ആശംസകൾ നേരുകയാണ്, അവരുടെയും കൂടി ഞാൻ ആശംസകൾ നേരുകയാണ്. പിന്നെ ഞാൻ റേഡിയോ എപ്പോഴും കേൾക്കും, ഞാൻ കേൾക്കുന്ന ഒരാളാണ്, അപ്പൊ കാഴ്ച പരിമിതിയുള്ള ഒരാളാണ്.
0: അപ്പൊ കുറച്ചും കൂടെ ആകാശവാണിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളും കൂടിയാണ്. അതെ അതെ അതെ. അപ്പൊ സന്തോഷം ഈ ഒരു അവസരത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ കേട്ടോ. ഇനി മറ്റൊരു ദിവസം നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അടുത്ത കോളറിലേക്ക് പോകേണ്ടതുണ്ട്.

0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: ഇത് സരിത, കോട്ടപ്പുറം, വളാഞ്ചേരി.
0: വളാഞ്ചേരി,
1: കോട്ടപ്പുറം.
0: കോട്ടപ്പുറം. സരിത, പറയൂ, ആകാശവാണി. ഓർമ്മകളൊക്കെ വേഗം പറഞ്ഞോളൂ.
1: ഓർമ്മകള്, നവതിയുടെ നിറവിലെ ആകാശവാണിക്ക് എന്റെ വക ആശംസകൾ.
0: ആകാശവാണിയുമായിട്ടുള്ള അല്ലെങ്കിൽ പരിപാടികളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളത്?
1: ചലച്ചിത്ര ഗാനങ്ങളൊക്കെ തന്നെ.
0: ചലച്ചിത്ര ഗാനങ്ങളാണ് അല്ലേ?
1: ഞാൻ ഗാനത്തല്ലാവത്തേക്ക് കത്തയച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ഗാനമഞ്ജരിക്ക് കത്തുകളായി
0: ഒരേ പദം വരുന്ന പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തുന്ന പരിപാടിയിലേക്ക് അല്ലേ? അപ്പൊ കേൾക്കുക മാത്രല്ല, സജീവമായി പങ്കെടുക്കുന്ന ഒരാളും കൂടിയാണ് സരിത. സരിത, ഏറ്റവും ആദ്യം കേട്ടൊരു കാലം ഏതാ? ഏറ്റവും ആദ്യം ചെറുപ്പത്തിലെ ആണോ അതോ?
1: ചെറുപ്പത്തില്. ഞാൻ UP LP UPയിലൊക്കെ പഠിക്കുമ്പോ വീട്ടില് അച്ഛമ്മ എല്ലാവരും അമ്മയൊക്കെ അടുക്കളയില് എന്താണ് റേഡിയോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കേൾക്കുക. അപ്പൊ നമ്മളൊക്കെ എണീറ്റ് വരും, വരുമ്പോ തന്നെ ഇത് കേട്ടിട്ടാവും എണീറ്റ് വരിക.
0: അതെ. അപ്പൊ വിജ്ഞാനവും വിനോദവും ഒക്കെ നമ്മള് ആ കുട്ടിക്കാലം മുതലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആകാശവാണി അല്ലേ?
1: പിന്നെ ഒരു മാറ്റമില്ല,
0: ഒരു മാറ്റമില്ല.
1: പിന്നെ കല്യാണം കഴിച്ചു കൊടുന്ന വീട്ടിലായാലും ഞാനിപ്പോഴും റേഡിയോ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്.
0: നമ്മള് വലുതായാലും നമ്മുടെ ആ ഒരു റേഡിയോ സംസ്കാരം നമ്മൾ എവിടെ പോയാലും നമ്മൾ കൊണ്ടുപോകും അല്ലേ? കല്യാണം കഴിഞ്ഞാലും അത് മാറ്റില്ല. അതെ, ഒരിക്കലും മാറാതിരിക്കട്ടെ. ഒപ്പം ആകാശവാണി ഒപ്പം ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക്
1: പഠിക്കുന്ന കാലത്ത് ഈ ചലച്ചിത്ര കാലത്തിന്റെ ഓരോ ടൈമുകളും ഓരോ വെച്ചിട്ടാണ് ഞങ്ങള് എന്താണ്
0: സമയം ക്രമീകരിച്ചിരുന്നത് അല്ലേ?
1: മാറ്റൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഈ റേഡിയോ കേട്ടിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി പോവുകയും ചെയ്യും.
0: 7:25 ന്യൂസായി, മലയാളത്തിൽ വാർത്തകളായി. 7:25 ആയിരുന്നു, ക്ലോക്ക് നോക്കാതെ അറിയും അല്ലേ?
1: പിന്നെ
0: അതെ.
1: പിന്നെ മേഡം ഒരു കാര്യം കൂടി,
0: നമ്മുടെ
1: ആകാശവാണിന്ന് ഇപ്പൊ ഇത്രയും 3 പതിറ്റാണ്ടിന് ശേഷം പടി ഇറങ്ങിപ്പോ നമ്മ ഹക്കീം കൂട്ടായി
0: പറഞ്ഞ
1: അത് കേട്ടപ്പോ വാർത്തയിൽ അത് ഇങ്ങനെ പടി ഇറങ്ങാന്ന് കേട്ട ഭയങ്കര
0: വിഷമാണ് അല്ലേ?
1: കണ്ണു പറഞ്ഞുപോയി.
0: അതെ, കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതലേ നമ്മള് കേട്ടിരിക്കുന്നത് ശബ്ദത്തിലൂടെയാണ് നമുക്ക് ഇവരെല്ലാരും പരിചയം അല്ലേ?
1: അതെ, നല്ല ശബ്ദത്തിലൂടെയാണ് എല്ലാ വാർത്ത വായിക്കുക.
0: അതെ,
1: പറയാൻ പറ്റില്ല, അത്രയും നല്ലൊരു ശബ്ദം.
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ ആകാശവാണിയുടെ ഭാഗമായിട്ട് ഒത്തിരി അതുപോലെയുള്ള ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്, അത് തന്നെയാണ് ആകാശവാണിയുടെ കരുത്തും.
1: എനിക്ക് പഴയ കാലത്ത് ആ ഓർമ്മ. പിന്നെ ഒരു സുഷമ മോഹൻ ഉണ്ടായിരുന്നു പഴയ കാലത്ത്, സുഷമ മോഹൻ, ഗോപൻ, ശ്രീകുമാർ.
0: അതെ, പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അവതാരകരെ കൊണ്ട് സത്യത്തില് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതെ. അപ്പോ നമുക്ക് അടുത്ത കോളറിലേക്ക് പോകേണ്ടതുണ്ട്. ആശംസകൾ ഇനി ഉണ്ടോ? പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതൊരു അവസരത്തിൽ അത് കൂടുതൽ കേൾക്കാം. അപ്പൊ
1: ഒരുപാടുണ്ട്, കാരണം എന്താ, എത്രയോ ചെറുപ്പം മുതലുള്ള നമ്മളെ പിന്നെ ശബ്ദരേഖ കേട്ടതൊക്കെ, അന്നൊന്നും TV ഒന്നും ഇല്ലാത്ത കാലങ്ങളിൽ ഈ ശബ്ദരേഖയ്ക്കായിട്ട് ഒരു 3:30 4 മണി
0: സമയത്ത് ചലച്ചിത്ര ശബ്ദരേഖ
1: കേട്ടിരിക്കും. പിന്നെ ഞായറാഴ്ച ദിവസം ഫുൾ ടൈം റേഡിയോ തന്നെയാവും.
0: സിനിമ കാണുന്നേക്കാളും കൂടുതൽ നമുക്ക് കഥാപാത്രങ്ങളെ ഇമാജിൻ ചെയ്യാൻ, സങ്കല്പിക്കാനായിട്ട് പറ്റുമല്ലോ. അത് ഭയങ്കര ഒരു നമ്മുടെ ചിന്താശക്തിനൊക്കെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാധ്യമം കൂടിയാണ് ആകാശവാണി എന്ന് പറയുന്നത്. അതെ. അപ്പൊ സന്തോഷം,
1: കുട്ടികളുടെ ബാലമണ്ഡലം പരിപാടി ഉണ്ടല്ലോ രാവിലൊക്കെ
0: കേക്കാം,
1: അതൊക്കെ ഭയങ്കര.
0: അതെ, അപ്പൊ സന്തോഷം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത കോളറിലേക്ക് പോകേണ്ടതുണ്ട്. ഇനി ഒരു അവസരത്തിൽ കൂടുതൽ സംസാരിക്കാം.
1: ഓക്കെ.

0: ഹലോ ഹലോ
1: ഹലോ,
0: ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ
0: കോട്ടയത്തു നിന്ന് സുമ. ആ റേഡിയോ ഒരിടത്തുനിന്നൊന്ന് മാറി നിൽക്കാമോ? വേഗം പറഞ്ഞോളൂ ആകാശവാണിയായിട്ടുള്ള ഓർമ്മകള് അനുഭവങ്ങളൊക്കെ.
1: നവതിയുടെ നിറവിലാണല്ലോ.
0: അതെ, നവതിയുടെ നിറവിലാണ്. ഇന്ന് സമാപന ദിവസമാണ്. അപ്പോ ഇന്നൊരു വളരെ പ്രത്യേകതയുള്ളൊരു ദിനം കൂടിയാണ് ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം.
1: അതെ അതെ, എല്ലാ മിക്ക പരിപാടികളും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. സുഭാഷിതം, ഉഷമലരി അങ്ങനെയുള്ള,
0: പിന്നെ ശബ്ദം കുറച്ച് വെച്ചില്ല, അതിന്റെ ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ടാവും. നമുക്ക് സംസാരിക്കുന്നത് ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ്. വേഗം പറഞ്ഞോളൂ.
1: അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ. പിന്നെ നമ്മളിങ്ങനെ ഫോണിൻ പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഓരോ ശബ്ദങ്ങളൊക്കെ
0: കേൾക്കുന്നത് അല്ലേ.
1: അങ്ങനെയൊക്കെ
0: ലിസ്ണേഴ്സിന്, അതായത് ശ്രോതാക്കൾക്കിടയിൽ തന്നെ നമുക്ക് ആകാംക്ഷ കൂടുതലാണ് അല്ലെ. ആരായിരിക്കും ഇനി അടുത്തത് വരുന്നുണ്ടാവുക, ആരുടെ ശബ്ദമായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഏത് നിലയാണ് കൂടുതലും കേൾക്കാറ്? കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്.
1: അങ്ങനെ
0: എല്ലാ നിലയും
1: പാട്ടുകളൊക്കെയാണ് കൂടുതലും കേൾക്കുന്നത്. പിന്നെ കവിത കേൾക്കാറുണ്ട്. പാലക്കാടൊക്കെ വരുമ്പോഴേ നമ്മളവിടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്.
0: അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അതാണ് ഒരു ആകാശവാണിയെ മറക്കാനാവാത്ത ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ?
1: അങ്ങനെയല്ലേ, ഇതൊക്കെ തന്നെ
0: അല്ലേ. അപ്പൊ നമുക്കൊരു ആശംസകളോടെ നമുക്ക് അടുത്ത കളറിലേക്ക് പോകാം. ഒത്തിരി സന്തോഷം കേട്ടോ. പ്രതീക്ഷിച്ചില്ല, പക്ഷെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ് അല്ലെ കാര്യങ്ങള്. നമ്മൾ ചില ദിവസങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കുമ്പോ നമുക്ക് കൂടുതൽ കൂടുതൽ ചിലപ്പോ അപ്പുറത്തേക്ക് നമുക്ക് സന്തോഷം നൽകും. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനിയൊരവസരത്തിൽ കൂടുതൽ സംസാരിക്കാം.
1: ശരി ശരി.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ആചാര്യ തിരുവത്ര.
0: ആചാര്യ തിരുവത്ര, ഒരുപാട് കേട്ട പേരാണല്ലേ. പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ ഓർമ്മകളൊക്കെ.
1: ഓ, കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് ഞാൻ ആകാശവാണിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശ്രോതാവാണ്. ഈ റേഡിയോ ആകാശവാണി എന്ന് പറഞ്ഞാൽ എന്താ ഗതകാല സ്മരണകളിലെ ഒരു വേദിയാണ്. അത് അല്പം മധുരവും വേറെ കയ്പും നിറഞ്ഞൊരു അധ്യായം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്റെ 13-ാമത്തെ വയസ്സിലാണ് ഞാൻ റേഡിയോ കേൾക്കാൻ തുടങ്ങിയത്. അന്ന് എന്റെ വീട്ടിൽ റേഡിയോ ഇല്ലായിരുന്നു. അന്ന് ഞാൻ അയൽവീടുകളിൽ പോയിട്ടായിരുന്നു റേഡിയോ കേട്ടിരുന്നത്. പിന്നെ എന്റെ റേഡിയോ ഭ്രമം കണ്ട് അന്ന് എന്റെ മാതാപിതാക്കൾ എനിക്ക് റേഡിയോ വാങ്ങിച്ചു. അന്ന് എനിക്ക് സ്വർഗം കിട്ടിയ പ്രതിയായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം.
0: അതാണോ കൈപ്പേറിയ അനുഭവം എന്ന് പറയുന്നത്? ആദ്യമായി റേഡിയോ കേൾക്കാൻ, അതല്ലെങ്കിൽ വീട്ടില് റേഡിയോ ഇല്ലാത്തതാണോ?
1: റേഡിയോ ഇല്ലാത്തൊരു
0: അനുഭവമാണ് കൈപ്പേറിയ അനുഭവമായി തോന്നിയത് അല്ലേ. മാറി ഇന്ന് വരെ.
1: അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ശ്രോതാക്കളും 1995 മുതൽ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകിയ കാരണക്കാരാണ്. കാരണം ഈ ദൃശ്യമാധ്യമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കമ്പോള സംസ്കാരം യാതൊരു വിധത്തിലും നമ്മൾ ആകാശവാണി ബാധിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ശ്രോതാവാണ് ഞാൻ.
0: വിശ്വസിക്കുന്നത് മാത്രല്ല, അതാണ്, അങ്ങനെയാണ്.
1: അങ്ങനെയാണ്.
0: അതെ അതെ.
1: അപ്പൊ ഇന്നെ ഇന്നും ആകാശവാണിന്റെ ഹൃദയത്തിൽ ചങ്ക് എന്ന് വേണമെങ്കിൽ പറയാം.
0: അത് നമുക്ക് കൃത്യമായിട്ട് എല്ലാ നമ്മുടെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എഴുതി അറിയിക്കുന്ന ഒരാളും കൂടിയാണ് അല്ലേ.
1: അതെ അതെ. അതുകൊണ്ട് തന്നെ ഈ നിറവില് ഇപ്പൊ ആകാശവാണി 90-ന്റെ നിറവില് എന്റെ ഊഷ്മളമായ ഹൃദയംഗമായ ആശംസകൾ ഞാൻ ആകാശവാണിയിൽ അറിയിക്കുകയാണ്.
0: അതെ, ഒരുപാട് നന്ദി. ഇതുപോലെ തന്നെ എന്നും കൂടെ ഉണ്ടാവണം.
1: ആയിക്കോട്ടെ, എല്ലാ സുഹൃത്തുക്കളും എന്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്.

0: സന്തോഷം.
1: ഇനിയും ആകാശവാണി മുന്നോട്ട് പോട്ടെ, എല്ലാ വിധത്തിലും
0: നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോവാം.
1: ഒരുമിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ,
0: നന്ദി.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ പി വി ഉമ്മർ എടപ്പാൾ.
0: പി വി ഉമ്മർ എടപ്പാൾ. വേഗം
1: അതെ,
0: പറഞ്ഞോളൂ ആകാശവാണിയുമായിട്ടുള്ള ഓർമ്മകളും അനുഭവങ്ങളും.
1: ആദ്യമായിട്ട് ഞാൻ 10 വയസ്സിൽ റേഡിയോ കേൾക്കാൻ തുടങ്ങിയതാ.
0: ആഹാ.
1: 10 വയസ്സെന്ന് പറഞ്ഞാല് എന്റെ കുട്ടിക്കാലത്ത് തന്നെ അവിടെ ബന്ധു വീട്ടിലൊക്കെ കൊണ്ടുപോകും ആളുകള്, അവിടെയൊക്കെ റേഡിയോ ഉണ്ടാവും. അപ്പൊ അങ്ങനെ റേഡിയോ കുറിച്ച് മധുരമുള്ളൂ,
0: കയ്പുണ്ടായിട്ടില്ല അല്ലേ?
1: കയ്പുണ്ടായിട്ടില്ല. റേഡിയോ ലിസണേഴ്സിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ട്രഷറാണ്.
0: അതായത് ശ്രോതാക്കൾക്കിടയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ ഈ സംഘടനയുടെ ഭാഗമായിട്ട് എല്ലാവരെയും പരിചയപ്പെടാനും എപ്പോഴും നിരന്തരം സംസാരിക്കാനും ഒക്കെ സാധിക്കാറുണ്ട് അല്ലേ?
1: പിന്നെ അവര് കേതാറിയിക്കാതെ നമ്മളെ ശ്രവ്യോത്സവത്തിന് വരാൻ പറ്റില്ല. അതുകൊണ്ട് കുറെ ആൾക്കാരൊക്കെ വന്നു. അപ്പോ ആകാശവാണി 90 നിറവിലല്ല, അതിൽ കൂടുതൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടും, പിന്നെ ആകാശവാണി ജീവനക്കാർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടി ആശംസിക്കുന്നു.
0: നന്ദിയും ഒരുപാട്. അതെ, നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഈ മുന്നോട്ട് പോവാം എന്ന് തന്നെ വിചാരിക്കാം. അപ്പോ ഈ ഇനിയൊരു അവസരത്തിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാം.
1: ഓക്കെ ഓക്കെ ഓക്കെ.

0: ഹലോ,
1: ആ ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ജോബി എന്നാണ്. ഞാൻ ഓട്ടോ ഡ്രൈവർ ആണ്, കുന്നത്തങ്ങാടി.
0: കുന്നത്തങ്ങാടി. ഇതിനു മുൻപ് പങ്കെടുത്തിട്ടുണ്ടോ പരിപാടിയില്?
1: ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പാട്ട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ പ്രാവശ്യം
0: വിളിച്ചിട്ടുണ്ട് അല്ലേ.
1: പിന്നെ സ്ഥിരമായിട്ട് കേൾക്കാന്ന് വെച്ചാൽ ഞാൻ 1975-76 കാലഘട്ടം മുതൽ കേൾക്കണതാ. അപ്പോ ഞാനത് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഒഴിവു സമയങ്ങളൊക്കെ കേൾക്കും. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
0: ഇപ്പോ ഓട്ടോയില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആകാശവാണി.
1: ഞാൻ ഓടുമ്പോഴൊക്കെ വയ്ക്കും.
0: അപ്പൊ കൂടെയുള്ള യാത്രക്കാർക്ക് ഒപ്പം കേൾക്കാൻ പറ്റും അല്ലേ?
1: ഞാൻ പ്രധാനമായിട്ട് ന്യൂസ് ആണ് വെക്കാറ്. പിന്നെ കാലത്ത് വീട്ടിലും ഉണ്ടല്ലോ, വീട്ടിലും വെക്കാറുണ്ട്. അപ്പൊ അതിനുള്ള വാർത്തകളും അവര് പാട്ടുകൾ, മെയിനായിട്ട് പാട്ടുകളായിരുന്നല്ലോ പണ്ട് ഗാനതരങ്ങളിന്റെ ബുധനാഴ്ചകളില്. അപ്പൊ അതൊക്കെ കേൾക്കും. പിന്നെ അതൊക്കെ ഒരു സമയമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് 7:30 തുടങ്ങി അങ്ങനെ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ.
0: ആ കാത്തിരിപ്പ് ഭയങ്കര മനോഹരായിരുന്നു അല്ലേ? നമുക്ക് അങ്ങനെ സമയെത്താൻ വേണ്ടിട്ട് ആയില്ലല്ലോ ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു.
1: അതെ. പിന്നെ നാടകം, വർഷത്തിലുള്ള
0: നാടകോത്സവത്തിനൊക്കെ
1: കേൾക്കുമ്പോ കറക്റ്റ് ടൈം നോക്കി എല്ലാ വീടുകളിലും ഉണ്ടാവും റെഡിയാ. പക്ഷെ കൊറേ കാലം 1975 കാലഘട്ടത്തിലൊന്നും ഞങ്ങളുടെ ഏരിയയിൽ ഇല്ല. റേഡിയ വളരെ കുറവായിരുന്നു. അപ്പൊ അടുത്ത വീട്ടിൽ നിന്നൊക്കെ നാടകം കേൾക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും റേഡിയോ പ്രശ്നമാണെങ്കിൽ അടുത്ത വീട്ടിലേക്ക് പോകും. അന്നൊരു ടി വി വന്നിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ റേഡിയോ നാടകങ്ങളാണ് മെയിനായിട്ട് നമുക്ക് നേരമ്പോക്കും കാര്യങ്ങളും. പിന്നെ പാട്ട് കേൾക്കാൻ വേറെ ഒരു മാർഗവുമില്ല. പണ്ട് കാലത്ത് യാതൊരു മാർഗവുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അതിലൊക്കെ വളരെ അധികം ഉണങ്ങി എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ
0: കുട്ടിക്കാലം മനോഹരമാക്കിയത് ആകാശവാണിയാണ് അല്ലേ?
1: അതെ അതെ, ഒരു സംശയമില്ലാത്ത കാര്യം. കാരണം എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടാനൊന്നും അങ്ങനെ ശ്രമിക്കാറില്ല, എങ്കിലും എനിക്ക് അത് കൂടുതലായിട്ട് ഭയങ്കര താല്പര്യമുണ്ട്.
0: എന്നാലും പാടും
1: എനിക്ക് ഇല്ല പാട്ട്.
0: ഇന്നെന്തായാലും നമ്മള് പാട്ട് പാടിപ്പിക്കുന്നില്ല. പക്ഷെ എന്തായാലും ഇനി ഒരു അവസരത്തിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ കേൾക്കാം. ആശംസകളോടെ നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം.
1: ഓക്കെ.

0: ഒരു ആകാശവാണി, ആരാണ് സംസാരിക്കുന്നത്?
1: രാജൻ കണിമംഗലത്തിൽ നിന്നാണ്.
0: രാജൻ കണിമംഗലം, പറഞ്ഞോളൂ ആകാശവാണി, ഓർമ്മകളൊക്കെ പങ്കുവെച്ചോളൂ.
1: നമ്മള് ചെറുപ്പം തൊട്ടേ ആകാശവാണി.
0: റേഡിയോ ശബ്ദം ഒന്ന് കുറച്ച് വെക്കാമോ, അല്ലെങ്കിൽ ഒന്ന് നീങ്ങി നിന്ന് സംസാരിച്ചാലും മതി. നീങ്ങി നിന്നോളൂ, പറഞ്ഞോളൂ.
1: അത് പണ്ട് കാലത്തെ റേഡിയോ നമുക്ക് വാങ്ങാൻ കഴിവില്ലാത്ത കാലഘട്ടം. പിന്നെ നമുക്ക് വീട്ടിൽ
0: ലൈസൻസ് വേണ്ട കാലഘട്ടത്തെ കുറിച്ചാണോ പറയുന്നത്? നമുക്ക്
1: കാലഘട്ടം കുട്ടിക്കാലത്ത് ഇപ്പൊ നമുക്ക് ആകാശവാണി കേൾക്കാനുള്ള താല്പര്യം ഭയങ്കര ആവേശമായിരുന്നു. അപ്പൊ അടുത്തുള്ള വീടുകളിലും റോഡുകളിലൊക്കെ പോയി നിന്ന് നമ്മള് ആകാശവാണി കേൾക്കും.
0: കേൾക്കാറുണ്ടായിരുന്നു അല്ലേ?
1: ആകാശവാണി കേൾക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ആവേശമാണ്. കാരണം കിട്ടാത്ത ഒരു കനി പോലെ, ഒരു എന്താ പറയാ, നമുക്കത് പ്രാപിക്കാൻ കഴിയാത്ത ഒരു വിശിഷ്ട
0: എപ്പോഴും ഒരു അത്ഭുതം പോലെയാണല്ലേ തോന്നാറുള്ളത്.
1: കണ്ണും കാതും കൂർപ്പിച്ച് കേക്കും
0: വാക്കുകളിൽ. ആ അത്ഭുതം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ആശ്ചര്യം ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം.
1: അതിനാൽ ഞാൻ ആദ്യമായിട്ട് ആകാശവാണി നിൽക്കി വിളിക്കുന്നല്ലേ.
0: അപ്പൊ
1: കാലത്ത് 8 മണി തൊട്ട് ഓണാണ്.
0: 8 മണി മുതലാണ് കേൾക്കാറുള്ളത് അല്ലേ?
1: റേഡിയോ 8 മണി തൊട്ട് കേൾക്കും. ജോലി വീട്ടില് ടൈലറിംഗ് ആണേ. ആ വീട്ടുകാരൻ തന്നെ വർക്ക് ചെയ്യും. അപ്പൊ റേഡിയോ അതിന്റെ ഒരു സന്തോഷകാര്യാ.
0: അതെ, അപ്പോ ഇപ്പോഴും കൂടെ ആകാശവാണി. അതും ഈ ടൈലറിംഗ് ജോലിയൊക്കെ ആവുമ്പോ നമുക്ക് ആകാശവാണി കേൾക്കാം. ടൈലറിംഗ് ജോലി എന്നല്ല, ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് എന്ത് ജോലിയോടൊപ്പം ആകാശവാണി കേൾക്കാനായിട്ട് സാധിക്കും.
1: ആകാശവാണി ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒരു എന്താ പറഞ്ഞാൽ ശ്മശാന മുഖതയാണ് എനിക്ക്.
0: ഒരു മരണ വീട്ടിലെ പ്രതീതിയാണ് അല്ലെ, ഒരു ദിവസം ആകാശവാണി കേൾക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ. ഇന്നാണെങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യ ഒരുപാട് ഉയർന്ന കാരണമുണ്ട് നമുക്ക് ന്യൂസ് ഓൺ എയർ ആപ്പ് വഴി മറ്റ് നിലയങ്ങളും എല്ലാ പരിപാടികളും മാറി മാറി കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ.
1: തൃശ്ശൂർ
0: മാത്രമാണ് വെക്കാറുള്ളത് അല്ലേ? ഓഫ് ആക്കും. അതുവരെ അങ്ങനെയാണ് അപ്പോ ആകാശവാണി ആയിട്ടുള്ള ഒരു ബന്ധം. ഇന്നിപ്പോ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ അല്ലെ. അപ്പോ എന്നിരുന്നാലും ആകാശവാണിയിലൂടെ അത് കേൾക്കുമ്പോഴത്തെ ഒരു സുഖം വേറൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്.
1: അതെ
0: അതെ,
1: നല്ല വോയിസ് ആണ് കേട്ടോ. നല്ല
0: നന്ദി, ഒരുപാട് നന്ദി. അപ്പൊ നമുക്ക് ആശംസകള് പറയാനുണ്ടോ ഇനി, അല്ലെങ്കിൽ നമുക്ക് അടുത്ത കോളറിലേക്ക്?
1: 900 അല്ല 900 വർഷം.
0: അതെ, പ്രപഞ്ചമുള്ള കാലം വരെ ഭൂമി ഉള്ളിടത്തോളം ആകാശവാണി നിലനിൽക്കട്ടെ അല്ലേ.
1: തീർച്ചയായിട്ടും,
0: ഒരുപാട് സന്തോഷം. തുടർന്നും ഇതുപോലെ തന്നെ സജീവമായിട്ട് പങ്കെടുക്കാം.
1: ഒരു വലിയ വിഭാഗം ആൾക്കാരുടെ ആവേശമാണ് ഇപ്പോഴും ആകാശവാണി.
0: അതെ, ആവേശത്തിന് ഒരു ചോർച്ച കൂടാതെ തന്നെ മുന്നോട്ട് പോകട്ടെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.

0: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: വാസുദേവൻ നമ്പൂതിരി, മുറഞ്ഞൂർ ഒറ്റപ്പാലം.
0: ആ പറഞ്ഞോളൂ, ആകാശവാണി ഓർമ്മകളൊക്കെ വേഗം പറഞ്ഞോളൂ.
1: ആകാശവാണി എന്റെ വീട്ടിലെ അംഗമായിട്ട് 6.5 പതിറ്റാണ്ടായി. അന്ന് അച്ഛൻ ഒരു ഓണക്കാലത്ത് ഓണ ഡ്രസ് വാങ്ങി കൂട്ടത്തില് ഒരു അത്ഭുതപ്പെട്ടി കൊണ്ടിരണ്ടായത്. പിന്നെ എല്ലാവരും ഞങ്ങള് ശ്രോതാക്കളായി റേഡിയോന്റെ. ഏതായി നവതി ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്റെയും കുടുംബത്തിന്റെയും ഹൃദ്യമായ ആശംസകൾ സമർപ്പിക്കണം.
0: നന്ദി, ഒരുപാട് നന്ദി. അപ്പൊ തുടർന്നും സജീവമായി പങ്കെടുക്കൂട്ടോ.
1: പിന്നെ ഈ ആകാശവാണിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മാധ്യമത്തിനും ഇല്ലാത്ത കാര്യമാണ് പറയണേ, അതായത് വിശ്വാസ്യത. അതേപോലെയാണ് കൃത്യനിഷ്ഠ. ഇത്രയും കൃത്യനിഷ്ഠ ഉള്ള ഒരു
0: മാധ്യമം
1: ഇല്ല. ഇപ്പൊ വാർത്തയ്ക്കാണെങ്കിൽ നമുക്ക് 100% വിശ്വസിക്കാം. ഇപ്പൊ ടി വി മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന കൂട്ടത്തില് അതിലൊക്കെ വാർത്ത വളച്ചൊടിച്ചിട്ടുണ്ടാവും.
0: അപ്പൊ ഇപ്പോഴും കൃത്യമായിട്ടുള്ള വാർത്തകൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ
1: നമുക്ക് ഈ വാർത്ത നമുക്ക് വിശ്വസിക്കാം.

0: തീർച്ചയായിട്ടും
1: വിശ്വസിക്കാം.
0: വിശ്വാസിത തന്നെയാണ് ആകാശവാണിയുടെ ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത്.
1: ആരോഗ്യപരമായ കാര്യങ്ങള്,
0: അതെ,
1: കാർഷിക കാര്യങ്ങള്,
0: അതെ,
1: നിയമപര കാര്യങ്ങള്,
0: അതെ. ആകത്തൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ വിനോദവും വിജ്ഞാനവും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇതാണ് ആകാശവാണി എന്ന് പറയുന്നത്.
1: അത് മാത്രമല്ല, ലോക വിവരങ്ങള് നമുക്ക് കിട്ടി
0: തീർച്ചയായിട്ടും.
1: പിന്നെ ടി വി ഫോണടക്കം ഫോണടക്കം നമുക്ക് സൈഡ് എഫക്ട് ഉണ്ടാവും.
0: അതെ,
1: റേഡിയോ ആണെങ്കിൽ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല.
0: അതെ,
1: എത്ര ടി വി കാണെങ്കിൽ കണ്ണിന് കേടുവരും. മൊബൈൽ അടക്കം ഇപ്പോ ഡോക്ടർമാര് പറയണത്
0: കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും,
1: കാരണം കണ്ണിനെ ബാധിക്കുന്നൊക്കെ പറയണ്ടേ.
0: അതെ, പോകെ പോകെ നമുക്കത് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ. അതെ, കാലം കൂടുതൽ യൂസ് ചെയ്യുന്നോറും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്.
1: സൈഡ് എഫക്റ്റ് ഇല്ലേ?
0: അതെ അതെ. അപ്പോ
1: പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം 500 rupees കൊടുത്താൽ റേഡിയോ കിട്ടും.
0: അതെ,
1: ഇപ്പൊ ഈ ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെ വില കൂടിയ അവസരത്തില് റേഡിയോക്ക് റേഡിയോ പോലെ ഇങ്ങനെ വില കുറച്ച് സാധനം കിട്ടില്ല.
0: അതെ,
1: മൊബൈൽ തന്നെ 50,000 rupees മൊബൈലില്.
0: അപ്പൊ നമുക്ക് ഇനിയും ശ്രോതാക്കളെ നമുക്ക് കാത്തിരിക്കുകയാണ്. ഓർമ്മകൾ പങ്കുവെച്ചതിന് നന്ദി കേട്ടോ. ആ ആശംസകൾ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇനിയൊരു അവസരത്തിൽ കൂടുതൽ സംസാരിക്കാം.
1: താങ്ക് യു.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി വനിതകളുടെ ഉറ്റമിത്രം.
2: ഹലോ.
6: ഹലോ,
2: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
6: നമസ്കാരം, മൊയ്തീൻകുട്ടി, പട്ടാമ്പി, വട്ടോളിക്കാവ്, കോഴിക്കാട്ടിൽ പാലം.
2: വേഗം പറഞ്ഞോളൂ, നമുക്ക് സമയം കുറവാണ്, വേഗം പറഞ്ഞോളൂ കേട്ടോ.
6: ഞാൻ 1968 കേൾവി തുടങ്ങിയത് അന്ന് 7:55 ഒരു പലരും പലതും തിങ്കളാഴ്ച. അത് കഴിഞ്ഞ 8:00 ഒരു നാടകം. ഞായറാഴ്ച ദിവസങ്ങളിൽ 8:00 പലരും കണ്ടതും കേട്ടും തൃശ്ശൂർ നിലയത്തിന്റെ. അങ്ങനെ അന്ന് ആദ്യം കലിവരു കെ വി മണികണ്ഠന്മാര്, തങ്കമണി, അവരൊക്കെയുള്ള കാലം മുതൽ കേൾവി തുടങ്ങിയതാ.
2: അന്ന് മുതൽ കേൾക്കുന്നുണ്ട് അല്ലേ?
6: അന്ന് മുതൽ കേൾവി തുടങ്ങിയതാണ്. ഞാൻ ബ്ലൈൻഡ് ആണ്, ഒരു 10 പഠിച്ചിരുന്നാണ്. 10 ശേഷം, 10 കഴിഞ്ഞ ശേഷം പിന്നെ ബ്ലൈൻഡ് ആയിട്ട് പിന്നെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വന്നു.
2: ഓ, അപ്പൊ ആകാശവാണി ഇന്നൊരു കൂട്ടായിട്ടുണ്ടായിരുന്നു അല്ലേ?
6: ഇന്നും കൂട്ടാണ്.
2: അപ്പൊ അതുപോലെ
6: പിന്നെ വേറെ ഒരു കാര്യം, പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടക്കിടക്ക് കറണ്ട് പോകും റേഡിയോയിലും ഈ മീഡിയ മേഖല, അത് വളരെ ഇതാണ്. പിന്നെ കുറെ കഴിഞ്ഞിട്ടൊക്കെ വരുന്നത്, 1 കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയാണ്.
2: അത് അത് ടെക്നിക്കൽ പ്രോബ്ലംസ് ആണ്. അത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനി ഒരു അവസരത്തിൽ പറയാം. അപ്പൊ തുടർന്നും ഇതുപോലെ തന്നെ കേൾക്കൂട്ടോ.
6: കേൾക്കാം, വളരെ നന്ദി.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം. ഞാൻ പ്രദീപാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ തെക്കേറ്റത്തുള്ള പൂവാർ പഞ്ചായത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
0: അപ്പോ പറഞ്ഞോളൂ,
1: അപ്പം
0: ആകാശവാണി ഓർമ്മകളൊക്കെ പറഞ്ഞോളൂ.
1: ആകാശവാണി തൃശൂർ നിലയത്തിന് ഈ 90 വയസ്സ് തികയുന്ന ഈ സമയത്ത് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നുണ്ട്. കാരണം എന്റെ ചെറുപ്പകാലത്ത്, വളരെ കുട്ടിക്കാലത്ത്, ഈ തിരുവനന്തപുരത്ത് ഇരുന്ന് എന്നെ വാൽവ് റേഡിയോയിൽ തൃശ്ശൂർ നിലയം കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലേ തിരുവനന്തപുരം നിലയം കേൾക്കുന്നതോടൊപ്പം തൃശ്ശൂർ നിലയവും ഈ സിലോൺ റേഡിയോയിൽ കേട്ടുകൊണ്ടിരുന്നത്. തൃശ്ശൂർ നിലയം അന്ന് വ്യക്തമായിട്ട് തിരുവനന്തപുരത്ത് ഈ 1980 മുൻപൊക്കെ നന്നായിട്ട് കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ അപ്പോഴേ തൃശ്ശൂർ നിലയത്തിനോട് ഭയങ്കര താല്പര്യമാണ്. അത് പിന്നെ ഞാൻ തൃശ്ശൂർ താമസിച്ചിരുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ നിലയത്തിൽ വന്ന് ഈ ഓർമ്മകളുടെ 1 മണിക്കൂർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ഈ ആകാശവാണി ഓർമ്മകളെ കുറിച്ചുള്ള. അന്നൊരു 3 മണിക്ക് എങ്ങാണ്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തോന്നുന്നു, ഒരു 10 വർഷം മുൻപ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഈ തൃശ്ശൂർ നിലയത്തിനോട് ഇപ്പോഴും താല്പര്യം വരാൻ കാരണം, ഇപ്പൊ ഞാൻ എല്ലാ നിലയങ്ങളും നമുക്ക് ന്യൂസ് ഓൺ എയർ ആപ്പ് വഴി കേൾക്കാൻ പറ്റും. എങ്കിലും ഇപ്പോഴും എനിക്ക് തൃശ്ശൂർ നിലയത്തിനോട് താല്പര്യം. തൃശ്ശൂർ നിലയം നമ്മൾ അത് ഓണാക്കി വെച്ചിട്ട് നമ്മൾ വീട്ടിൽ എന്ത് കാര്യം ചെയ്താലും സന്തോഷം വരും. കാരണം അതിലെ പരിപാടികള്, അതുപോലെ ആ ഓരോ അനൗൺസർമാരുടെയും ഓരോ അനൗൺസ്മെന്റ്, ഇതെല്ലാം പണ്ട് മുതലേ തൃശ്ശൂർ നിലയത്തിന് ഒരു ഐഡന്റിറ്റിയാണ്. ഇപ്പം ഒരുപാട് നമുക്ക് ലോകത്ത് എല്ലാം ഈ ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഒരു ശാലീനതയുള്ളത് തൃശ്ശൂർ നിലയത്തിന് മാത്രമാണ്, അതൊരു മുഖസ്തുതി അല്ല. ഇപ്പൊ ആകാശവാണി നിലയങ്ങൾ കേരളത്തിലുള്ളതിൽ ശാലീന സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ നിലയം തന്നെയാണ്. അതിന് കാരണം പിന്നെ വേറൊരു കാര്യം, തൃശ്ശൂർ നിലയത്തിൽ നമ്മൾ എപ്പോ വിളിച്ചാലും അവിടുന്ന് നല്ല രീതിയിലുള്ള ഒരു മറുപടിയാണ് കിട്ടുന്നത്. ഒരു അഹങ്കാരമോ ഒരു ദേഷ്യമോ ഒന്നുമില്ല. ശ്രോതാക്കളോട് വളരെ ഒരു സ്നേഹമുള്ള രീതിയിലാണ്.

0: എപ്പോഴും അവിടെയുള്ള സ്റ്റാഫ് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മൾ ഏത് പരിപാടിക്ക് വിളിച്ചാലും. മറ്റു നിലയങ്ങളിലൊന്നും അങ്ങനെയില്ല. പക്ഷെ ഈ തൃശൂർ നിലയത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ മറ്റു നിലയങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് പിന്നെ അവരോട് സംസാരിക്കുമ്പോ ഈ ഒരു ഇതില്ല.
1: തൃശൂർ നിലയത്തിന്റെ പ്രത്യേകതയാണെന്നാണല്ലേ പറയുന്നത്?
0: അതെ, നിലയത്തിന്റെ പ്രത്യേകതയാണ്. പണ്ട് നമ്മൾ തങ്കമണിയ മാഡം ഒക്കെ ഉള്ള സമയത്തും ഒക്കെ എല്ലാം ആ സമയത്തുള്ളതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പുതിയ പുതിയ കുട്ടികളെ, പുതിയ ജനറേഷൻ സ്റ്റാഫൊക്കെ വന്നെങ്കിലും, ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടെങ്കിലും, അപ്പോഴും തൃശൂർ നിലയത്തിന്റെ ആ ഒരു ആഭിജാത്യവും തറവാടിത്വവും കുടുംബ സ്നേഹവും ശ്രോതാക്കളോട് കാണിക്കുന്നുണ്ട്. അതിന് വളരെ സന്തോഷം.
1: പിന്നെ
0: തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാംസും അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഈ നമുക്ക് സന്തോഷകരമായിട്ടുള്ള പരിപാടികളാണ് ശ്രോതാക്കൾക്ക് കേൾക്കാൻ പറ്റുന്നത്.
1: അപ്പൊ നമുക്ക് വേഗം ഇനി ഒരു ആശംസകളോടെ നമുക്ക് വേഗം അടുത്ത കോളറിലേക്ക് പോകാം. ഒരുപാട് പേർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്.
0: താങ്ക് യു.
1: താങ്ക് യു.
0: ശരി.

0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ചാള പറയുന്നത് ഗീത ലലിത.
0: ആഹാ, ഗീത ചേച്ചി പറയൂ, വേഗം പറഞ്ഞോളൂ, സമയം വളരെ കുറച്ചുള്ളൂ, വേഗം പറഞ്ഞോളൂ കേട്ടോ. രണ്ട് വാക്കില് ആകാശവാണി ഓർമ്മ. വേഗം പറഞ്ഞോളൂ.
1: ആകാശവാണിന്റെ ഓർമ്മ എന്ന് പറയാ, 7 വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയില്ല ഞാന്. 7 വയസ്സ് മുതൽ തുടങ്ങി, ഇപ്പോഴും അതാ ഇപ്പൊ 43 വയസ്സായി. ഇതുവരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, അങ്ങനെ പോകുന്നു. ആകാശവാണി അവധിയുടെ ഇന്ന് നിക്കല്ലേ, ഇന്ന് നമ്മുടെ ആകാശവാണിയുടെ പിറന്നാളാണ് ഇന്ന്.
0: അതെ, തീർച്ചയായിട്ടും.
1: അപ്പോ നല്ല ആശംസകൾ നേരാനായി വിളിക്കുകയാണ് ഞാൻ.
0: അതെ, അപ്പോ ഒരുപാട് സന്തോഷം, ആശംസകളും. ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയാം, അല്ലെങ്കിൽ അടുത്ത് ഇഷ്ടം പോലെ
1: ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ 7 വയസ്സ് മുതൽ തുടങ്ങിയതല്ലേ കേട്ടത്? അപ്പൊ നമുക്ക് ഓർമ്മകൾ ഇഷ്ടം പോലെ അല്ലേ പറയാ. നമുക്ക് സമയപരിമിതി ഉണ്ട്, എത്രയോ ആൾക്കാർ നമ്മൾ കോളിനായി.
0: അപ്പൊ നമുക്ക് അടുത്ത കോളറിലേക്ക് പോകട്ടെ.
1: ആശംസ
0: വേഗം പറഞ്ഞോളൂ.
1: ആശംസകൾ ആകാശത്തിലെ ഓർമ്മകൾ ഞാൻ കുറച്ചൊരുക്കി കുറച്ച് പറയാം.
0: വേഗം പറഞ്ഞോളൂ.
1: 2017 എനിക്ക് ആകാശവാണിയുടെ ഒരു റീഗൽ ജ്വല്ലറി ഒരു സ്പോൺസർ പരിപാടി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ യാത്ര കല്ലാപത്തെ. അതിൽ നിന്ന് എനിക്ക് പിന്നെ ഒരു ഡിന്നർ സെറ്റ്
0: കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പാട്ടിന് ഉത്തരം കൊടുത്തിട്ട് അതെനിക്ക് ഒരു സമ്മാനം കിട്ടുന്നു. അതിലൊരു ഒരു ഓർമ്മയാണ്,
0: മറക്കാനാവാത്തൊരു അനുഭവം. അതാണല്ലേ
1: അനുഭവം. അതാണ്. പിന്നെ ആകാശവാണി നമുക്ക് എന്നും എന്താ പറയാ, അങ്ങനെ ഇരുന്നല്ലേ
0: നല്ലതാണ് അല്ലേ. അപ്പൊ സന്തോഷം കേട്ടോ.

0: ഹലോ, തൃശൂർ ആകാശവാണി, ആരാണ് സംസാരിക്കുന്നത്?
1: മേഡം, എന്റെ പേര് വാണീശ്വരൻ, മലപ്പാടുന്ന.
0: ആഹാ, വേഗം പറഞ്ഞോളൂ, അവസാന സമയങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു, അപ്പൊ വേഗം പറഞ്ഞോളൂ കേട്ടോ.
1: അതെ, കൊറേ നേരമായിട്ട് ഇതൊക്കെയായിരുന്നു. കാരണം ചെറുപ്പത്തിൽ ഒരു 5-6 പഠിക്കുന്ന സമയത്ത് അച്ഛന്റെ കൂടെ നീലഗിരിയിൽ നിന്ന് നാട്ടിൽ വരുമ്പോ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോ അന്ന് എല്ലാ കടകളിലും റേഡിയോ ഉണ്ടായിരുന്നു. ഒരു പാട്ട്, കർണാടകക്കാരാ പുന്നാര മോനെ മോനെ മോനെ മോനെ, അത് കേട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഞാൻ അന്ന് കർണാടക വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്നെ റേഡിയോ പേടിപ്പിക്കുക ചെയ്തിരുന്നേ. പിന്നെ ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്നപ്പോ അന്നത്തെ മൈക്ക് സെറ്റ് ചെയ്യുന്ന ഇത് ഭയങ്കരമായിട്ട് ഈ ശബ്ദം, അതും ഈ പാട്ട് തന്നെ, കർണാടകക്കാരാ പുന്നാരമോനെന്ന്. കുറേ നാള് ഭയങ്കര വിഷമായിരുന്നു. പിന്നെ കുറച്ച് നാള് കഴിഞ്ഞപ്പോ, അതായത് ഈ റേഡിയോ ആകാശവാണി 3-4 മുമ്പ് ആ പാട്ട് അതല്ല, കണ്ണാലപ്പാര് പുന്നാരമോനെ എന്നുള്ള പാട്ടാണ്, 1977 ഇറങ്ങിയിട്ടുള്ളൊരു പാട്ട്. അപ്പോഴാണ് എനിക്ക് സന്തോഷമായ സമാധാനമായത്. ആ പാട്ട് വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യമുണ്ട്. പിന്നെ അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലുള്ള ചേട്ടന്മാരൊക്കെ റേഡിയോ സൈക്കിളിൽ വെച്ചിട്ടാണ് യാത്ര ചെയ്യാറ്.
0: അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ?
1: അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അത് എന്റെ ഭയങ്കരമായ അനുഭവമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു പാട്ട് പിന്നെ പലപ്പോഴും നോക്കി, അത് കണ്ണാടക്കാരാ പുന്നാര മോനെ, പിന്നെ കിട്ടുന്നില്ല. അത് പിന്നെ 3-4 മുമ്പ് ഈ റേഡിയോയിൽ ആ പാട്ട് വന്നു.
0: അപ്പോഴാണ് കിട്ടിയത് അല്ലേ?
1: അപ്പോഴാണ് സമാധാനമായത്. അതായത്

0: ഇതെല്ലാം കണ്ടിന് മാത്രല്ല കാതിൽ അന്ന് എന്തോ ഒരു തെറ്റിദ്ധാരണ വന്നതാണ്. കാരണം അന്ന് അന്നൊക്കെ കണ്ണട വെച്ച കുട്ടികൾ വളരെ കുറവല്ലേ. ആ അപകർഷതാബോധം ഉള്ളപ്പോ കടയിൽ കൂടെ റോഡിലൂടെ നടക്കുമ്പോ പാട്ട് കേൾക്കുമ്പോ കണ്ണാടക്കാരാണ് എന്ന് തോന്നിയതായിരിക്കും. അങ്ങനെയാണ്.
1: അപ്പോ
0: അതാണ് എന്റെ റേഡിയോ
1: റേഡിയോ
0: ആദ്യത്തെ അനുഭവം
1: അനുഭവം അല്ലേ. അപ്പോ ആശംസകളോടെ നമുക്ക് ഒരു കോളറും കൂടെ എടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക്
0: ഭയങ്കരമായ ആശംസകൾ. പിന്നെ എന്താ പറയാ, ആകാശവാണിനെ അവിടുത്തെ കലാകാരന്മാര് അത്ഭുതവാണിയും ആനന്ദവാണി ആരോഗ്യവാണി ആക്കി തീർക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും എല്ലാവർക്കും ആശംസകൾ, എന്നും ആശംസകൾ. നിത്യഹരിതയായിട്ട് ആകാശവാണി നിലകൊള്ളട്ടെ
1: അല്ലേ. താങ്ക് യു.
0: എല്ലാവർക്കും നമസ്കാരം.
1: നമസ്കാരം.

0: ഹലോ,
1: ഹലോ,
0: ആരാണ് സംസാരിക്കുന്നത്? വേഗം പറഞ്ഞോളൂ, നമുക്ക് അവസാനത്തെ കോളറാണ് കേട്ടോ. ആകാശവാണിയുടെ ഓർമ്മകളും ആശംസകളോടെ നമുക്ക് ഇന്ന് ഇന്നത്തെ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. പറഞ്ഞോളൂ.
1: ഞാന് ചെറുപ്പം ആൾക്കാർ ആകാശവാണി കേൾക്കുന്നുണ്ടാണ് മാഡം. അതാണ് എന്റെ ഒരു ഓർമ്മ. എന്റെ ഒരു കൂട്ടുകാരി പോലെയാണ് ആകാശവാണി. പിന്നെ
0: ആശ്രയം അല്ലേ
1: ആകാശവാണി.
0: ആകാശവാണി എന്നും അങ്ങനെയാണ്, എവിടെയാണോ ഒരു തളർച്ച വരുന്നത് അവിടെയൊക്കെ ആകാശവാണി ഉണ്ടാവും എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം, ഇന്നും കൂട്ടായിട്ട് ആകാശവാണി ഉണ്ടാവും കേട്ടോ.
1: പിന്നെ ആകാശവാണിയുടെ എല്ലാ നിയർ പ്രവർത്തകർക്കും അവതാരകർക്കും ആകാശവാണിക്കും എല്ലാവർക്കും
0: ആശംസകൾ. ഒരുപാട് സന്തോഷം, നന്ദി.
1: ശരി.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് പ്രത്യേക ലൈവ് ഫോണിൻ പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ പരിപാടിയിലൂടെ ആകാശവാണിയുടെ നിരവധി ഓർമ്മകളും അനുഭവങ്ങളും ഒരുപാട് ശ്രോതാക്കൾ പങ്കുവച്ചു. അവരുടെ സ്നേഹവും അവർ പങ്കുവച്ചു. കഴിഞ്ഞ 9 പതിറ്റാണ്ടുകളായി രാജ്യത്തിൻ്റെ ശബ്ദമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്ന മാധ്യമമായിരുന്നു ആകാശവാണി. ശബ്ദങ്ങളുടെ ഈ സ്നേഹയാത്ര തുടരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രത്യേക ലൈവ് ഫോണിൻ പരിപാടി അവസാനിക്കുകയാണ്. ഏവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ, ലെനിജ നവനീത്. സാങ്കേതിക സഹായം എ ബി ശ്രീകുമാർ, ആൽബിൻ എന്നിവർ.

0: മോചനത്തിന് പണം കൈയാളുന്ന ചൂഷകനെ വകവരുത്തുന്നത് ഒരു മാർഗമായി സ്വീകരിക്കുകയായിരുന്നു കൊലപാതകം ചെയ്ത നിക്കോഫ്. അധികാരം കൈയാളുന്നവനെ തകർത്തെറിഞ്ഞ് സ്വാതന്ത്ര്യം നേടുന്ന സായുധ വിപ്ലവങ്ങളുടെ വഴിയിലായിരുന്ന നിക്കോവ് ബുദ്ധിമാനും അസാധാരണനുമായിരുന്നു. ദ്രോഹമനുഭവിക്കുന്ന നിസ്വരായ മനുഷ്യരായിരുന്നു നിക്കോവിൻ്റെ കൂട്ടാളികളെല്ലാം. നിയമം കൈയാളുന്ന പെട്രോവിച്ചും നിയമം അസാധാരണ മനുഷ്യർക്ക് ബാധകമല്ലെന്ന് വിശ്വസിക്കുന്ന നിക്കോവും നേർക്കുനേർ. നാടകം തുടർന്ന് കേൾക്കുക.
1: എന്റെ പ്രിയ സുഹൃത്തെ റസ്കോൾനിക്കോ, നിങ്ങൾ കൃത്യസമയത്ത് ഹാജരായല്ലോ. നിങ്ങളെ പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു.
2: എന്താണ് പെട്രോവിച്ച് ഇങ്ങനെ പെരുമാറുന്നത്? ഇതൊന്നുമല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചത്.
1: എന്താണ് ആലോചിക്കുന്നത്? ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുകയാണെന്ന് കരുതരുത്. എന്റെ ഒരു ശൈലി ഇതാണ്: പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നാത്ത വിധത്തിൽ, എന്നാൽ പോലീസ് സ്റ്റേഷനാണെന്ന് വരുത്തി തീർക്കുക.
2: ഞാൻ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്?
1: ഈ കടലാസ് ഞാൻ നിങ്ങൾക്ക് തരുവാനായി വച്ചിരുന്നതാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ശരിയാണോ അതോ വീണ്ടും പകർത്തി എഴുതണോ?
2: എന്ത് കടലാസോ?
1: ഹേ, ഇതിൽ അസ്വസ്ഥനാകേണ്ട ആവശ്യമൊന്നുമില്ല. അത് കൃത്യമായി കൈകാര്യം ചെയ്യും.
2: ഇതിലെഴുതിയിരിക്കുന്നത് ശരിയാണ്.
1: റസ്കോൾനിക്കോ, നിങ്ങൾക്കെന്തു പറ്റി? പനി മാറിയില്ലേ?
2: ആ, മാറി സർ. കൊല ചെയ്യപ്പെട്ട സ്ത്രീകളുമായുള്ള എന്റെ പരിചയത്തെക്കുറിച്ച് അറിയാനായി സാറിന് എന്നെ ചോദ്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: ചോദ്യം ചെയ്യലോ?
2: ഇന്നലെ സാറ് പറഞ്ഞു ഔദ്യോഗികമായ രീതിയിൽ.
1: ഓ, പ്രതി കീഴടങ്ങിക്കഴിഞ്ഞല്ലോ.
2: ആര്? ഞാനോ?
1: അല്ല, യഥാർത്ഥ പ്രതി കീഴടങ്ങി. റസ്കോൾനിക്കോ, നിങ്ങൾ സമാധാനമായിരിക്കെ, നമുക്ക് ധാരാളം സമയമുണ്ട്. നിങ്ങൾ പുകവലിക്കുമോ? കയ്യിൽ സിഗരറ്റ് ഉണ്ടോ? ഇതാ, വേണമെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കൂ. എന്റെ അതിഥിയല്ലേ സമർത്ഥനായ ചിന്തകനായ എഴുത്തുകാരൻ?
2: കാര്യത്തിലേക്ക് കടക്കൂ, എന്നെ ചോദ്യം ചെയ്യൂ. ഞാനെല്ലാം പറയാൻ തയ്യാറായി വന്നിരിക്കുകയാണ്.
1: എന്തു പറയാൻ? എന്ത് തയ്യാറായി? ആ കൊലയെപ്പറ്റിയാണെങ്കിൽ പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞല്ലോ.
2: അതെങ്ങനെ ശരിയാവും?
1: ചെയ്ത പ്രതി കുറ്റം സമ്മതിച്ചു, അതിന് നിങ്ങളെന്തിന് പരിഭ്രമിക്കുന്നു?
2: അല്ല, അപ്പോൾ കുറ്റം ചെയ്തത്?
1: സാധാരണയായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിന്തുടരുന്ന നിയമപരമായ ശൈലിയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇത് വിചിത്രമായ നിയമ സമ്പ്രദായമാണ്, സംശയമില്ല. എല്ലാ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് നിസാരമായ വിഷയത്തിൽ സംഭാഷണം ആരംഭിക്കുന്നു. മനസ്സിലായോ?
2: സർ, ഇന്നലെ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി എന്തോ ചില വിചാരണയ്ക്കായി നിങ്ങളുടെ ഓഫീസിൽ വരണമെന്ന്. ഞാൻ വന്നത് അതിനാണ്. എന്നോടെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കുക. റോഡപകടത്തിൽ മരിച്ച ആ മനുഷ്യന്റെ ശവസംസ്കാര ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കണം.
1: എന്തൊരു അക്ഷമയാണ് നിങ്ങൾക്ക്! എഴുത്തുകാരെല്ലാം ഇങ്ങനെയാണോ? എന്തായാലും നിങ്ങളുടെ നിയമത്തെപ്പറ്റിയുള്ള ലേഖനം, നീതിയെപ്പറ്റിയുള്ള വാദഗതികൾ അപാരം, അപാരം.
2: ദൈവിയെ തന്നെ വിചാരണ ചെയ്യുകയോ പോകാൻ അനുവദിക്കുകയോ ചെയ്യുക.
1: ദൈവമേ, ദേ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാനെന്തിന് നിങ്ങളെ വിചാരണ ചെയ്യണം? മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾ കാരണമില്ലാതെയാണ് അസ്വസ്ഥനാകുന്നത്.

0: ശാന്തനാകു, ശാന്തനാകൂ.
1: എനിക്ക് ശാന്തനാകാൻ കഴിയില്ല. ഞാനെല്ലാം തുറന്നു പറയാനാണ് വന്നത്, വിചാരണയ്ക്ക് വിധേയനാകാൻ. എന്നിട്ടും നിങ്ങളതിന് സമ്മതിക്കുന്നില്ല.
0: അപ്പോൾ തയ്യാറെടുപ്പുണ്ട്. സുഹൃത്തെ, നമുക്ക് കുറേ നേരം സംസാരിച്ചിരിക്കാം. നോക്കൂ, ഞാനൊരു അവിവാഹിതനാണ്. പ്രത്യാഘാതങ്ങളെപ്പറ്റി ചിന്തിക്കുകയോ മേലുകീട് നോക്കുകയോ ചെയ്യാത്തവൻ. സമൂഹവുമായി ഒത്തുചേർന്ന് പോകുവാൻ എനിക്ക് നല്ല നിർബന്ധമൊന്നുമില്ല. പൊതുസമൂഹവുമായി എനിക്ക് ബന്ധമില്ല. സമൂഹത്തിൽ എല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നു. എന്നാൽ എന്നെയും നിങ്ങളെയും പോലെ അടുപ്പമില്ലാത്ത രണ്ട് ബുദ്ധിമാന്മാർ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കാൻ പറ്റിയ വിഷയം കിട്ടാനായി അരമണിക്കൂറെങ്കിലും എടുക്കും.
2: ബാലിശമായ ചിലക്കൽ കൊണ്ട് ഇയാളെന്റെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത്.
0: ഇത് കണ്ടോ, ഞാൻ ചെയ്യുന്നത് ഔദ്യോഗികമായ വ്യായാമങ്ങളാണ്. ഞാൻ നിങ്ങളെ ഇരുത്തിക്കൊണ്ട് ഈ വ്യായാമങ്ങളിൽ ഏർപ്പെടുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ട്. ഈ വ്യായാമം എനിക്ക് ഒഴിവാക്കാനും പറ്റുന്നില്ല. ഞാൻ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്നതിനാൽ ഇടയ്ക്കൊരു 5 മിനിറ്റ് എണീറ്റ് നടക്കും.
1: അപ്പോൾ വിചാരണയില്ലേ? എനിക്കിതൊന്നും കേൾക്കാൻ കൗതുകമില്ല.
0: കൗതുകമുള്ള കാര്യങ്ങളാണോ പോലീസ് സ്റ്റേഷനിൽ പ്രതീക്ഷിക്കുന്നത്? എന്നാൽ അങ്ങനെയാണോ? നിങ്ങൾ തന്നെ വിചാരണയെപ്പറ്റി ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. ഇത്തരം വിചാരണകൾ ചോദ്യം ചെയ്യപ്പെടുന്നവനേക്കാളും ചോദ്യം ചെയ്യുന്നവനെയാണ് അമ്പരപ്പിക്കുന്നതെന്ന് ഞാൻ തീർത്തു പറയുന്നു. ഇതൊക്കെ മാറണം അല്ലേ റസ്കോൾനിക്കോ?
1: മാറണം, വ്യവസ്ഥിതി തന്നെ മാറണം.
0: ഒരു കുറ്റവാളിയെ, അത് ഉത്തമ ബോധ്യമായാൽ പോലും, സമയം വരുന്നതിന് മുമ്പേ ഞാൻ അയാളെ എന്തിനു വിഷമിപ്പിക്കണം? ഉദാഹരണത്തിന്, എനിക്ക് വേണമെങ്കിൽ അയാളെ ഉടൻ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കാം. അയാളെ എന്തുകൊണ്ട് കുറച്ച് സമയം പട്ടണത്തിൽ കറങ്ങാൻ അനുവദിച്ചുകൂടാ? നിങ്ങൾക്കിനിയും ഞാൻ പറയുന്നത് വ്യക്തമായില്ലെന്ന് തോന്നുന്നു.
1: മനസ്സിലാവുന്നു, ഏറെ മനസ്സിലാവുന്നു.
0: ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എങ്കിലും മനുഷ്യർ വ്യത്യസ്ത സ്വഭാവക്കാരല്ലേ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. തെളിവുണ്ടാവില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ശരിയാണ്, തെളിവുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്കറിയാമോ, തെളിവുകൾ രണ്ട് രീതിയിലെടുക്കാം.
1: ഒന്നോ രണ്ടോ തെളിവല്ല, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായിരിക്കും ശ്രമം. പെട്ടെന്ന് വിചാരണയ്ക്കുരുമ്പെട്ടാൽ അത് നഷ്ടമാകുമെന്നതുകൊണ്ടാണോ?
0: അതെ, അതെ, നിങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ ശരി. പെട്ടെന്ന് ജയിലിൽ പിടിച്ചിട്ടാൽ അവൻ്റെ മനസ്സിൻ്റെ അനിശ്ചിതത്വം മാറും, സ്വസ്ഥമാകും. പിന്നെ അവന് ഭയപ്പെടേണ്ടതില്ല. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ചിരി വരുന്നു അല്ലേ?
1: നിയമസമ്പ്രദായം അടിസ്ഥാനമാക്കി പൊതുക്കേസ് നമുക്കുണ്ടോ? പുസ്തകങ്ങളിൽ വിശദീകരണം ഉണ്ടായിരിക്കാം, അതല്ലേ നിങ്ങൾ പറയാൻ വരുന്നത്?
0: അതെ, അതെ, അതെ. ഓരോ കേസും ഓരോ കുറ്റവും അത് നടന്നു കഴിഞ്ഞ ഉടനെ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രത്യേക കേസായി മാറുന്നു.
1: നിങ്ങളുടെ ശൈലി എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അതിൻ്റെ ഇരയാണ് ഞാൻ.
0: കുറ്റം ചെയ്തവരെ ഞാൻ ഒറ്റയ്ക്ക് വിടുന്നു, യാതൊരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതെ, ശരീരത്തിൽ ഒരു പോറലും ഏൽപ്പിക്കാതെ. അതേസമയം അവനൊരു സംശയം ഉണർത്തണം. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാമെന്നും ഊണിലും ഉറക്കത്തിലും ഞാൻ അവനെ നിരീക്ഷിക്കുന്നുണ്ടെന്നും. അത്തരം ഒരവസ്ഥയിൽ ഒരുവർ സമാധാനത്തോടെ ജീവിക്കാനാവില്ല.
1: അങ്ങനെ തുടർച്ചയായ സംശയവും ഭയവും അവനെ ഭ്രാന്ത് പിടിപ്പിക്കും.
0: അപ്പോൾ അവൻ സ്വയം എൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ 2 2 4 എന്ന രീതിയിൽ വ്യക്തമായി എന്തെങ്കിലും ചെയ്യും. എല്ലാ കുറ്റവാളികളുടെയും മനസ്സ് ഒന്നു തന്നെയാണ്.
1: അല്ല സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറ്റവാളികളുടെ മനഃശാസ്ത്രം പഠിപ്പിക്കാനാണോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്?
0: കണ്ടോ, കണ്ടോ, കണ്ടോ, കുറ്റവാളികളെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞരമ്പ് രോഗികളാണ്. കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ, എടുത്തു ചാട്ടക്കാർ.

0: ഇത്തരക്കാരെല്ലാം ഞങ്ങളുടെ സ്വർണ്ണ ഖനിയാണ് കേട്ടോ.
1: ഇതൊരു പാഠമാണ്. പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് സർ.
0: കത്തുന്ന മെഴുകുതിരികൾക്ക് ചുറ്റും ഇയാമ്പാറ്റ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അവൻ എന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ക്രമേണ അവന് സ്വാതന്ത്ര്യത്തോടുള്ള ആകർഷണം നഷ്ടപ്പെടും. എന്തിനധികം അയാൾ തന്നെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് തരും.
2: ഇയാൾ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ കരുതിയതിലും വലിയ ബുദ്ധിമാൻ. എന്നാൽ ഇതിനു പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ടാവും. എന്നെ പേടിപ്പിക്കാനുള്ള നാടകങ്ങൾ.
0: ഹേ റസ്കോൾനിക്കോ, നിങ്ങൾ വല്ലതും പറഞ്ഞോ?
1: പറഞ്ഞു പറഞ്ഞു,
0: മനസ്സിലെന്തോ പറഞ്ഞു.
1: ഞാനത് കേട്ടു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 40-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം ബി എ ബിജു.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ ഇന്ന് ഡോക്ടർ ശ്രീപാദ പിനാകപാണി പാടിയ കൃതികൾ കേൾക്കാം. ലാൽഗുഡി ജി ജയരാമൻ വയലിൻ, മുരുഗഭൂപതി മൃദംഗം. കല്യാണി രാഗത്തിലുള്ള ആദിതാളവർണമാണ് ആദ്യം. രാമനാട് ശ്രീനിവാസ അയ്യങ്കാരുടെ രചന.

0: അടുത്തത് നാരദമുനി എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി, രാഗം പന്തുവരാളി, ആദിതാളം.
1: Da-na-na.

May.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് ശ്രീപാദ പിനാകപാണി, ലാൽഗുടി ജി ജയരാമൻ വയലിൻ, മുരുക ഭൂപതി മൃദംഗം.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ: കേരളത്തിലും ലക്ഷദ്വീപിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.3 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ചിത്രം നോവൽ. വരികൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. സംഗീതം എം ജയചന്ദ്രൻ. പാടിയവർ യേശുദാസ്, സുജാത, ശ്വേത മോഹൻ എന്നിവർ.

അടുത്ത ചിത്രം മൈ ബോസ്. വരികൾ സന്തോഷ് വർമ്മ, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്നിവർ. സംഗീതം എം ജയചന്ദ്രൻ, സേജോ ജോൺ. പാടിയത് പി ജയചന്ദ്രൻ, മഞ്ജരി, റിമി ടോമി, കാർത്തിക്, രാഹുൽ എന്നിവർ.

അടുത്ത ചിത്രം ഒരേ കടൽ. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ, പാടിയവർ ജി വേണുഗോപാൽ, സുജാത, ബോംബെ ജയശ്രീ, ശ്വേതാ മോഹൻ എന്നിവർ.

ആകാശവാണി തൃശൂർ FM 101.3 MHz. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, റിതം, റൺ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

FM 101.1 MHz-ൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം സ്വർഗം, രചന ഉണ്ണി ആർമുള, സംഗീതം ഗോപൻ, ആലാപനം യേശുദാസ്.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
0: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
4: ചിത്രം മേഘസന്ദേശം. രചന എസ് രമേശൻ നായർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഗായകൻ സന്തോഷ് കേശവ്.

ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും, വരികൾ ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്, ഗായകർ വിജയ് യേശുദാസ്, ശ്വേതാമോഹൻ.

സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി അക്ഷരശ്ലോകം അവതരിപ്പിക്കുന്നത് ചിത്രഭാനു അക്ഷരശ്ലോക സമിതി പരപ്പിൽ തിരുവനന്തപുരം. പങ്കെടുക്കുന്നവർ ഡോക്ടർ നീതുലക്ഷ്മി വി ആർ, ഡോക്ടർ ഹേമ പി എസ്, മിഥില ചന്ദ്രൻ സി ജി, ഗൗരി ഗോപി.
1: അമ്പത്തൊന്നക്ഷരാളി.

0: ചൊൽപ്പടിക്കു സകലം ശ്ലോകത്തിലായപ്പുറം.
1: സൃഷ്ടിച്ചോ മർത്യദേഹം വിധി വിധു.

അതിലർത്ഥം നിരുപമരുചി തോന്നേണമെന്നിത്ര വന്നേ തീർത്തീടാവൂ ശിലോകം ശിവശിവ കവിതാരീതി വൈഷമ്യമത്രേ. ഉണ്ണിക്കുമ്പയിലെത്ര കൊള്ളും

ചുറ്റം ചുറ്റും നീയെന്നു താൻ ചെന്നൊരു വടുവടിവാ.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ 2026. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: സമയം 5 മണി കഴിഞ്ഞ് 30:05. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. പുല്ലൂറ്റ് KKTM സർക്കാർ കോളേജിൽ ട്രാവൽ ആൻഡ് ടൂറിസം വിഷയത്തിൽ താൽക്കാലിക ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗസ്റ്റ് അധ്യാപക പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 12 ഉച്ചയ്ക്ക് 1:30 കോളേജിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 04-80-280-2213. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04-80-280-2213. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂരിൽ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് 1 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 12 രാവിലെ 10 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. പ്രതിമാസ ശമ്പളം 44,100 രൂപ. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് KAU.IN അല്ലെങ്കിൽ KCAET.KAU.IN എന്ന വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. ഫോൺ നമ്പർ 04942686214. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04942686214. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ റെസിഡന്റ് ട്യൂട്ടർ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 16 രാവിലെ 10:30 സ്കൂളിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ഹയർ സെക്കൻഡറി വിഭാഗം ട്യൂട്ടർ തസ്തികയിലേക്ക് സയൻസ് വിഷയങ്ങളിലുള്ള PG, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയാണ് യോഗ്യത. സെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. നിശ്ചിത യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ സയൻസ് വിഷയങ്ങളിൽ ഡിഗ്രിയും BEd ഉള്ളവരെയും പരിഗണിക്കും. ഹൈസ്കൂൾ വിഭാഗം ട്യൂട്ടർ തസ്തികയിലേക്ക് സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലുള്ള ഡിഗ്രിയും BEd യോഗ്യത. നിശ്ചിത യോഗ്യതയുള്ളവർ ഇല്ലെങ്കിൽ കുറഞ്ഞ യോഗ്യതയുള്ളവരെയും പരിഗണിക്കും. UP വിഭാഗം ട്യൂട്ടർ തസ്തികയിലേക്ക് +2 ഡിഗ്രി TTC ഉള്ളവർക്ക് അപേക്ഷിക്കാം. എല്ലാ വിഭാഗങ്ങളിലും ഓരോ ഒഴിവുകൾ വീതമാണ് ഉള്ളത്. അപേക്ഷകർ 22-50 മധ്യ പ്രായമുള്ളവരായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി 2027 മാർച്ച് 31 വരെയാണ് കരാർ നിയമനം നൽകുക. കരാർ കാലാവധിയിൽ പ്രതിമാസം 15,000 രൂപ ഓണറേറിയം ലഭിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ

0: വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 16-ാം തീയതി രാവിലെ 10:30 നായരങ്ങടിയിലുള്ള സ്കൂളിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 0480-29-60-400. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0480-29-60-400. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
7: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
7: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. PM ഫോർമുലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:80 വയലും വീടും. ട്രോളിംഗ് നിരോധനം, ആവശ്യകതയും പ്രസക്തിയും. ഡോക്ടർ സൂര്യ എസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ശ്രീ ഡോക്ടർ ശ്രീവത്സൻ ജയമേനോന്റെ സംഗീത കച്ചേരി. ശ്രീ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിൻ. ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗഞ്ചിറ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. മുരുകഭക്തി ഗാനങ്ങൾ ബോംബെ സഹോദരിമാർ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:85 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൗലന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി എംജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്, വിവിധ മേഖലകളിലേക്ക് വഴികാട്ടിയാകുന്ന ബിരുദ കോഴ്സുകൾ. ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജുവലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകളതി സാദരം, മാധവിക്കുട്ടി രചിച്ച സോനാഗാച്ചി എന്ന കഥ വായിക്കുന്നത് മെജോ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഇ പെൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. എട്ട് മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 ശ്രവ്യോത്സവം 2026 ആകാശവാണി നവതി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെ അവതരിപ്പിച്ച ശ്രുതിലയ സംഗമം സംഗീത വിരുന്ന് അവസാന ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റീഗൽ ജുവലേഴ്സ് ഇക്കണ്ടവാരുടെ തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 മുടിയേറ്റ് തോറ്റം, പനയൂർ ഉണ്ണികൃഷ്ണൻ സംഘം അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 സ്വരസാഗരം. 3:00 കാലാവസ്ഥ.

0: 8 മണിക്ക് ഹിന്ദി പരിപാടി, 5:15 ലൈവ് വിന്യാസം. പി എൽ ചന്ദ്രകുമാർ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 അക്ഷരകേരളം പുനഃപ്രക്ഷേപണം, 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം, 8 മണിക്ക് സാഹിത്യരംഗം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം. ഊർജ്ജ സംരക്ഷണം സംസാരിക്കുന്നത് സി ടി അജിത് കുമാർ, സ്പെഷ്യൽ ഓഫീസർ വിജ്ഞാൻ സാഗർ, ശാസ്ത്ര സാങ്കേതിക പാർക്ക് രാമവർമ്മപുരം തൃശൂർ. 9:30 കഥാപ്രസംഗം, 10 മണിക്ക് കഥകളി പദങ്ങൾ, 11:10 കാലാവസ്ഥ. FM 101.3 MHz ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചകഴിഞ്ഞ് 3 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സ്കൂൾ അങ്കണങ്ങൾ പച്ചപ്പണിയാൻ കതിർ കാർഷിക ക്ലബ്ബുകൾ. വിദ്യാലയമുറ്റങ്ങൾ കൃഷിമുറ്റങ്ങളായി കതിരണിയുന്ന വർണ്ണാഭമായ കാഴ്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കതിർ കാർഷിക ക്ലബ്ബുകൾ വിദ്യാലയങ്ങളിൽ ഇടം പിടിക്കുകയാണ്. വിദ്യാഭ്യാസത്തിനൊപ്പം സർഗാത്മക കഴിവുകൾ മാറ്റുരയ്ക്കാനുള്ള ഇടം എന്നതിലൊക്കെ ഉപരിയായി കൃഷി എന്താണ്, കൃഷിയുടെ പ്രാധാന്യം എന്താണ്, നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മെ ആരോഗ്യത്തോടെ മുന്നോട്ട് നയിക്കുന്നത് എന്ന തിരിച്ചറിവ് നൽകിക്കൊണ്ട് വിഷരഹിതമായ പച്ചക്കറികൾ വിളയിക്കാനും കൃഷി ചെയ്യാനും കുട്ടിക്കാലം മുതൽ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കാനുമാണ് സ്കൂളുകളിൽ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കതിർ എന്ന പേരിലുള്ള കാർഷിക ക്ലബ്ബുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിലെ ഈ പുത്തൻ ആശയം കലാലയങ്ങളിലൂടെ നടപ്പിലാക്കുക വഴി വളർന്നുവരുന്ന ഒരു തലമുറയിലൂടെ ഇത് പ്രാവർത്തികമാക്കുവാനും സമൂഹത്തിലെ ഏത് ഉന്നത സ്ഥാനം അലങ്കരിച്ചാലും കൃഷിയെ ഒപ്പം കൂട്ടേണ്ടതിന്റെ പ്രാധാന്യം ഇവരിൽ നിക്ഷിപ്തമായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കതിർ കാർഷിക ക്ലബ്ബുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയുണ്ടായി. നമുക്ക് അന്നം തരുന്ന കർഷകരെ നമ്മുടെ

0: മാതാപിതാക്കന്മാരെ ആദരിക്കുന്നത് പോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു.
1: നമ്മൾ എത്ര വലിയ ഉന്നതങ്ങളിൽ പോയാലും എത്ര വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നാലും മൂന്ന് നേരവും നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കർഷകരെ നമ്മൾ ആദരിക്കണം. നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുന്നത് പോലെ കർഷകനോടൊരു ആദരവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ മണ്ണ് ഇളക്കി മറിച്ച് അതിൽ പൊന്നു വിളയിച്ച് വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് നമുക്കത് തരുന്ന ഒരാളാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ആ ഒരു സംസ്കാരം വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലുണ്ടാകണം. പ്രകൃതിയോട്, പ്രകൃതിയുമായി ഒരു സൗഹൃദം, പ്രകൃതിയുമായി ഒരു ഹൃദയബന്ധം ഉണ്ടാക്കുക. എത്ര ചരാചരങ്ങളാണ് നമ്മുടെ പ്രകൃതിയിലുള്ളത്! ആ പ്രകൃതിയെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും നമ്മൾ സമ്മതിക്കും. അത് നമ്മുടെ വീട്ടുവളപ്പിലായാലും പൊതുനിരത്തിലായാലും പൊതുപ്രദേശങ്ങളിലായാലും ആ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് നൽകുന്ന ഈ സിഗ്നൽ, ആ സിഗ്നൽ എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് വരാനിരിക്കുന്ന വലിയ അപകടത്തെ മനുഷ്യൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നമ്മളെല്ലാം പങ്കാളികളാണ്. യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുടെ മിത്രങ്ങൾ ആരാണ്? ഞാൻ പറയും, കർഷകരാണ് പരിസ്ഥിതിയുടെ മിത്രങ്ങൾ. ചെടികൾ നട്ടുപിടിപ്പിച്ചും മരങ്ങൾ നട്ടുവളർത്തിയും പ്രകൃതിക്ക് പോറലേൽപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കർഷകർ. ആ കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കി കൊടുക്കണം. കാർഷികമായ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ പോകണം.
0: ചടങ്ങിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. വിദ്യാലയങ്ങളിൽ കദർ ക്ലബ്ബുകൾ ആരംഭിക്കുന്നതിന് മുൻകൈയെടുത്ത വിദ്യാഭ്യാസ വകുപ്പിനെ കൃഷിമന്ത്രി നന്ദി അറിയിച്ചു.
2: ഇന്ന് കേരളത്തിൽ ഒരു വലിയ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുക. അത് നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. ഞാൻ ആ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പും നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുക. കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷിയുടെ ക്ലബ്ബുകൾ ആവിഷ്കരിക്കാൻ, വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രത്യേകത കൃഷിയിലൂടെ ആവിഷ്കരിക്കാൻ, ഏറ്റവും മനോഹരമായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള സർഗാത്മക പ്രതിരോധം വാർത്തെടുക്കാനും ഒക്കെയുള്ള പദ്ധതിയാണ് കഥ.

കുട്ടി കർഷകർ ഇറങ്ങുകയാണ് പാടത്തേക്ക്. അവർ തൈനടാനും വളമിടാനും വെള്ളമൊഴിക്കാനുമൊക്കെ വിദ്യാലയമുറ്റത്ത് നിന്നേ പഠിക്കുകയാണ്. പഠനത്തോടൊപ്പം കാർഷിക പഠനവും പൂർത്തീകരിക്കുമ്പോൾ ജീവിത വിജയത്തിനൊപ്പം ആരോഗ്യ സുരക്ഷയും കൈവരിക്കും.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.
2: വീടുകളുടെ അകത്തളങ്ങൾ ഹരിതാഭമാക്കുന്നതിൽ മുഖ്യമായ പങ്കാണ് അലങ്കാര സസ്യങ്ങൾക്കുള്ളത്. അകത്തളങ്ങൾക്ക് അഴക് കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം.
3: നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറികളിൽ ഇന്ന് ചെടികൾക്ക് പ്രഥമ സ്ഥാനമാണുള്ളത്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ പൊതുവായി ഹൗസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയും. ചട്ടികളിൽ ഒതുങ്ങി വളരുന്ന പ്രകൃതമുള്ള പൂച്ചെടികളും വർണ്ണാഭമായ ഇലകളോടുകൂടിയ അലങ്കാര ഇലച്ചെടികളുമാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. പൂവുള്ള സസ്യങ്ങളായ ആഫ്രിക്കൻ വയലറ്റ്, ആന്തൂറിയം, പീസ് ലില്ലി, കലാഞ്ചോ, വിവിധ ഇനം ഓർക്കിഡുകൾ, വിവിധ നിറത്തിലുള്ള പൂക്കളോടുകൂടിയ ബിഗോണിയ ഇനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ കാണാവുന്നതാണ്. ഇവക്ക് പുറമെ വിവിധ നിറത്തിലും ആകൃതിയിലുമുള്ള ഇലകളോടുകൂടിയ വർണ്ണാഭമായ ചുവപ്പ്, വെള്ള, മഞ്ഞ തുടങ്ങിയ പൊട്ടുകളോടും വരകളോടും കൂടിയ ഒറ്റനോട്ടത്തിൽ പ്ലാസ്റ്റിക് ചെടികളെ പോലെ തോന്നിപ്പിക്കുന്ന അലങ്കാര ഇലച്ചെടികൾ അകത്തളത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അഗ്ലോണിമ, ഡ്രസീന, അലോക്കേഷ്യ, കലാത്തിയ, ഷെഫ്ലറ, ഫിറ്റോണിയ, പെപ്പറോമിയ, സിങ്കോണിയം, ഫിലോഡെൻഡ്രോൺ തുടങ്ങി വള്ളി ഇനങ്ങളായ ഇംഗ്ലീഷ് ഐവി, മണി പ്ലാന്റ്, പായലിനങ്ങൾ, കല്ലിമുള്ളിനങ്ങൾ തുടങ്ങിയ നൂറുകണക്കിന് ചെടികൾ പോട്ടഡ് പ്ലാന്റ്സ് വിപണിയിൽ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇനി അകത്തളാലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ചെടികളെ എങ്ങനെ പരിചരിക്കാമെന്ന് നോക്കാം. ചട്ടിയിൽ ഒതുങ്ങി വളരുന്ന കുറിയ ഇനം ചെടികളാണ് അകത്തളങ്ങളിലേക്ക് ഏറ്റവും അനുയോജ്യം. നമ്മുടെ വീടിനകത്ത് വളർത്തുന്നത് കൊണ്ട് തന്നെ മിതമായ സൂര്യപ്രകാശം മാത്രം ആവശ്യമുള്ള ചെടികളാണ് നാം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ചെടി വളർത്താനായി മൺചട്ടികളോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ കോൺക്രീറ്റ് അല്ലെങ്കിൽ സെറാമിക് ചട്ടികളോ ഉപയോഗിക്കാവുന്നതാണ്. നീർവാർച്ചയ്ക്കായി 2-3 ദ്വാരങ്ങളോട് കൂടിയ ചട്ടികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നീർവാർച്ചയുള്ളതും നേരിയ തോതിൽ അമ്ലതയുള്ളതുമായ വളർച്ചാ മാധ്യമമാണ് ചട്ടികളിൽ നിറയ്ക്കേണ്ടത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യാനുപാതത്തിൽ ചേർത്ത മിശ്രിതമാണ് ചട്ടികളിൽ നിറയ്ക്കാൻ നാം സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഭാരം കുറഞ്ഞ മാധ്യമമാണ് അകത്തളങ്ങളിൽ വെക്കുന്ന ചട്ടികളിലേക്ക് ഉത്തമം. ഇതിനായി മണ്ണിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ മണ്ണ് തീരെ ഇല്ലാത്തതോ ആയ മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. അതിലൊന്നാണ് 3:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ് എന്നിവ അടങ്ങിയ മിശ്രിതം. മതിയായ ജലസേചനം അനിവാര്യമായ ചെടികളാണ് പോട്ടഡ് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ നനയുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. ആഴ്ചയിൽ 1-2 തവണ മാത്രം നന നൽകിയാൽ മതിയാകും. ചെടിയുടെ വളർച്ചയ്ക്കായി വെള്ളത്തിൽ അലിയുന്ന 19:19:19 മിശ്രിതം 2-4 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ച് മാസത്തിൽ 1 തവണ ഇലകളിൽ തളിക്കാവുന്നതാണ്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ മാസത്തിൽ 1 തവണയെങ്കിലും 1-2 മണിക്കൂർ തുറസായ സ്ഥലങ്ങളിൽ വെയിൽ കൊള്ളിക്കുന്നതും നല്ലതാണ്. ഒരല്പം സമയവും ശ്രദ്ധയും നൽകിയാൽ ഉദ്യാനപ്രേമികൾക്ക് വരുമാനമാക്കാവുന്നതും അഴകിനു പുറമെ ആദായകരമായ ഒരു സംരംഭമാക്കി മാറ്റിയെടുക്കാവുന്നതുമായ ഒരു മേഖല കൂടിയാണ് അകത്തള സസ്യങ്ങളുടെ ഉൽപ്പാദനം.

0: സ്വാഗതം.
1: അകത്തളങ്ങൾക്ക് അഴക് കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്. PM FME പദ്ധതി.
4: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 June 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൗപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 crore വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 lakh വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൗത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ

ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി

0: കേരളം പി എം എഫ് എം ഇ സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേരാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴസംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള പി എം എഫ് എം ഇ പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: including Aam Aadmi Party and DMK, distanced themselves from the meeting. Later, addressing the media, Congress President Mallikarjun Kharge said it was agreed that all parties of the India bloc would meet every 2 months and next meeting is scheduled to take place at Hyderabad in Telangana in August. Reacting to the meeting, the BJP claimed that the India bloc lacks credibility among the people. Akashvani is celebrating 90 years of exemplary service today. Akashvani brings forth a voice that echoes through generations, carrying the nation's stories, values and aspirations to listeners across the country. Reports of Akashvani's 90th anniversary are also pouring in from several states and UTs. And India recorded the biggest ever victory in Test cricket, defeating Afghanistan by an innings and 300 runs on the third day of the one-off test in New Chandigarh today. After declaring the first innings at 564-8, India bowled out Afghanistan 452 in the first innings and 112 in the second innings after enforcing the follow-on, sealing the match inside 3 days. And that is the end of this news bulletin.
1: Akashvani. ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
2: പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിനായുള്ള കളിവള്ളങ്ങളുടെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച തുടങ്ങി. കുട്ടനാട് താലൂക്ക് ഓഫീസിലാണ് രജിസ്ട്രേഷൻ നടപടികൾ നടക്കുന്നത്. ഈ മാസം 15 വൈകിട്ട് വരെ വള്ളങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇത്തവണ 9 ചുണ്ടം വള്ളങ്ങളെയാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത്. വെപ്പ്, ഇരുട്ടുകുത്തി എ, ഇരുട്ടുകുത്തി ബി എന്നീ ഗ്രേഡുകളിലെ 3 വീതം വള്ളങ്ങളെയും പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. ജലോത്സവത്തിന് നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപവത്കരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ജലോത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 24 വിളംബര ഘോഷയാത്ര, സാംസ്കാരിക ഘോഷയാത്ര, വഞ്ചിപ്പാട്ട മത്സരം തുടങ്ങിയവ നടക്കും. സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാനുള്ള ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ദൗത്യത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ആലപ്പുഴയിൽ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പുഴ ജില്ലാ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായും യുവാക്കൾക്കായും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും സംഘടന തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി ബി സബിൽ രാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ, അശോക പണിക്കർ, കെ എസ് മുഹമ്മദ്, ആർ സുഭാഷ്, വി എസ് ഉദയകുമാർ, പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ 76 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ജില്ലാ പോലീസ് മേധാവി എം ബി മോഹനചന്ദ്രൻ അറിയിച്ചു. 90 പേർ ഇതിനകം അറസ്റ്റിലായി. 6 ദിവസത്തിലാണ് ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 300 ഗ്രാമോളം കഞ്ചാവും 0.45 ഗ്രാം MDMA കണ്ടെടുത്തു. ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇതുവരെ ജില്ലയിൽ 61 ക്ലാസുകളാണ് നടന്നത്. ചാരമൂട് ചത്തിയറ VHSS സ്ഥാപന മാനേജർ കൊപ്പാറ എസ് നാരായണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡിന് ഡോക്ടർ ടെസി തോമസ് അർഹയായി. സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ ഏർപ്പെടുത്തിയതാണ് അവാർഡ്. 25,001 രൂപയാണ് പുരസ്കാരമായി നൽകുന്നത്. ഈ മാസം 11 രാവിലെ 10 സ്കൂളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യും. വികസനത്തിനും കരുതലിനും പ്രത്യേക പരിഗണന കിട്ടേണ്ട ജില്ലയായി ആലപ്പുഴയെ മാറ്റുമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അമ്പലപ്പുഴയിൽ പറഞ്ഞു. ജി സുധാകരൻ MLA ഓഫീസ് പുന്നപ്ര പറവൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കമാൽ എം മാക്കീൽ അധ്യക്ഷത വഹിച്ചു. ജി സുധാകരൻ MLA, KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ, UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ബി രാജശേഖരൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ പ്രവർത്തക സമ്മേളനം പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞീൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചു. തിരുവല്ല യൂണിയൻ സെക്രട്ടറി VR സുനിൽ ക്ലാസ് എടുത്തു. 72 കരയോഗങ്ങളിലെ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷന്റെ

0: സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു. മുൻ മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് വി എൻ പുരുഷോത്തമൻ അധ്യക്ഷ വഹിച്ചു. ആലപ്പുഴ നഗരസഭ അധ്യക്ഷ മോളി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവ് പറവൂർ വിശ്വനാഥനെ സമ്മേളനത്തിൽ ആദരിച്ചു. കെ പി സി സി വൈസ് പ്രസിഡന്റ് എ ശുക്കൂർ, മുൻ എം എൽ എ പി പി ചിത്രഞ്ജൻ, കെ വിജയരാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടായിരത്തി 2027 ദേശീയ സെൻസസിന് മുന്നോടിയായി ആലപ്പുഴയിൽ സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കുമായുള്ള പരിശീലനം തുടങ്ങി. ജില്ലകളിലെ 6 നഗരസഭകളിലും 6 താലൂക്കുകളിലും വിവിധ ബാച്ചുകളിലായിട്ടാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. ചോദ്യം ഇതായിരുന്നു, ഏത് ദിനമാണ് ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്? ഉത്തരം, ജൂൺ 8. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നു. 2026 ലോക സമുദ്രദിനത്തിന്റെ പ്രമേയം, പുനർവിചിന്തനം ചെയ്യുക, നമുക്കറിയാവുന്ന ലോകത്തിനുമപ്പുറം നമ്മുടെ സമുദ്രവുമായുള്ള ഒരു പുതിയ ബന്ധം എന്നതാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചോദ്യം ഇതായിരുന്നു, ഏത് ദിനമാണ് ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്? ഉത്തരം, ജൂൺ 8. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നു. 2026 ലോക സമുദ്രദിനത്തിന്റെ പ്രമേയം, പുനർവിചിന്തനം ചെയ്യുക, നമുക്കറിയാവുന്ന ലോകത്തിനുമപ്പുറം നമ്മുടെ സമുദ്രവുമായുള്ള ഒരു പുതിയ ബന്ധം എന്നതാണ്. ഇനി ചിന്താവിഷയം.

വിജയകരമായ ജീവിതം നയിക്കാൻ ലക്ഷ്യബോധവും അറിവ് നേടാനുള്ള നിരന്തരമായ ശ്രമവും കഠിനാധ്വാനവും ഏകാഗ്രതയും അത്യന്താപേക്ഷിതമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. ചിന്താവിഷയം ഒരിക്കൽ കൂടി, വിജയകരമായ ജീവിതം നയിക്കാൻ ലക്ഷ്യബോധവും അറിവ് നേടാനുള്ള നിരന്തരമായ ശ്രമവും കഠിനാധ്വാനവും ഏകാഗ്രതയും അത്യന്താപേക്ഷിതമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം.

0: ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം സമാപിച്ചു.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരം.

സംവിധാനത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ 2026. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 48 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക സാധന ശർമ്മ. ഇദാനീം മുഖ്യാ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഉക്തം യത് അന്ത്യോദയസ്യ ഭാവനയാ പ്രേരിതാണാം നിർധനജനാനാം കല്യാണം ഏവ ഗത ദ്വാദശവർഷേഷു ശാസനസ്യ നീതിനിർമ്മാണസ്യ ആധാരഃ. പശ്ചിമബംഗാളരാജ്യേ ആയുഷ്മാന് പ്രധാനമന്ത്രി ഭാരത ജന ആരോഗ്യ യോജന പ്രവർത്തിഷ്യത്തെ. ദില്ലീ ഉച്ചന്യായാലയേന CBSE ബോർഡ് ഇത്യസ്യ ദ്വാദശകക്ഷായാഃ ഉത്തരപുസ്തികാനാം ആംഗിക മൂല്യാങ്കന പ്രണാലി വിഷയേ അനിയമിതതാ സന്ദർഭേ കേന്ദ്ര സർവകാരായ തഥാ CBSE ബോർഡ് ഇത്യസ്മൈ സൂചനാപത്രം പ്രദത്തം. ഭാരതേന പശ്ചിമ ഏഷ്യ ക്ഷേത്രേ പുനഃ പ്രവൃത്താനാം ആക്രമണാനാം വിഷയേ ഗഭീര ചിന്ത പ്രകടിത. ആകാശവാണി സേവായാഃ 90 വർഷ പ്രപൂരണം. അപി ച ക്രിക്കറ്റ് ക്രീഡായാം ഭാരതദലം അഫ്ഗാനിസ്ഥാനദലം ഏകേന വാരേണൈവ 300 ധാവനാങ്കൈ പരാജിത്യ സ്വസ്യ ബൃഹത്തമം പഞ്ചദിവസീയ വിജയം അഭിലേഖിതവത്. ഇദാനീം വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് അന്ത്യോദയസ്യ ഭാവനയാ പ്രേരിതാണാം ദരിദ്രജനാനാം കല്യാണം ഏവ ഗത ദ്വാദശവർഷേഷു ശാസനസ്യ നീതിനിർമ്മാണസ്യ ആധാരഃ അഭവത്. തേന ഉക്തം യത് അസ്മിൻ കാലേ ഭാരതദേശഃ ബഹൂനി പരിവർത്തനാനി അനുഭൂതവത്. യേഷാം കേന്ദ്രേ നിർധനാഃ വഞ്ചിതാശ്ച ജനാഃ ആസന്. പ്രധാനമന്ത്രി അവദത് യത് ജനധനയോജന പ്രത്യക്ഷലാഭഹസ്താന്തരണം സ്വച്ഛഭാരത അഭിയാനം PM ആവാസ യോജന ജലജീവന മിഷൻ ഇതി തഥാ ആയുഷ്മാൻ ഭാരത യോജന ഇത്യാദീനാം മുഖ്യോദ്ദേശ്യം അസ്തി യത് ജനാനാം കൃതേ ഗൗരവപൂർണം ജീവനം അവസരാണാം സുനിശ്ചയം കർത്തും അപി ആസീത്. നിർധനജനാനാം ജീവനസ്തരേ സ്വസ്യ ഉന്നയനേ പ്രൗദ്യോഗിക്യാഃ അപി മഹത്വപൂർണ ഭൂമിക അഭവത്.
2: पिछले 11 साल में देश में 25 करोड़ लोगों ने गरीबी को हराया है, गरीबी को परास्त किया है और गरीबी से बाहर निकल 25 करोड़ के रूप में आज देश के अंदर बहुत बड़ी भूमिका अदा कर रहा है. इस न्यू मिडिल क्लास की अपनी एस्पिरेशंस हैं, अपने सपने हैं.
1: अद्य आरभ्य പശ്ചിമബംഗാള രാജ്യേ ആയുഷ്മാന പ്രധാനമന്ത്രി ഭാരത ജന ആരോഗ്യ യോജന പ്രവർത്തിഷ്യത്തെ. ഏതീന സാ യോജന സമ്പൂർണേപി ദേശേ കാര്യാൻവിത ഭവിഷ്യതി. സ്വാസ്ഥ്യ സേവാ വിസ്താര ദിശി മഹത്വപൂർണം പദം ഇദം. രാജ്യസർവകാരഃ അദ്യ ആയുഷ്മാന ഭാരത പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജനായാഃ കാര്യാന്വയനാർത്ഥം രാഷ്ട്രീയ സ്വാസ്ഥ്യ പ്രാധികരണേന സഹ ദില്ലീ നഗരെ സന്ധിപത്രി ഹസ്താക്ഷരം കരിഷ്യതി. അസ്മിന്നവസരെ കേന്ദ്രീയ സ്വാസ്ഥ്യമന്ത്രി JP നഡ്ഡ തഥാ പശ്ചിമബംഗാളസ്യ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഉപസ്ഥിതൌ ഭവിഷ്യതഃ. ദില്ലി ഉച്ചന്യായാലയേന കേന്ദ്രീയ മാധ്യമിക ശിക്ഷാ ബോർഡ് ഇത്യസ്യ ദ്വാദശകക്ഷായാഃ ഉത്തരപുസ്തികാനാം ആംഗിക മൂല്യാങ്കന പ്രണാലി വിഷയെ ജനഹിത യാചികായാം കേന്ദ്ര സർവകാരായ തഥാ CBSE ബോർഡ് ഇത്യസ്മൈ സൂചനാപത്രം നിർഗതം. ന്യായമൂർത്തിദ്വയം നീനാ ബൻസൽ കൃഷ്ണ തഥാ മധു ജയൻ മഹോദയാഭ്യാം രാഷ്ട്രീയ ഭാരതീയ വിദ്യാർത്ഥി സംഘസ്യ യാചികായാഃ ആധാരേണ കേന്ദ്ര സർവകാര

0: अस्मिन् अवसरे केन्द्रीय स्वास्थ्य मंत्री जेपी नड्डा पञ्चसप्तति रूप्यकस्य स्मारक मुद्रां पञ्चरूप्यकस्य डाकपत्रं च प्रसारयिष्यति। विश्व महासागर दिवसस्य अवसरे पर्यावरण राज्य मंत्री कीर्ति वर्धन सिंह जनान महासागर संरक्षणस्य समुद्री जीव रक्षणस्य च संकल्पं कर्तुं आहूतवान्। सः अवदत् यत् महासागराः विश्वस्य राष्ट्राणि परम्पराश्च परस्परं संयोजयन्ति। भावि परम्पराणां कृते स्वच्छजलस्य स्वस्थ पर्यावरणस्य च संरक्षणार्थं सर्वैः सहकार्यं करणीयम् इति तेन उक्तम्। क्रिकेट क्रीडायां भारतस्य ऐतिहासिकः विजयः। क्रिकेट क्रीडायां भारतदलं अफगानिस्तान दलं एकया एव पर्यायया 300+ धावनांकैः पराजित्य स्वस्य बृहत्तमं पञ्चदिवसीय विजयम् अभिलेखितवत् इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാ 3 വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാ 3 വിദേശ ചരക്കുകപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. രണ്ടുപേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ 1 വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര 15 ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവേ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.

0: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200 വീടുകളിൽ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾ ബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
1: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി മുരളീധരൻ എംഎൽഎയ്ക്ക് കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിനു പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
3: മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവുനായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാരെ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻ പറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തുരത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
1: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി BJP MLA രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു.

0: പ്രക്ഷേപണ രംഗത്ത് 90-ാം വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 ജൂൺ 8-നാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MS Elsa 3 വിദേശ ചരക്കുകപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അനാരോഗ്യകരമായ ജീവിതശൈലിയും ഭക്ഷണക്രമവും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഉത്പാദനം മുതൽ ഉപയോഗം വരെ എല്ലാ തലങ്ങളിലും ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ്. സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം, ഭക്ഷ്യ വിഷബാധ, ആരോഗ്യകരമായ ഭക്ഷണശീലം എന്നിവയെക്കുറിച്ചെല്ലാം ബോധവൽക്കരിക്കുന്നതിനാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ 7 നടക്കുന്ന ദിനാചരണത്തിന്റെ ഈ വർഷത്തെ പ്രമേയം പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലായിടത്തും സുരക്ഷിതമായ ഭക്ഷണം എന്നതാണ്. ഭക്ഷ്യജന്യമായ ധാരാളം രോഗങ്ങളാണ് ആഗോളതലത്തിൽ ഭാരമായി ജനങ്ങളെ ബാധിക്കുന്നത്. ഇത്തരം ഭാരത്തിൽ നിന്നുള്ള പരിഹാരമാണ് പ്രമേയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും ഭക്ഷ്യ കാർഷിക സംഘടനയും ചേർന്നാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണം ആഗോള വെല്ലുവിളിയായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ഭക്ഷ്യസുരക്ഷാ ദിനാചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസം, സാമ്പത്തികമായ വികസനം, മാനുഷിക ശക്തി എന്നിവയെ എല്ലാം സുരക്ഷിതമല്ലാത്ത ഭക്ഷണത്തിന്റെ ഉപയോഗം കൊണ്ട് അഥവാ ഭക്ഷ്യജന്യ രോഗങ്ങൾ കാരണം ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഗതാഗതവും വാർത്താവിനിമയവും ദൂരങ്ങളെ ഇല്ലാതാക്കുന്നു. പാചകം ചെയ്ത ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തുന്നതിന് മുൻപ് ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് സഞ്ചരിക്കുന്നത്. പച്ചക്കറികളും ധാന്യങ്ങളും എണ്ണയും മറ്റ് സംസ്കരിച്ച എല്ലാത്തരം ഭക്ഷ്യവിഭവങ്ങളും ഓരോ രാജ്യത്തിൽ നിന്നും പരസ്പരം പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കപ്പെടുന്നു. ഉത്പാദന സ്ഥലത്തു നിന്നും ഒരു ഭക്ഷ്യവിഭവം വിതരണത്തിനായി വാഹനത്തിൽ എത്തുന്നതിനു മുൻപ് അനേകം ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്. വിളവെടുപ്പ്, സംസ്കരണം, പാക്കേജിംഗ് തുടങ്ങി ധാരാളം പ്രക്രിയകളാണ് ഉള്ളത്. വാഹനത്തിൽ എത്തിച്ച ശേഷം ദിവസങ്ങളോളമുണ്ട് യാത്ര. കാലാവസ്ഥയിൽ ഉള്ള മാറ്റങ്ങൾ, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം സുരക്ഷിതമല്ലെങ്കിൽ ഭക്ഷ്യജന്യമായ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഒരു രാജ്യത്തു നിന്ന് മറ്റു പലയിടങ്ങളിലേക്കും രോഗങ്ങൾ പടർന്നേക്കാം. അതിനാൽ തന്നെ ഭക്ഷ്യസുരക്ഷ എന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ മുന്നിൽ എത്തുന്ന ഭക്ഷണം ഒന്നാലോചിച്ചാൽ എത്രയോ പേരുടെ കരസ്പർശം പതിഞ്ഞതാണ് വിത്തുനടിയിൽ മുതൽ പാചകം വരെ. അവരുടെ അധ്വാനവും കൂടി നാം സ്മരിക്കേണ്ടതുണ്ട്. ഭക്ഷണശീലം ആഗോളതലത്തിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തെ ഭക്ഷണം പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുകയാണ്. ഇത് ഒരു വെല്ലുവിളിയാണ്. ഓരോ രാജ്യത്തും ഭൂവിഭാഗത്തിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകത, ജീവിതരീതി, സാമ്പത്തിക വ്യവസ്ഥ, ഉത്പാദനം മുതലായവ എല്ലാം കണക്കിലെടുത്താണ് ആ പ്രദേശത്തിന്റെ ഭക്ഷ്യ സംസ്കാരം ഉടലെടുക്കുന്നത്. എന്നാൽ ഇതേ ഭക്ഷണം മറ്റൊരു രാജ്യത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ വിഭവങ്ങളുടെ ലഭ്യതയും സംസ്കരണവും കാലാവസ്ഥയുമെല്ലാം സ്വാധീനിക്കപ്പെടുന്നു. ഭക്ഷണശീലം മാറുന്നതിനോടൊപ്പം തന്നെ വ്യാപാര മേഖലയിലും അനുബന്ധമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓരോ പുതിയ ഭക്ഷണവും തയ്യാറാക്കുമ്പോൾ അതിന്റെ പ്രക്രിയകളിൽ ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പുതിയ തരം ഭക്ഷ്യജന്യ രോഗമായി മാറിയേക്കാം. ഭക്ഷ്യസുരക്ഷ എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല. അതിൽ കൃഷിക്കാർ, സംസ്കരണശാല, പാക്കിംഗ് സ്ഥാപനങ്ങൾ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർ, തട്ടുകടയിലെ തൊഴിലാളികൾ, വീട്ടുകാർ തുടങ്ങി ഭക്ഷണവുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നു. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരെല്ലാം അത് ഉപയോഗിക്കേണ്ട കാലാവധി, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അനുവദനീയമായ നിറങ്ങൾ, ഹാനികരമല്ലാത്ത പ്രിസർവേറ്റീവുകൾ എന്നിവയെപ്പറ്റിയെല്ലാം ശരിയായ ബോധ്യമുണ്ടാകണം. പാക്ക് ചെയ്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ

വാങ്ങുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായ എക്സ്പയറി ഡേറ്റ് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നാൽ എക്സ്പയറി ഡേറ്റ്, ഉൽപ്പന്നത്തിന്റെ വില എന്നിവയെല്ലാം പാക്കറ്റിൽ നിന്ന് കണ്ടെത്താൻ പല ഉപഭോക്താക്കളും ബുദ്ധിമുട്ടുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവ കാണത്തക്ക വിധത്തിലുള്ള വലിപ്പത്തിലും അനുയോജ്യമായ സ്ഥലത്തും പാക്കറ്റുകളിൽ ഉണ്ടാകേണ്ടതാണ്. മാംസാഹാരങ്ങൾ പുറത്തുനിന്നും കഴിക്കുമ്പോൾ അത് കൃത്യമായും ശ്രദ്ധിക്കുക. ഷവർമ പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം വിൽപ്പനക്കാർക്കും ഉപഭോക്താക്കൾക്കും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം വളരെയേറെയാണ്. ഭക്ഷണം പൊതിയാനും സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അടങ്ങിയ കവറുകൾ ആരോഗ്യത്തിന് തികച്ചും ഹാനികരമാണ്. തിരക്കുപിടിച്ച ജീവിത രീതിയിൽ പലരും പാക്കറ്റിൽ ലഭിക്കുന്ന RTE അഥവാ റെഡി ടു ഈറ്റ് ഭക്ഷണം കഴിക്കാറുണ്ട്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്. ഇവയിൽ ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ ഹാനികരമാണ്. ബർഗർ, പിസ പോലുള്ള ഭക്ഷണങ്ങൾ, ന്യൂഡിൽസ് എന്നിവയെല്ലാം കഴിക്കുന്നത് വളരെ നിയന്ത്രിക്കേണ്ടതാണ്. വീടുകളിൽ തയ്യാറാക്കുന്ന അച്ചാറുകൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കേടാകും എന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ വിപണിയിൽ നിന്ന് ലഭ്യമാകുന്നവ ധാരാളം ദിവസം കേടാവാതിരിക്കുകയും ചെയ്യുന്നു. അതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ആണ് അതിന് കാരണം. ഇതെല്ലാം സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ജങ്ക് ഫുഡുകൾ ധാരാളം മധുരവും അനുവദനീയമല്ലാത്ത നിറങ്ങളും ഉൾപ്പെട്ടെന്ന് വരാം. വളരെ രുചികരമായി തോന്നിപ്പിക്കുന്ന ഇത്തരം ഭക്ഷണങ്ങൾ പ്രായഭേദമന്യേ എല്ലാവരും യഥേഷ്ടം കഴിക്കുകയും ചെയ്യുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെയേറെ ദോഷകരമാണ്. ഇപ്പോൾ കുട്ടികളിലും പൊണ്ണത്തടിയും പ്രമേഹവും ഒക്കെ കാണാറുണ്ട്. ഇത് അവരുടെ ബുദ്ധിവികാസത്തെയും മറ്റ് ശാരീരിക പ്രവർത്തനത്തെയുമെല്ലാം സാരമായി ബാധിക്കാറുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കണം. മുതിർന്നവരും ഇത്തരം ശീലങ്ങൾ പിന്തുടരേണ്ടതാണ്. പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരു ദിവസം ചുരുങ്ങിയത് 3 തരം പച്ചക്കറികളും 2 തരം പഴവർഗ്ഗങ്ങളും ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഓരോ വർഷവും ലോകത്തെമ്പാടുമായി 400,000+ പേർക്ക് ഭക്ഷ്യവിഷബാധ മൂലം ജീവഹാനി സംഭവിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിർത്തി കടന്നുവരുന്ന ഭക്ഷണങ്ങൾ സുരക്ഷിതമല്ലെങ്കിൽ ഭക്ഷ്യജന്യ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നു. വിഷപദാർത്ഥങ്ങളോ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന കീടാണുക്കളോ കലർന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്. ഇതുവഴിയുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ബോട്ടുലിസം. ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന ബാക്ടീരിയയാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണം. ടിന്നിൽ അടച്ച ഭക്ഷണ സാധനങ്ങളിലാണ് ഈ ബാക്ടീരിയ ഉണ്ടാകാനുള്ള ഏറെ സാധ്യത. ടിൻ ഭക്ഷണങ്ങൾ അനേറോബിക് സാഹചര്യത്തിൽ ബോട്ടിലിൻ എന്ന വിഷാംശം ഉണ്ടാക്കുകയും അത് ഭക്ഷണത്തെ ഉപയോഗയോഗ്യമല്ലാതാക്കി മാറ്റുകയും ചെയ്യുന്നു. കാഴ്ചമങ്ങൽ, ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുക, മുഖത്തെയും കാലിലെയും മാംസപേശികൾക്ക് തകരാറ്, തലകറക്കം, ഛർദിൽ, സംസാരശേഷിക്കുറവ് എന്നിവയാണ് ഭക്ഷ്യവിഷബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. മായം കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതായ സംഭവങ്ങൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ചായയ്ക്ക് നിറം കൂട്ടുന്നതിനുവേണ്ടി രാസവസ്തുക്കൾ ചേർത്ത് മായം കലർന്ന തേയിലപ്പൊടി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തതായ വാർത്തകൾ മാധ്യമങ്ങളിൽ അടുത്തിടെ വന്നിട്ടുള്ളതാണ്. ഇന്ന് മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളിലും മായം കലർന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മസാലപ്പൊടികളിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് ഉപഭോക്താക്കൾക്ക് പരിശോധിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയിൽ മായം കലർന്നിട്ടുണ്ടോ എന്നറിയാൻ 1/4 ടീസ്പൂൺ മഞ്ഞളിൽ 3 ml ആൽക്കഹോൾ ചേർത്ത് നല്ലപോലെ കുലുക്കുക. പിന്നീട് ഇതിൽ 10 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കണം. പിങ്ക് നിറമാകുന്നുണ്ടെങ്കിൽ മായം കലർന്നതാണെന്ന് മനസ്സിലാക്കാം. മുളകുപൊടിയിൽ അല്പം എടുത്ത് കയ്യിലോ പാത്രത്തിലോ ഇട്ട് പതുക്കെ ഉരച്ചാൽ തരിയായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മായം കലർന്നിട്ടുണ്ട്. ഏതെങ്കിലും ഭക്ഷ്യപദാർത്ഥത്തിൽ മായം കലർന്നതായി സംശയമുണ്ടെങ്കിൽ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ അറിയിക്കാവുന്നതാണ്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006, എഡിബിൾ ഓയിൽ പാക്കേജിംഗ് റെഗുലേഷൻ ഓർഡർ 1998 തുടങ്ങി അനേകം നിയമങ്ങൾ നിലവിലുണ്ട്. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മിതമായ അളവിലും കൃത്യമായ സമയത്തും കഴിക്കുന്നതാണ് നല്ല ഭക്ഷണശീലം. എല്ലാ വിഭാഗത്തിലും പെടുന്ന ഭക്ഷണം ഇതിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അത് സമീകൃത ആഹാരമാകുന്നത്. എന്റെ ആരോഗ്യം എന്റെ ചുമതല എന്ന ബോധത്തോടെ മുതിർന്നവരും കുട്ടികളും എല്ലാവരും ചേർന്ന് ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാം. ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും അവ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും അതിനുള്ള ബോധവൽക്കരണവും ലോക ഭക്ഷ്യസുരക്ഷാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം.

0: ആകാശവാണി.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഇന്ന് ചെയ്യുന്ന ചെറിയ നല്ല പ്രവൃത്തികളാണ് നാളത്തെ വലിയ വിജയങ്ങളുടെ അടിത്തറ. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ ട്രോളിംഗ് നിരോധനം, ആവശ്യകതയും പ്രസക്തിയും, ഇതേക്കുറിച്ച് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ സൂര്യ എസുമായുള്ള അഭിമുഖമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, കീട നിയന്ത്രണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന പഴക്കണിയിൽ പ്രധാനമായും ഏത് പഴമാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കേരളത്തിന്റെ തനതായ ജലസമ്പത്ത് ഒരു കാലത്ത് നാടൻ മീനുകളാൽ സമ്പന്നമായിരുന്നു. കുളങ്ങളിലും തോടുകളിലും പാടശേഖരങ്ങളിലും വയലുകളിലും ധാരാളമായി കണ്ടിരുന്ന പല മീനുകളും ഇന്ന് അപൂർവ കാഴ്ചയായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിന്റെ തോടുകളിലും കുളങ്ങളിലും സുലഭമായിരുന്ന കരിമീൻ, കണമ്പ്, പൂമീൻ, പള്ളത്തി, കല്ലൻമീൻ, വരാൽ, മുഷി തുടങ്ങി പല ഇനങ്ങളും ഇന്ന് കുറഞ്ഞു വരികയാണ്. ചില മീനുകൾ വംശനാശ ഭീഷണിയിലുമാണ്. ഒരു പ്രദേശത്തെ മീൻ സമ്പത്ത് കുറഞ്ഞാൽ അവിടുത്തെ ജലപരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ട് എന്നതിന്റെ സൂചനയാണത്. കേരളത്തിലെ നെൽവയലുകൾ നാടൻ മീനുകളുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങളായിരുന്നു. നാടൻ മീനുകൾക്ക് ഏറെ പ്രത്യേകതയുമുണ്ട്. നമ്മുടെ തനതായ ഭക്ഷണ സംസ്കാരവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മീനാണ് കരിമീൻ. വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിവുള്ള മീനാണ് വരാൽ. അതുകൊണ്ട് ഓക്സിജൻ കുറവുള്ള സാഹചര്യത്തിലും ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുളങ്ങളിലും വയലുകളിലും ജീവിക്കുന്ന പല നാടൻ മീനുകളും കൊതുകിന്റെ ലാർവയെ ഭക്ഷിക്കുന്നു. ഇത് പ്രകൃതിദത്ത കൊതുക് നിയന്ത്രണത്തിന് സഹായകമാണ്. വെള്ളമില്ലാത്ത സാഹചര്യങ്ങളിലും കുറച്ച് സമയം ജീവിക്കാൻ സാധിക്കുന്ന ഒരു മീനാണ് പള്ളത്തി. നനവുള്ള മണ്ണിലൂടെ ചെറിയ ദൂരം സഞ്ചരിക്കാനും ഇവയ്ക്ക് കഴിയുമത്രേ. ചില നാടൻ മീനുകൾക്ക് നിറം മാറാനുമുള്ള കഴിവുണ്ട്. നാടൻ മീനുകൾ വെറും ഭക്ഷ്യവിഭവമല്ല, അവ നമ്മുടെ സംസ്കാരത്തിന്റെയും പ്രകൃതി സമ്പത്തിന്റെയും ഭാഗമാണ്. ഇവയെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് ജൈവ വൈവിധ്യവും സംരക്ഷിക്കാം. മഴക്കാലം പൊതുവേ മത്സ്യങ്ങളുടെ പ്രജനന കാലമാണ്. അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നാടൻ ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും ഈ സമയത്താണ് പ്രജനനം നടത്തുന്നത്. ഇത് സംരക്ഷിക്കാനായാണ് ഈ സമയത്ത് മത്സ്യബന്ധനം നിരോധിക്കുന്നത്. നാളെ മുതൽ ട്രോളിംഗ് നിരോധനമാണ്. ഇന്ന് ഈ പരിപാടിയിൽ ട്രോളിംഗ് നിരോധനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കി തരുന്നു. ഇതേക്കുറിച്ച് വിശദമായി നമ്മളോട് പറഞ്ഞു തരുന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ സൂര്യ എസ് ആണ്.

0: ഡോക്ടർ സൂര്യയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ സൂര്യ, ഈ ട്രോളിംഗ് നിരോധനത്തിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഇതിന്റെ ഒരു ചരിത്രം കാണുമല്ലോ, എപ്പോഴാണ് ഇത് തുടങ്ങിയത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം വന്നത്, ഇതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ട്രോൾ ബാൻ അഥവാ ട്രോളിംഗ് നിരോധനം ശരിക്കും ഈ മത്സ്യവർഗങ്ങളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ സമുദ്ര പരിസ്ഥിതിയുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയന്ത്രണ നിയമമാണ്. നമുക്കറിയാം, കേരളത്തിൽ 1950കളുടെ മധ്യത്തിലാണ് ഈ യന്ത്രവൽകൃത യാനങ്ങളുടെ ഉപയോഗിച്ചിട്ടുള്ള മത്സ്യബന്ധനം ആരംഭിച്ചത്. അത് 1970-80 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ വ്യാപനം വലിയ തോതിൽ കൂടുകയുണ്ടായി. ഈ കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ അനിയന്ത്രിതമായ ഒരു വ്യാപനത്തിന്റെ ഫലമായിട്ട് പല മത്സ്യങ്ങളുടെ വംശനാശത്തിനും സമുദ്ര പരിസ്ഥിതിയിലെ പല മാറ്റങ്ങൾക്കും ഇത് കാരണമുണ്ടായി. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ ചില വിദഗ്ധ സമിതികളെ രൂപീകരിക്കുകയും അവരുടെ റിപ്പോർട്ടുകൾ തേടുകയും ആ റിപ്പോർട്ടിന്റെ ഫലമായിട്ട് 1984 KMFRA ആക്ട് പാസാക്കി. KMFRA ആക്ട് എന്ന് പറയുമ്പോൾ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം. അപ്പോൾ ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഈ യന്ത്രവൽകൃത യാനങ്ങളുടെ ലൈസൻസിങ്, അതിന്റെ രജിസ്ട്രേഷൻ, അതിന്റെ എണ്ണം, അതിന്റെ വലിപ്പം, അതിന്റെ കുതിരശക്തി, എത്രമാത്രം പവറുള്ള എഞ്ചിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതിനെല്ലാം ഒരു നിയന്ത്രണം വളരെ കർശനമാക്കുകയാണ് ഈ KMFRA ആക്ട് വഴി ചെയ്തത്. കേരളമാണ് ആദ്യമായിട്ട് ഈ KMFRA ആക്ട് ഇനാക്ട് ചെയ്തത്. അപ്പോൾ ഇത് ഒരു മോഡലാക്കി ബാക്കിയുള്ള മാരിടൈം സ്റ്റേറ്റ്സും ഈ KMFRA ആക്ട് പാസ്സാക്കി
1: ഫോളോ ചെയ്തു.
2: അതിനുശേഷം 1988 ട്രോൾ ബാൻ അല്ലെങ്കിൽ ഒരു സീസണൽ ഫിഷറി ബാൻ എന്ന കൺസെപ്റ്റ് വരികയും അത് കേരളം നടപ്പിലാക്കുകയും ചെയ്തത്. അപ്പം മത്സ്യബന്ധന സാമഗ്രികളിലുള്ള നിയന്ത്രണം, അതാണ് KMFRA ആക്ട് വഴി ചെയ്തത്. അപ്പം ഇതുപോലുള്ള ഒരു നിയന്ത്രണ മാർഗങ്ങൾ കൊണ്ടുവരുന്നത് വെച്ചിട്ട് ഏതെല്ലാം രീതിയിൽ അത് വർക്കൗട്ട് ആക്കാൻ പറ്റും എന്ന് നമ്മുടെ ഗവൺമെന്റ് തലത്തിലും വേറൊരു രീതിയിലും നോക്കിയപ്പോൾ ഏറ്റവും പ്രായോഗികമായിട്ടുള്ളതും ചിലവ് കുറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു മാർഗം ഈ ഒരു ഫിഷിംഗ് ബാൻ അല്ലെങ്കിൽ ട്രോൾ ബാൻ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. ബിക്കോസ് ഇതിന് നമുക്ക് ശരിക്കും മത്സ്യത്തൊഴിലാളികളുടെ ഒരു സപ്പോർട്ട് മാത്രം മതി. അവരിന്നും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രോൾ മെഷർ എന്ന് പറയുന്നത് ട്രോൾ ബാൻ തന്നെയാണ്.
1: അങ്ങനെയാണ്
2: തുടക്കം.
1: ഓൾമോസ്റ്റ് എല്ലാ കോസ്റ്റൽ സംസ്ഥാനത്തിലും ഇത് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്.
2: എല്ലാ കോസ്റ്റൽ സംസ്ഥാനത്തിലും ഇത് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ മൺസൂൺ കാലാവസ്ഥയിൽ ട്രോൾ ബാൻ തെരഞ്ഞെടുത്തിന്റെ പ്രധാന കാരണം സമുദ്ര മത്സ്യങ്ങളുടെ ഏറെക്കുറെ ഒരു 60% മേലെ മത്സ്യങ്ങളുടെ ഒരു പ്രജനന കാലമാണ് ഈ മൺസൂൺ സീസൺ. അപ്പൊ പ്രജനന കാലം എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ മുട്ടയിടുന്ന സീസൺ. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ മൾട്ടി സ്പീഷീസ് ഫിഷറി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു സിംഗിൾ സ്പീഷീസ് ഫിഷറി ഇല്ല. നമുക്ക് ഒരു വല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എയിം ചെയ്യുന്ന മത്സ്യത്തിന്റെ കൂടെ തന്നെ നമുക്ക് വിവിധ ഇനം മത്സ്യങ്ങളും നമുക്ക് ലഭിക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ട്രോളിംഗ് നടത്തുമ്പം നമ്മൾ എയിം ചെയ്യുന്ന ഫിഷിന്റെ കൂടെ തന്നെ നമുക്ക് പലതരത്തിലുള്ള മത്സ്യങ്ങൾ കിട്ടുകയും ആ മത്സ്യങ്ങളുടെ എല്ലാം തന്നെ സ്പോണിങ് സീസൺ ഈ ഒരു മൺസൂൺ സീസണുമായിട്ട് റിലേറ്റ് ചെയ്ത്, കാരണം അതിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ ഇനിയും കുറേ പഠിക്കാനുണ്ട് എല്ലാ ഫിഷിന്റെയും കൃത്യമായ രീതിയിലുള്ള സ്പോണിങ് സീസൺ. ഇപ്പൊ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ള ഫിഷുകളുടെ എല്ലാം ഒരു പ്രൊട്രാക്റ്റഡ് സ്പോണിങ് സീസണാണ്. പ്രൊട്രാക്റ്റഡ് സ്പോണിങ് സീസൺ എന്ന് പറയുമ്പോൾ ഒരു 6-7 എല്ലാ വർഷവും ഇതിങ്ങനെ മുട്ടയിട്ടുകൊണ്ടിരിക്കും. നമ്മുടെ പഠനങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ മൺസൂൺ സീസൺ വൺ ഓഫ് ദി പീക്ക് സീസൺസ് ആണ് എന്ന്
1: ഈ സമയത്താണ് നടക്കുന്നത്,
2: കൂടുതലും ഈ സമയത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മൺസൂൺ സീസൺ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇത് കൂടാണ്ട് തന്നെ ഈ മൺസൂൺ സമയത്ത് സമുദ്രത്തിലെ ജലത്തിന്റെ ഗുണവും പോഷക ഗുണവും മെച്ചപ്പെടുന്ന ഒരു കാലമായിട്ടും കരുതുന്നുണ്ട്. കാരണം കേരള തീരത്ത് അപ്വെല്ലിംഗ് എന്നൊരു ഫിനോമിനൻ നടക്കും. ആ അപ്വെല്ലിംഗിന്റെ ഫലമായിട്ട് ചാകര നമുക്ക് കിട്ടാറുണ്ട്. ആ ചാകര കിട്ടുന്ന സമയം എന്ന് പറയുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഒരു സമൃദ്ധിയുടെ കാലം തന്നെയാണത്. അപ്പം ഈ സമുദ്ര പരിസ്ഥിതിയുടെ നില മെച്ചപ്പെടുന്ന ഈ അവസരത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് പ്രയോജനം മാത്രമാണുള്ളത്. ഇത് കൂടാണ്ട് തന്നെ നമ്മുടെ മത്സ്യസമ്പത്ത് നിലനിർത്തുവാനും ഈ ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. ബിക്കോസ് മത്സ്യങ്ങളെ വളരാൻ നമ്മളൊന്ന് അനുവദിക്കുകയാണെങ്കിൽ ഭാവിയിൽ ലഭ്യമാകുന്ന മത്സ്യസമ്പത്തും മെച്ചപ്പെടും. അതും ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഈ മൺസൂൺ സീസൺ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം മൺസൂൺ സീസണിൽ ഒരുപാട് ആക്സിഡൻറ്റ്സ്, സീ ഭയങ്കര റഫാണ്, ഭയങ്കര വേവ് ആക്ഷനുള്ള ഈ ഒരു ടൈമിൽ ഫിഷിംഗ് ഹോളിഡേയ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഫിഷർമാനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഒരു റീസൺ തന്നെയാണ്.
1: ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്.
2: അതെ,
1: മത്സ്യത്തൊഴിലാളികളെ അവരെ സംരക്ഷിക്കുക എന്നുള്ളതും കൂടെ.
2: അതെ, അവരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മത്സ്യങ്ങളെയും സംരക്ഷിക്കുക.
1: അതെ.
2: ഈ ട്രോളിംഗ് ബാൻ സമയത്ത്

0: പ്രധാനമായി നിരോധിച്ചിട്ടുള്ളത് ഹൈ എച്ച് പി എൻജിൻ യൂസ് ചെയ്തിട്ടുള്ള ബോട്ടുകളെയാണ് പ്രധാനമായത്. മെക്കനൈസ്ഡ് ബോട്ട്സ് കാറ്റഗറിയിൽ വരുന്ന ബോട്ടുകളെയാണ് പ്രധാനമായും നിയന്ത്രിച്ചിട്ടുള്ളത്. നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പൂർണ്ണമായും അവർക്ക് മത്സ്യബന്ധനം നടത്താൻ ഉള്ള അധികാരം ആ സമയത്തുണ്ട്. മെക്കനൈസ്ഡ് ബോട്ടുകൾ മാത്രമാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ട്രോളിംഗ് എന്ന് പറയുമ്പം ശരിക്കും മത്സ്യങ്ങളെ പിടിക്കാൻ ഏറ്റവും കാര്യക്ഷമമായ ഒരു രീതി എന്ന് പറയുന്നത് ട്രോൾ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള മത്സ്യബന്ധന രീതി തന്നെയാണ്. ആഗോളതലത്തിൽ സമുദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മീനുകളുടെ നാലിൽ ഒരു ഭാഗം സംഭാവന ചെയ്യുന്നത് ട്രോൾ നെറ്റുകൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം മില്യൺസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒരു ലൈവ്ലിഹുഡിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ ഈ ട്രോൾ ഫിഷറി തന്നെയാണ്. പക്ഷേ ഈ ട്രോൾ ഫിഷറിയിൽ ഇൻവോൾവ് ചെയ്യുന്നത് നല്ല വലിയ ഭാരമുള്ള വലകളും അതുപോലെ തന്നെയുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ ട്രോൾ നെറ്റിംഗ് അല്ലെങ്കിൽ ട്രോൾ ഫിഷിംഗ് നടക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള എല്ലാ മത്സ്യങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും ഇങ്ങനെ അടിച്ചു നീക്കുന്ന രീതിയിലുള്ള ഒരു ഫിഷിംഗ് പ്രാക്ടീസാണ് ട്രോളിംഗ് നടത്തുന്നത്. അപ്പൊ ഇത് നടത്തുന്നതിലൂടെ മത്സ്യങ്ങളുടെ ലാൻഡിങ്സ് നമുക്ക് കൂടുതലായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ അതേ സമയം തന്നെ കടലിന്റെ അടിത്തട്ടിൽ പല രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുവാനും ഇതിന് സാധിക്കുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കടലിന്റെ അടിത്തട്ടിലെ പല ജീവജാലങ്ങൾക്കും നാശം സംഭവിക്കുന്നത് മൂലം പല ബയോകെമിക്കൽ പ്രോസസ്സുകൾക്കും ഭംഗം വരുന്നു. ഇത് ശരിക്കും നമ്മുടെ കടലിലെ ഫുഡ് ചെയിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഫുഡ് ചെയിനെ ബാധിക്കുമ്പം കടലിന്റെ ആവാസ വ്യവസ്ഥയുടെ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പം ഒരു 2 മാസത്തേക്ക് ഈ ട്രോൾ ബാനിങ് അല്ലെങ്കിൽ ട്രോൾ ഫിഷിങ്ങിന്റെ ബാൻ നമ്മൾ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റിജുവിനേഷൻ ഒരു മറൈൻ ബെന്തിക് ഫ്ലോറ ഫോണയ്ക്കും അതുപോലെ തന്നെ ബാക്കി ജീവജാലങ്ങൾക്കും കിട്ടും എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ ഈ ട്രോൾ ബാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്.
1: ഒരു അവധി പുനർജീവനം വരാൻ വേണ്ടി കൊടുക്കുന്ന മെയിൻ ഉദ്ദേശ്യം അല്ലേ? മറ്റു ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് വേണം? ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞാൽ
0: വേറെ ഒബ്ജക്റ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫിഷ് സ്പോണേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, മുട്ടയിടാൻ പ്രാപ്തയായ മത്സ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഈ ട്രോളുകളുടെ അനിയന്ത്രിതമായ വ്യാപനമാണല്ലോ ഇങ്ങനെയുള്ള കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവന്നത്. ഇതിന്റെ വേറൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ റെഡ്യൂസിങ് ആനുവൽ ഫിഷിംഗ് എഫേർട്ട്, അതായത് ഈ ട്രോളുകളുടെ എണ്ണത്തിൽ ആനുവലി ഒരു നമ്പറിൽ ഒരു റിഡക്ഷൻ വരുത്തുക എന്നുള്ളത് സെക്കൻഡ് ഒബ്ജക്റ്റീവ് ആണ്. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് വെച്ചാൽ സം റെസ്പൈറ്റ് ടു സീ ഫ്ലോർ ഫ്രം ബോട്ടം ട്രോളിംഗ്, അതായത് ബോട്ടം ട്രോളിങ്ങിൽ നിന്ന് ഒരു 2 മാസത്തേക്കെങ്കിലും നമ്മുടെ സീ ഫ്ലോറിനെ ഒരു ഇളവ് ക൒ടുക്കുക. പിന്നെ നമ്മുടെ ലോ വാല്യൂ ബൈക്യാച്ച് റിഡ്യൂസ് ചെയ്യുക. നമുക്ക് കാണാൻ സാധിക്കും ട്രോളിന്റെ ക്യാച്ച് ലാൻഡ് ചെയ്യുന്ന സമയത്ത് വലിയ ഫിഷുകൾ ഉണ്ടാവും, അതോടൊപ്പം തന്നെ വലിയ ഹംസിൽ നമുക്കിങ്ങനെ ചെറു മീനുകളും ലോ വാല്യൂ ആയിട്ടുള്ള ക്യാച്ചുകളും ഇങ്ങനെ കൂനെ കൂനെ ആയിട്ടിരിക്കുന്നത് നമുക്ക് ലാൻഡിംഗ് സെന്ററിൽ പോയാൽ കാണാൻ സാധിക്കും. ഞങ്ങൾ CMFRA ചെയ്യുന്ന ഒരു വർക്കുണ്ട് സ്റ്റോക്ക് അസസ്മെന്റ് എന്ന് പറയും. സ്റ്റോക്ക് അസസ്മെന്റിൽ കടലിൽ ലാൻഡ് ചെയ്യുന്ന ഓരോ മത്സ്യത്തിനും എത്രത്തോളം കടലിൽ അത് ഉണ്ട്, അപ്പൊ ആ കടലിന് എത്രത്തോളം നമുക്ക് അതിനെ പിടിച്ചെടുക്കാൻ പറ്റും, മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് എന്ന് നമ്മൾ പറയും. ഇപ്പൊ ചൂര ഒരു ഇനം ചൂരയുടെ മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് 6,000 ടൺ ആണെങ്കിൽ നമ്മൾ ഓരോ വർഷവും അതിൽ നിന്ന് ഒരു 2,000 ടൺ ആ ഒരു രീതിയിലാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. നമ്മൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ബൈക്യാച്ചുകൾ ചെറിയ മീനുകളെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കിട്ടുന്ന പല മീനുകളെയും പറ്റി നമ്മൾ പഠിക്കാറില്ല. അപ്പം നമുക്കറിയില്ല അതിൻ്റെ MSY എത്രയാണ്, അത് കടലിൽ എത്രമാത്രം അതിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമുക്ക് അറിയുണ്ടാവില്ല. MSY കണ്ടുപിടിച്ചിട്ടുള്ള മത്സ്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായി തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, നല്ല രീതിയിൽ തന്നെയുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കും അതിൻ്റെ. പക്ഷേ ആ സമയത്ത് അതിന്റെ കൂടെ വരുന്ന ഈ ചെറു മത്സ്യങ്ങളെയും അല്ലെങ്കിൽ ഈ ലോ വാല്യൂ ക്യാച്ചസിന്റെയും ഒക്കെ MSY എല്ലാം കഴിഞ്ഞ് അതൊരു ഡിപ്ലീറ്റഡ് സ്റ്റാറ്റസിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പം കടലിലുള്ള എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഫുഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ റോളുണ്ട്. ഒരു സ്പീഷീസിനെ എയിം ചെയ്ത് നമ്മൾ അതിന്റെ MSY മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ പിടിക്കുമ്പം
1: പ്രൊട്ടക്ട്
0: ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ ബാക്കിയുള്ള ആ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, അത് ചിലപ്പോൾ ഡിപ്ലീറ്റ് ആയി പോവാം, എൻഡേഞ്ചേർഡ് ആയി പോവാം. അപ്പൊ ഈ ഒരു 2 മാസത്തെ ഒരു കാലയളവ് ഡെഫിനറ്റ്ലി കുറച്ചെങ്കിലും ഈ ഒരു ബൈക്യാച്ചിന് ഒരു റിഡക്ഷൻ കൊടുക്കാം എന്നുള്ളത് അതൊരു അതും ഒരു വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ആണ്. പിന്നെ എൻഡേഞ്ചേർഡ് ആൻഡ് ത്രെട്ടൻഡ് സ്പീഷീസിന്റെ പ്രൊട്ടക്ഷൻ. ഇപ്പൊ നമുക്കറിയാം ടേർട്ടിൽസ്, നമ്മൾ കടലിലുള്ള 5 ടേർട്ടിൽസും അത് പ്രൊട്ടക്റ്റഡ് കടലാമകൾ അത് പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിലുള്ളതാണ്. അപ്പം ഇവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാം. നമ്മൾ ട്രോളിലൊക്കെ ചിലപ്പോൾ ഈ ടേർട്ടിൽസ് കയറി വരും, അതിലിപ്പോൾ ട്രോളിൽ നമ്മൾ അതിന് ടേർട്ടിൽ എക്സ്ക്ലൂഡ് ഡിവൈസസ് ഫിറ്റ് ചെയ്യാറുണ്ട് ഈ ട്രോൾ നെറ്റിൽ. അപ്പം അങ്ങനെയുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ 2 മാസക്കാല അളവിൽ ജസ്റ്റ് അവരെയും ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ അതും ഒരു ഒബ്ജക്റ്റീവായിട്ട് എടുക്കുക.

0: പിന്നെ കാർബൺ ഫുട് പ്രിന്റിൻ്റെ റിഡക്ഷൻ. ഇന്ന് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കടലിലുള്ള കാർബൺ ഫുട് പ്രിന്റ്. അതായത് ഒരു സീസണൽ ബാൻ കുറച്ച് ബോട്ടുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഹൈ കാർബൺ എമിഷനുള്ള ബോട്ടുകൾക്ക് ഒരു ബാൻ കൊടുക്കുകയാണെങ്കിൽ, ഡെഫിനറ്റ്ലി നമുക്ക് കാർബൺ ഫുട് പ്രിന്റ് സീല് കുറയ്ക്കാൻ സാധിക്കും. അതും ഒരു ഒബ്ജക്റ്റീവ്സിൽ പെടുന്നതാണ്. പിന്നെ ഫിഷർമാൻ്റെ സേഫ്റ്റി.
1: ഇതാണ്. അപ്പോൾ ഇത് ടോട്ടലി നമ്മുടെ ഒരു മത്സ്യസമ്പത്ത് രക്ഷിക്കാൻ വേണ്ടി ട്രോൾ ബാൻ എന്തായാലും നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ?
0: ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരുപാട് പഠനങ്ങൾ ഇതിൻ്റെ ഇമ്പാക്ട് സ്റ്റഡീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നാഷണൽ ലെവലിൽ മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിലും ഇങ്ങനെ പല ഫിഷറിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബാൻ നടത്താറുണ്ട്. അതുപോലെ തന്നെ അതിന് നല്ല രീതിയിലുള്ള ഇമ്പാക്ട്സും വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ ഷ്രിം ഫിഷറി. ശരിക്കും ഒരു ഓവറോൾ ഈൽഡിൽ ഇൻക്രീസ് ഉണ്ടായെന്ന് തന്നെയാണ് പറയുന്നത് ബാനിന് ശേഷം. അതോടൊപ്പം തന്നെ ഫ്ലോറിഡ ലോബ്സ്റ്റർ ഫിഷറി, തൈവാൻ ആൻഡ് ഈസ്റ്റ് ചൈനയിലെ ഫിഷറീസ്, ഇങ്ങനെയുള്ള കുറേ ഫിഷറീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാൻ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് കണ്ടിട്ടുണ്ട്.
1: ഇപ്പം മാഡം, ഈ മത്സ്യമേഖലയിൽ

0: ഇൻക്രീസ് ഉണ്ടായെന്ന് തന്നെയാണ് പറയുന്നത് ബാനിന് ശേഷം. അതോടൊപ്പം തന്നെ ഫ്ലോറിഡ ലോബ്സ്റ്റർ ഫിഷറി, തൈവാൻ ആൻഡ് ഈസ്റ്റ് ചൈനയിലെ ഫിഷറീസ്, ഇങ്ങനെയുള്ള കുറേ ഫിഷറീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബാൻ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് കണ്ടിട്ടുണ്ട്.
1: ഇപ്പം മാഡം, ഈ മത്സ്യമേഖലയിൽ വേറെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നേരിടുന്നത്?
0: സമുദ്രത്തിലെ മത്സ്യമേഖല ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിത മത്സ്യബന്ധനം തന്നെയാണ്. അമിത മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ സമുദ്ര മത്സ്യ സഞ്ചയത്തിന്റെ പരമാവധി സുസ്ഥിര വിളവ് തരാനുള്ള കഴിവിനെ അതിലംഘിച്ചുകൊണ്ട് സാമ്പത്തികമായും ജൈവികമായ നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ മത്സ്യബന്ധനം രൂക്ഷമാക്കുന്നതിനെയാണ് അമിത മത്സ്യബന്ധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓവർ ഫിഷിംഗ് എന്ന് പറയും. ഈ ഓവർ ഫിഷിംഗ് തന്നെ രണ്ട് തരത്തിലുണ്ട്, റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗും ഉണ്ട്, ഗ്രോത്ത് ഓവർ ഫിഷിംഗും ഉണ്ട്. റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗ് എന്ന് പറയുമ്പം നമ്മൾ സ്പോണേഴ്സിനെ കൂടുതലായിട്ട് ഓവർ ഫിഷ് ചെയ്യുക. പിന്നെ ഗ്രോത്ത് ഓവർ ഫിഷിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ജുവനൈൽസിനെ കൂടുതലായിട്ട്, അതായത് ചെറു മത്സ്യങ്ങളെ കൂടുതലായിട്ട് ഫിഷിംഗ് ചെയ്യുന്നത് ആണ് ഓവർ ഫിഷിംഗ്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അതായത് അമിത മത്സ്യബന്ധനം.
1: മുട്ടയിടുന്ന മത്സ്യങ്ങളെ ഓവർ ഫിഷിംഗ് ചെയ്യുന്നു.
0: പിന്നെ ചെറുങ്ങളെയും നമ്മൾ ഒരു തവണയെങ്കിലും ഒരു മത്സ്യത്തിനെ കടലിൽ മുട്ടയിടാൻ അനുവദിച്ചതിന് ശേഷം നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഈ ഒരു മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ സാധിക്കും. ബിക്കോസ് ഇപ്പം നമ്മൾ അയലയുടെയും ചാളയുടെയും ഒക്കെ കേസ് പറയുകയാണെങ്കിൽ ആ മീനുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് അത് പ്രായപൂർത്തിയായി മുട്ടയിടാൻ പ്രാപ്തിയാവും. അതിന് ഫീക്കണ്ടിറ്റി, അതിൻ്റെ എഗ്ഗിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞാലും വളരെ കൂടുതലാണ്. അപ്പം ഫാസ്റ്റ് ഗ്രോയിങ് ഹൈലി ഫീക്കൻ ഫിഷസ് അവരൊരിക്കലും അവരുടെ പേരൻറ് പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുമില്ല. മുട്ടയിട്ട് കഴിഞ്ഞാൽ അവരങ്ങ് വളർന്നോളും ഫീഡുണ്ടെങ്കിലും. അപ്പം ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ള ഫിഷ് ഏതെങ്കിലും രീതിയിൽ ഓവർ ഫിഷ് ആയാലും കുറച്ച് വർഷം കഴിയുമ്പം തനിയെ അത് റീപ്ലനിഷ് ആയി വന്നോളും. പക്ഷെ ചില കാറ്റഗറിയിലുള്ള മത്സ്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പം സ്രാവ്, തെരണ്ടി, ഏട്ട, ക്യാറ്റ് ഫിഷ് എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള മത്സ്യങ്ങൾ വെച്ചാൽ ശരിക്കും വളരെ കുറച്ച് മാത്രമേ അതിന് ഫീക്കണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പം ഷാർക്കും തെരണ്ടിയും ഒക്കെ 3 to 7 കുഞ്ഞുങ്ങളൊക്കെയാണ് അവയ്ക്ക് ഉണ്ടാവുന്നത്. ഇത് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ നമ്മൾ ഇതിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലേക്ക് പോകും. ഇപ്പം ഷാർക്കിൻ്റെ തന്നെ 3 ഹൈലി പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിലുള്ളതാണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സ്കെഡ്യൂൾ 1 മൂന്ന് ഷാർക്ക്. ഒന്ന് നമ്മുടെ വെയിൽ ഷാർക്ക്, തിമിംഗല ഷാർക്ക്, പിന്നെ ഒന്ന് പോണ്ടിച്ചേരി ഷാർക്ക് എന്ന് പറയും, കർക്കാറിനോസ് ഹെമിയോഡോൺ, പിന്നെ ഒരു ഗാൻജറ്റിക് ഷാർക്ക്. ഈ ഷാർക്കിൻ്റെ ഒക്കെ കേസ് പറയുമ്പം അവർക്ക് ഫീക്കണ്ടിറ്റി, അതായത് അവരുടെ പപ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്, പിന്നെ അവർ ലോങ് ലൈഫാണ്. അപ്പോൾ ഈ ചാളയൊക്കെ ഒരു വർഷം കൊണ്ട് മെച്ചുർ ആവുന്ന പോലെ അത് മെച്ചുർ ആവില്ല, ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം ടു മെച്ചുർ. അപ്പോൾ അവയ്ക്കൊക്കെ മാക്സിമം പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമാണ്. ഈ ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ആധുനിക വിദ്യകളുടെ അനിയന്ത്രിതമായ ഉപയോഗം, അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ ചില മത്സ്യങ്ങളും മത്സ്യ ഇനങ്ങളുടെ ലഭ്യതയിലും വരുന്ന ഗണ്യമായ കുറവ്. ഇപ്പോൾ സീമുഫാറയുടെ തന്നെ ഒരു സ്റ്റോക്ക് സ്റ്റാറ്റസ് അസസ്മെൻറ്റ് നടത്തിയപ്പം ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഫിഷ്, അത് പെരൻ്റൽ കെയർ കാണിക്കുന്ന ഒരു ഫിഷാണ്. അതായത് ഫീമെയിൽ ഫിഷ് മുട്ടയിട്ട് കഴിഞ്ഞ് മെയിൽ ഫിഷ് അത് ഫെർട്ടിലൈസ്ഡ് ആക്കിയതിന് ശേഷം അത് മൗത്തിലാണ് കീപ്പ് ചെയ്യുന്നത്, വായിക്കകത്താണ് കീപ്പ് ചെയ്യുന്നത്. ഇൻക്യുബേഷൻ പീരീഡും ഒരുപാടുണ്ട്. ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെയാണ് യോക്കോടുകൂടി മെയിൽ പേരൻറ് വെളിയിലേക്ക് വിടുന്നത്. അപ്പം നമ്മൾ ആ മൗത്ത് ബ്രൂഡറായിട്ടുള്ള ആ ഒരു മെയിൽ പേരൻറ്റിനെ നമ്മൾ അധികമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഫിക്കണ്ടിറ്റി വളരെ കുറവാണ്, ആ കുഞ്ഞുങ്ങൾ തന്നെ ഇല്ലാണ്ടാവുകയാണ്. അതൊക്കെ ഒരു വാർണിംഗ് സിഗ്നലാണ് നമ്മളുടെ. പിന്നെ സമുദ്ര മലിനീകരണം, പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഇന്ന് ഒരു വലിയൊരു മെനസാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പല സ്റ്റഡീസിലും ഫിഷിൻ്റെ ബോഡിയിൽ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടൻസ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിടിച്ചാലും പിടിച്ചാലും തീരാത്തൊരു അക്ഷയപാത്രമല്ല, മറിച്ച് പിടിച്ച് തീർക്കാവുന്ന ഒന്നാണ് സമുദ്ര മത്സ്യ വിഭവങ്ങൾ എന്നാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇതിനകം അരങ്ങേറിയ മത്സ്യ വിഭവ തകർച്ചകളുടെ ദുരനുഭവങ്ങൾ നമ്മളെ ബോധ്യവാന്മാരാക്കുന്നത്. അത് മാത്രമല്ല, വേൾഡിൽ കുറേ ഫിഷറീസ് ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇത്തരത്തിലുള്ള പതനങ്ങൾ നമ്മുടെ കടലിലും സാധ്യമാവുമോ എന്ന്. അത് നമ്മൾ ശരിക്കും സ്വയം ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് ഇതുവരെ അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടില്ല എങ്കിലും നേരത്തെ കിട്ടിയിരുന്ന പല മത്സ്യങ്ങളും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് കടൽ തരുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മൾ പിടിച്ചു കൊണ്ടുവരുന്ന മീനുകളുടെ ശരാശരി വലിപ്പത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ, അല്ലെങ്കിൽ കിട്ടുന്നതിൽ കൂടുതലും പൂർണ്ണ വളർച്ച എത്താത്ത മീനുകളാണോ എന്നും, പിടിച്ചെടുക്കുന്ന മീനുകളുടെ ഇനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നും, മീൻ കൂട്ടങ്ങളെ കണ്ടെത്താൻ നമ്മൾ എടുക്കുന്ന സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നും തുടങ്ങിയ നിരവധി ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തീർച്ചയായും നമ്മൾ മുൻകൂട്ടി കണ്ട് ഒരു മുൻകരുതൽ സമീപനം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുകയാണെങ്കിൽ മത്സ്യപരിപാലനത്തിൽ

0: ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിക്കും. ശരിക്കും ഒരു കേരള മോഡൽ ഫിഷറീസ് മാനേജ്മെന്റ് ലോകത്തിന് കാഴ്ചവെക്കാനാവും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ. അതായത് സംസ്ഥാന ഭരണകൂടവും ഗവേഷണ സ്ഥാപനങ്ങളും സർവോപരി മത്സ്യത്തൊഴിലാളികളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഉത്തരവാദിത്തപര മത്സ്യബന്ധനം വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും.
1: ഡോക്ടർ സൂര്യ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും വിശദമായിട്ട് നമ്മളൊപ്പം പങ്കുവച്ച് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: ട്രോളിംഗ് നിരോധനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇതേക്കുറിച്ച് നമുക്ക് വിശദമാക്കി തന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ സൂര്യ എസ് ആണ്. ഡോക്ടർ സൂര്യയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: വയനാട് ജില്ലയിലെ ആദിവാസി കർഷകർ തലമുറകളായി നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ ചെയ്തുവരുന്ന പരമ്പരാഗത സമ്പ്രദായമാണ് മൂടകെട്ടൽ. ഈ രീതിയിലൂടെ ഇവർ നിരവധി നാടൻ നെൽവിത്തുകളാണ് വംശനാശം സംഭവിക്കാതെ നിധി പോലെ സംരക്ഷിച്ചു പോരുന്നത്. ഗന്ധകശാല, ജീരകശാല, കയമ തുടങ്ങിയ സുഗന്ധ നെല്ലിനങ്ങൾ, ഹ്രസ്വകാല മൂപ്പുള്ള 90-ാം തൊണ്ടി, പാൽ തൊണ്ടി, ഔഷധ നെല്ലുകളായ ഞവര, ചെന്നെല്ല്, വരൾച്ച പ്രതിരോധ ശേഷിയുള്ള ചെന്താടി, ചെന്തൊണ്ടി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന സംരക്ഷണ പ്രക്രിയയാണിത്. കൊയ്ത്ത് കഴിഞ്ഞ് 7 മുതൽ 15 ദിവസത്തിനകം ആണ് മൂടകെട്ടൽ ആരംഭിക്കുക. ഓരോ മൂട തയ്യാറാക്കാൻ വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ 15 ദിവസത്തോളം തുറസായ സ്ഥലത്ത് രാപ്പകൽ ഭേദമില്ലാതെ വെവ്വേറെ ഉണക്കുന്നു. തുടർന്ന് ഓരോ ഇനം നെൽവിത്തും ഉണങ്ങിയ വൈക്കോലിലോ വാഴപ്പോളയിലോ മുളഞ്ചീളുകളിലോ പ്രത്യേകം പൊതിയുന്നു. ഓരോ മൂടയിലും 10 മുതൽ 60 കിലോ വരെ നെൽവിത്ത് ഉണ്ടാകും. ഇങ്ങനെ മൂടകളിൽ ഭദ്രമായി പൊതിയുന്ന നെൽവിത്തുകൾ രോഗകീടബാധയോ ഈർപ്പനഷ്ടമോ തെല്ലും സംഭവിക്കാതെ ദീർഘനാൾ സൂക്ഷിക്കുവാൻ കഴിയും. വിത്ത് സംരക്ഷണത്തിന്റെയും വിത്ത് കൈമാറ്റത്തിന്റെയും ഉദാത്ത മാതൃകയാണ് മൂടകെട്ടൽ.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
0: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണ്ണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൗണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
2: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, കീടനിയന്ത്രണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന പഴക്കണിയിൽ പ്രധാനമായും ഏത് പഴമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം പാളയംകോടൻ. പഴക്കണി തയ്യാറാക്കാൻ പാളയംകോടനാണ് ഏറെ ഫലപ്രദം. ഒരു പഴം തൊലി കളയാതെ 3-4 കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. മുറിച്ച ഭാഗങ്ങളിൽ 1/2 ഗ്രാം കീടനാശിനിയുടെ തരി പതിപ്പിക്കുക. ഈ പഴക്കഷ്ണങ്ങൾ പച്ചക്കറി പന്തലിന് സമീപം ചിരട്ടകളിലാക്കി ഉറി പോലെ കെട്ടിത്തൂക്കിയിടുക. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.
3: വയലും വീടും

0: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. ഫോൺ നമ്പർ 8281200673. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8281200673. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ MTech റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20. ഫോൺ നമ്പർ 0494268621. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0494268621. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ അറിയാവുന്നതാണ്. ഫോൺ നമ്പർ 8547070773. മറ്റൊരു നമ്പർ 0487237773. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 8547070773. മറ്റൊരു നമ്പർ 0487237773. പരിശീലന ഫീസ് 1100 രൂപ. വിളിക്കേണ്ട സമയം പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില.
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
6: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൗത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്ര വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗാലന്ററി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈലാക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ലബനന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈലാക്രമണ ശ്രമമുണ്ടായതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കി സമാധാന ചർച്ചയിലേക്ക് മടങ്ങിവരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സമഗ്രമായ കരാർ രൂപീകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണയറിയിച്ചു. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ഉച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു.
1: That today around 1:30 PM there has been a fire reported on a vessel MT Marivex in which there were 24 Indian seafarers. This is the preliminary information which we have received, based on which, as per available information, all Indian seafarers are presently safe. We are coordinating with Ministry of External Affairs, our Indian missions abroad, Indian Navy, Ministry of Defence to ensure their safety.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ ഖനൂജ പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വളം ലഭ്യതയിൽ നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ നാളെ 10 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് പ്രത്യേക സ്മരണിക നാണയവും തപാൽ സ്റ്റാമ്പും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രകാശനം ചെയ്യും. INDIA മുന്നണി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ

0: ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അടുത്ത യോഗം ഓഗസ്റ്റിൽ ചേരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ചു മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബസേലിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നോൺ മോട്ടോറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. കടൽ പട്രോളിങ്ങിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ആവശ്യമായ ഫണ്ട് 9 തീരദേശ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്നും സമുദ്രജീവികളെ നിലനിർത്തുമെന്നും പ്രതിജ്ഞയെടുക്കാൻ ലോക സമുദ്രദിനത്തിൽ ആഹ്വാനം ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി വനം സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സമുദ്രം എല്ലാ തീരങ്ങളെയും തലമുറകളെയും രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുവെന്നും ആരോഗ്യകരമായ ഭൂമിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകളുടെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഭവ്യ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. സംയോജിത വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മുല്ലൻപൂർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 1 ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. 1-ാം ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാനിസ്ഥാന് 2-ാം ഇന്നിംഗ്സിൽ 112 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ഇന്ത്യ 8 വിക്കറ്റിന് 564 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 30-ലേറെ മരണം, 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി, നോർത്ത് മലുഗു പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വസ്ത്രധാരണ നിയമങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് സ്ത്രീകളെ തടങ്കലിലാക്കിയ താലിബാൻ നടപടിയിൽ അഫ്ഗാനിസ്ഥാനിലെ ഐക്യരാഷ്ട്രസഭയുടെ സഹായ ദൗത്യം ആശങ്ക രേഖപ്പെടുത്തി. നടപടി മനുഷ്യാവകാശം സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി UNAMA പറഞ്ഞു. 21 സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് താലിബാൻ ധാർമ്മിക പോലീസ് തടങ്കലിലാക്കിയത്. നോർവേ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് 50 ലക്ഷം രൂപയുടെ ചെക്ക് സമ്മാനിച്ചു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിൽ പ്രജ്ഞാനന്ദ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന്

0: ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: വില്യം ഗോൾഡിംഗ് എഴുതിയ നോവൽ കടലാസ് മനുഷ്യർ. രചന ജേക്കബ് എബ്രഹാം.
3: പേനയെയും കടലാസിനെയും ഉപജീവിച്ച് ജീവിക്കുന്ന മനുഷ്യർ ആരെല്ലാമാണ്? അവരുടെ കഥ കേൾക്കാൻ വായനക്കാർക്ക് താൽപ്പര്യമുണ്ടോ? എഴുത്തുകാർ, കവികൾ, അധ്യാപകർ, ബുദ്ധിജീവികൾ, ചിന്തകർ, പത്രപ്രവർത്തകർ തുടങ്ങി തൂലികയാൽ ജീവിതം തുഴയുന്ന മനുഷ്യരുടെ വിചിത്ര കഥ പറയുന്ന ഒരു ശ്രദ്ധേയ നോവൽ ലോകസാഹിത്യത്തിലുണ്ട്. അതാണ് നൊബേൽ സമ്മാന ജേതാവായ വില്യം ഗോൾഡിംഗിന്റെ കടലാസു മനുഷ്യർ, അഥവാ ദി പേപ്പർ മെൻ. സാഹിത്യ ലോകത്തേക്ക് തുറന്നു പിടിച്ച ഒരു കണ്ണാടി.
4: യൂറോപ്യൻ സംസ്കാരത്തിന്റെ പ്രതിഫലനമായ ഒരു നീണ്ട സന്ധ്യയായിരുന്നു അത്. 4 മണി കഴിഞ്ഞ് അതിഥി വന്നു. സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞ് അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി എനിക്ക് വിരുന്നൊരുക്കേണ്ടി വന്നു.
3: കടലാസു മനുഷ്യർ എന്ന നോവൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പേര് സൂചിപ്പിക്കുന്നതുപോലെ എഴുത്തുകാരുടെയും സാഹിത്യലോകത്തിൻ്റെയും ഗവേഷകരുടെയും ഗവേഷണത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു ആക്ഷേപഹാസ്യ നോവലാണ് വില്യം ഗോൾഡിംഗ് രചിച്ചിരിക്കുന്ന ഈ വിഖ്യാത കൃതി എന്ന് പറയാം.
5: പരീക്ഷണ സ്വഭാവമുള്ള ഒരു നോവലാണിത്. സാധാരണ നോവലുകളുടെ ഘടനയെ ഭേദിക്കുന്ന കൃതി. സാഹിത്യകാരനാണ് ഈ നോവലിലെ കഥാനായകൻ. ആത്മകഥാകഥനത്തിൻ്റെ മാതൃകയിലാണ് നോവൽ മുന്നോട്ടു പോകുന്നത്. മുഖ്യ കഥാപാത്രങ്ങളായി സാഹിത്യകാരനായ നായകനും ഭാര്യയും മകളുമുണ്ട്. കൂടാതെ എഴുത്തുകാരൻ്റെ ഔദ്യോഗിക ജീവചരിത്രം എഴുതാൻ അനുവദിക്കണം എന്ന അപേക്ഷയുമായി സദാ അലോസരപ്പെടുത്തുന്ന ഉൽക്കർഷേച്ഛുവായ ഒരു അമേരിക്കൻ പ്രൊഫസറുമാണ് കടലാസു മനുഷ്യർ എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. 1983 നൊബേൽ സമ്മാന ജേതാവായ വില്യം ഗോൾഡിംഗ് ലോകസാഹിത്യത്തിലെ ഒരു മഹാമേരുവാണ്. 1911 എഴുത്തുകാരൻ ഇംഗ്ലണ്ടിൽ ജനിച്ചു. ഓക്സ്ഫോർഡിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഈച്ചകളുടെ തമ്പുരാൻ, പിന്മുറക്കാർ, സ്വതന്ത്ര പതനം, പിരമിഡ്, കടലാസു മനുഷ്യർ, ഉഷ്ണകവാടം എന്നിവയൊക്കെയാണ് വില്യം ഗോൾഡിംഗിൻ്റെ പ്രധാന കൃതികൾ. ഇതിൽ ഈച്ചകളുടെ തമ്പുരാൻ എന്ന നോവലിലൂടെയാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തെ തേടിയെത്തിയത്.
3: അന്താരാഷ്ട്ര പ്രശസ്തനായ ഒരു നോവലിസ്റ്റാണ് വിൽഫ്രെഡ് ബാർട്ട്ലെ. ഭാര്യ എലിസബത്തും മകൾ എമിലിയുമായി കുടുംബസമേതം തന്റെ സാഹിത്യ ജീവിതം ആസ്വദിച്ച് ജീവിക്കുകയാണ് എഴുത്തുകാരൻ. റിക്ക് എൽ ടക്കർ എന്ന അധ്യാപകനും ഗവേഷകനുമായ എഴുത്തുകാരൻ തന്നെ ശിഷ്യനായി സ്വീകരിക്കണം എന്ന അഭ്യർത്ഥനയോടെ വിൽഫ്രെഡിനെ സമീപിക്കുന്നതോടെ എഴുത്തുകാരന്റെ ജീവിതം നരകതുല്യമായി മാറുന്നു. റിക്ക് ടക്കറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ പലതും എഴുത്തുകാരൻ നടത്തുന്നുണ്ടെങ്കിലും അതിലയാൾ വിജയിക്കുന്നില്ല. എഴുത്തുകാരനും റിക്ക് ടക്കറും തമ്മിലുള്ള വിചിത്ര ബന്ധത്തിന്റെ കഥ പറയുകയാണ് നോവൽ.
5: എഴുത്തുകാരും ഗവേഷകരും കലാലയങ്ങളും ബുദ്ധിജീവി വൃത്തങ്ങളും ഉൾപ്പെടുന്ന ഒരു സമാന്തര ലോകത്തിൻ്റെ കഥയാണ് കടലാസു മനുഷ്യർ പറയുന്നത്. ഗവേഷണത്തിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഉദ്യോഗ കയറ്റം കിട്ടാൻ അക്കാദമിക് ലോകം നടത്തുന്ന ഭഗീരഥ പ്രയത്നങ്ങളെ നോവലിസ്റ്റ് ഈ കൃതിയിൽ ഏറെ പരിഹസിക്കുന്നുണ്ട്. എഴുത്തുകാരൻ്റെ ദയനീയ ജീവിതത്തെയും നോവലിസ്റ്റ് ഇവിടെ ആക്ഷേപഹാസ്യത്തിലൂടെ വിശദീകരിക്കുന്നു.

0: എഴുത്തുകാരൻ്റെ ഭാര്യ എലിസബത്ത് ഒരു മികച്ച കഥാപാത്രമാണ്. ആത്മകഥ പോലെയാണ് നോവലിസ്റ്റ് ആഖ്യാനം നിർവഹിച്ചിരിക്കുന്നത്. എഴുത്തുകാരൻ്റെ ജീവിതത്തിലെ സർഗപ്രതിസന്ധികൾ ഈ നോവലിൽ നമുക്ക് വായിച്ചെടുക്കാം.
1: ഞാൻ കട്ടിലിൽ നിന്ന് ഒന്ന് വളഞ്ഞ് എഴുന്നേറ്റു. എലിസബത്ത് ഉണർന്നോ ഇല്ലയോന്ന് എനിക്കറിയില്ല. വീട്ടിലുള്ള ഒരേ ഒരു തോക്ക് നല്ല പഴയ വീര്യമുള്ള ഒരു മുണ്ടി തോക്കാണ്. പണ്ട് ഒരു ടിന്നു നിറയെ ചില്ലറകൾ കൊടുത്ത് ഈ തോക്ക് ഈയുള്ളവൻ കരസ്ഥമാക്കിയ കഥയൊക്കെ പറയേണ്ട കാര്യമില്ല. പേരുകേട്ട എഴുത്തുകാരൻ വിൽഫ്രഡ് ബാർക്ലേ മരപ്പട്ടിയെ വെടിവയ്ക്കാൻ പോകുന്നു എന്ന് കേട്ടാൽ പൊതുജനങ്ങൾ ചിരിക്കും. മദ്യക്ഷീണം എന്നെ അതിഭയങ്കരമായി ബാധിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ കുപ്പായത്തിനുള്ളിലേക്ക് നൂണ്ട് കയറി വള്ളിച്ചെരുപ്പുമിട്ട് പടിയിറങ്ങി നടക്കുകയാണ്.
0: വില്യം ഗോൾഡിംഗ് എന്ന എഴുത്തുകാരന്റെ രചനാ വൈഭവത്തിനും കൽപ്പനാ വൈചിത്ര്യത്തിനും നല്ല ഉദാഹരണമാണ് കടലാസു മനുഷ്യർ എന്ന നോവൽ. സാഹിത്യകാരനായ കഥാനായകന്റെ മാനസിക സഞ്ചാരങ്ങൾ പ്രകടമാക്കുന്ന രചന, ഉത്തമ പുരുഷ സർവനാമം പ്രയോഗിച്ച് നടത്തുന്ന ആത്മകഥനത്തിന്റെ മട്ടിലാണ് എഴുതിയിരിക്കുന്നത്.
1: എനിക്ക് പലയിടങ്ങളിലും പോയി പ്രസംഗിക്കേണ്ടി വരാറുണ്ട്. ഒരു തരത്തിൽ അത് രസം തന്നെ. അഞ്ചാം തരത്തിൽ പഠിത്തം നിർത്തിയവനാണ് ഞാൻ. നാടിന്റെ നന്മയ്ക്കു വേണ്ടി പ്രസംഗിക്കപ്പെടാൻ ഞാൻ പലപ്പോഴും നിന്നുകൊടുക്കും. വിൽഫ്രഡ് ബാർക്ലേ ഒരു തട്ടിപ്പാണെന്ന് നിങ്ങൾ ആക്ഷേപിച്ചാലും ഞാൻ അനുസരണയോടെ പ്രസംഗിക്കാൻ പോകും. പൈങ്കിളി സാഹിത്യകാരനാണ് ഇയാളെന്ന് പറഞ്ഞാലും വിരോധമില്ല. എന്നാലും പ്രസംഗം കഴിയുമ്പോൾ വേദിയിലെ പണ്ഡിതർ മുഴുവൻ എന്നെ അംഗീകരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യാറുണ്ട് എന്നതാണ് സത്യം. എന്നാൽ കുപ്പയിലെ മരപ്പട്ടി എന്ന് ഞാൻ വിളിക്കുന്ന ഈ പ്രൊഫസർ റിക് എൽ ടക്കർ ഇപ്പോൾ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഒരു വലിയ ശല്യം.
0: നൊബേൽ സമ്മാന ജേതാവായ വില്യം ഗോൾഡിംഗിന്റെ നോവലുകൾ ഗഹനമായ ആന്തരിക സ്വഭാവം പുലർത്തുന്നവയാണ്. ഒറ്റ വായനയിൽ പെട്ടെന്ന് അർത്ഥതലങ്ങൾ ആ നോവലുകൾ നമുക്ക് തുറന്നു തരികയില്ല. സാഹിത്യലോകത്തെ പരിഹസിക്കുന്ന ഈ കൃതി എഴുത്തുകാരൻ സ്വയം അപഹാസ്യനാവുന്നതിൻ്റെ നിദർശനമാണ്. സാധാരണ സാഹിത്യകാരൻ സ്വയം പുകഴ്ത്തുന്നവനാണ്. പൊതുസമൂഹത്തിൽ നിന്നും താൻ ഉയർന്നു നിൽക്കുന്നു എന്ന് ഭാവിക്കുന്നവനാണ്. എന്നാൽ കടലാസു മനുഷ്യരിലെ സാഹിത്യകാരൻ സ്വയം അപഹസിക്കുന്നതിലൂടെ തൻ്റെ നിലയെ പ്രശ്നവൽക്കരിക്കുന്നു. അന്താരാഷ്ട്ര പ്രശസ്തനായ എഴുത്തുകാരന്റെ മദ്യാസക്തി നോവലിന്റെ ആക്ഷേപഹാസ്യ ശൈലിയെ പെട്ടെന്ന് തന്നെ വായനക്കാരനുമായി കഥാപാത്രത്തെ ബന്ധിപ്പിക്കുന്നുണ്ട്.
1: റിക്ക് പറഞ്ഞു, വിൽഫ്, എനിക്കൊരു ചെറിയ സമ്മതിപത്രം തരൂ. എന്നെ അധികാരപ്പെടുത്തി അങ്ങയുടെ കാലം കഴിഞ്ഞാൽ മഹാസാഹിത്യകാരന്റെ അവകാശിയായി എനിക്കൊരു സമ്മതിപത്രം തരൂ. എഴുത്തുകാരൻ ചിരിച്ചു. റിക്ക്, താങ്കൾ എന്നെ ഇങ്ങനെ ബഹുമാനിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തായാലും നിങ്ങൾ എന്നെ മഹാസാഹിത്യകാരനായി പരിഗണിച്ചത് ഒത്തിരി ഇഷ്ടമായി. റിക്ക് അതിൽ പിടിച്ചു കയറി. അതെ, തോമസ് വുൾഫിന്റെ, ഹെമിംഗ്വേയുടെ, ഹാത്തോണിന്റെ, അവരുടെ കൂട്ടത്തിൽ നിശ്ചയമായും ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു മഹാസാഹിത്യകാരനാണ് അങ്ങ്.
2: കടലാസു മനുഷ്യർ എന്ന നോവലിന് കൃത്യമായ ഒരു കഥയില്ലെന്ന് വായനക്കാരന് തോന്നും. പക്ഷേ ഈ കൃതിയെ ശ്രദ്ധേയമാക്കുന്നത് ഇതിൻ്റെ മനഃശാസ്ത്രപരമായ പരീക്ഷണ സ്വഭാവമാണ്. മദ്യാസക്തനായ എഴുത്തുകാരൻ കാണുന്നതും ഭാവിക്കുന്നതും മാത്രമാണ് വായനക്കാരന് ഈ നോവലിൽ അനുഭവവേദ്യമാകുന്നത്. ആഖ്യാതാവിൻ്റെ കാഴ്ചപ്പാടിനെ മാത്രമല്ല, വായനക്കാരൻ്റെ കാഴ്ചപ്പാടിനെയും ആഖ്യാനം നിയന്ത്രിക്കുന്നു. എഴുത്തുകാരുടെയും സാഹിത്യലോകത്തിൻ്റെയും വ്യർത്ഥമായ പൊങ്ങച്ചങ്ങളെ പരിഹസിക്കുക വഴി ആധുനികാനന്തര കാലഘട്ടത്തിലെ പോസ്റ്റ് മോഡേൺ ഭാവനയെയും ഈ നോവൽ ചോദ്യം ചെയ്യുന്നുണ്ട്. എഴുത്തുകാരനോടുള്ള ആരാധനയെ ഇതിൽ തച്ചു തകർക്കുകയും ചെയ്യുന്നു.

0: കുടുംബജീവിതം എന്ന സ്ഥാപനത്തിന്റെ ആക്ഷേപഹാസ്യ ചിത്രീകരണം കൂടെ കടലാസു മനുഷ്യർ എന്ന നോവൽ നിർവഹിക്കുന്നുണ്ട്. ഭാര്യയും മകളുമായുള്ള എഴുത്തുകാരന്റെ ബന്ധം അത്ര സുഖകരമല്ല. അയഞ്ഞ ഘടനയാണ് ആ ബന്ധത്തിന്റെ പ്രത്യേകത. നോവലിൽ ഒരു ഭാഗത്ത് എഴുത്തുകാരൻ ഇങ്ങനെ എഴുതുന്നു:
1: റിക്ക് എന്നോട് ചോദിച്ചു, എന്റെ ഭാര്യ എലിസബത്ത് നല്ലവളാണോ എന്ന്. എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അവളോട് എന്നിൽ മമതകളൊന്നും അവശേഷിപ്പിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി. എനിക്കൊരു ഹൃദയമുണ്ട്, അത് എന്റെ പ്രണയിനി ജൂലിയന് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരുപക്ഷേ എന്നെപ്പോലെ എലിസബത്തിനും എന്നോട് വിദ്വേഷം കാണാം. കോപത്താൽ എന്റെ സാമീപ്യത്തിൽ അവൾ എരിയുന്നുണ്ടാവും. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല.
2: കടലാസു മനുഷ്യർ എന്ന നോവലിലെ നായകനായ എഴുത്തുകാരൻ മനുഷ്യന്റെ ആന്തരിക ജീവിതം പ്രതിഫലിപ്പിക്കുവാൻ ഒരു ഭാഷ അന്വേഷിക്കുന്നവനാണ്. ആത്മകഥയുടെ ഭാഷയാണ് ഈ നോവലിൽ വില്യം ഗോൾഡിംഗ് ഉപയോഗിച്ചിരിക്കുന്നത്. നൊബേൽ സമ്മാന ജേതാവായ ഈ എഴുത്തുകാരൻ്റെ കൃതികളുടെ പൊതുസ്വഭാവവും ആത്മകഥാപരമായ രചനാരീതിയാണ്. ഭാഷയെക്കുറിച്ച് നോവലിൽ കഥാപാത്രം ആകുലപ്പെടുന്നത് ഇങ്ങനെയാണ്:
1: വാക്കുകൾ അത് ദുർബലമാണ്. എന്റെ വാക്കുകൾ പോലും ദുർബലം. നമുക്ക് ഒരു പൊതുഭാഷയില്ല. ഭാഷയുണ്ട് നമുക്ക്, പക്ഷെ അത് കത്തുന്ന വസ്തുക്കൾ കടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള കേവല നിയമാവലി മാത്രമാണ്. ഒരു റഷ്യൻ സലാഡ് ഉണ്ടാക്കുന്ന വിധമൊക്കെ വിവരിക്കുവാൻ നമുക്ക് ഭാഷയുണ്ട്. ശരിയാണ്, പക്ഷെ നമ്മുടെ ഈ ഭാഷയെ ആരോ പൂട്ടിവെച്ചിരിക്കുകയാണ്. സ്വർണ്ണ നാണയങ്ങൾ പൂട്ടിവെക്കുന്നത് പോലെ സുരക്ഷിതമായി വെച്ചിരിക്കുന്നു.
0: വില്യം ഗോൾഡിംഗ് എന്ന എഴുത്തുകാരന്റെ സാഹിത്യ പ്രപഞ്ചം പരിശോധിക്കുകയാണെങ്കിൽ ആ കൃതികൾക്കെല്ലാം ഒരു പരീക്ഷണ സ്വഭാവം നിലനിൽക്കുന്നതായി അനുവാചകന് കണ്ടെത്താൻ കഴിയും. എണ്ണമറ്റ സാഹിത്യ പരാമർശങ്ങളും സൂചിത കഥകളും ഗോൾഡിംഗിന്റെ മറ്റ് നോവലുകളിലെ പോലെ കടലാസു മനുഷ്യർ എന്ന നോവലിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. രചനാപരമായ ഈ പ്രത്യേകത തന്നെയാണ് എഴുത്തുകാരന് നൊബേൽ സമ്മാനം നേടിക്കൊടുത്തത്.
1: ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ റിക്കിനോട് പറഞ്ഞു, ശരി, ഞാൻ കേൾക്കുന്നുണ്ട്, പറയൂ. അയാൾ നെടുവീർപ്പിട്ടുകൊണ്ട് എന്നെ നോക്കിയിരുന്നു. അയാൾ വിറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ നിങ്ങളെ എന്റെ സാഹിത്യത്തിന്റെ പ്രയോക്താവാക്കാം. ഒരുപക്ഷെ എന്റെ ഏജന്റ് ലിസ് എന്റെ ജീവചരിത്രം എഴുതാൻ നിങ്ങളെ അധികാരപ്പെടുത്തുമായിരിക്കും. ചില നിബന്ധനകൾ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. റിക്ക് ഒരു കോട്ടുവാ വിട്ടു. ഞാൻ നിയമോപദേശം തേടിയിട്ട് ഇത് സംബന്ധിച്ച ഒരു കരാർ തയ്യാറാക്കാം, റിക്ക് ആവേശത്തോടെ പറഞ്ഞു. ശരി, എന്നാൽ അങ്ങനെ ചെയ്യ്. അങ്ങനെയെങ്കിലും ഈ മനശല്യം ഒന്നൊഴിയട്ടെ, ഞാൻ പറഞ്ഞു.
2: സാഹിത്യ ഗവേഷണം എന്ന അക്കാദമിക് രംഗത്തെ പ്രവർത്തനത്തെയും കടലാസു മനുഷ്യർ എന്ന നോവലിൽ എഴുത്തുകാരൻ കണക്കിന് പരിഹസിക്കുന്നുണ്ട്. റിക്കൽ ടക്കർ എന്ന അമേരിക്കൻ പ്രൊഫസർ ഗവേഷകൻ കൂടിയാണ്. നോവലിലെ നായകനായ എഴുത്തുകാരനെ എങ്ങനെയും തൻ്റെ അധീനതയിൽ കൊണ്ടുവരാനാണ് പ്രൊഫസറുടെ ശ്രമം. റിക്ക് എൽ ടക്കറുമായുള്ള ബന്ധമാണ് നോവലിൻ്റെ പ്രധാന പ്രമേയം എന്നിരിക്കെ തന്നെ ഗവേഷണം നോവലിൻ്റെ ഉപപ്രമേയമാണ്.
0: മേരി ലൂ എന്നൊരു സുന്ദരിയുടെ സഹായത്തോടെ എഴുത്തുകാരൻ്റെ സ്വകാര്യ ശേഖരം പരിശോധിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കുകയാണ് റിക്ക്. മിസ്റ്റർ ഹാലിഡേ എന്നൊരു സമ്പന്നനായ ഗവേഷകനും എഴുത്തുകാരൻ്റെ ജീവിതത്തിലേക്കെത്തുന്നു.
1: അടുത്ത ദിവസം ഞാൻ എന്റെ പുസ്തക പ്രസാധകരുടെ ഏജന്റിന്റെ ഓഫീസിൽ പോയി. ഏജന്റിനെ കണ്ടു, ഹസ്തദാനം ചെയ്തു. ഏജന്റിന് ഏതെങ്കിലും പുത്തൻ പുസ്തകം വരുന്നുണ്ടോ എന്ന് അറിയണം. ഉണ്ട്, പക്ഷെ പറയില്ല, ഞാൻ മനസ്സിൽ പറഞ്ഞു. പറഞ്ഞാൽ രൂപരേഖ കൽപ്പിച്ചു പോകും. ഇവൻ മനസ്സിൽ ഇങ്ങനെ പറയും.

0: വരികയാവും. വിൽഫ്രഡ് ബാർക്ലേയുടെ സ്റ്റോക്ക് തീർന്നു.
1: പാശ്ചാത്യ രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ചും യൂറോപ്പിൻ്റെ സാംസ്കാരിക ഔന്നത്യത്തെ പണം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന മുതലാളിത്ത രാജ്യമായ അമേരിക്കയോടുള്ള പ്രതിഷേധമായും കടലാസു മനുഷ്യർ എന്ന കൃതി വായിക്കാമെന്ന് പല നിരൂപകരും അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രൊഫസർ റിക് എൽ ടക്കർ അമേരിക്കൻ കുത്തക മുതലാളിത്തത്തിൻ്റെ പ്രതീകമായാണ് നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
2: പാശ്ചാത്യ ബൗദ്ധിക ജീവിതത്തെ അമേരിക്കൻ ഡോളർ വിലയ്ക്ക് വാങ്ങുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നോവലിൽ എഴുത്തുകാരൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഭീമമായ റോയൽറ്റി തുക കൊണ്ട് ജീവിതം ആസ്വദിക്കുന്ന സാഹിത്യകാരനെ ഈ കൃതിയിൽ വില്യം ഗോൾഡിംഗ് പരിഹസിക്കുന്നുണ്ട്. വാക്കുകൾ വാക്കുകൾ വിറ്റ് ജീവിക്കുന്നവരാണ് എഴുത്തുകാർ എന്ന് കഥാനായകൻ തന്നെ പറയുന്നു.
1: എഴുത്തുകാരനായ കഥാനായകനും മകളായ എമിലി എന്ന എമ്മിയും തമ്മിലുള്ള ബന്ധവും അയഞ്ഞതാണ്. ബുദ്ധിജീവികളുടെ കുടുംബ ബന്ധങ്ങളിലെ വ്യത്യസ്തതയും കടലാസു മനുഷ്യരിലെ മനുഷ്യബന്ധങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നോവലിലെ ഈ ഭാഗം അച്ഛനും മകളും തമ്മിലുള്ള വിചിത്ര ബന്ധത്തെ അടയാളപ്പെടുത്തുന്നു. ആ സംഭാഷണം ഇങ്ങനെയാണ്.
0: ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ എമ്മി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മിയുടെ കൂടെ താമസിക്കുവാൻ വീണ്ടും വന്നു അല്ലേ? അവളുടെ ശബ്ദത്തിൽ അസഹ്യമായ കുറ്റപ്പെടുത്തൽ നിഴലിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. എമ്മിക്ക് അവളുടെ മമ്മിയെപ്പോലെ എന്നോട് വിരോധമുണ്ട്, ഉറപ്പാണ്.
2: വ്യക്തിജീവിതവും കുടുംബജീവിതവും തകർന്ന എഴുത്തുകാരനായ വിൽഫ്രഡ് ബാർക്ലേയുടെ കഥയാണിത്. നോവലിസ്റ്റ് ഇവിടെ പറയുന്നത് സ്വന്തം ജീവിതത്തിൽ നിന്നും മറ്റെഴുത്തുകാരുടെ ജീവിതത്തിൽ നിന്നും പകർത്തിയതാണെന്ന് വായനക്കാർക്ക് കണ്ടെത്താൻ കഴിയും. നോവലിലെ നായകൻ്റെ ഭാര്യയായ എലിസബത്ത് തൻ്റെ ഭർത്താവിന് ഏതോ ഒരു ലൂസിൻഡ എന്ന സ്ത്രീയുമായി വിവാഹേതര ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. എന്നാൽ എലിസബത്തിന് ഒരു പുരുഷനുമായി താൽക്കാലിക ബന്ധമുണ്ട്. മകൾ എമിലി ഇരുവരിൽ നിന്നും അകന്നു കഴിയുകയാണ്.
1: പടിഞ്ഞാറൻ നാട്ടിലെ ഏക ദമ്പതി കുടുംബങ്ങളുടെ തകർച്ചയും കടലാസു മനുഷ്യരിൽ നമുക്ക് വായിച്ചെടുക്കാം. എന്നാൽ ആ പ്രമേയത്തിന് കേന്ദ്ര പ്രാധാന്യം നൽകാതെ എഴുത്തുകാരൻ്റെ സർഗാത്മക ഉന്മാദവും സർഗപ്രതിസന്ധികളുമാണ് നോവലിൽ വിവരിക്കുന്നത്. റിക്കൽ ടക്കർ എന്ന അമേരിക്കൻ പ്രൊഫസറും മേരിലു എന്നൊരു വനിതയും പിന്തുടരുന്നതുകൊണ്ട് എഴുത്തുകാരൻ നടത്തുന്ന ഒളിച്ചോട്ടങ്ങളാണ് നോവലിൻ്റെ ഭൂരിഭാഗം അധ്യായങ്ങളും കൈയടക്കിയിരിക്കുന്നത്.
0: ഒടുവിൽ ഞാൻ അവിടം വിട്ടു. എന്നിട്ടും വിമാനത്തിൽ കയറിയില്ല. എനിക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നി. എന്നാൽ ഇംഗ്ലണ്ടിനെ ഇപ്പോൾ ഞാൻ ഭയക്കുന്നു. വീട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയാനുള്ള കാര്യം, ഞാൻ ഹീത്രോയിൽ ഇറങ്ങിയപ്പോൾ വീട്ടിൽ പോവാൻ പേടി തോന്നി. ഒരു ക്ലബിൽ കയറി വെറുതെ സമയം കളഞ്ഞു. അവിടെ ഞാനൊരു സുഹൃത്തിനെ കണ്ടു.
1: വില്യം ഗോൾഡിംഗിന്റെ എല്ലാ നോവലുകളിലും ക്രമരാഹിത്യത്തിന്റെയും അസംബന്ധമെന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളുടെയും വിവരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഗോൾഡിംഗിന്റെ നോവലുകളുടെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ സാഹിത്യത്തോടുള്ള ഭ്രമമാണ്. സർഗസൃഷ്ടിയിൽ ഏർപ്പെടുന്ന എഴുത്തുകാരനെ അപനിർമ്മിക്കുന്ന രചനകളാണ് ഈ നോവലുകളുടെ സവിശേഷത. കടലാസു മനുഷ്യർ എന്ന നോവലിലെ ഹാസ്യാത്മകത അതിനുള്ളിൽ സൃഷ്ടിക്കുന്ന യാഥാർത്ഥ്യത്തിന് നേരെ വിരൽ ചൂണ്ടുന്നു.
2: നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ തൻ്റെ ഭാര്യയിലേക്കും മകളിലേക്കും തിരിച്ചെത്തുന്ന എഴുത്തുകാരനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കടലാസ് കൂനകളിൽപ്പെട്ട് ജീവിക്കുന്ന നായകനാണ് എഴുത്തുകാരൻ. ഈ കടലാസുകൾ അയാളുടെ പുതിയ സർഗസൃഷ്ടിയാണ്. അത് നോവലാവാം, ആത്മകഥയാവാം. അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന റിക് എൽ ടക്കർ ഉൾപ്പെടെയുള്ള മനുഷ്യരിൽ നിന്നും അയാൾ ഒളിച്ചോടുകയാണ്. ഒടുവിലയാൾ തിരികെ എത്തുന്നു.
0: ഞാൻ വീടെത്തിയാൽ എന്തെന്ന് വിചാരിച്ചു. എത്രയും വേഗം സ്വഭവനത്തിൽ

0: എത്തിച്ചേരണം. റോഡ് നേരെ കിടക്കുകയാണ്. എല്ലാം ശരിയാണെന്ന തോന്നൽ ആ കാഴ്ച എന്നിൽ സൃഷ്ടിച്ചു. ലിസ് എന്നെ വഴിതെറ്റിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു, പക്ഷേ ഞാൻ അതിൽ വീണില്ല. എമ്മിക്ക് 21 വയസ്സ് കഴിഞ്ഞു. എന്നെ വീടെത്തിച്ചത് നിങ്ങൾ വായിക്കുന്ന ഈ കടലാസു പ്രതികൾ തന്നെയാണ്. എമ്മി വാതിലിൽ വെച്ച് എന്നെ കണ്ടു. കണ്ണു ചുവന്നിരുന്നു. അവർ പോയി, അവൾ പറഞ്ഞു. ആര്? മമ്മി. എവിടെ പോയി? മമ്മി മരിച്ചുപോയി. എപ്പോ? ഇപ്പോൾ രാവിലെ. വലിയ കണ്ണുനീർത്തുള്ളികൾ അവളുടെ കണ്ണുകളിൽ ഉരുണ്ടുകൂടി.
1: നോവൽ അവസാനിക്കുന്നത് നിരാശയിലാണ്. എഴുത്തുകാരന്റെ മടങ്ങിവരവ് പ്രതീക്ഷകൾ അസ്തമിച്ച ഭവനത്തിലേക്കാണ്. ഭാര്യയുടെ മരണം അയാളുടെ അലച്ചിലുകൾക്കിടയിൽ സംഭവിച്ചു. മകൾക്ക് അയാളോട് വെറുപ്പാണ്. സ്വയം നാശത്തിലേക്കുള്ള യാത്രയാണ് എഴുത്തുകാരന്റെ മടങ്ങിവരവ്. എഴുത്തുപോലും അയാൾക്ക് മടുക്കുന്നു. സാഹിത്യ ജീവിതം തനിക്ക് തന്നത് വേദനകൾ മാത്രമാണെന്ന് വിൽഫ്രഡ് ബാർക്ലെ തിരിച്ചറിയുന്നു. നോവലിൽ അന്ത്യഭാഗത്ത് ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നു.
0: പെട്ടികളിൽ നിന്നും ഞാൻ കടലാസെല്ലാം എടുത്തു. നദിയുടെ തീരത്തിട്ട് കടലാസ് കെട്ടുകൾ കത്തിക്കുവാൻ തീരുമാനിച്ചു. ഇവിടെ ഡെസ്കിൽ ഇരിക്കുമ്പോൾ എനിക്ക് തലപൊക്കി നോക്കിയാൽ മതി, വെള്ളക്കടലാസ് കൂനകൾ അവിടെ കിടക്കുന്നത് കാണാം. ഈ കുറിപ്പ് പൂർത്തിയാക്കിയിട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് ഈ കടലാസ് കെട്ടിന് ഞാൻ തീ കൊടുക്കും. അങ്ങനെ ജീർണതകൾ, മുറി നഖങ്ങൾ, മുടിച്ചുരുളുകൾ, അടർന്നു വീണ സമയങ്ങൾ, അനാവശ്യ കത്തുകുത്തുകൾ, പുസ്തകക്കുറിപ്പുകൾ, അവതാരികകൾ, ഉപന്യാസങ്ങൾ, റോയൽറ്റി സ്റ്റേറ്റ്മെന്റുകൾ, കൈയെഴുത്തു പ്രതികൾ, പ്രൂഫുകൾ, പേപ്പർ വെയിറ്റുകൾ എന്നിവയെല്ലാം കത്തിയെരിയും.
2: പ്രൊഫസർ ടക്കറിന്റെ ഭീഷണിയിൽ നിന്നും സാഹിത്യകാരന് കഥയുടെ അന്ത്യത്തിലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. എഴുത്തുകാരൻ്റെ ഔദ്യോഗിക ജീവചരിത്രകാരനാകാനുള്ള ടക്കറിൻ്റെ ശ്രമങ്ങളാണ് സാഹിത്യനായകൻ്റെ ജീവിതം തകർക്കുന്നത്. പ്രശസ്തനായ എഴുത്തുകാരനെ പിന്തുടർന്ന് സ്വയം പ്രശസ്തി നേടാൻ ശ്രമിക്കുന്ന പ്രൊഫസർ ടക്കർ കടലാസു മനുഷ്യർ എന്ന നോവലിലെ പ്രതിനായകനാണ് എന്ന് ഉറപ്പായും പറയാം.
1: കടലാസു മനുഷ്യർ എന്ന ഈ നോവൽ വില്യം ഗോൾഡിംഗ് വളരെ ബോധപൂർവം രചിച്ച കൃതിയാണെന്ന് കണ്ടെത്താൻ കഴിയും. വില്യം ഗോൾഡിംഗ് തന്റെ ആത്മകഥ പോലെ എഴുതിയ നോവൽ.
2: സങ്കീർണമായ കഥാഘടനയാണ് നോവലിലേത്. എണ്ണമറ്റ സാഹിത്യ പരാമർശങ്ങളും സൂചിത കഥകളും നോവലിൻ്റെ ശില്പഘടനയെ ബാധിച്ചിട്ടുണ്ട്. ഉത്തമ പുരുഷൻ്റെ കഥാഖ്യാന ഘടനയാണ് നോവലിൻ്റെ വായന രസകരമാക്കുന്നത്. ഗോൾഡിങ്ങിൻ്റെ കൃതികളുടെ പല പൊതുസ്വഭാവങ്ങളും ഈ നോവൽ വെളിപ്പെടുത്തുന്നു.
1: നോവലന്ത്യത്തിലും കഥാനായകനായ സാഹിത്യകാരൻ മദ്യത്തിൽ മുഴുകി തന്റെ കുംഭസാരം നടത്തുകയാണ്.
0: ഞാൻ മാറി. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ഈ കുടി നിർത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം എന്റെ ജീവചരിത്രത്തിന് വേണ്ട സംഗതികൾ അടങ്ങിയ കടലാസ് കെട്ടുകൾ റിക് എൽ ടക്കറിന് കൊടുക്കാൻ ഞാൻ നിർബന്ധിതനായി. നരകമേ! എന്നാലും റിക്കിന് ഇതെങ്ങനെ കരസ്ഥമാക്കാൻ കഴിഞ്ഞു?
2: കടലാസു മനുഷ്യർ എന്ന നോവൽ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. സാഹിത്യവും എഴുത്തും ഗവേഷണവും എഴുത്തുകാരൻ്റെ അയഞ്ഞ കുടുംബജീവിതവും ബന്ധങ്ങളും പ്രമേയമായ ഈ നോവൽ ചില യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നു. നൊബേൽ സമ്മാന ജേതാവായ വില്യം ഗോൾഡിങ്ങിൻ്റെ ഈ വ്യത്യസ്തമായ രചന നോവൽ സാഹിത്യത്തിലെ ഒരു ദിശാസൂചിക തന്നെയാണെന്ന് പറയാം.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: വില്യം ഗോൾഡിംഗ് എഴുതിയ നോവൽ കടലാസ് മനുഷ്യർ. രചന ജേക്കബ് എബ്രഹാം.

ആഖ്യാനം സന്ദീപ് സുരേഷ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് കുരീപ്പുഴ സജീവ്. നിർവഹണം സന്ദീപ് സുരേഷ്. നിർവഹണ സഹായം പി. ശ്രീകലാ.

0: ആകാശവാണി. ഹലോ ഡോക്ടർ,
1: കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. സ്വാഗതം സർ.
3: അപ്പൊ
2: കുട്ടികളുടെ സ്കൂള് തുറന്നിട്ടുണ്ട്, ഇപ്പൊ കാലവർഷം എത്തി. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ പൊതുവായ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
3: ശരിക്കും 2 മാസത്തെ ഒരു അവധിക്കാലം കഴിഞ്ഞ് ആർത്തുല്ലസിച്ചതിന് ശേഷം കുട്ടികൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ അതിനോടൊപ്പം ചേർന്ന് തന്നെ സ്കൂളിലോട്ട് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് തുടക്കമെന്ന് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2 മാസം ഏറ്റവും നല്ലൊരു സാഹചര്യത്തിലാണ് കുട്ടികൾ ഇരുന്നത്. അതായത് സ്വന്തം വീട്, സ്വന്തം പാരൻസ്, സ്വന്തമായിട്ടുള്ള സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ആവശ്യത്തിന് എപ്പോഴാണോ വിശക്കുന്നത് ആ സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, എപ്പോഴാണോ അവർക്ക് കളിക്കാൻ പറ്റുന്നത് ആ സമയത്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്, ശരിക്കും ഒരു വളരെ സുരക്ഷിതമായ എൻവയോൺമെൻറ്റിൽ നിന്നിട്ട് പെട്ടെന്നാണ് കുട്ടികൾ നേരെ സ്കൂളിലോട്ട് പോകുന്നത്. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചെറിയ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 40 കുട്ടികൾ ഒരു ക്ലാസ്സിൽ സാധാരണ കാണും. ചില സ്കൂളുകളിലൊക്കെ കുറവായിരിക്കും, ചില സ്കൂളിൽ ചിലപ്പം കൂടുതലായിരിക്കും. ആവറേജ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 30-40 ഇടയ്ക്കായിരിക്കും. നാം മനസ്സിലാക്കേണ്ടത് 30-40 അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ആ ഒരു ക്ലാസ്സിലെത്തുന്നത്. അപ്പോൾ സാഹചര്യം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ ശ്വസിച്ചിരുന്ന വായു വ്യത്യസ്തമാണ്, വെള്ളം വ്യത്യസ്തമാണ്, അന്തരീക്ഷം പൊതുവെ വ്യത്യസ്തമാണ്. ഇങ്ങനെ വരുമ്പോഴേ കുറച്ചൊരു അസന്തുലിതാവസ്ഥ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ചും കാലാവസ്ഥയുടെ വ്യതിയാനവും, കടുത്ത ചൂടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് മഴ വരുന്നു. ഈ മഴ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ ഉള്ള സമയത്ത് അന്തരീക്ഷത്തിലൊരു വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അസന്തുലിതാവസ്ഥ സമയത്ത് അണുക്കളുടെ വ്യാപനത്തിൻ്റെ ചാൻസും വളരെ കൂടുതലായിരിക്കും. മാത്രവുമല്ല, ഒരു കുഞ്ഞിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്കും വരാനുള്ള ചാൻസും ഈ സമയത്ത് കൂടുതലായിരിക്കും. കാരണം അവർ മിംഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ്. പുതിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു ആദ്യത്തെ 1-2 ദിവസം അവർ പരസ്പരം മിണ്ടാതിരിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് അവർ ഫ്രണ്ട്ഷിപ്പിലോട്ട് എത്തും. ഇങ്ങനെ ഇടപഴകുമ്പോൾ ഒരു കുഞ്ഞിനുണ്ടാകുന്ന അസുഖം മറ്റൊരു കുഞ്ഞിന് കിട്ടാനുള്ള സാഹചര്യവും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെ എക്സ്ട്രാ ഒരു കെയർ എടുക്കേണ്ട സമയമാണ്. അങ്ങനെ എടുക്കേണ്ട സമയത്ത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, ആർക്കെങ്കിലും ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു 1-2 ദിവസം റെസ്റ്റ് വീട്ടിൽ തന്നെ എടുത്തിട്ട് മാത്രമേ സ്കൂളിലോട്ട് വീണ്ടും അയക്കാവൂ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് അസുഖം പെട്ടെന്ന് വ്യാപിക്കുന്നതിനെ ചെറുക്കാൻ സാധിക്കും.
2: സർ, ഇപ്പോൾ ഈ സമയത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന പകർച്ചവ്യാധികൾ എന്തെല്ലാമാണ്, അവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നൊന്ന് പറയാമോ?
3: നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് തന്നെയാണ്. ഇപ്പോഴും ശ്വാസനാളം വഴിയുള്ള കാര്യങ്ങൾ, അതായത് പരസ്പരം ഇടപഴകുമ്പോൾ, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഒരു ആൾ ശ്വസിച്ചിട്ട് പുറത്തോട്ട് വിടുന്ന വായു മറ്റൊരു കുഞ്ഞ് ശ്വസിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനോടൊപ്പം സംഭവിക്കുന്നത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ ഏത് അണുക്കളാണോ നമ്മളെ വ്യാപിച്ചിരിക്കുന്നത് അത് മറ്റു കുട്ടികളിൽ, അസുഖമില്ലാത്ത കുട്ടിയിൽ പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് അടുത്ത കാലത്തുണ്ടായ പാൻഡമിക്കായിട്ട് തന്നെ ഉണ്ടായതാണ് കോവിഡ് എന്നുള്ള രോഗം. അപ്പോഴും നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന എല്ലാവർക്കും വരുന്നുണ്ട്.

0: ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് ആദ്യം നമ്മൾ കാണണം. അതിന് ഏറ്റവും പ്രൊട്ടക്റ്റീവ് മെഷർ എന്ന് പറയുന്നത് മാസ്ക് ഉപയോഗിക്കൽ തന്നെയാണ്. പക്ഷേ സ്കൂൾ കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ അത് മനസ്സിലാക്കുകയും വേണ്ട ചികിത്സ എടുക്കുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് വാട്ടർ ബോൺ ഡിസീസസ് ആണ്, വെള്ളത്തിൽ കൂടെ പകരുന്നത്. വെള്ളത്തിൽ കൂടെ പകരുന്ന പ്രധാന രോഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡയറിയൽ ഡിസീസ്, വയറിളക്കം സംബന്ധിച്ച രോഗങ്ങൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈച്ചയുടെ വ്യാപനവും കൂടുതലാണ്, ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് അവൈലബിളാണ്, അത് അഴുകിക്കൊണ്ട് വരുമ്പോഴുണ്ടാകുന്ന ഈച്ചകളുടെ വ്യാപനം. ഇപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് അണുക്കൾ വ്യാപിക്കാനുള്ള എളുപ്പ ചാൻസ് ഉണ്ട്. ഇതുപോലെ സംഭവിക്കുന്നതാണ് വാട്ടർ ബോൺ ഡിസീസിൽ. അതിൽ പ്രധാനമായിട്ടുള്ളത് വയറിളക്കം പോലുള്ള രോഗം, കോളറ വരെ നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ വയറിളക്കം വരുന്നത് അതിലും വൈറസ് ഡിസീസ് ആയിട്ടാണ്.
1: ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ സാറേ, എന്റെ മോടെ കാര്യം ചോദിക്കാനും വേണ്ടിയായിരുന്നു.
1: പേര് സ്ഥലം ഒന്ന് പറയാമോ?
2: ദിവ്യ മുതുകുളം.
1: ചോദിച്ചോളൂ, സ്വാഗതം.
2: നാലാം ക്ലാസ്സിൽ പഠിക്കുക, ഇപ്പൊ കുഞ്ഞിച്ചിരി വണ്ണമുണ്ട്.
0: എത്ര വയസ്സായി?

0: വൈറൽ ഡിസീസ്, വയറിളക്കം സംബന്ധിച്ച രോഗങ്ങൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും ഈച്ചയുടെ വ്യാപനവും കൂടുതലാണ്. ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് അവൈലബിൾ ആണ്. അത് അഴുകിക്കൊണ്ട് വരുമ്പോഴുണ്ടാകുന്ന ഈച്ചകളുടെ വ്യാപനം, ഇപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് അണുക്കൾ വ്യാപിക്കാനുള്ള എളുപ്പ ചാൻസ് ഉണ്ട്. ഇതുപോലെ സംഭവിക്കുന്നതാണ് വാട്ടർ ബോൺ ഡിസീസിൽ. അതിൽ പ്രധാനമായിട്ടുള്ളത് വയറിളക്കം പോലുള്ള രോഗം. കോളറ വരെ നമ്മൾ ചിന്തിക്കണം, പക്ഷേ ഏറ്റവും കൂടുതൽ വയറിളക്കം വരുന്നത് അതിലും വൈറസ് ഡിസീസ് ആയിട്ടാണ്.
1: ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ സാറേ, എന്റെ മോടെ കാര്യം ചോദിക്കാനും വേണ്ടിയായിരുന്നു.
1: പേര് സ്ഥലം ഒന്ന് പറയാമോ?
2: ദിവ്യ മുതുകുളം.
1: ചോദിച്ചോളൂ, സ്വാഗതം.
2: നാലാം ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പൊ കുഞ്ഞിച്ചിരി വണ്ണമുണ്ട്.
0: എത്ര വയസ്സായി?
2: 9 വയസ്സ്.
0: ഓക്കെ.
2: വണ്ണം കുറയാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല. അവക്ക് ചേരുന്ന ഉടുപ്പുകളോ ഒന്നും ഇടാൻ പറ്റത്തില്ല. അവക്ക് എപ്പോഴും വെനീനും പാൻറ്റോ ഇരുന്ന അതിന് ഭയങ്കര കരച്ചിലും. എല്ലാരും നല്ല ഉടുപ്പിടുന്നു. എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ടാണ് എനിക്ക് പുതിയതൊന്നും ചേരാത്തെന്നും പറഞ്ഞ്. അങ്ങനെ മറ്റുള്ള കുഴപ്പങ്ങൾ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നമില്ല.
0: എന്തായാലും പാരന്റ്സിന് ഇങ്ങനെ ഒരു ചിന്ത വന്നത് തന്നെ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ പറ്റി ഇത്രയും ശ്രദ്ധിക്കുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം അറിയട്ടെ, കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാണ്?
2: ഇപ്പം 40-45 കിലോളം ഉണ്ട്.
0: 40 കിലോ വെയിറ്റ് ഉണ്ട്. 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ വെയിറ്റ് 29 കിലോ ആണ് വേണ്ടത്. 8 വയസ്സിന് 25 കിലോ, 9 വയസ്സിന് 29 കിലോ, 10 വയസ്സാവുമ്പോൾ 32 കിലോ. അപ്പം ശരിക്കും ഒരു 40 കിലോ എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം ഒരു 11 കിലോളം കൂടുതലാണ് എത്തേണ്ട വെയിറ്റിനെ കാട്ടിൽ. 11 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 കിലോ ഭാരം കുഞ്ഞ് എല്ലാ ദിവസവും തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. കാണുന്നതിന്റെ വൃത്തികേട് ഒരു സൈഡ് ഇരിക്കട്ടെ, അതിനെക്കാട്ടിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് ഒബീസിറ്റി എന്നാണ്. ഒബീസിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനോടൊപ്പം അടുത്ത് സംഭവിക്കാൻ ചാൻസ് കൂടുതലുള്ള 3 കാര്യങ്ങൾ. 1, ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷറിന്റെ അസുഖം വരാം. 2, കൊളസ്ട്രോളിന്റെ അളവ് കൂടാം. 3, പഞ്ചസാരയുടെ അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 2 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 1, ഭക്ഷണത്തിലെ കൺട്രോൾ വരുത്തുക. 2, എക്സസൈസ് ചെയ്യുക. 3, കുഞ്ഞിന് റെസ്റ്റ്, അത്യാവശ്യമുള്ള സമയത്തിലെല്ലാം റെസ്റ്റ് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം തുടങ്ങാം നമുക്ക് ഭക്ഷണത്തിൽ. ഭക്ഷണം വേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ആവശ്യം ഉള്ള ഭക്ഷണമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതായത് കുഞ്ഞിന് എപ്പം ഭക്ഷണം മതിയെന്ന് തോന്നുന്നു ആ സമയം നമ്മൾ നിർത്തുക. അപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കാം കുഞ്ഞെപ്പോഴും കൂടുതൽ കൂടുതൽ കഴിക്കുന്നുണ്ട്. നാച്ചുറലി വെയിറ്റ് കൂടുന്നു എങ്കിൽ അത് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കൂടാറുള്ളൂ. പക്ഷേ പല അമ്മമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭക്ഷണം വളരെ കുറച്ചാണ് കഴിക്കുന്നത്, പക്ഷെ എന്നാലും വെയിറ്റ് കൂടുന്നു
2: കഴിക്കുന്നുണ്ട്.
0: അപ്പൊ ഇത് ഈ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി ചെയ്യേണ്ട മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പാലിക്കാമെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. 1, ഇപ്പം ഉപയോഗിക്കുന്ന ഫുഡ് പ്ലേറ്റ്, അതായത് ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന പാത്രത്തിന്റെ സൈസ് കുറയ്ക്കുക. 1. 2, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ആഹാരം എന്ന് പറയുന്നത് നെല്ലരിയാണ്. ചോറ് കൊടുക്കുകയാണെങ്കിലോ പുട്ട് കൊടുക്കുകയാണെങ്കിലോ ഇഡലി കൊടുക്കുകയാണെങ്കിലോ ദോശ കൊടുക്കുകയാണെങ്കിലോ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കറി ആദ്യം പ്ലേറ്റിൽ വിളമ്പിയതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ അരി അല്ലെങ്കിൽ ചോറ് വയ്ക്കാവൂ. അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അളവ് കുറച്ച് കൊടുത്താൽ മതിയാകും. ആദ്യം തോന്നും കുഞ്ഞിന് വിശപ്പ് മാറൂല എന്നൊരു തോന്നൽ വരും. അത് തോന്നൽ മാത്രമാണ്. ഒരു കാര്യം ചെയ്താൽ മതി, കുഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കാം വേണമെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കുഞ്ഞിനൊരു വിശപ്പ് വരുന്ന കാര്യം മാറും, അത് മതിയാകും. ഇതാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഉചിതമായിരിക്കും. വിശപ്പ് വരാതിരിക്കാനായിട്ട് മുട്ട, ഇറച്ചി, മീന് ഇതും നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന ആഹാരം എന്ന് പറയുന്നത് അരിയാഹാരം തന്നെയാണ്. അതിൻ്റെ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടാത്തവർക്ക്, ഉദാഹരണം നമ്മുടെ പാടത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കപ്പ കഴിച്ചാലോ അല്ലെങ്കിൽ അരിയാഹാരം കഴിച്ചാലോ നല്ലതാണ്. കാരണം അത്രയും അവർ ഉപയോഗിക്കപ്പെടും. നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ നമ്മളായാലും വലിയവരായാലും അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒരു കൊഴുപ്പായിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിൽ പൊണ്ണത്തൊടിയായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഇതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. 2, ഏറ്റവും കുറഞ്ഞത് 1 മുതൽ 2 മണിക്കൂർ കുഞ്ഞുങ്ങൾ ഫിസിക്കലി കളിച്ചിരിക്കണം. ഈ കളിക്കുന്ന കാര്യം പറയുമ്പോൾ പല പാരൻസ് പറയുന്ന ഒരു കാര്യമാണ് വീട്ടിലിരുന്ന് കളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ അത് പോരാ. അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാറുണ്ട് എന്ന് പറയാറുണ്ട്, അത് പോരാ. അവര് നമ്മുടെ പുറം സ്ഥലത്ത് തന്നെ ഒരു കൂട്ടമായിട്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വേർത്ത് കളിക്കുന്ന രീതിയിലോട്ട് മാറണം. ഏറ്റവും നല്ലത് കൂട്ടരോടൊത്തിച്ച്

0: കളിക്കുന്നതാണ്. ആ ഒരു സൗകര്യമില്ലാത്ത ആൾക്കാർക്ക് പല കോച്ചിങ് ക്യാമ്പുകളും ഉണ്ട്, പല രീതിയിലും ഓർഗനൈസ് ചെയ്ത് കളിക്കുന്ന സ്ഥലത്തായാലും കൊണ്ടുവിട്ട് കളിപ്പിച്ചിരിക്കണം. പക്ഷേ 1 മുതൽ 2 മണിക്കൂർ കളിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ തന്നെ കുഞ്ഞിൻ്റെ ബുദ്ധിയും ശക്തിയും വളരെയധികം വർദ്ധിക്കും. ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും. മൂന്നാമതൊരു കാര്യമുള്ളത് റെസ്റ്റാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും 9 വയസ്സ് അഡോളസൻ്റെ കൗമാരപ്രായത്തിൻ്റെ ഏജിൻ്റെ തുടക്കം വരെയാണ്. ശരിക്കും കൗമാരപ്രായം എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. പക്ഷേ ഈ 9 വയസ്സ് മുതൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കണക്കാക്കാം. അതായത് ഏകദേശം 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഒരു കുഞ്ഞ് ഒരു ദിവസം ഉറങ്ങിയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാരൻസും സ്കൂളിൽ വിടുന്നതിൻ്റെ കൂടെ തന്നെ ട്യൂഷനിലോട്ട് താല്പര്യം കാണിക്കാറുണ്ട്. അത് അവർക്ക് യഥാർത്ഥത്തിൽ ഗുണമല്ല ഉണ്ടാക്കുന്നത്, ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയും, ആരോഗ്യവും കൂടും. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും ഈ ഒബീസിറ്റി, അതായത് പൊണ്ണത്തടി ഉണ്ടാകുന്നതിന് തൊട്ടടുത്ത ഒരു ഡോക്ടറെ കാണിച്ച് ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കുഞ്ഞിനൊരു അസുഖം കൂടെ ഉണ്ടോ? കാരണം ചിലപ്പോൾ വിശപ്പ് കൂടുന്നത് കുഞ്ഞിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല, കുഞ്ഞിന് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. കുഞ്ഞിന് ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ചില രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനം കൊണ്ട് കുഞ്ഞിന് വിശപ്പ് കൂടുകയും ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ആകാം. അതുകൊണ്ട് ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത് വേണ്ട പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും കൂടെ ചെയ്യുകയും ഇതിനോടൊപ്പം തന്നെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും.
1: പൂന് പോകുമ്പോ ഈ ബാഗ് ഇട്ടുകൊണ്ട് പോയി നടന്നാ പോകുന്നത് പൂന് പോലെ തോന്നുന്നു. ഇന്നലെ അതിന് സാറ് അതിന് അവളെ വഴക്ക് പറയും, പിന്നെ പൂഞ്ഞു നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് വന്ന് ഭയങ്കര കറക്കില്ലായിരുന്നു.
0: ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ശിശുരോഗ വിദഗ്ധരുടെ ശാസ്ത്രീയമായ സംഘടനയാണ് IAP എന്ന് പറയുന്നത്. ഞങ്ങൾ എപ്പോഴും ഗവൺമെന്റിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ബാഗിന്റെ സൈസ് കുറയ്ക്കണം. ഇതൊരു പ്രശ്നം തന്നെയാണ്. ശരിക്കും അത് ശാസ്ത്രീയമായിട്ട് വിദഗ്ധര് മനസ്സിലാക്കി അതിനൊരു പരിഹാര മാർഗം നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ്. അത് നിങ്ങളുടെ PTA മീറ്റിംഗിലും നിങ്ങളിത് പറയണം. അങ്ങനെ നമുക്കൊരു സംഘടിതമായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കാണേണ്ടതും അത്യാവശ്യമാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നമ്മളിപ്പോ പകർച്ചവ്യാധികളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളുടെ ഇപ്പൊ വയറിളക്ക രോഗങ്ങൾ ഈ സമയത്ത് വളരെ
0: കൂടുതലായിരിക്കും. വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വയറിളക്കത്തിനെ ചിന്തിക്കണം. വളരെ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം. ഇത് കൂടാതെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും. എലിയുടെ മലമൂത്ര വിസർജനം വഴി നമ്മുടെ കാലുവെല്ലാം തൊടുകയാണെങ്കിൽ, ചെരുപ്പില്ലാത്ത കാലുവഴി നടന്നു പോവുകയാണെങ്കിൽ അതുവഴിയൊക്കെ നമുക്ക് ഈ അസുഖം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം തന്നെ 2 എണ്ണം ഉണ്ട്, 1 ഹെപ്പറ്റൈറ്റിസ് ബി, 2 ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് രക്തത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തമാണ്. അത് നമ്മളെ ഗവൺമെന്റ് തന്നെ, അതായത് നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ ജനിച്ച അന്ന് മുതൽ വാക്സിനേഷൻ തുടങ്ങുകയാണ്. സീരിയസ് ആണത്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സീരിയസ് അല്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ ഒറ്റമൂലി കൊണ്ട് മാറുന്നു എന്നൊക്കെ പറയുന്നത്, ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അത് വാട്ടർ ബോൺ ഡിസീസാണ്. അത് ശരിക്കും 1 മുതൽ 2 വരെയാണ് കാണുന്നത്. പക്ഷെ അതിനൊരു പ്രശ്നമുള്ളത് കരളിൽ സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ആ അസുഖം വന്നാൽ അതും സീരിയസ് ആകും. അതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് കാണും. കാരണം ഫുഡ് വഴിയും വെള്ളം വഴിയൊക്കെയാണ് പകരുന്നത്. ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ടൈഫോയിഡ്. ടൈഫോയിഡിനൊക്കെ ഇപ്പം വാക്സിനേഷൻ ഉണ്ട്, പക്ഷേ ഗവൺമെൻറ് തലത്തിൽ ഒട്ടും എത്തിയിട്ടില്ല. ടൈഫോയിഡ് ഇതുപോലെ കണ്ടാമിനേഷൻ, ജലമലിനീകരണം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മൾ ടൈഫോയിഡും പറയാൻ പറ്റും. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ ആയി. പിന്നെ കോളറ നേരത്തെ പറഞ്ഞു, ഡയറിയൽ ഡിസീസസിനെ പോലുള്ള വരുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന രോഗങ്ങളെന്ന് പറയുന്നത്.
2: അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ.
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അരുണ, ചെറിയങ്കീഴിൽ നിന്ന്
2: സംസാരിച്ചു.
3: ഡോക്ടർ, എന്റെ മകന്റെ കുട്ടിയാണ്, 6 വയസ്സായ കൊച്ചാണ്. രാത്രിയാണ് ഉറക്കം ഒത്തിരി ശരിയല്ല, അഡിനോയിഡ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. രാത്രി ഭയങ്കര അസ്വസ്ഥതയാണ്. ഉറക്കത്തിലൊക്കെ എണീറ്റ് ഞങ്ങൾ ആ ദേഹത്തുകൂടി തന്നെ കിടക്കണത്. എണീറ്റ് കാര്യം ഇരിക്കും പോലെയൊക്കെ കിടന്നുറങ്ങാം. ഒരു സ്പ്രേ അടിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് ജലദോഷം, ഭയങ്കര അലർജി കൂടുതലായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ എനിക്ക് തൊട്ടാലും ഒരു അലർജി ഒക്കെയാണ്. സർജറി ചെയ്യാന്നും പറഞ്ഞൊക്കെ ഇരുന്നതാണ്. അപ്പൊ എന്നിട്ടും ഡോക്ടർ പറയുന്നു, നോക്കട്ടെ നോക്കട്ടെ, ഒരു സ്പ്രേ അടിച്ച് നോക്ക്, പൊക്കി തലയണ വെച്ച് കിടത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിന് രാത്രി ഉറക്കം അസ്വസ്ഥത, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കൈ വെച്ചു കൊടുത്ത് കയ്യിൽ തല വെച്ച് കിടക്കുമ്പോ വലിയ കുഴപ്പമില്ല, തലയണ വെച്ചാൽ അത് ഭയങ്കര അസ്വസ്ഥതയാണ്. അതിന് അതിനായിട്ട് ഓപ്പറേഷൻ ചെയ്താൽ അതിന് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതാവും എന്നൊക്കെ പറയുന്ന ഉള്ളതാണ്.
0: നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമുക്ക് കൈവിരലുകൾ ആവശ്യമാണ്, കൈ ആവശ്യമാണ്. പക്ഷെ ഈ ഒരു കൈവിരലോ കയ്യോ നമുക്ക് വളരെയധികം ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു രീതിയിലും

0: പറ്റിയില്ല, പക്ഷെ നമുക്ക് എപ്പോഴും ഇതൊരു ഉപദ്രവകരമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മുറിച്ചു മാറ്റും. ഇതുപോലെ യഥാർത്ഥത്തിൽ അഡിനോയിഡ് ടോൺസിൽസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു തന്നത് വളരെ കറക്റ്റാണ്, പ്രതിരോധ ശേഷിക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ്. ഇതിന്റെ വളർച്ചയും കൂടെ പറഞ്ഞുതരാം. ഏകദേശം 4 വയസ്സോടെയാണ് ഇതിന്റെ വളർച്ച തുടങ്ങുന്നത്. നേരത്തെ കാണും അതിന്റെ വളർച്ച ഏറ്റവും അധിക വളർച്ചയിലെത്തുന്ന പ്രായം എന്ന് പറയുന്നത് 8 മുതൽ 12 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസിന്റെ വളർച്ച എന്തായാലും തീരുന്ന ഒരു സ്റ്റേജാണ് 8 മുതൽ 12 വയസ്സ് വരെ എന്ന് പറയുന്നത്. ഇതൊരു സൈഡിലിരിക്കട്ടെ. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്, നമുക്കൊരു പ്രശ്നമുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഓർഗൻ, ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ അത് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്, ഗുണത്തെക്കാട്ടിലും ദോഷമാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മാറ്റേണ്ട കാര്യമുണ്ട്. എത്ര വെയിറ്റ് ഉണ്ട് കുഞ്ഞിന്? ആ ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ ഞാൻ അടുത്ത്
1: പറഞ്ഞുതരാം.
0: ആ അപ്പൊ ഓവർ വെയിറ്റ് അല്ല കുഞ്ഞിന്, മതി ഇത്ര അറിഞ്ഞാ മതി. അതായത് 6 വയസ്സിന്റെ ഒരു കുഞ്ഞിന് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. ജനന വെയിറ്റ് 2.5-3.5 ഇടയിലാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതായാലും നമ്മള് 6 വയസ്സെത്തുമ്പോൾ വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അപ്പൊ 20 കിലോ വരെ ആണ് നോർമൽ വെയിറ്റ് എന്ന്. 20 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് വേറെയും കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിച്ചത്. നിങ്ങൾ പറയുന്ന പ്രശ്നമെന്ന് പറയുന്നതിന്റെ ഡയഗ്നോസിസ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, അതായത് OSA എന്ന് പറയാം. ആ വാക്ക് മിക്കവാറും ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാകും. സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലായിട്ട് നമ്മൾ കിടക്കുന്ന ഒരവസ്ഥയിൽ രാത്രിയാകുമ്പോൾ കുഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് മിഡ് നൈറ്റിലൊക്കെയാണ് സംഭവിക്കുന്നത്, പെട്ടെന്ന് കുഞ്ഞ് എണീറ്റിരിക്കുകയും ശ്വാസം കിട്ടാനായിട്ട് വളരെ നീട്ടി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഇതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ ലക്ഷണമെന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ ആദ്യത്തെ ചികിത്സ നിങ്ങൾക്ക് കിട്ടി, അതായത് സ്പ്രേ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്. എന്ത് സ്പ്രേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കണ്ട സ്ഥിതിക്ക് ശരിയായ ചികിത്സ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോഴും പറയുന്നു ഇതുവരെയും ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ENT ഡോക്ടറെ കാണിക്കുകയും ഒരു ഒപ്പീനിയൻ എടുക്കുകയും സർജറി വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം.
2: ശ്രോതാവിന് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സർ, നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നിർബന്ധമായി നൽകിയിരിക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുത്തിവയ്പ്പുകൾ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുത്താൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ?
0: അതായത് ഒന്നും കമ്പൽസറി അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കമ്പൽസറി എന്ന് പറയുന്ന വാക്ക് അത് ശരിയല്ല. ഒന്ന് നാഷണൽ പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് 12 വാക്സിനേഷൻ + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇതുവരെ ഉണ്ടായിരുന്നത്, പുതുതായിട്ട് HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനും കൂടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് നാഷണൽ പ്രോഗ്രാം. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആണ്. ഇനി അടുത്ത് ചിന്തിക്കേണ്ടത് മറ്റു വാക്സിനേഷനെ പറ്റിയാണ്. പലരും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഓപ്ഷണൽ വാക്സിൻ. ആ വാക്ക് ശരിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഉള്ളത്. ഒന്ന് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, 2 ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ വാക്സിനേഷൻ പ്രോഗ്രാം. ഇത് രണ്ടും നമ്മളെ വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഫിനാൻസ് ആണ്, പൈസയാണ് അതിന്റെ പ്രശ്നം. അതായത് നാഷണൽ പ്രോഗ്രാം പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് വാക്സിനേഷൻ തരുന്നുണ്ട്. ഗവൺമെന്റ് എന്തുകൊണ്ട് തരുന്നു? അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന വാക്സിനേഷൻ കൊടുക്കേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അത് ഗവൺമെന്റ് പ്രോഗ്രാമിൽ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. കൊടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ വാക്സിൻ കൂടെ കൊടുക്കുന്നതാണ് നല്ലത്. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഫ്ലൂ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് 6 മാസത്തിൽ ആദ്യത്തെ ഡോസ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ അടുത്ത ഡോസ് കൊടുക്കും, പിന്നെ എല്ലാ വർഷവും ഓരോന്ന് വെച്ച് കൊടുക്കും. കാരണം അണുക്കളുടെ സ്ട്രെയിൻ എന്ന് പറയും, അണുക്കളുടെ രീതി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വർഷവും അത് പുതുക്കണം. നമ്മൾ ലൈസൻസ് പുതുക്കും പോലെ തന്നെ വാക്സിനേഷൻ പുതുക്കേണ്ടി. അപ്പോൾ എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കണം. റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുന്നത് തന്നെയാണ് നല്ലത്, അഡൾട്സിനും നല്ലതാണ്. പ്രത്യേകിച്ചും 50 വയസ്സ് കഴിഞ്ഞവർക്ക് എടുക്കുന്നത് തന്നെയാണ് ഫ്ലൂ വാക്സിൻ നല്ലത്. കാരണം വൈറസ് കൊണ്ടുള്ള ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസനാളത്തിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കുവാനും അത് ന്യൂമോണിയയിലോട്ട് കൊണ്ടെത്തിക്കാനും, വൈറൽ ന്യൂമോണിയ വരാതിരിക്കാനും നല്ലത് ഫ്ലൂ വാക്സിൻ എടുക്കുന്നതാണ്. 2 ചിക്കൻ പോക്സിൻ്റെ വാക്സിനേഷൻ. ഇതിനെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ വാരിസ് അല്ല അല്ലെങ്കിൽ ചിക്കൻ പോക്സ് എന്ന് പറയും. ഇത് ശരിക്കും എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എഗെയിൻ നമ്മൾ തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ചിക്കൻ പോക്സ് സീരിയസ് ആണോ? അല്ല. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരാഴ്ച കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും. ചില രാജ്യങ്ങൾ ഇത് വാക്സിനേഷൻ കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ വറി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്.

0: നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്ഥലത്താണെങ്കിൽ മറ്റ് രാജ്യങ്ങളെക്കാളും ഇതിൻ്റെ എണ്ണം കൂടുതലാണ്. ചിക്കൻ പോക്സ് വരാറുണ്ട്, നമുക്ക് ഒരു സീസണലായിട്ട് വരാറുണ്ട്. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു പ്രധാന എക്സാമിനേഷൻ ടൈം ഇത് വരികയാണെങ്കിൽ അപ്പോഴെന്ത് പറ്റാം, ചിക്കൻ പോക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കിടപ്പിലാകും, അറ്റ്ലീസ്റ്റ് റെസ്റ്റ് എടുക്കേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് ആ ഒരു പൈസ മുടക്കാൻ മടിയില്ലാത്തവർക്ക് വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
1: ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം
0: എടുക്കാം. നമ്മൾ ഒരു വയസ്സ് കഴിഞ്ഞാൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഏത് വയസ്സിലും എടുക്കാം,
1: അഡൽറ്റായാലും.
0: സിംഗിൾ ഡോസ് അല്ലാതെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമായിരിക്കാം, പക്ഷെ എന്നാലും ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 1 മന്ത് അപ്പാർട്ട് ഒന്ന് എടുത്തിട്ട് അടുത്ത ഡോസ് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കുന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത്. കുട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ ഒരു വയസ്സിന് ശേഷം എടുത്തിട്ട് പിന്നെ ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ വീണ്ടും എടുക്കും, പക്ഷെ ഒരു മാസം കഴിഞ്ഞ് എടുക്കുന്നതിന് കുഴപ്പമില്ല. അഡൾട്ട്സിനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നെടുത്ത് സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണം എടുക്കാം. മനസ്സിലാക്കേണ്ടത് ഒരു ഡോസിൽ പോലും ചിലപ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടിയേക്കാം, പക്ഷേ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഡോസ് കൂടെ കൊടുക്കുന്നത്. ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസ് എന്ന് പറയും, ഈ വാക്സിനേഷനൊക്കെ ജീവനുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡോസ് തന്നെ എഫക്റ്റീവ് ആകാം. MMR വാക്സിനേഷനും അതുപോലെ തന്നെയാണ്. മൂന്നാമത്തെ ഒരു വാക്സിനേഷൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. ഞാൻ ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അവിടെയും നമുക്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ടൈഫോയിഡ് വാക്സിനുണ്ട്, പക്ഷേ ഇതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഏറ്റവും പ്രധാനം ഒരു വാക്സിനേഷനെങ്കിലും വെളിയിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എടുക്കേണ്ട വാക്സിൻ MMR ആണ്. കാരണം നമ്മളിപ്പോൾ കൊടുക്കുന്നത് MR വാക്സിനേഷനാണ്. MR വാക്സിനേഷനിൽ വരുന്നത് മീസിൽസ് അല്ലെങ്കിൽ മണ്ണൻ എന്ന് പറയുന്ന രോഗം, 5-ാം പനി, അതിന് കൊടുക്കുന്നുണ്ട്. റുബല്ല എന്നുള്ള അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ് എന്നുള്ള രോഗത്തിനുമാണ് കവർ കിട്ടുന്നത്. പക്ഷെ ഏതിന് കിട്ടുന്നില്ല, മംസിന്, മുണ്ടിനീരിന് കിട്ടുന്നില്ല. പക്ഷെ മുണ്ടിനീര് വളരെ പ്രധാനമാണ്, കാരണം നമ്മൾ ഏറ്റവും വറി ചെയ്യുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ്. എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ? കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടെസ്റ്റിസിനെ ബാധിക്കാം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒവേറിയെ ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ ഊഫോറൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്കും ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്കും ഇത് ബാധിക്കാം. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്കൊരു കാരണമായിട്ട് ഇത് മാറാറുണ്ട്. മാത്രമല്ല മറ്റ് ഏത് ശരീരത്തിലെ അവയവങ്ങളെയും ഇത് ബാധിക്കാം, പാൻക്രിയാസിനെ ബാധിക്കാം. ഇങ്ങനെ ബാധിക്കുന്നത് കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എല്ലാവരും MMR വാക്സിനേഷൻ എങ്കിലും എടുത്തിരിക്കണം.
1: പക്ഷേ ഈ മംസ് ഓൾറെഡി വന്നിട്ടുള്ള കുട്ടികൾക്ക് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്.
0: മംസ് എന്ന് നമുക്ക് ഉറപ്പായാൽ, പക്ഷെ ഉറപ്പ് വേണം, കാരണം വേറൊരു കാര്യമുണ്ട്. പാരോട്ടൈറ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും അത് മംസ് അല്ല, അതായത് ആ സ്ഥലത്തെ മുഴയെന്ന് പറയുന്നത് മംസ് മാത്രമല്ല, ഈ ഒരു ഗ്രന്ഥിയിൽ നിന്ന് ഒരു ട്യൂബ് പോയിട്ടാണ് നമ്മുടെ വായുടെ അകത്ത് ഓപ്പൺ ചെയ്യുന്നത്. അതായത് തുപ്പൽ ഗ്രന്ഥിയാണ് ഈ പരോട്ടിക് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് ഡക്ട് വഴി വായുടെ അകത്ത് ഓപ്പൺ ചെയ്യും. ഇതിനിടയിൽ ഒരു ബ്ലോക്ക് വന്നാൽ, അതൊരു ഇൻഫെക്ഷൻ കൂടെ വന്നാൽ അത് പരോട്ടൈറ്റിസ് ആയിട്ട് മാറും. അത് എപ്പോഴും അത് മംസാകണമെന്നില്ല. മനസ്സിലാക്കാൻ പറ്റുന്ന റിപ്പീറ്റഡ് ആയിട്ട് ആ ഭാഗത്ത് നീര് വരികയാണെങ്കിൽ മനസ്സിലാക്കണം ഇത് മംസല്ല, പരോട്ടൈറ്റിസ് ആണെന്ന് പറഞ്ഞിട്ട്. ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ നമ്മൾ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് മംസായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: വയനാട്ടിലെ ശാസ്ത്രാംകോട്ടയിൽ നിന്ന് കൃഷ്ണകുമാരിയാണ്. 4 വയസ്സ് 3 മാസം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഈ മുണ്ടിനീരിന്റെ ഇഞ്ചക്ഷൻ എത്ര വയസ്സിലെടുക്കണ്ടെന്ന്?
0: മുണ്ടിനീരിനെ പറ്റിയുള്ള ഇഞ്ചക്ഷന് നമുക്ക് ശരിക്കും കൊടുക്കുന്നത് ആദ്യത്തെ ഡോസ് 9-ാം മാസവും പിന്നെ 1.5 വയസ്സ്, അതിനുശേഷം പിന്നെ നമ്മൾ 5 വയസ്സിലും കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോഴ് ഗവൺമെന്റ് തലത്തിൽ മുണ്ടിനീരിന് വാക്സിനേഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ പോയി വാക്സിനേഷൻ എടുക്കണം. നമുക്ക് അടുത്ത കാലത്ത് മുണ്ടിനീരിന്റെ അസുഖം നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം മുണ്ടിനീരിന്റെ വാക്സിനേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് അഥവാ നമ്മൾ ഗവൺമെന്റിൽ MR വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, MMR വാക്സിനേഷൻ വീണ്ടും പോയി എടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും.
1: ആണെങ്കിൽ
0: ധൈര്യമായിട്ട് പോയി എടുക്കാം, അഡൽറ്റ് ആയാലും എടുക്കാം, എപ്പോഴും വാക്സിനേഷൻ എടുക്കാം. ഇപ്പൊ മുണ്ടിനീര് ഉണ്ടെങ്കിൽ അത് മുണ്ടിനീരാണെന്ന് കൺഫേം ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല, നാട്ടിലുണ്ടല്ലോ, അപ്പൊ എടുക്കുക, വാക്സിനേഷൻ എടുക്കുക.
1: സാർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ കുട്ടികൾ സ്കൂളിലും അംഗനവാടികളിലൊക്കെ ഒരുപാട് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇരിക്കുന്നത് കാരണം പേൻ ശല്യം, ചൊറി തുടങ്ങിയ ചർമ്മ രോഗങ്ങൾ കൂടുതലായിട്ട് പടരാനുള്ള സാധ്യതയുള്ള
0: ഒരു സംശയം.
1: അപ്പൊ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇല്ലാതിരുന്നാലും അവിടെ പോയിട്ട് അത് കിട്ടിയിട്ട് വരുന്നത്. അപ്പൊ ഈ പേൻ ശല്യം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് മാനേജ്
0: ചെയ്യാനായിട്ട്? ഉള്ളവരെ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക. അത് ട്രീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് പേനുമായിട്ട് വരികയാണെങ്കിൽ ആ കുട്ടിക്കല്ല പേന്, വീട്ടിലുള്ളവർക്ക് പേനുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും കുട്ടികളെയാണ് ബ്ലെയിം ചെയ്യുന്നത്. പല പേരൻസിൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ ചെയ്യുന്നു അവള് കൊണ്ടുവരുന്നതാണെന്ന്, അവള് കൊണ്ടുവരുന്നതല്ല ഇവർ കൊടുത്ത് അയക്കുന്നതെന്ന് ഞാൻ പറയാറുള്ളൂ. എപ്പോഴും നമ്മൾ കുട്ടികളെയല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അഡൾട്ട്സിനെയാണ്. ഇൻക്ലൂഡിംഗ് വിരശല്യം ഞാൻ പറയുന്നതാണ്, കാരണം കുട്ടികളെക്കാട്ടിലും വിരശല്യം ഉണ്ടാക്കുന്ന അഡൾട്ട്സ് ആണ്. കാരണം വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് കൂടുതലും ആരാണ്? അഡൾട്ട്സ് ആണ്.

0: അപ്പം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കുട്ടികൾക്ക് മാത്രമല്ല കിട്ടേണ്ടത്. ഇത് ഇത്തരം ട്രീറ്റ്മെൻറ്റ് പാൻ ശല്യം, ബിരശല്യം, ഇത്തരം ട്രീറ്റ്മെൻറ്റുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അഡൾട്ട്സിനും കൊടുക്കണം. അതിനു വേണ്ടി പ്രത്യേകിച്ച് ഷാമ്പു ഒക്കെ ഉണ്ട്. അത് കൊച്ചിൻ്റെ കണ്ടീഷനും കൂടെ നോക്കിയിട്ടും പ്രായം നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കുന്നത്. തൊട്ടടുത്ത ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. മാത്രമല്ല ചീകുന്നത് വഴി തന്നെ പെയിൻ ഒരുപാട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ വളരെ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ കോമ്പിങ് കൊണ്ട് മാത്രം വരവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചില മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും ഒരു പെയിന് പോലും തലയിൽ കാണരുത്. രണ്ട് കാര്യങ്ങളാണ് ഒരു ചെറിയ മിസ്കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. തലയിലായാൽ ഒരു പെയിനെങ്കിലും കാണും, അത് കുഴപ്പമില്ല. രണ്ട്, കുട്ടികളുടെ വയറിൽ വിര കാണും, അതും കുഴപ്പമില്ല. ഈ രണ്ടും തെറ്റായ ധാരണയാണ്. നമ്മുടെ വയറിൻ്റെ അകത്ത് വിര വരേണ്ട കാര്യമില്ല. അല്ല, ഇഷ്ടംപോലെ നല്ല അണുക്കൾ നമുക്കുണ്ട്. അതുപോലെ തലയിൽ ഒരിക്കലും പേനൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ സാധനങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ അത്യാവശ്യമാണ്.
1: കുട്ടികളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ഹലോ ഡോക്ടർ.

നാളെ രാവിലെ 9:30 ശ്രവ്യോത്സവം 2026 ആകാശവാണി നവതി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെ അവതരിപ്പിച്ച ശ്രുതിലയ സംഗമം സംഗീത വിരുന്ന് അവസാന ഭാഗം. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, അനു വേണുഗോപാൽ തവിൽ, വെള്ളാറ്റങ്ങൂർ ശ്രീജിത്ത് ഖടം, പല്ലാവൂർ ആദിത്യൻ ചെണ്ട ഇടയ്ക്ക, എം ഡി പോൾ കീബോർഡ്, പോൾ സി ഗിത്താർ, ജി ഗോവിന്ദ് കുമാർ പശ്ചാത്യ താളവാദ്യം.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ. ദ്വിതീയ പാതിരാമണ്ണ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനതരംഗിണി, ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

നാളെ ഉച്ച കഴിഞ്ഞ് 2:30 സ്വരസാഗരം. തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ പാടിയ കൃതികൾ. സി എസ് അനിരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം. തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ.

സമയം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
1: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
0: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 44 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്നുച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാരാരിക്കുളം ആലപ്പുഴ 10.65 കിലോമീറ്റർ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് അംഗീകാരം നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. 220 കോടി രൂപ ഇതിനായി അനുവദിച്ചു. എറണാകുളം കായംകുളം പാതയിൽ ഇരട്ടിപ്പിക്കാൻ ബാക്കിയുള്ള ഒരേ ഒരു ഭാഗമാണിത്. KSRTCയുടെ നടത്തിപ്പും സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയും സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ യോഗത്തിൽ പങ്കെടുത്തു. സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും പദ്ധതിയുടെ ഗുണഫലം ലഭ്യമാക്കുന്നതിനാവശ്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കും. KSRTCയിൽ ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് നടക്കും. മന്ത്രി K.മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. ആകാശവാണിക്ക് ഇന്ന് 90 വയസ്സ്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ആകാശവാണി എന്ന പേര് 1956 സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. സാംസ്കാരികമായും സർഗാത്മകമായും ഇന്ത്യൻ ജനതയെ കോർത്തിണക്കി നിർത്താൻ ആകാശവാണി വലിയ പങ്ക് വഹിക്കുന്നതായി പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷി പറഞ്ഞു. 90th വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ആകാശവാണി രംഗ് ഭവനിൽ ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. നാളെ രാത്രി 11 മുതൽ മറ്റന്നാൾ രാവിലെ 6 വരെയാണ് TSP ഓൺലൈൻ ഉൾപ്പെടെയുള്ള ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 233 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 215 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

0: സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 8 സെക്കൻഡും. ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപമുള്ള ആറേശ്വരം പ്രദേശത്തെ 5 കുടുംബങ്ങളെ മറ്റത്തൂർ അവിട്ടപ്പിള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ മറ്റത്തൂർ അവിട്ടപ്പിള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ എൽ കെ ജി യു കെ ജി വിഭാഗത്തിന് ഈ മാസം 9, 10 തീയതികളിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അസാപ് കേരളയുടെ കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 12ാം തീയതി ആരംഭിക്കുന്ന ഇലക്ട്രിക് വാഹന സർവീസിംഗ് കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. +2, ITI, ഡിപ്ലോമ, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ മാസം 10, 11 തീയതികളിൽ അസാപ്പിൻ്റെ കുന്നന്താനം കിൻഫ്ര പാർക്കിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നേരിട്ട് വന്ന് അഡ്മിഷൻ എടുക്കാം. 18 മുതൽ 40 വയസ്സാണ് പ്രായപരിധി. 6 മാസമാണ് കോഴ്സിൻ്റെ കാലാവധി. ഫോൺ നമ്പർ 9495999688. ഫോൺ നമ്പർ ആവർത്തിക്കാം. 9495999688. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നു. ഈ മാസം 9ാം തീയതി മുളങ്ങുന്നത്തുകാവ് കോലഴി. ഈ മാസം 11ാം തീയതി അളകപ്പനഗർ പുതുക്കാട്. പുതുതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. കോലഴി പഞ്ചായത്തിൽ കളക്ഷൻ കുറവായതിനാൽ മുളകുന്നത്തുകാവ് പഞ്ചായത്തിൽ വെച്ചും പുതുക്കാട് പഞ്ചായത്തിൽ കളക്ഷൻ കുറവായതിനാൽ അളകപ്പനഗർ പഞ്ചായത്തിൽ വെച്ചും സിറ്റിംഗ് നടത്തുന്നതാണ്. സേവന വാർത്തകൾ സമാപിച്ചു.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
1: 2ാമത്തെയും 4ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
1: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 46 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: നമസ്കാരം.

ജീവിതത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വ്യക്തിത്വ രൂപീകരണത്തിന്റെയും പുതിയ അധ്യായമാണിവിടെ തുറക്കുന്നത്. പഠനത്തെ അർത്ഥപൂർണമാക്കുന്ന സമീപനത്തിൽ മാതൃഭാഷാ പഠനത്തിനുള്ള പ്രസക്തിയും വിദ്യാർത്ഥിയും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സൃഷ്ടിക്കേണ്ട പഠന അന്തരീക്ഷവുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് സാമൂഹിക മാധ്യമങ്ങൾ, ബ്ലോഗുകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിൽ മലയാളത്തിന് വലിയ സാധ്യതകളുണ്ട്. അതിലുപരി മലയാള ഭാഷ നമ്മുടെ ഉള്ളിലേക്കുള്ള വാതിൽ തുറക്കുകയോടെയാണ് ചെയ്യുന്നത്. പാഠപുസ്തകത്തിലെ കഥകളും കവിതകളും ലേഖനങ്ങളും കുട്ടികളിൽ സഹാനുഭൂതി, സ്നേഹം, സാമൂഹിക ബോധം, പരിസ്ഥിതി സ്നേഹം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്തുന്നുണ്ട്. അതിനുതകുന്ന പാഠങ്ങളാണ് പുസ്തകങ്ങളിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. നമ്മുടെ വികാര വിചാരങ്ങൾ പ്രകടിപ്പിക്കാനും അറിവുകൾ കൈമാറാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും വ്യക്തിത്വം രൂപപ്പെടുത്താനുമാണ് മാതൃഭാഷ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷയെ നമ്മളൊരു പഠന വിഷയമായിട്ട് മാത്രം കണക്കാക്കിക്കൂടാ. ജീവിതത്തിൻ്റെ അടിത്തറ കൂടിയാണത്. ഒരു പാഠം പഠിക്കുമ്പോൾ അതിൻ്റെ ആശയം ജീവിതവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കേവലം മാർക്ക് വാങ്ങുക എന്നതിലുപരിയായി മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ സമ്മാനിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന ബോധ്യത്തോടെ ആയിരിക്കണം പാഠങ്ങളെ ഉൾക്കൊള്ളേണ്ടത്. കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ, ആശയം, രചനാതന്ത്രം, ഭാഷ, വിമർശനാത്മക ചിന്ത തുടങ്ങിയ ഘടകങ്ങളെ സ്വയം വിലയിരുത്താനുള്ള ശ്രമം കൂടി നടത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഭാഷാ പഠനം വിജയകരമാകുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ പങ്കാളികളാകുമ്പോഴാണ്. ചോദ്യങ്ങൾ ചോദിക്കാനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അധ്യാപകർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. വീടുകളിൽ കുട്ടികൾക്ക് മികച്ച വായനാന്തരീക്ഷം ഒരുക്കാൻ രക്ഷിതാക്കളും സഹായിക്കണം. ഭാഷയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചാൽ പഠനം സ്വാഭാവികമായി സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി നമുക്ക് 10-ാം തരത്തിലെ കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റ് പരിചയപ്പെടാം. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നതാണ് ആദ്യ യൂണിറ്റ്. ശീർഷകം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നതെന്ന്. പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ചെറിയൊരു ഭാഗമാണ്. മനുഷ്യൻ അവന്റെ ചിന്തകളും ആശയങ്ങളും രൂപപ്പെടുത്തുന്നതും കൈമാറുന്നതും പ്രധാനമായും ഭാഷയിലൂടെയാണ് എന്ന സന്ദേശമാണിവിടെ തെളിയുന്നത്. നാം അടുത്ത തലമുറയിലേക്ക് ബോധപൂർവം പകർന്നു കൊടുക്കേണ്ട ചിട്ടകളും ശീലങ്ങളും ചര്യകളും സ്വഭാവ സവിശേഷതകളുമാണ് സംസ്കാരം. അത് അടുത്ത തലമുറയ്ക്ക് ലഭിക്കും. എന്നാൽ ക്ഷമ, ശീലം, ദാനം, ദയ തുടങ്ങിയവയെല്ലാം നമ്മൾ ഭാഷയിലൂടെ അടുത്ത തലമുറയിലേക്ക് പകരേണ്ടിയിരിക്കുന്നു. അതിന് നമ്മെ സഹായിക്കുന്നത് ഭാഷയാണ്. ഭാഷ പൂക്കണം എന്നാലല്ലേ സംസ്കാരം തളിർക്കുകയുള്ളൂ. അങ്ങനെ സമകാലിക പ്രസക്തിയോടെ 16-ഉം 17-ഉം നൂറ്റാണ്ടിലെ കൃതികൾ 21-ാം നൂറ്റാണ്ടിലെ കുട്ടികളുമായി ഇവിടെ സംവദിക്കുകയാണ്. ലോക നന്മയുടെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞാമിന എന്ന കഥാപാത്രത്തെ കുട്ടികൾക്കിവിടെ പ്രവേശകത്തിൽ പരിചയപ്പെടാം. ആരും ചാകാത്ത കഥ കേൾക്കണമെന്നാണ് അവളുടെ ആവശ്യം. നിഷ്കളങ്കമായ ഒരു മനസ്സിൻ്റെ ആഗ്രഹമാണത്. ഇനി നമുക്ക് പാഠഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. മാതൃഭാഷയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന കൃതികളായ കഥകൾ അതിമോഹനം എന്ന കാവ്യഭാഗം, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന ആട്ടക്കഥാഭാഗം, മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന ലേഖനം, ഈ 3 പാഠഭാഗങ്ങളാണ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിൽ നിന്നെടുത്ത ഏതാനും വരികളാണ് കഥകളതിമോഹനം എന്ന പാഠഭാഗത്തുള്ളത്. ചൊല്ലുവാനതിലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എന്ന വരികൾ ശ്രദ്ധിക്കുക. അതായത് മഹാഭാരത കഥ മുഴുവൻ അതേപടി ചൊല്ലുക സുസാധ്യമല്ല. എങ്കിലും അവിടെ അവിടെ ചിലത് വിട്ട് അവിടെ അവിടെ ചിലത് സ്വീകരിച്ചും ഏറ്റവും ചുരുക്കി ഞാൻ ഈ കഥ പറയാം എന്നാണ് കവി പറയുന്നത്. അങ്ങനെ ദ്രോണപർവ്വത്തിലെ കഥ ആരംഭിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ് കാവ്യപശ്ചാത്തലം. യുദ്ധത്തിൻ്റെ 11-ാം നാളാണ്. സൈന്യാധിപനായിരുന്ന ഭീഷ്മരുടെ പതനം സംഭവിച്ചപ്പോൾ ധീരനും ബലവാനുമായ കർണനോട് കൗരവസേനയുടെ നായകത്വം ഏറ്റെടുക്കാൻ ദുര്യോധനൻ ആവശ്യപ്പെടുകയാണ്. ഭീഷ്മർ ശരസൈന്യത്തിന്മേൽ വീണ സാഹചര്യത്തിലാണ് ഇങ്ങനൊരാവശ്യം പറയുന്നത്. അതിന് മറുപടിയായി ഒരു പുഞ്ചിരിയോടെ കർണൻ പറയുന്നു, യാഥാർത്ഥ്യം മറച്ചുവെച്ച് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ആരോടും പറയാറില്ല. യാഥാർത്ഥ്യം ഇതാണ്, ദ്രോണാചാര്യർ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാൾക്ക്

ക്കും സേനാപതിയാകാനുള്ള യോഗ്യതയില്ല. ആചാര്യനുള്ളപ്പോ എന്ത് കരുതിയാണ് മറ്റുള്ളവർ പടകൂട്ടുക? ഇന്നും ജീവിച്ചിരിക്കുന്ന യോദ്ധാക്കളിൽ ദ്രോണാചാര്യരോളം പ്രബലനായ മറ്റൊരാളില്ല. അഥവാ ദ്രോണാചാര്യർ യുദ്ധത്തിൽ വീണു പോവുകയാണെങ്കിൽ സൈന്യാധിപത്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, അതിനെക്കുറിച്ചോർത്ത് താങ്കൾ ദുഃഖിക്കരുത് എന്നാണ് കർണൻ പറയുന്നത്. അഭിമാനിയായ സുയോധനൻ അതനുസരിച്ച് ദ്രോണരെ സർവ്വസൈന്യാധിപനായി അഭിഷേകം ചെയ്തു. ഇതിലെ പ്രധാന കഥാപാത്രമായ കർണന്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് കുട്ടികൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. കർണസുഖം ഞാൻ പറയുകയില്ല ആരോടും എന്ന് ഉറച്ച നിലപാടോടെ സംസാരിക്കുന്ന കർണന്റെ വ്യക്തിത്വം വർത്തമാനകാല സമൂഹത്തിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യാനുള്ള അവസരമുണ്ട് ഇവിടെ. കർണനെ പോലുള്ള കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. രണ്ടാമത്തെ പാഠഭാഗമായ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ആട്ടക്കഥാഭാഗം, ഉണ്ണായി വാര്യരുടെ പ്രശസ്തമായ നളചരിതം ആട്ടക്കഥയിലേതാണ് ഈ പാഠഭാഗം. മലയാള ശാകുന്തളം എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന കൃതിയാണ് നളചരിതം എന്നറിയാലോ. കഥകളിയുടെ സാഹിത്യ രൂപമായ ആട്ടക്കഥയുടെ സവിശേഷതകൾ, ഉണ്ണായി വാര്യരുടെ കൃതികളുടെ സവിശേഷതകൾ, കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ, പ്രയോഗ ഭംഗി, ശീർഷകത്തിന്റെ പ്രസക്തി, പാഠഭാഗത്ത് തെളിയുന്ന ജീവിത മൂല്യങ്ങൾ, സ്വാഭിപ്രായ രൂപീകരണം എന്നിവയിലാണ് ഇവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഈ ആട്ടക്കഥാഭാഗത്ത് രാജാവായ നളൻ ഉദ്യാനത്തിൽ നടക്കുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ഒരു അരയന്നത്തെ കാണുന്നു. അനക്കം കൂടാതെ ചെന്ന് അതിനെ പിടിക്കുന്നതും തുടർന്ന് അരയന്നം നടത്തുന്ന വിലാപവുമാണ്. തന്നെ പിടിച്ച പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമെന്ന് ഹംസം രാജാവിനോട് പറയുന്നു. എന്റെ സ്വർണ്ണ ചിറകുകൾ കണ്ടുകൊണ്ടാണ് അങ്ങെന്നെ പിടികൂടിയതെങ്കിൽ അങ്ങ് ധനികനാവില്ല, ഇരട്ടി ദോഷങ്ങൾ വന്നു ചേരും എന്നും പറയുന്നു. അരയന്നം സ്വന്തം കുടുംബത്തെ ഓർത്ത് വിലപിക്കുന്നു. ഒടുവിൽ രാജാവ് ഹംസത്തെ വിട്ടയക്കുന്നു. നിന്റെ ഇഷ്ടം പോലെ നീ പറന്നുപോയിക്കൊള്ളൂ എന്ന് രാജാവ് പറയുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ ആകാശത്തിലേക്ക് ആ പക്ഷി ചിറക് വിരിച്ച് പറന്നുപോവുകയാണ്. സ്വാതന്ത്ര്യം എന്ന മൂല്യത്തെ ഒരു പക്ഷിയെ മുൻനിർത്തിയാണ് ഇവിടെ വെളിവാക്കുന്നത്. ശാരീരികമായ മോചനമല്ല സ്വാതന്ത്ര്യം. സ്വാർത്ഥതയും ഭയവും സംശയവും എല്ലാം അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലകളാണ്. സ്നേഹം പോലും ബന്ധനമായി മാറാറുണ്ട്. അതിനെയെല്ലാം മറികടക്കാൻ ബുദ്ധിപൂർവമുള്ള പെരുമാറ്റവും സംയമനവുമാണ് ആവശ്യം എന്നാണ് ഹംസം എന്ന കഥാപാത്രം നമുക്ക് കാണിച്ചു തരുന്നത്. നളൻ എന്ന കഥാപാത്രവും ഇവിടെ മാതൃക തന്നെയാണ്. കേവലം ഒരു പക്ഷിയോട് പോലും എത്ര എളിമയോടുകൂടിയാണ് ആ ഭരണാധികാരി പെരുമാറുന്നത്. ഹംസം നളനെ വിമർശിച്ചിട്ടും ഹംസത്തിന്റെ വാക്കുകളിൽ നിന്നും അതിന്റെ മനസ്സ് മനസ്സിലാക്കി നളൻ ആ പക്ഷിയെ വിട്ടയക്കുകയാണ്. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുക എന്നതാണല്ലോ സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം. പാഠഭാഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ശ്ലോകം, പദം എന്നീ രണ്ട് വാക്കുകൾ നിങ്ങൾക്കവിടെ കാണാം. ശ്ലോകത്തിൽ കവിവചനവും പദത്തിൽ കഥാപാത്രങ്ങളുടെ വാക്കുകളുമാണ് ഉണ്ടാവുക. ഉണ്ണായി വാര്യരുടെ ഭാഷയ്ക്കും ഉണ്ട് പ്രത്യേകതകൾ. സംസ്കൃതത്തിനിടയ്ക്ക് മലയാള പദം വരുന്നതും മലയാളത്തിനിടയ്ക്ക് സംസ്കൃത പദം വരുന്നതും ഒക്കെ ഇവിടെ നമുക്ക് കാണാം. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠഭാഗം, മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി. ഇതൊരു ലേഖനമാണ്. ഇതെഴുതിയത് നമുക്കേറെ പരിചിതനും നടനും എഴുത്തുകാരനുമായ ശ്രീ പ്രകാശ് രാജാണ്. മകളോടൊപ്പം പച്ചക്കറിക്കടയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം വിവരിച്ചുകൊണ്ടാണ് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രകാശ് രാജ എഴുതിയിരിക്കുന്നത്. കടയിൽ ചെന്ന് വൃദ്ധയോട് പച്ചക്കറികളുടെ പേര് ഇംഗ്ലീഷിൽ പറയുന്ന തന്റെ മകൾക്ക് മാതൃഭാഷ അറിയുന്നില്ല എന്ന സത്യം അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടാക്കുന്നു. മാതൃഭാഷയുടെ മാധുര്യം മകൾക്കറിയില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തിൽ ഉത്കണ്ഠയും കോപവും ഉണ്ടാക്കുന്നതായിട്ട് ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മാതൃഭാഷകളിൽ തുടങ്ങി മറ്റ് ഭാഷകളിലേക്ക് വ്യാപിപ്പിക്കുന്നതാവണം നമ്മുടെ ഭാഷാ സമീപനം എന്ന് പ്രകാശ് രാജ ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ലേഖകന്റെ മാതൃഭാഷ കന്നഡയാണ്. മാതൃഭാഷ സ്വാഭാവികമായി സ്വായത്തമാക്കേണ്ട ഒന്നാണെന്നാണ് ഇതിൽ നിന്നും കുട്ടികൾ തിരിച്ചറിയേണ്ടത്. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു എന്നാണ് മാതൃഭാഷാ പഠനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ പല ഭാഷകളും അദ്ദേഹത്തിൽ കുടികൊള്ളുന്നുണ്ട് എന്ന് പരാമർശിക്കുന്നുമുണ്ട്. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എന്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെപ്പോലെ, എന്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എന്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എന്ന് പറയുന്ന ലേഖകനെ കേൾക്കുമ്പോൾ എത്രത്തോളം അദ്ദേഹം മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തന്റെ മാതൃഭാഷയായ കന്നഡ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം തനിക്ക് പഠിക്കാൻ സാധിച്ചത് എന്നും അദ്ദേഹം സമ്മതിക്കുന്നു. ഒരു പരിപാടിക്ക് അതിഥിയായി പോയപ്പോൾ ഉണ്ടായ അനുഭവം ഈ ലേഖനത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്.
ചിക്മംഗ്ലൂരിനടുത്ത്

0: അടുത്തുള്ള ഒരു ഗ്രാമത്തിലുള്ള ചെറുപ്പക്കാരൻ വളരെ സ്റ്റൈലായി ഇംഗ്ലീഷ് സംസാരിച്ച് കേട്ടപ്പോൾ എന്താ കന്നഡയിൽ സംസാരിക്കാത്തത് എന്ന് പ്രകാശ് രാജ അദ്ദേഹത്തോട് ചോദിച്ചു. സർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് കന്നഡ ശരിക്കും അറിയില്ല എന്ന മറുപടി കേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്ന അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുകയാണെന്നും മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉള്ളപ്പോഴും അവരന്യരല്ലേ എന്നും അദ്ദേഹം വ്യാകുലപ്പെടുന്നു. ഒരു ഭാഷ പഠിക്കുക എന്ന അതിലൂടെ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നതുകൂടിയാണെന്ന് ഈ ലേഖനത്തിൽ അടിവരയിടുന്നു. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്കറിയാമായിരുന്നു എന്നതാണ് ലേഖകന്റെ ഭാഷ്യം. ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോ അവേ എന്ന് പാടുമ്പോൾ അതിനർത്ഥമുണ്ടെന്നും പക്ഷേ മഴയില്ലാത്ത തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ റെയിൻ റെയിൻ ഗോ അവേ എന്ന് പാടാമോ എന്നും അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ ചോദ്യം ആവർത്തിക്കേണ്ടതുണ്ട്. ശ്രീ സുധാകരൻ രാമന്തളിയാണ് പ്രകാശ് രാജിന്റെ ഈ ലേഖനം തർജ്ജമ ചെയ്തിരിക്കുന്നത്. ലേഖകന്റെ അഭിപ്രായങ്ങളോടുള്ള കുട്ടികളുടെ പ്രതികരണക്കുറിപ്പും കുട്ടികളിൽ ഉണർത്തുന്ന ചിന്തകളുമെല്ലാം പ്രവർത്തന രൂപത്തിൽ ഈ പാഠഭാഗത്തുണ്ട്. എല്ലാം നിങ്ങൾ ക്ലാസ് മുറിയിൽ ചെയ്യുന്നതായിരിക്കും. എന്തെല്ലാം വെല്ലുവിളികളാണ് മാതൃഭാഷ നേരിടുന്നത് എന്ന് ചിന്തിക്കാനുള്ള അവസരവും ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യ യൂണിറ്റിൻ്റെ ഒരു ഏകദേശ വിശകലനം നമ്മൾ നടത്തിക്കഴിഞ്ഞു. ആദ്യ യൂണിറ്റിലേക്ക് നിങ്ങളിപ്പോൾ പ്രവേശിച്ചിട്ടുണ്ടാവും. കൂടുതൽ ആശയങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പഠന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം, താരതമ്യക്കുറിപ്പ്, മുഖപ്രസംഗം, ആമുഖക്കുറിപ്പ്, പ്രഭാഷണം, പ്രതികരണക്കുറിപ്പ്, വിശകലനക്കുറിപ്പ് തുടങ്ങിയ വ്യവഹാര രൂപങ്ങൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയെ സ്നേഹിച്ചും മനസ്സിലാക്കിയും ഭംഗിയായി ഭാഷ കൈകാര്യം ചെയ്ത് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഭാഷയും പഠനവും ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് വെള്ളിമാടുകുന്ന് NGO ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപിക സെമീന CK. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

ആകാശവാണി. ഇപ്പോൾ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോന്റെ സംഗീത കച്ചേരി കേൾക്കാം. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. പന്തുവരാളി രാഗത്തിൽ രംഗസ്വാമി നട്ടുവനാർ രചിച്ച ആദിതാളവർണ്ണത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോന്റെ സംഗീത കച്ചേരി. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ഇനി ഹമീർ കല്യാണി രാഗത്തിൽ ഗാംഗേയ വസനധര എന്നു തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി ആദ്യതാളം.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോന്റെ സംഗീത കച്ചേരി. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗിഞ്ചിറ.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം ഐത്തം. OMV കുറിപ്പിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ. പാടിയവർ BA ചിദംബരനാഥ്, യേശുദാസും സംഘവും.

ചിത്രം നമ്മൾ തമ്മിൽ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ. ഗായകർ യേശുദാസ്, സുജാത

രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ. പാടിയവർ ജി വേണുഗോപാൽ, സുജാത. ചിത്രം നയം വ്യക്തമാക്കുന്നു.

രചന റഫീഖ് പി എസ്, സംഗീതം പ്രശാന്ത് പിള്ള, പാടിയത് പ്രീതി പിള്ള. ചിത്രം അങ്കമാലി ഡയറീസ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം പഞ്ചാഗ്നി. ONV കുറുപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ബോംബെ രവി.

0: സമയം 11 മണി.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ.
2: ഉപകാരോപിനീ ചാനാം അപകാരായ വർത്തതേ പയപ്പാനം ഭുജംഗാനാം കേവലം വിഷവർദ്ധനം. ദുർജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതുപോലും ഉപദ്രവമേ ഉണ്ടാകുകയുള്ളൂ. പാമ്പിനു പാൽ കൊടുത്ത് വിഷം വർദ്ധിപ്പിക്കുന്നതുപോലെയാണിത് എന്നർത്ഥം. ശ്രീബുദ്ധൻ തൻ്റെ സാരോപദേശങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് വേദനയും അപമാനവും ഉണ്ടാക്കിയ കാര്യങ്ങളെ പാഠമറന്നേക്കൂ, പക്ഷേ അവ നിങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന്. നമുക്ക് പരിചയമുള്ള പല കഥകളിലും ഇത് വളരെ വ്യക്തമാക്കുന്നതായി കാണാം. ഉദാഹരണത്തിന്,

0: ഒരു കർഷകൻ നല്ല തണുപ്പുള്ള കാലാവസ്ഥ ഉള്ള ഒരു ദിവസം തന്നെ രക്ഷിക്കുന്നതിനായി കേണ അപേക്ഷിക്കുന്ന ഒരു പാമ്പിനെ കൂടയിലാക്കി തലച്ചുമടായി തൻ്റെ കുടിലിൽ കൊണ്ടുവന്ന് തീയടുപ്പിന് ഓരത്തായി കിടത്തി അതിനെ ചെറുചൂടുകൊടുത്ത് മരിക്കാറായതിനെ രക്ഷിക്കുകയുണ്ടായി. പക്ഷേ പാമ്പ് സുഖം പ്രാപിച്ചതിനു ശേഷം ആ കർഷകനെ തന്നെയാണ് ആദ്യം കടിച്ച് കാലപുരിയിലേക്ക് അയച്ചത്. ഇതിൽ നിന്നുള്ള പാഠം എന്തെന്നാൽ ദുഷ്ടസ്വഭാവമുള്ളവരുടെ സ്വഭാവം തീരെ മാറില്ല. അവർ ലഭിച്ച സഹായം മറന്ന് ദോഷം ചെയ്യും എന്നത് തന്നെ. അതുപോലെ തന്നെ മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ ധൃതരാഷ്ട്രർ തൻ്റെ പുത്രനായ ദുര്യോധനനെ അന്യായമായി പുത്രവാത്സല്യത്താൽ പിന്തുണച്ചു. അതിലൂടെ ദുര്യോധനൻ്റെ ദുഷ്ടതയാണ് വർദ്ധിക്കുകയുണ്ടായത്. ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധം പോലുള്ള മഹാവിപത്തുകളെ സംഭവിച്ചു. അതിൽ നിന്ന് ലഭിക്കുന്ന പാഠമെന്തെന്നാൽ തെറ്റുകാരെ തിരുത്തുന്നതിനു പകരം പിന്തുണയ്ക്കുന്നത് വലിയ നാശത്തിന് വഴിയൊരുക്കും എന്നത് തന്നെ. അതേപോലെ തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു സുഹൃത്തിനെ നാം സഹായിക്കുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന് കളവ്, ചതി ചെയ്യൽ എന്നിവ. പിന്നീട് ആ സുഹൃത്ത് തന്നെ നമ്മെ വഞ്ചിക്കുകയോ ഏതെങ്കിലും നിയമക്കുരുക്കിൽ കുടുക്കുകയോ ചെയ്യാം. അതിൽ നിന്ന് ലഭിക്കുന്ന പാഠമെന്തെന്നാൽ ദുഷ്ട പ്രവൃത്തിക്ക് പിന്തുണ നൽകുന്നത് ഒടുവിൽ നമ്മെ തന്നെ അതിൻ്റെ ഫലത്തെ ബാധിക്കുന്നു എന്നത് തന്നെ. അതിനാൽ അനാവശ്യ കരുണ കാണിക്കുമ്പോഴും അല്പം വിവേകം ആവശ്യമാണ്. ആരെ സഹായിക്കണം, എത്രത്തോളം സഹായിക്കണം എന്നുള്ള തിരിച്ചറിവ് വളരെ പ്രധാനവുമാണ്. ഉപകാരോപി നീചാനാം അപകാരായ വർത്തതെ പയപ്പാനം ഭുജങ്കാനാം കേവലം വിഷവർദ്ധനം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
2: നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ.